ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 20, കൊലവർഷം 1201 മിഥുനം 27, 2026 ജൂലൈ 11 തീയതി ശനിയാഴ്ച. എഫ്എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 43 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്
2: കെ പി രാമകൃഷ്ണൻ.
3: ഭഗവത്ഗീതയിലെ രാജവിദ്യാ രാജയോഗം എന്ന 9-ാം അധ്യായത്തിൽ 22-ാം ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു മഹത്തായ വാഗ്ദാനം ചെയ്യുന്നു. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പരിപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എന്നെ എപ്പോഴും ഭക്തിയോടെ ഭജിക്കുന്ന ഭക്തന് എന്ത് ആവശ്യങ്ങളുണ്ടോ അതെല്ലാം ഞാൻ നിറവേറ്റിക്കൊടുക്കും. അവർക്ക് എന്തെല്ലാം അവർക്കുണ്ടോ അതെല്ലാം നിലനിർത്തിയിരിക്കും. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ആവശ്യങ്ങളാണ് ഭഗവാൻ നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് ആഗ്രഹങ്ങളല്ല. ആഗ്രഹങ്ങൾ പരിധിയില്ലാതെ വരുന്ന, കടലിലെ തിര പോലെ വരുന്ന വസ്തുക്കളാണ്. ആവശ്യങ്ങൾ പരിമിതമാണ്. ഒരു ഭക്തൻ്റെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ 6 ഐശ്വര്യങ്ങളോടുകൂടി സമ്പൂർണനായ പരമദിവ്യോത്തമ പുരുഷനാണ്. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശഃ ശ്രിയഃ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണം ഭഗവത ഇതീങ്കന. എന്താണ് ഈ 6 ഐശ്വര്യങ്ങൾ? ധനം, ശക്തി, സൗന്ദര്യം, പ്രശസ്തി, ജ്ഞാനം എന്നീ എല്ലാം ഭൗതികമായിട്ടുള്ള ഈ 5 ഐശ്വര്യങ്ങളെയും നൊടിയിടകൊണ്ട് വേണ്ട എന്ന് വെക്കാനുള്ള പരിത്യാജ്യം എന്ന അത്യുത്തമമായിട്ടുള്ള 6-ാമത്തെ ഐശ്വര്യം. ചൈതന്യ ശിഷ്ടാഷ്ടകത്തിലെ 2-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ ഐശ്വര്യങ്ങൾ ഭഗവാന്റെ പേരുകളിൽ നിക്ഷിപ്തമാണെന്ന് അരുൾ ചെയ്യുന്നു. ഈ പറഞ്ഞ 6 ഐശ്വര്യങ്ങൾ വളരെ അധികം സിദ്ധിച്ചിട്ടുള്ള വ്യക്തികളെ നമുക്ക് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് പറയാം. ഭഗവാന്റെ തിരുനാമം ജപിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് ആവശ്യമുള്ള വിധം ഈ 6 ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകുന്നു. അതിനാൽ ബുദ്ധിമാന്മാരായ വ്യക്തികൾ ഭഗവത് തിരുനാമ ജപത്തിൽ ഏർപ്പെടുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈശ്വരനെ പല പേരുകളാലാണ് അറിയപ്പെടുന്നത്. ആ ഏത് തിരുനാമങ്ങളും ഈ ജപത്തിൽ ഏർപ്പെടുത്താം. 4-ാമത്തെ അധ്യായത്തിൽ 11-ാം ശ്ലോകത്തിൽ ഭഗവാൻ അരുൾ ചെയ്യുന്നു. യേ യഥാ മാം പ്രപദ്യന്തേ താം തദൈവ ഭജാമ്യഹം മമ വർത്മാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശഃ.
4: എന്നെ അടുത്തേക്ക് ഒരു വ്യക്തി എത്രത്തോളം ഔത്സുക്യത്തോടെ വരുന്നുവോ അത്രത്തോളം ഞാൻ അവർക്ക് തക്കതായ പ്രതിഫലം നൽകുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നടത്തുന്ന മറ്റൊരു വാഗ്ദാനം. അതിനാൽ ഏതൊരു വ്യക്തിക്കും തിരുനാമ ജപത്തിലൂടെ ഭഗവത് അനുഗ്രഹം നേടി ഐശ്വര്യം നേടാം. 9 രീതിയിലുള്ള ഭഗവത് സേവനമാണ് ഇതിനൊരു ഉപാധി. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇങ്ങനെ പടിപടിയായി പോകുന്നു. ഇതിലെ 1-ാമത്തെ പടിയാണ് ശ്രദ്ധയോട് കേൾക്കുക എന്നത്. പിന്നീട് തിരുനാമ സങ്കീർത്തനം ചെയ്യുക. ശ്രവണവും കീർത്തനവും ആകുമ്പോൾ ഭഗവത് നാമങ്ങൾ എപ്പോഴും നമ്മുടെ സ്മരണയിൽ നിൽക്കും. പിന്നെ പടിപടിയായി കയറി ഏറ്റവും ഉന്നതമായ സ്വയം സമർപ്പണം എന്ന ആത്മനിവേദനത്തിലെത്തിച്ചേരുന്നു. ജീവാത്മാക്കളായ നാമെല്ലാം എപ്പോഴും ആഗ്രഹിക്കുന്ന ആനന്ദവും അഭിവൃദ്ധികളും അങ്ങനെ നമുക്കും കൈവരിക്കാം. ഈശ്വരനിർമ്മിതമായ എല്ലാ

0: വസ്തുക്കളും ക്രമേണ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ ഭഗവാന്റെ ദിവ്യ സംരക്ഷണത്തിൽ ജീവിക്കാനുള്ള ഒരു ഒറ്റമൂലിയാണ് ഈ ഹരേകൃഷ്ണ നാമജപം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ പി രാമകൃഷ്ണൻ.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലൻഡിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 2 വർഷത്തിനിടയിൽ വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ബന്ധത്തിന്റെ മുഴുവൻ തലങ്ങളും ഇരുവരും അവലോകനം ചെയ്യും. സാങ്കേതികവിദ്യ മനുഷ്യജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമായി മാറിയെന്ന് കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ശാസ്ത്രവും സമൂഹവും ഒരുമിച്ച് വികസിക്കുന്നുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിടുമ്പോൾ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. ലഹരി മരുന്ന് ഫലപ്രദമായി തടയുകയെന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ അന്തർ സംസ്ഥാന ഏകോപന യോഗം തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേർന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഈ മാസം 14 രാവിലെ 10:30 മുതൽ കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തും. കമ്മീഷൻ ചെയർമാൻ എ റഷീദ് പരാതികൾ പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമില്ല. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ കടന്നു. ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ 1-2 സ്പെയിനിന്റെ ജയം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:10 കാവ്യാഞ്ജലി, കുമാരനാശാന്റെ ചെറിയവ എന്ന കവിത. ആലാപനം അജിത സുരേഷ്. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഒരു ഗോൾ ഭൂമിയുടെ ഭാവിക്ക്. അനധികൃത പ്ലാസ്റ്റിക് ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തുന്ന പാരിസ്ഥിതിക വെല്ലുവിളികൾ. ഫിഫ വേൾഡ് കപ്പ് പശ്ചാത്തലത്തിൽ ഒരു അന്വേഷണം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. അപൂർവഗാനം നിങ്ങൾക്കറിയാമോ. സ്പോർട്സ് ടൈം. ദേശീയ റെക്കോർഡുകൾ മുതൽ ഒളിമ്പിക്സ് ട്രാക്ക് വരെ, ഏഷ്യൻ വേദികളിൽ നിന്ന് രാജ്യാന്തര മെഡൽ നേട്ടങ്ങളിലേക്ക് നീണ്ടുനിൽക്കുന്ന യാത്രയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അസിസ്റ്റന്റ് സ്പോർട്സ് ഓർഗനൈസറായി കണ്ണൂരിൽ ചുമതലയേറ്റ ഒളിമ്പ്യൻ കുഞ്ഞി മുഹമ്മദ് പുത്തൻപുരയ്ക്കൽ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ ലളിതഗാനങ്ങൾ. 9:00 പ്രിയം പ്രിയതരം ഡോക്ടർ സരിൻ SM ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നു. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 11:00 ആൽബം ഗാനങ്ങൾ. 12:10 അറിയിപ്പുകൾ, സേവന വാർത്തകൾ. 12:15 KN ഗിരിജയും സംഘവും അവതരിപ്പിച്ച കൈകൊട്ടിക്കളിപ്പാട്ട്. 12:40 ആരോഗ്യദീപ്തി. ലോക ജനസംഖ്യാ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ സുചിത്ര സുധീറുമായുള്ള അഭിമുഖം ആദ്യഭാഗം. 1:00 ഓർമ്മയിൽ ഒരു ഗാനം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 നാട്ടുവഴിയിലീളങ്ങൾ. 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 സംസ്കൃത പാഠം. 5:15 കുറുംകുഴൽ പറ്റ് അവതരണം രാമദാസൻ ശ്രീകൃഷ്ണപുരവും സംഘവും. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിത ഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. മലപ്പട്ടം തലക്കോട് എന്ന പ്രദേശത്തെ കെ കെ നാരായണൻ, പി നാരായണൻ, കെ നാരായണൻ, എം സുധാകരൻ എന്നിവരുടെ കൃഷി അനുഭവങ്ങൾ. 7:20 കമ്പോള വിലനിലവാരം, 7:35 യൗവാണി. ഫ്ലോറിഡയിലെ ഫ്ലൈഷ് ഫ്ലൈറ്റ് അക്കാദമിയിൽ നിന്നും കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ സി മുഹമ്മദ് നിഹാൽ അതിഥിയായി എത്തുന്നു. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
3: This is Akashvani, the news read by Subhadra Ramachandran. Prime Minister Narendra Modi is holding delegation-level talks with his New Zealand counterpart, Christopher Luxon, in Auckland. Both leaders will be reviewing the entire gamut of the bilateral relationship, which has seen significant progress in the last 2 years, especially in the areas of trade and commerce and defence. In his opening remarks, Prime Minister Modi said that his visit to New Zealand marks a historic milestone in bilateral relations and will give fresh momentum to ties between the two countries. He said the two countries have now taken a significant step by establishing a strategic partnership which will guide future cooperation. Highlighting the shared democratic values and maritime ties between the two nations, Prime Minister Modi said India and New Zealand can play an important role in strengthening peace, stability and security in the Indo-Pacific region.
4: मित्रता भरे शब्दों के लिए मैं आपका बहुत बहुत आभार व्यक्त करता हूँ. कल रात्रि को आपका एयरपोर्ट पे आना ये अपने आप में बहुत बड़ा जेस्चर है और मेरी तरफ से मैं विशेष रूप से आपका आभार व्यक्त करता हूँ और आपके मंत्री से पूरा समय मेरे साथ रहे रात को. मेरे लिए खुशी की बात है कि 40 साल के बाद भारत के प्रधानमंत्री का न्यूजीलैंड आना हुआ है और आपने एक प्रकार से आपकी आर्थिक राजधानी में कार्यक्रम बना करके भारत और न्यूजीलैंड के संबंधों को एक नई ताकत देने का एक अवसर पैदा किया है. मैं आपका बहुत बहुत आभारी हूँ. न्यूजीलैंड के लोगों के बीच आकर उनका भारत के प्रति जो स्नेह है ये देखकर कोई भी व्यक्ति बहुत ही भावुक हो जाता है और मेरे मन को वो छूने वाला है और इसके लिए भी मैं बहुत आपका आभारी हूँ. ये हमारे संबंधों में एक ऐतिहासिक पड़ाव है जो हमारे संबंधों की नई ऊर्जा, हमारी मित्रता के नए संकल्प को दोहराने वाला है. आप जब भारत आए थे और एफटीए के शुरुआत हुई और इतने कम समय में पूरा न्यूजीलैंड एक साथ होकर के एफटीए को जमीन पे उतारना, इतने कम शायद ये दुनिया में पहली बार इतने कम समय में ये सफलता हुई होगी और इसके लिए मैं आपके नेतृत्व को, आपकी सरकार को, आपकी टीम को हृदय से बहुत बहुत आभार व्यक्त करता हूँ.
3: Speaking on the occasion, the New Zealand Prime Minister described Prime Minister Modi's visit as a historic milestone, marking the first visit by an Indian Prime Minister to New Zealand in 40 years. Later in the day, Prime Minister Modi will also interact with prominent business and sports personalities. In a reflection of the strong people-to-people ties that exist between the two countries, Mr. Modi will address a large gathering of the Indian diaspora today. The Indian Navy is all set to commission its sixth Project 17A indigenous stealth frigate Mahendragiri F-38 into its eastern fleet at Visakhapatnam in Andhra Pradesh today. The ceremony will be presided over by the Defence Minister Rajnath Singh. Union Home Minister Amit Shah has said the government is firmly committed to making the country's coastal security unbreachable. Mr. Shah made the remarks while reviewing the progress made in the establishment of the Bureau of Port Security, BOPS, along with the Union Minister for Port, Shipping and Waterways, Sarbananda Sonowal. External Affairs Minister Dr. S. Jaishankar met his Omani counterpart Badr bin Hamad Al Busaidi in Muscat yesterday and held discussions on various facets of the cooperation between the two countries. In a social media post, Dr. Jaishankar said the talks focused on trade, investments, connectivity, maritime technology, defence and cyber AI domains. Indian Railways has approved 206 crore rupees of Kavach deployment on 600.

നിങ്ങൾ കേട്ടത് കുമാരനാശാന്റെ ചെറിയവ എന്ന കവിത. ആലപിച്ചത് അജിത സുരേഷ്. കാവ്യാഞ്ജലി.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷണൽ എംപവർമെന്റ് ആൻഡ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷവും ഹെഡ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഇന്ന് രാവിലെ 11 മണിക്ക് കണ്ണൂർ താവക്കരയിൽ മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. കണ്ണൂർ ചെറുശ്ശേരി സാഹിത്യവേദി സംഘടിപ്പിച്ച ചങ്ങമ്പുഴ പ്രബന്ധ രചന മത്സര വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും ചങ്ങമ്പുഴ കവിതാലാപന മത്സരവും ഇന്ന് രാവിലെ 10:30 കണ്ണൂർ മഹാത്മാമന്ദിരം ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള സീനിയർ സിറ്റിസൺ ഫോറം ചൊവ്വ യൂണിറ്റിന്റെ പ്രതിമാസ യോഗം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ചൊവ്വ ഹൈസ്കൂളിൽ ചേരും. ചിറയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് ഗ്രാമസഭ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് രാമഗുരു യു പി സ്കൂളിൽ നടക്കും. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് ഗുണഭോക്തൃ ഗ്രാമസഭ നാളെ വൈകുന്നേരം 3 മണിക്ക് കിളാഞ്ചേരി അംഗനവാടി പരിസരത്ത് നടക്കും. മയിൽ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കും. കേരള ജൈവ കർഷക സമിതി ഡിസംബറിൽ കണ്ണൂരിൽ വെച്ച് നടത്തുന്ന സംസ്ഥാന സംഗമത്തിന്റെ സ്വാഗത സംഘം രൂപീകരണം ഇന്ന് രാവിലെ 10:30 കണ്ണൂർ ഗുരുമന്ദിരം ഹാളിൽ നടക്കും. അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. ചാലാട് പന്നേൻപാറ സ്നേഹ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ മയൂഖം അപ്പാർട്ട്മെന്റിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കൊളച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചേലേരിമുക്ക് ബാങ്ക് ഹാളിൽ നടക്കും. അമ്പലത്തറ കേശവജി പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച ഇന്ന് വൈകുന്നേരം 4 മണിക്ക് വായനശാലയിൽ നടക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും ചേർന്ന് PN പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വായനാ സന്ദേശത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 9:30 കണ്ണൂർ ഗവൺമെന്റ് TTI ഫോർ മെനിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ MLA നിർവഹിക്കും. PN പണിക്കർ ഫൗണ്ടേഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ദേശീയ വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി ഇന്ന് രാവിലെ 9:30 ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. കാവിൻമൂല വ്യാപാരി വ്യവസായി സമിതിയും സീനിയർ സിറ്റിസൺസ് ഫോറം കാവിൻമൂല യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗാനാമൃതം പാട്ടുകൂട്ടായ്മയുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 4 മണിക്ക് AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കും. ചാന്ദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാ പഞ്ചായത്ത് സയൻസ് പാർക്കിന്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ ശാസ്ത്രബോധ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ കണ്ണൂർ സയൻസ് പാർക്കിൽ നടക്കുന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിക്കും. അമ്പലത്തറ കേശവജി സ്മാരക പൊതുജന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലാ ഓപ്പൺ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നാളെ രാവിലെ 9 മണി മുതൽ വായനശാലയിൽ നടക്കും. വിശദ വിവരങ്ങൾക്ക് ഫോൺ 6238318548. TP സുകുമാരൻ അനുസ്മരണ പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ ശിക്ഷക് സദനിൽ നടക്കും. സൗഹൃദ സംഗമം, സെമിനാർ എന്നിവയുമുണ്ടാകും. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 21-ാമത്

0: ഈയും സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 കുമരേഷ്, ജയന്തി കുമരേഷ് എന്നിവരുടെ വയലിൻ വീണ കച്ചേരി. കുന്നത്തൂർപ്പാടി താഴെ മടപ്പുരയിൽ ഇന്ന് രാവിലെ മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടാകും. തുടർന്ന് അന്നദാനം. ചരപ്പുറം ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ തിരുവപ്പന വെള്ളാട്ടം ഉണ്ടാകും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: IIT, ITI, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT, ITI, മേലെ ചൊവ്വ, കണ്ണൂർ.
4: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
5: ലാപ്ടോപ്പോ?
4: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
6: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
7: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
8: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
7: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
9: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
10: ഇലക്ട്രിക് വാഹന ടെക്നോളജിയിൽ 2-3 and 4-wheeler 6 മാസ 1 വർഷ EV ടെക്നീഷ്യൻ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10+2 BHSC, ITI, KGC ഡിപ്ലോമ, BTEC. കോഴിക്കോട് കുണ്ടായിത്തോടിലെ എവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫോൺ 9958300044. ഓഫ് ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, നേതാജി റോഡ്, കണ്ണൂർ ടൗൺ.
1: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNT ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
11: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI, കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
12: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
13: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
12: അതെങ്ങനെയാ?
13: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
12: എടാ സംഭവം കൊള്ളാലോ.
13: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
15: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
16: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
17: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
18: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
17: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
18: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
17: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
18: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490248663, 9847484950, 8893949598.
5: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
10: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
19: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
20: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495969680.

ഒരറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി കണ്ണൂർ 670004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

ഇന്ന് രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഒരു ഗോൾ ഭൂമിയുടെ ഭാവിക്ക്. അനധികൃത പ്ലാസ്റ്റിക് ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തുന്ന പാരിസ്ഥിതിക വെല്ലുവിളികൾ. ഫിഫ വേൾഡ് കപ്പ് പശ്ചാത്തലത്തിൽ ഒരു അന്വേഷണം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. ഇതിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ. സ്പോർട്സ് ടൈം. ദേശീയ റെക്കോർഡുകൾ മുതൽ ഒളിമ്പിക്സ് ട്രാക്ക് വരെ ഏഷ്യൻ വേദികളിൽ നിന്ന് രാജ്യാന്തര മെഡൽ നേട്ടങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന യാത്രയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അസിസ്റ്റന്റ് സ്പോർട്സ് ഓർഗനൈസറായി കണ്ണൂരിൽ ചുമതലയേറ്റ ഒളിമ്പ്യൻ കുഞ്ഞി മുഹമ്മദ് പുത്തൻപുരയ്ക്കൽ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.

ഇന്ന് രാവിലെ 8:30 സംഗീതമാതിരിയിൽ ലളിതഗാനങ്ങൾ, 9 പ്രിയം പ്രിയതരം ഡോക്ടർ സരിൻ എസ് എം ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നു. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.

ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട്ടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 2 വ്യാപാര വാണിജ്യ പ്രതിരോധ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ബന്ധത്തിന്റെ മുഴുവൻ തലങ്ങളും ഇരുവരും അവലോകനം ചെയ്യും. ബിസിനസ് കായിക രംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ വിജയകരമായ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ 3 അവസാനത്തെയും പാദത്തിലാണ് പ്രധാനമന്ത്രി ഓക്ലാൻഡിൽ എത്തിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ MLA പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയക്കെതിരെ കേരളമുൾപ്പെടെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇതിന്റെ ഭാഗമായി SP റാങ്കിന് മുകളിലെ ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസർമാരായി നിയമിക്കും. തിരുവനന്തപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളുടെ ഏകോപന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, റവന്യൂ ഇന്റലിജൻസ്, കസ്റ്റംസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് തത്സമയ വിവര കൈമാറ്റവും സംയുക്ത എൻഫോഴ്സ്മെന്റ് നടപടികളും ഉറപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിൽ സംസ്ഥാനത്ത് ഇന്നലെ 106 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 114 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ആകെ 6,288 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 6,746 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. 4,370 ഗ്രാം MDMA 464 കിലോയോളം കഞ്ചാവും പിടിച്ചെടുത്തു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3 സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടറേറ്റ് എഞ്ചിനീയർ ഡോക്ടർ ജൂഡ്, NCESS പ്രതിനിധി എന്നിവരാണ് സമിതി അംഗങ്ങൾ. സമിതിയോട് സ്ഥലം സന്ദർശിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെയും ചുമതലപ്പെടുത്തി. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തി 50 പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഴയ ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി K. മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലായ കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായി ഷിബു ബേബി ജോൺ പറഞ്ഞു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ അറിയിച്ചു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 2 പ്ലാറ്റ്ഫോമിലെ തകർന്ന ക്ലോക്ക് ടവർ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കും.

0: ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. അതിവേഗം വളരുന്ന ആഗോള ജനസംഖ്യയും അതുയർത്തുന്ന വെല്ലുവിളികളും കുടുംബാസൂത്രണത്തിൻ്റെ ആവശ്യകതയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാസയുടെ മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ 8 മാസത്തെ ബഹിരാകാശ നിലയ ദൗത്യത്തിന് ചൊവ്വാഴ്ച പുറപ്പെടും. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇദ്ദേഹം പുറപ്പെടുന്നത്. ഗുരുത്വാകർഷണമില്ലായ്മ, ദീർഘകാല ബഹിരാകാശ യാത്രികരിൽ രക്തപ്രവാഹം, രക്തഘടന എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു, ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭൂമിയിൽ നിന്ന് വൈദ്യസഹായം ഒഴിവാക്കാൻ അൾട്രാസൗണ്ട് പരീക്ഷണം എങ്ങനെ നടത്താം എന്നതുൾപ്പെടെയാണ് അനിൽ മേനോൻ്റെ ഗവേഷണ ദൗത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസാഞ്ചലസ് സ്റ്റേഡിയത്തിൽ 1-2 സ്പെയിനിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഈ ലോകകപ്പ് കണ്ട ഏറ്റവും ശക്തവും സുന്ദരവുമായ മത്സരങ്ങളൊന്നായി മാറിയ സ്പെയിൻ ബെൽജിയം ക്വാർട്ടർ പോരാട്ടത്തിൽ സൂപ്പർ സബായി കളത്തിലെത്തിയ മൈക്കൽ മെറീനോയുടെ വിധി നിർണായകമായ ഗോളിലാണ് സ്പെയിനിന്റെ വിജയം. പൊസഷൻ ഫുട്ബോളിന്റെയും ആക്രമണ ഫുട്ബോളിന്റെയും സമ്മിശ്രണമായിരുന്നു സ്പെയിന്റെ കളി. ആദ്യപകുതിയുടെ 40 മിനിറ്റോളം മത്സരത്തിൽ സ്പെയിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. സ്പാനിഷ് മധ്യനിര സുന്ദരമായി പന്ത് തട്ടിയപ്പോൾ ബെൽജിയത്തിന് തുടക്കത്തിൽ കാര്യങ്ങൾ വളരെ കടുപ്പമായി. ലെമിൻ യമാൽ വലതു വിങ്ങിലൂടെ നടത്തിയ ഓരോ മുന്നേറ്റങ്ങളും വളരെ പാടുപെട്ടാണ് ബെൽജിയം പ്രതിരോധിച്ചത്. ഫാബിയൻ റൂയിസ് 30 മിനിറ്റിൽ സ്പെയിനിന് മുന്നിലെത്തിച്ചെങ്കിലും 41 മിനിറ്റിൽ ഷാർലറ്റ് ഡി കച്ചലേറെ ബെൽജിയത്തിന്റെ മറുപടി നൽകി. 86 മിനിറ്റിൽ കളത്തിലെത്തിയ മെറീനോ 2 മിനിറ്റിനുള്ളിൽ ടീമിന്റെ വിജയ ഗോൾ നേടി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ റോൾബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. 3 മത്സരം വിജയിച്ച ഇംഗ്ലണ്ട് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ 18th എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം രാവിലെ അത്താണി KSSPU ഓഫീസിൽ ചേരും. പെൻഷൻ വാലിഡേഷൻ നിയമം അസാധുവാക്കുക, 8th ശമ്പള കമ്മീഷനിൽ പെൻഷൻകാരെ ഉൾപ്പെടുത്തുക, പാർലമെന്ററി കമ്മിറ്റികൾ ശുപാർശകൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. കാസർകോട് നഗരപരിധിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കി കാസർകോട് ടൂറിസം സർക്യൂട്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
2: കാസർഗോഡ് നെല്ലിക്കുന്ന് കസബ ഹാർബർ ഉൾപ്പെടുന്ന തീരദേശ മേഖലയെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിനുള്ള നവീന പദ്ധതികൾക്ക് ജില്ലാ ഭരണകൂടം, കാസർഗോഡ് മുനിസിപ്പാലിറ്റി, ടൂറിസം വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രൂപരേഖ തയ്യാറാക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലാ കലക്ടറുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലുള്ള സംഘം പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഹാർബർ, പുലിമുട്ട് ബീച്ച്, കോർണിഷ് ചിൽഡ്രൻസ് പാർക്ക്, ലൈറ്റ് ഹൌസ്, തളങ്കര പടിഞ്ഞാറ്, സിവ്യൂ പാർക്ക്, ഗുഡ് വൈബ്സ് എന്നിവിടങ്ങളിലാണ് സന്ദർശിച്ചത്. പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് അടിയന്തരമായി തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ DTPC നിർദ്ദേശം നൽകി. കാസർഗോഡ് ഹാർബർ പുലിമുട്ടിന് സമീപം DTPC നേതൃത്വത്തിൽ സാഹസിക വിനോദസഞ്ചാര പദ്ധതി ആരംഭിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാനും തീരുമാനിച്ചു.
0: സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായ വിവരശേഖരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ നിശ്ചിത മേഖലയിലെ ഓരോ വീടും നേരിൽ സന്ദർശിച്ച് വീടിന് നമ്പറിടൽ, ലേഔട്ട് മാപ്പ് തയ്യാറാക്കൽ, വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വിവരശേഖരണം എന്നീ കാര്യങ്ങളാണ് ഇവർ ചെയ്തു തീർത്തത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: മിശിഹായുടെ കരുത്തുറ്റ കാലിൽ നിന്ന് കുതിച്ചു പായുന്ന ഫുട്ബോൾ പോലെ ഭൂഗോളം തന്നെ ഫിഫ ലോകകപ്പ് ആവേശത്തിൽ കുതികൊള്ളുകയാണ്.
1: ഇത് ഘടികാരങ്ങൾ നിലക്കുന്ന സമയം. സിംഹരാജാവ് എഴുന്നള്ളുന്നോ? ദ ലയൺ ഹാസ് അറൈവ്ഡ്. ലയണൽ മെസ്സി
2: ഉണ്ടടകൽപന്തല്ലാതെ ഊറ്റം കൊള്ളാൻ വല്ലാതെ ഏതുണ്ടടകൽപന്തല്ലാതെ ഊറ്റം കൊള്ളാൻ വല്ലാതെ.
0: തെരുവോരങ്ങളിൽ ആരാധകർ ഒരുക്കിയ കെട്ടിലും മട്ടിലും തമ്മിൽ കിടപിടിക്കുന്ന പട്ടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളിൽ തിളച്ചു മറിയുന്നത് കടൽ പോലെ ഇരമ്പുന്ന വിജയാരവങ്ങളും തീ പാറുന്ന പോർവിളികളുമാണ്. എന്നാൽ ലോകകപ്പ് ആരവങ്ങൾ ഒടുങ്ങിയാൽ, അവസാന വിധി നിർണയവും കഴിഞ്ഞാൽ ഈ ഫ്ലെക്സ് ബോർഡുകളുടെ വിധി എന്താണ്? ഈ ബോർഡുകളിലെ വിജയനായകന്മാരുടെ ചിത്രങ്ങൾ നാളെയുടെ ഓർമ്മകളായി മാഞ്ഞു പോയാലും പ്രകൃതി സൗഹാർദ്ദമല്ലാതെ നിർമ്മിച്ച പ്ലാസ്റ്റിക് ഫ്ലെക്സ് ഷീറ്റുകൾ ഭൂമിക്ക് ഒരു മരണപ്പുതപ്പായി അവശേഷിക്കുമോ? ലോകകപ്പിനൊപ്പം പരിസ്ഥിതിയും വിജയിക്കണമെങ്കിൽ അതിരുവിട്ട ആഘോഷങ്ങൾക്കും ഒരു ചുവപ്പ് കാർഡ് കാണിക്കേണ്ട സമയമായില്ലേ? അതുകൊണ്ട് മാത്രം ഈ ജാലകം ഒരു ഗോൾ ഭൂമിയുടെ ഭാവിക്ക്.
3: വേൾഡ് കപ്പ് ആഘോഷങ്ങളെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിച്ചിട്ടില്ലെങ്കിലും പരസ്യ പ്രചരണ ബോർഡുകൾ, ബാനറുകൾ, ഹോർഡിങ്ങുകൾ എന്നിവയിൽ ഉപയോഗിക്കാവുന്ന വസ്തുക്കളെ സംബന്ധിച്ചും ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കളെ സംബന്ധിച്ചും വിവിധങ്ങളായ സർക്കാർ ഉത്തരവുകൾ ഇന്ന് നിലവിലുണ്ട്.
0: നമ്മളിൽ എത്ര പേർ ഈ സർക്കാർ ഉത്തരവിനെ കുറിച്ച് ബോധ്യമുള്ളവരാണെന്ന് സ്വയം ഒന്ന് ബോധ്യപ്പെടുന്നത് നല്ലതാണ്.
3: ഈ ഉത്തരവുകളുടെ പശ്ചാത്തലത്തിൽ ബോർഡ് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും പുറപ്പെടുവിച്ചിട്ടുണ്ട്.
0: ശ്രീമതി ബിൻസി ബി എസ്, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവിറോൺമെന്റൽ എഞ്ചിനീയർ.
3: സർക്കാർ പരിപാടികൾ, സ്വകാര്യ പരിപാടികൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി ഏതൊരു വിധ പ്രചാരണത്തിനും പി വി സി ഫ്ലെക്സ്, പോളിയസ്റ്റർ, നൈലോൺ, കൊറിയൻ ക്ലോത്ത്, പ്ലാസ്റ്റിക് കോട്ടിംഗിലെ തുണി എന്നിവ ഉപയോഗിക്കുവാനോ അവയിൽ പ്രിന്റ് ചെയ്യുവാനോ പാടുള്ളതല്ല. പകരം മലിനീകരണ നിയന്ത്രണ ബോർഡ് സാക്ഷ്യപ്പെടുത്തിയ റീസൈക്കിൾ ചെയ്യാവുന്ന പോളിയെത്തിലിൻ അല്ലെങ്കിൽ 100% കോട്ടൺ എന്നിവയിൽ മാത്രമേ പ്രിന്റിംഗ് പാടുള്ളൂ. ഇത്തരം ബോർഡുകളിൽ പി വി സി ഫ്രീ, റീസൈക്കിളബിൾ ലോഗോ, പ്രിന്റിംഗ് യൂണിറ്റിന്റെ പേര്, ഫോൺ നമ്പർ, ബോർഡ് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റിലേക്ക് നയിക്കുന്ന QR കോഡ് എന്നിവ നിർബന്ധമായി പതിച്ചിരിക്കണം. നിയമവിരുദ്ധമായി സ്ഥാപിക്കുന്ന ബോർഡുകൾക്കെതിരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ്. മാലിന്യ നിർമ്മാർജ്ജനവും പരിസ്ഥിതി ആഘാതവും കുറയ്ക്കുന്നതിനുള്ള മുൻകരുതൽ എന്ന നിലയിൽ ഇത്തരം ബോർഡുകൾ അല്ലെങ്കിൽ ബാനറുകൾ അല്ലെങ്കിൽ ഹോർഡിങ്ങുകൾ സ്ഥാപിക്കുന്നതിന് മുൻപായി അതിനൊരു എക്സ്പയറി ഡേറ്റ് നിശ്ചയിച്ചിരിക്കണം. കാലാവധി കഴിഞ്ഞ് പരമാവധി 7 ദിവസത്തിനുള്ളിൽ സ്ഥാപിച്ചവർ തന്നെ ഇവ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഉപയോഗശേഷമുള്ള റീസൈക്കിൾ ചെയ്യാവുന്ന പോളിയെത്തിലിൻ അംഗീകൃത റീസൈക്കിൾ യൂണിറ്റിലേക്കോ അല്ലെങ്കിൽ യൂസർ ഫീ നൽകിക്കൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മ സേനയ്ക്കും കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി സൗഹൃദവും പുനഃചംക്രമണം ചെയ്യാൻ സാധിക്കുന്നതുമായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള പ്രിന്റിംഗിനെ പ്രോത്സാഹിപ്പിക്കണം എന്നത് തന്നെയാണ് ബോർഡിന്റെ നിലപാട്. നിരോധിത പ്ലാസ്റ്റിക് ഫ്ലക്സുകൾ, മറ്റ് മെറ്റീരിയലുകൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കി ബോർഡ് അംഗീകരിച്ച റീസൈക്കിൾ ചെയ്യാവുന്ന പോളിയെത്തിലിൻ അല്ലെങ്കിൽ 100% കോട്ടൺ ഇവയിൽ മാത്രമേ പ്രിന്റിംഗ് പാടുള്ളൂ എന്ന കർശനമായ നിർദ്ദേശം ബോർഡ് നൽകി വരുന്നുണ്ട്.
4: നമ്മുടെ ഈ ദിവസങ്ങൾ ലോകകപ്പ് ഫുട്ബോളിന്റെ ആരവങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒരുപാട് രാജ്യക്കാരുടെ ഫാൻസുകാർ നമ്മുടെ നാട്ടിൽ ധാരാളം ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തിയിരിക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാം.
0: ശ്രീ സുനിൽകുമാർ, ശുചിത്വ മിഷൻ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ.
4: ഇതിലെ വളരെ ആശങ്കയുണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പാരിസ്ഥിതികമായിട്ട് ഉണ്ടാകുന്ന ദുരന്തത്തിന്റെ ഒരു സാധ്യത. കാരണം ഈ ഫ്ലക്സ് ബോർഡുകളിൽ ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ 99% നിരോധിത ഫ്ലക്സ് PVC ഫ്ലക്സിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നാണ് കാണുന്നത്. ഒപ്പം തന്നെ ഇതിന് യാതൊരു വിധത്തിലുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ കൺസെന്റോ അല്ലെങ്കിൽ അവരുടെ അനുമതിയോ ഒന്നുമില്ലാതെ ഫാൻസുകാരുടെ നേതൃത്വത്തിൽ ഉയർത്തിയിട്ടിരിക്കുന്ന ഈ ബോർഡുകൾ, സാധാരണഗതിയിൽ PVC ഫ്ലക്സ് ബോർഡുകൾ 2020 January 1 തന്നെ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. നിലവിൽ നമുക്ക് പോളി എത്തിലിൻ മെറ്റീരിയൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ബോർഡുകൾക്കാണ് നിയമപരമായി അനുമതി ഉള്ളത്. PVC ഫ്ലക്സുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് നിരോധിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പോളി എത്തിലിനിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഫ്ലക്സുകൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അവയ്ക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ബോർഡുകളിലും പോളി എത്തിലിൻ മെറ്റീരിയലിന്റെ QR കോഡ് അനുമതിയുടെ ലൈസൻസിന്റെ QR കോഡ്, അതോടൊപ്പം തന്നെ പ്രിന്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേര്, അതോടൊപ്പം അവരുടെ ഫോൺ നമ്പർ, ഒപ്പം തന്നെ റീസൈക്കിളബിൾ ലോഗോ, ഇത് PVC ഫ്രീ ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ബോർഡുകൾ മാത്രമേ നിയമപരമായി അംഗീകൃത ബോർഡുകളായിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷനും ഈ ബോർഡുകളിലൊന്നും കാണാൻ പറ്റില്ല.
0: വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ അല്ലെങ്കിൽ തൊട്ടടുത്ത ഒരു കട വരെ ഒന്ന് നടക്കുന്ന വഴിക്ക് മൂന്നോ നാലോ പടുകൂറ്റൻ വേൾഡ് കപ്പ് ഫ്ലെക്സ് ബോർഡുകളെങ്കിലും കണ്ണിൽപ്പെടാൻ സാധ്യതയില്ലേ? വെറുതെ ആ ഫ്ലെക്സ് ബോർഡിൽ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മിക്കതിലും നിയമപരമായി പ്രദർശിപ്പിക്കേണ്ട QR കോഡ് ഉണ്ടാവില്ല, റീസൈക്കിൾ ലോഗോ ഉണ്ടാവില്ല, ഫോൺ നമ്പർ ഉണ്ടാവില്ല, ഊരും പേരും ഒന്നും ഉണ്ടാവില്ല.
4: ഈ അവസരത്തിൽ പറയാനുള്ളത്, ഈ മത്സരങ്ങൾക്ക് ശേഷം വളരെ അടിയന്തരമായിട്ട് തന്നെ ഇവയെല്ലാം വെച്ചിരിക്കുന്ന ഫാൻസുകാരുടെ നേതൃത്വത്തിൽ തന്നെ അതേ ആവശ്യത്തോട് തന്നെ അഴിച്ചു മാറ്റി അത് അതാത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മ സേനകൾക്കോ അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലോ ഏൽപ്പിക്കുകയും അതിനാവശ്യമായ ചെലവ് അവർക്ക് കൊടുക്കുകയും വേണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ശുചിത്വ മിഷന്റെ ഭാഗത്ത് നിന്നും ഇക്കാര്യത്തിൽ അറിയിക്കുവാനുള്ളത്. ഏത് ഫാൻസും ആയിക്കോട്ടെ, മലിനമാകുന്നത് നമ്മുടെ നാട്ടിലുള്ള മണ്ണും ജലവും വായുവും ഒക്കെയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഇതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ശുചിത്വ മിഷന്റെ ഭാഗത്തു നിന്നും പോയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും അതായത് ഫാൻസുകാരെ കണ്ടുപിടിച്ച് അവരിൽ നിന്നും ആ ഫ്ലക്സുകളൊക്കെ തിരിച്ച് വാങ്ങിക്കണമെന്നും അത് യഥാവിധി സംസ്കരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കാണിച്ച് കത്ത് കഴിഞ്ഞ ദിവസം എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കും അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫാൻസുകാരും ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടാകണമെന്നുള്ളത് കൂടിയാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്.
5: ഹലോ, നമസ്കാരം. ഏതാണ് ഫാൻസ് ഗ്രൂപ്പ് എന്ന് പരിചയപ്പെടുത്താമോ?
6: അർജന്റീന ഫാൻസ്.
5: എന്താണ് അർജന്റീന ഫാൻസിന്റെ ഒരു പ്രതീക്ഷ?
6: ഇത്തവണ കപ്പടിക്കുന്നുള്ള പ്രതീക്ഷ.
0: നമ്മുടെ ഫാൻസ് ഗ്രൂപ്പിന്, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഈ നിയമങ്ങളെ പറ്റി എത്രമാത്രം ബോധ്യമുണ്ട്? കടൂരിലെ ഒരു ഫാൻസ് ഗ്രൂപ്പിനെ വിളിച്ചപ്പോൾ,
5: ഇങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ നാടൊരുങ്ങിയോ, ഫ്ലെക്സുകളൊക്കെ നടത്തിയുണ്ടോ?
6: മത്സരം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഫ്ലെക്സിന്റെ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം അർജന്റീന ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു, അപ്പൊ പിന്നെ പോർച്ചുഗലും വന്നു, അതിനുശേഷം ബ്രസീലിന്റെ ബ്രസീലിനെ കുറച്ച് വെൽഡ് കിട്ടു. അപ്പൊ നാട്ടിലെ എല്ലാവർക്കും എന്താ പറയാ, അവരെക്കാട്ടും വെൽഡ് വേണമെന്നുള്ളൊരു ഭാഷ എന്തായാലും ഉണ്ടാവല്ലോ. അപ്പൊ ആദ്യം ഒരു ഗ്രീവ നടത്തി, ആദ്യം ഒരു ഫ്ലെക്സും കൂടി അതിനെക്കാട്ടും വെൽഡ്. അപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ ഏറ്റവും കൂടുതൽ ഏറ്റവും വെൽഡ് അർജന്റീന തന്നെയാണ് ഉള്ളത്.
5: ഓഹോ, അടിപൊളി അടിപൊളി. ഇതിന് കുറെ റെഗുലേഷൻസിന്റെ നിയമങ്ങളുണ്ട്, അത് എത്രമാത്രം പേർക്ക് അറിയും എന്നറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ വെച്ചിട്ടുള്ള ഫ്ലെക്സില് ഒരു സീൽ ഉണ്ടോ? ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ ഇതിന്റെ പെർമിഷൻ, ഇത് ഈ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയല് എക്കോ ഫ്രണ്ട്ലി ആണെന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഈ ഒരു ഫ്ലെക്സ് നിർമ്മിച്ച സ്ഥാപനത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, സീല്, ഇതൊക്കെ ഉള്ളതാണോ നിങ്ങളുടെ ഫ്ലെക്സ്?
6: എക്കോ ഫ്രണ്ട്ലി അത് നോക്കണം നോക്കണം. ഞാനൊന്ന് കൺഫേം ആക്കിട്ട് പറയാമെന്ന്.
5: അതല്ലേ, ഇതിപ്പോ കഴിഞ്ഞാല് ഫൈനൽ കഴിഞ്ഞാല് ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയല്ലേ ഫ്ലെക്സ് എടുത്ത് മാറ്റി, അത് കൃത്യമായിട്ട് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുമല്ലോ അല്ലേ?
6: അതൊന്നും ചെയ്തേ. അപ്പൊ ഒന്നുകിൽ ഹരിതകർമ്മ സേന രീതിയിൽ കൊടുക്കാനുള്ള പ്ലാനല്ല ഉള്ളത്.
5: അപ്പൊ ഓൾ ദി ബെസ്റ്റ് അർജന്റീന ഫാൻസ്.
0: അപ്പോ അതാണ്, എക്കോ ഫ്രണ്ട്ലി ആവും, ആകുമായിരിക്കും, ആവാതെ തരമില്ലല്ലോ. ഇങ്ങനെ പോകുന്നു പല ഫാൻസ് ക്ലബുകളുടെയും ബോധ്യങ്ങളും ധാരണകളും.
7: ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ലഹരിയാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ വ്യാപനം ഇപ്പോൾ വളരെ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ, യുവാക്കളൊക്കെ മറ്റ് ലഹരി മരുന്നുകളിലേക്ക് പോകുന്നുവെന്നും അതിനെതിരായി സർക്കാരുകൾ തുഫാൻ പോലെയുള്ള പരിപാടികൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ ഘട്ടത്തിൽ കുട്ടികൾ ഈ വിനോദത്തിലേക്ക്, പ്രത്യേകിച്ച് യുവാക്കൾ ഈ വിനോദത്തിലേക്ക് പോകുന്നത് നല്ല കാര്യമാണ്.
0: പരിസ്ഥിതി പ്രവർത്തകനും സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ CR നീലകണ്ഠൻ.
7: പക്ഷെ അത് ഉണ്ടാക്കുന്ന ഒരു ദുരന്തത്തെ കുറിച്ച് ഒരു കാര്യം പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. കേരളത്തിൽ ഒട്ടുക്കും, പ്രത്യേകിച്ചും മലബാറിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, വലിയ തോതിൽ ഫാൻ ക്ലബ്ബുകൾ ഉണ്ടാവുക, അവരുടെ ടീമിന്റെ ബോർഡ് വെക്കുക, അവരുടെ കളിക്കാരുടെ ബോർഡ് വെക്കുക, അതിന്റെ വലിയ മുദ്രാവാക്യങ്ങൾ അതിലെഴുതുക. നല്ല രസമുണ്ട്, അത് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. വളരെ കളർഫുൾ ആയിട്ട്, ആർട്ടിസ്റ്റിക് ആയിട്ട് അങ്ങനെ നന്നായി ചെയ്യുന്ന സ്ഥലങ്ങൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്.
0: തികഞ്ഞ ഒരു ഫുട്ബോൾ ആരാധകൻ കൂടിയായ ശ്രീ CR നീലകണ്ഠൻ ഈ ആശങ്കകൾ കൂടി പങ്കുവെക്കുന്നു.
7: പക്ഷേ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഇതിനെ കാണുമ്പോൾ ഒരു ചെറിയ ഭയം എനിക്ക് ഇല്ലാതില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് പോലെയുള്ള ആഘോഷങ്ങളിൽ, മറ്റു ഉത്സവ ആഘോഷങ്ങളിലൊക്കെ ഫ്ലക്സ് ഒരു കാരണവശാലും അടിച്ചിടാൻ പാടില്ല. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. കാരണം ഫ്ലക്സ് അടിക്കുന്നത് മിക്കപ്പോഴും മണ്ണിൽ ലയിച്ചു തേരാത്ത പ്ലാസ്റ്റിക് പോലെയുള്ള വസ്തുക്കൾ കൊണ്ടാണ്. അത് മണ്ണിൽ വീണ് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു നൂറ്റാണ്ടുകളോളം നശിക്കാതെ കിടക്കും, അല്ലെങ്കിൽ നശിക്കാന്ന് വെച്ചാൽ വളരെ സ്ലോ ആയിട്ടാണ് നശിക്കുക. അത് മണ്ണിൽ വലിയ തോതിലുള്ള മലിനീകരണം ഉണ്ടാക്കും. മണ്ണിരകളുടെ സഞ്ചാരത്തെ തടയും, ജൈവ പ്രവർത്തനങ്ങൾ തടയും. അതുകൊണ്ടാണ് ഫ്ലക്സ് നിരോധിച്ചത്. നമ്മൾ ഫ്ലക്സ് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഫ്ലക്സിന് പകരമായി ബയോഡീഗ്രേഡബിൾ ആയ എക്കോ ഫ്രണ്ട്ലി ആയ ചില മെറ്റീരിയൽസ് വരുന്നുണ്ട്. അത് എത്ര എക്കോ ഫ്രണ്ട്ലി ആണെന്ന് എനിക്കറിയില്ല, എന്തായാലും അത് വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഫ്ലക്സ് വെക്കുമ്പോൾ എക്കോ ഫ്രണ്ട്ലി ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അത്ര എക്കോ ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ട് അത് ആരാണ് വെച്ചത്? ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും സിനിമക്കാരാണെങ്കിലും അതിനടിയിൽ ഇന്ന ആള് വെച്ചു, അല്ലെങ്കിൽ ഇന്ന സംഘടന വെച്ചു. മാത്രമല്ല, അതിലൊരു QR കോഡ് ഇടും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരാ ഉണ്ടാക്കിയത്, എവിടെയാണ് ഇത് പ്രിന്റ് ചെയ്തത് എന്നുള്ള എല്ലാ വിവരങ്ങളും ആ QR കോഡിൽ ഉണ്ടാവണം. ഇതൊക്കെയാണ് നിയമം. ഇത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിയമമാണ്. മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ച ചട്ടങ്ങളിൽ പെട്ടതാണ് അത്. ഇക്കാര്യത്തിൽ ഇവിടെയും പാലിക്കണം എന്ന് നമുക്കുണ്ട്. പക്ഷെ പലപ്പോഴും അത് പാലിച്ച് കാണാറില്ല. കാരണം കുട്ടികൾ ആവേശത്തിന് ഇതങ്ങ് ബോർഡ് ഉണ്ടാക്കും, ഇത്തരം നിയമങ്ങൾ പലപ്പോഴും ഉണ്ടാവില്ല. അത് അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും പുതിയ തലമുറ പരിസ്ഥിതിയെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള തലമുറയാണ്. അത് തടയാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് കഴിയണം. ശരിക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും ഇതിൽ നിർണായകമായൊരു പങ്കുണ്ട്. ഈ മാലിന്യങ്ങൾ അവസാനം വരുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ സംവിധാനത്തിലേക്കാണ്. ഫാൻ ക്ലബ്ബുകൾ തീർച്ചയായും അവരത് ചെയ്യണം, കുട്ടികൾ അത് ചെയ്യണം. കാരണം അത് സമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കാൻ പാടില്ല. നമ്മുടെ ഒരു വിനോദം അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇപ്പോ തോറ്റ ടീമുകളുടെ ആളുകൾ പിന്നെ നോക്കി വരില്ല, അങ്ങനെയൊന്നും വരാൻ പാടില്ല. തീർച്ചയായും ഇത് മുഴുവൻ ശേഖരിച്ച് ആരാണോ അത് വെച്ചത് അവര് തന്നെ അത് ശേഖരിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഹരിത കർമ്മ സേനയെ പോലെ ഏൽപ്പിക്കണം. അങ്ങനെ ഏൽപ്പിച്ച് അത് പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത തരത്തിൽ അത് നിർമ്മാർജ്ജനം ചെയ്യണം. അങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് കൂടി ഈ ഫുട്ബോൾ ആവേശക്കാരുടെ ഒരു കടമയാണ് എന്ന് ഞാൻ കരുതുന്നു.
0: ഏവരും ശ്രദ്ധയൂന്നുന്നത് അതിലാണ്. മത്സരശേഷം ഈ ഫ്ലെക്സ് ബോർഡുകൾ കാര്യക്ഷമമായി അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നിടത്ത് തന്നെ.
8: എന്റെ പേര് ദാസൻ. പള്ളിക്കുന്ന് മൂകാംബിക റോഡില് ഒരു ഷോപ്പ് നടത്തുന്നതാണ്. എന്റെ ഷോപ്പിന്റെ മുന്നിൽ രണ്ട് ഭാഗത്തായിട്ട് ഫിഫയുടെ ഒരു 3 പടുകൂറ്റൻ ഫ്ലെക്സ് ഉണ്ട്. അതിന് ഏതാണ്ട് ഒരു 10,000-40,000 രൂപ വില മതിക്കുന്ന ഫ്ലെക്സുകളാണ്. വേൾഡ് കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും കൊണ്ടുപോയില്ല, ഇതിൽ കംപ്ലീറ്റ് ഈ റോഡിന്റെ മേലെ കിടക്കുക. ഫ്ലെക്സ് വെച്ചാലും വെച്ചില്ലെങ്കിലും അവർ ജയിക്കും, കളിക്കും, കളിക്കുന്ന ആൾ ജയിച്ചു, കപ്പ് വാങ്ങിപ്പോവും. പക്ഷെ ഇത് ഒരു വലിയ വേസ്റ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കും.
0: എല്ലായിടത്തും നിയമ നിഷേധങ്ങൾ മാത്രമാണ് എന്ന് ജാലകം കണ്ണടച്ച് മുദ്ര കുത്തുന്നില്ല. ഇതാ തികച്ചും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാതൃകാപരമായി ലോകകപ്പ് ആവേശത്തെ നെഞ്ചോട് ചേർക്കുന്ന ഇങ്ങനെ ചിലരെ അറിയൂ.
9: ഞാൻ അരുൺ ഭാരതിയൻ, മട്ടന്നൂർ മിനി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ പ്രവർത്തകനാണ്. ലോകമെമ്പാടും ലോകകപ്പ് ഫുട്ബോളിനെ വളരെ ആവേശത്തോടുകൂടി ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ആഘോഷത്തിന് തെല്ലും ഗരിമചോരാതെ മറ്റെല്ലാ പ്രദേശങ്ങളിലും എന്ന പോലെ ഞങ്ങളും ഫ്ലക്സ് ബോർഡുകളും കൂറ്റൻ കട്ടൗട്ടും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫ്ലക്സ് ബോർഡുകളും കട്ടൗട്ടും ഒക്കെ സ്ഥാപിച്ചതൊരിക്കലും പൊതുസ്ഥലത്ത് മറ്റുള്ള പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ളതല്ല. ഇതെല്ലാം പൂർണ്ണമായിട്ടും പരിസ്ഥിതിക്കിണങ്ങുന്ന ഫ്ലക്സുകളാണ് ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളത് 100% സാക്ഷ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾ അതിന്റെ തെളിവ് ആകാശവാണിക്ക് നൽകിയിട്ടുള്ളതാണ്. സാമൂഹ്യ പ്രസ്ഥാനം അല്ലെങ്കിൽ നാട്ടിലെമ്പാടുമുള്ള ക്ലബ്ബുകൾ അവരൊക്കെ സാധാരണ നിലയിൽ ചെയ്യാറുള്ളത് ഈ ഫ്ലക്സ് ബോർഡുകൾ ഒരുപക്ഷെ പരിസ്ഥിതിക്ക് ദോഷകരമാകുന്ന രീതിയിൽ വലിച്ചെറിയപ്പെടുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ കിടന്ന് അഴുകുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളാണ് സാധാരണ നിലയിൽ കണ്ടുവരാറുള്ളത്. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ഫ്ലക്സുകളും, അതിപ്പോൾ വേൾഡ് കപ്പിൻ്റെതായാലും മറ്റ് പ്രോഗ്രാമുകളുടേതായാലും ഒക്കെ റീസൈക്ലിങ്ങിന് കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പരിസ്ഥിതിയെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടും ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമുള്ള സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.
0: ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മഹോത്സവങ്ങളുടെ പല ഫ്ലെക്സ് ബോർഡുകളും ഇനിയും പലയിടത്തു നിന്നും നീക്കം ചെയ്യാതെ മുടക്കാച്ചരക്കുകളായി അവശേഷിക്കുമ്പോഴാണ് ഇത്തരം ക്ലബ്ബുകൾ സമൂഹത്തിന് മാതൃക കാണിക്കുന്നത്.
10: നമുക്കിതിന് ഒരുപാട് ബദൽ ഉൽപ്പന്നങ്ങൾ അല്ലെ, ബദൽ മാതൃകകൾ ലോകത്തുണ്ട്.

0: ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് മാതൃകകൾ. ഇപ്പോ നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യം, യൂറോപ്യൻ ക്ലബുകളുടെ ടിഫോ മാതൃകയുണ്ട്.
1: പലതും അരുതെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ബദലുകൾ കൂടി നിർദ്ദേശിക്കുമ്പോഴാണ് അരുതുകൾക്ക് അർത്ഥമുണ്ടാകുന്നത്.
0: അത് ഇതേ സമയത്ത് തന്നെ ലാറ്റിൻ അമേരിക്കയിലെയും മറ്റും പല ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിൽ നമ്മുടെ താരങ്ങളുടെ വലിയ ഡിസ്പ്ലേകൾ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്.
1: ശ്രീ ഇ കെ സോമശേഖരൻ, ഹരിത കേരളം മിഷൻ മുൻ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ.
0: അത് പൂർണ്ണമായും തുണിയിലാണ്, ക്ലോത്ത് ഫാബ്രിക് ആണ്. പിന്നെ അതോടൊപ്പം കാർഡ്ബോർഡ് പേപ്പറുകൾ ഇവ ഉപയോഗിച്ച് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് വലിയ ക്യാൻവാസുകൾ പെയിന്റ് കൊണ്ട് വരച്ച് ഭീമമായ ചിത്രങ്ങളാണ് അവരുണ്ടാക്കുന്നത്. കളി കഴിയുമ്പോൾ അവ സുരക്ഷിതമായി മടക്കി വെച്ച് അടുത്ത കളികൾക്കോ അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലും ആവശ്യത്തിനോ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ലോക ഫുട്ബോളിന്റെ ഭാഗമായി പഴയ വസ്തുക്കൾ ശേഖരിച്ച് വെച്ച് മാതൃകകൾ ഉണ്ടാക്കിയവരുണ്ട്. കോട്ടൺ ക്യാൻവാസ് തുണികളിൽ പ്രകൃതിദത്തമായ മഷികൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരച്ച ആൾക്കാരൊക്കെ മലപ്പുറം ജില്ലയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. യു കെയിലെ FA കപ്പ് ഫൈനലിന്റെ ഭാഗമായി അവിടുത്തെ ആരാധകർ ലിവർപൂളും ചെൽസിയും തമ്മിൽ നടന്ന മത്സരത്തിന്റെ ഭാഗമായി അവരവിടെ വെച്ചിരിക്കുന്ന വലിയ കൂറ്റൻ ബാനറുകളെ പറ്റി ഒരുപാട് ലേഖനങ്ങൾ നമ്മുടെ പല മാസികകളിലും ഒക്കെ വന്നതാണ്. അവിടെ ചെയ്ത ബാനറുകൾ ഉണ്ടാക്കിയത് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് കുപ്പികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഏതാണ്ട് ഒരു 47,600 കുപ്പികൾ ശേഖരിച്ച് വലിയ രീതിയിൽ അടുക്കി വെച്ചൊരു ബാനർ ടൈപ്പ് വലിയൊരു സാധനം തയ്യാറാക്കിയിട്ടാണ് അവർ പ്രദർശിപ്പിച്ചത്. കളി കഴിഞ്ഞ ഉടനെ തന്നെ ഈ കുപ്പികൾ ഒരു ഏജൻസിക്ക് കൈമാറി അവരത് റീസൈക്കിൾ ചെയ്ത് മറ്റു വസ്തുക്കൾ ഉണ്ടാക്കി. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാം. പക്ഷെ എളുപ്പത്തിൽ ചെയ്യുക എന്ന് പറയുന്നതാണ് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിലൊക്കെ കണ്ടത്. ഇതിൽ നിന്നൊന്ന് പിന്തിരിയണം. ഇനി അടുത്ത മത്സരങ്ങൾ വരുമ്പോഴും അടുത്ത ആഘോഷങ്ങൾ വരുമ്പോഴും ഒക്കെ പുതിയ മാതൃകകൾ സൃഷ്ടിക്കാൻ മറ്റു പല കാര്യങ്ങളിലും നമ്മൾ ചെയ്തത് പോലെ ഇത് സാധിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അത് സാധിക്കും, കേരളത്തിലുള്ള നമ്മുടെ ചെറുപ്പക്കാർ വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ, അതിലേക്ക് നീങ്ങട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
1: നിയമങ്ങൾ കൃത്യമായി പാലിച്ച് പ്രവർത്തിക്കുന്ന രജിസ്ട്രേഡ് പ്രിന്റിംഗ് സ്ഥാപനങ്ങൾ എന്നും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ കാഴ്ചവെക്കുന്നത്.
2: പ്രത്യേകിച്ച് ഈ മേഖലയിൽ ശക്തമായ ഒരു സംഘടന നിലവിലുണ്ട്, സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ എന്ന പേരിൽ. ആ സംഘടന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിരന്തരം ചർച്ച ചെയ്യുകയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്.
1: ശ്രീ സലീഷ് കണ്ണൂരിൽ ഫ്ലെക്സ് മാജിക് എന്ന സ്ഥാപനം നടത്തുന്നു.
2: അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെയും അതുപോലെ ശുചിത്വ മിഷൻ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഇത്തരം യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലുണ്ടായ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് വർക്കുകളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഇത്തരം പ്രിന്റുകളൊക്കെ ഇലക്ഷന് ശേഷം കളക്ട് ചെയ്ത് റീസൈക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സംഘടന സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ശരിയായ രീതിയിൽ ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ടുള്ള QR കോഡും അതായത് സ്ഥാപനത്തിന്റെ നമ്പറൊക്കെ ഓരോ ബാനറിലും പ്രിന്റ് ചെയ്താണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് സംഘടനയിൽ മെമ്പർമാരായ ആളുകൾ ആരും തന്നെ തെറ്റായ രീതിയിൽ പ്രിന്റ് ചെയ്ത് നൽകുന്നില്ല എന്നർത്ഥം. എന്നാൽ കേരളത്തിന് പുറത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതിർത്തി പ്രദേശങ്ങളിൽ ഒരുപാട് ഫ്ലക്സുകൾ നിറഞ്ഞു നിൽക്കുന്നതായി കാണപ്പെട്ടു. ഇത്തരം കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നു വരികയാണ്. നാടിന്റെ പല ഭാഗത്തും വലിയ ഹോർഡിങ്ങുകളൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഫുട്ബോൾ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അതാത് യൂണിറ്റുകൾ ഏൽപ്പിക്കാൻ വേണ്ടി ആദ്യം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം സാധനങ്ങളൊക്കെ റീസൈക്കിൾ ചെയ്യേണ്ടതിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഈ റീസൈക്ലിംഗുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കൂത്തുപറമ്പ് വലിയ വെളിച്ചം എന്ന സ്ഥലത്ത് അവിടെ ഗവൺമെന്റ് സംഘടനയ്ക്ക് സ്ഥലം അനുവദിച്ചു കൊടുത്തു. അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്.
1: ഒന്നുകൂടി പറഞ്ഞു വെച്ച് നിർത്തട്ടെ, ഇത് ഫിഫ വേൾഡ് കപ്പ് കാലത്ത് മാത്രം സ്ഥാപിക്കുന്ന പരിസ്ഥിതി സൗഹാർദ്ദമല്ലാത്ത ഫ്ലെക്സ് ബോർഡുകളെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ഉദ്ദേശിച്ചു ചെയ്ത ജാലകമല്ല. വിഷയം കലയാവട്ടെ, സാഹിത്യമാകട്ടെ, കായികമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, മറ്റ് സാമൂഹിക വിഷയങ്ങളാവട്ടെ, ആശയപ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഉപാധി ആശയം പോലെ തന്നെ സംശുദ്ധമാക്കപ്പെടേണ്ടതുണ്ട്. വിജയാരവങ്ങളുടെ ആനന്ദലഹരിയിൽ, തോൽവിയുടെ കയ്പ്പു കണ്ണീരിൽ ഇത് മറന്നു പോകാതിരിക്കാൻ മാത്രം ഈ സമയത്ത് ഈ ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ട് മാത്രം ഒരു ഗോൾ ഭൂമിയുടെ ഭാവിക്ക്. നിർവഹണം വിനോദ് ബാബു H, കൂടെ ദീപാ കൃഷ്ണൻ.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക്

0: യുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
0: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ആകാശവാണി കണ്ണൂർ.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൗണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കാസർഗോഡ് വിദ്യാനഗറിലുള്ള PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ നമ്പർ 2 11ാം ക്ലാസ്സിൽ കൊമേഴ്സ്, സയൻസ് വിഭാഗങ്ങളിൽ ഒഴിവുണ്ട്. അപേക്ഷാ ഫോം, ആവശ്യമായ രേഖകൾ സഹിതം 16 വൈകുന്നേരം 4 മണിക്കകം സമർപ്പിക്കണം. ഫോൺ 0499-2567-788. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ 1970 മുമ്പുള്ള ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ കമ്പ്യൂട്ടർവത്കരണം നടത്തുന്നതിന് കന്നഡ മലയാളം ഭാഷ കൈകാര്യം ചെയ്യുന്നവരെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 16 രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ 0467-2-236-242. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സെക്യൂരിറ്റി കം ഡ്രൈവർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 14 രാവിലെ 10:30 ചെമ്മട്ടംവയലിലുള്ള കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടക്കും. വിമുക്ത ഭടന്മാർക്കും പാരാമിലിറ്ററിയിൽ നിന്നും വിരമിച്ചവർക്കും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. മുൻപരിചയം അഭികാമ്യം. ഫോൺ 0467-2-217-018. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ജീവനി ഫോർ വെൽബീയിങ് പദ്ധതിയിലേക്ക് കോളേജ് സൈക്കോളജിസ്റ്റ് നിയമനത്തിലുള്ള കൂടിക്കാഴ്ച 15 രാവിലെ 11 മണിക്ക് നടക്കും. യോഗ്യത സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം. ഫോൺ 0499-2564-027. തളിപ്പറമ്പ് ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ ദ്വിവത്സര ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് കോഴ്സിന് അപേക്ഷിക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. www.polyadmission.org/GCI വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഫോൺ 0460-2-202-571. കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ നിന്നും 2023 ട്രെയിനിംഗ് പൂർത്തിയാക്കിയ ട്രെയിനികൾ കോഷൻ ഡെപ്പോസിറ്റും സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകളും കൈപ്പറ്റുന്നതിനായി ഈ മാസം 15 ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ സഹിതം അപേക്ഷ നൽകേണ്ടതാണെന്ന് കോളേജ് പ്രിൻസിപ്പാൾ അറിയിച്ചു. കാസർഗോഡ് 2ാം വർഷ ലാറ്ററൽ എൻട്രി എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള 2ാം ഘട്ട സ്പോട്ട് അഡ്മിഷൻ 14 രാവിലെ 10 മണിക്ക് നടക്കും. ഫോൺ 944-6-39-77-94. IHRD യുടെ കീഴിൽ കല്യാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന EK Nayanar മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി സ്കീം പ്രകാരം നിലവിലുള്ള ഒഴിവുകളിലേക്ക് 14 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. രജിസ്ട്രേഷൻ സമയം രാവിലെ 9 മുതൽ 10 വരെ. കണ്ണൂർ സർവകലാശാലയുടെ വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി പഠന വകുപ്പിൽ പുതുതായി ആരംഭിക്കുന്ന അപ്രന്റീസ്ഷിപ്പ് എംബഡഡ് ഡിഗ്രി പ്രോഗ്രാം ഇൻ വുഡ് ആൻഡ് ബാംബു ടെക്നോളജി ത്രിവത്സര പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 24 വൈകുന്നേരം 5 മണി വരെയാണ്. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
2: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലൻഡിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വ്യവസായ കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ സന്ദർശനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഇന്നലെയാണ് ഓക്ലൻഡിലെത്തിയത്. വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. തലമുറകളിലൂടെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസികളെ അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ സന്ദർശനത്തോടനുബന്ധിച്ച് ന്യൂസിലൻഡിലെ പ്രശസ്തമായ സ്കൈ ടവർ ത്രിവർണ പതാക യുടെ നിറങ്ങളിൽ ദീപാലംകൃതമാക്കിയിരുന്നു. 4 പതിറ്റാണ്ടിനിടയിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 1 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. സന്ദർശനവേളയിൽ ഗയയിലെ ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ തീരദേശ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തുറമുഖ സുരക്ഷയ്ക്ക് ചുമതലപ്പെടുത്തുന്ന സ്വകാര്യ സുരക്ഷാ ഏജൻസികൾക്ക് കൃത്യമായ ലൈസൻസ് ഉണ്ടാകണമെന്നും മികച്ച പരിശീലനം ലഭിച്ച CISF ഉദ്യോഗസ്ഥരെ മാത്രമേ വിന്യസിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാളിനൊപ്പം ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റിയുടെ പ്രവർത്തന പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന തുറമുഖങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങളും ശ്രീ ഷാ വിലയിരുത്തി. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ISRO നഭുമിത്ര ആപ്പിന് കൂടുതൽ പ്രചാരം നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ 6-ാമത് തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്മീഷനിങ്ങിന് മുന്നോടിയായി വിശാഖപട്ടണത്ത് നാവികസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ആഗോള സുരക്ഷയിലും നാവികസേന വഹിക്കുന്ന പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ചയായതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതും ഗൾഫ് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം US ഇറാൻ സംഘർഷം പുനരാരംഭിച്ചത് ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള അന്താരാഷ്ട്ര ചരക്കു നീക്കത്തെ ബാധിച്ചതായി റിപ്പോർട്ട്. സംഘർഷത്തെ തുടർന്ന് ഹോർമുസിലെ ചരക്കു നീക്കം മന്ദഗതിയിലായി. LNG എണ്ണയും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ഗതാഗതം June 28 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയെന്നാണ് സൂചന. വാണിജ്യ കപ്പലുകൾക്കു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിനും ഇറാന് നേർക്ക് US നടത്തുന്ന പ്രത്യാക്രമണത്തിനും പിന്നാലെയാണ് ഹോർമുസ് അശാന്തമായത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് August 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. റെയിൽ സുരക്ഷയും പ്രവർത്തനക്ഷമതയും

0: യും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 680 കിലോമീറ്റർ ദൂരം കൂടി കവച് സംവിധാനം നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. ഇതിനായി 206 കോടി രൂപ അനുവദിച്ചു. ഡൽഹി ഡിവിഷനിലെ 2 സെക്ഷനുകളിലാണ് കവച് 4.0 സ്ഥാപിക്കുക. സിഗ്നൽ ലംഘനവും ട്രെയിൻ അപകടങ്ങളും തടയുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്. ട്രെയിനുകളുടെ നീക്കം നിരന്തരം നിരീക്ഷിക്കുന്ന ഈ സംവിധാനം അവശ്യഘട്ടങ്ങളിൽ സ്വമേധയാ പ്രവർത്തിച്ച് സുരക്ഷയുറപ്പാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിഫൈനലിൽ. 1-2 ഗോളുകൾക്കാണ് സ്പെയിനിന്റെ ജയം. നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ മത്സരങ്ങളിൽ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഏറ്റവും അധികം കിരീട സാധ്യത കൽപ്പിച്ചിരുന്ന ബ്രസീലിനെ വീഴ്ത്തി അട്ടിമറി വീര പരിവേഷം നേടിയ നോർവെയും ഒത്തിണക്കവും ടീംവർക്കും കൈമുതലാക്കിയ ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം തീപാറുമെന്ന് ഉറപ്പ്. മികവുറ്റ പ്രതിരോധ മധ്യ മുന്നേറ്റ നിരയുള്ള ലോകത്തെ ഏറ്റവും സന്തുലിതമായ ടീമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ ശക്തി ഒരു സൂപ്പർതാരമല്ല, മറിച്ച് ഒരു കൂട്ടം കളിക്കാരാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടം ആയതുകൊണ്ട് തന്നെ ആവേശം 10 മടങ്ങാണ്. ആരാണ് ക്യാമൻ എന്ന ഒറ്റനോട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഇംഗ്ലണ്ട് നോർവേ മത്സരം ഈ ലോകകപ്പിലെ ഹെവി വെയിറ്റ് പോരാട്ടം തന്നെയായി മാറും.
0: നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം, ലിംഗസമത്വം, ദാരിദ്ര്യം, മാതൃ ആരോഗ്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ വിവിധ ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ലോക ജനസംഖ്യാ ദിനത്തിന്റെ ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. നാളത്തെ ജോലി സാധ്യതകൾ കണക്കിലെടുത്താവണം ഇന്നത്തെ ക്ലാസ് മുറികൾ രൂപകൽപ്പന ചെയ്യേണ്ടത് എന്ന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ സഹമന്ത്രിയും വിദ്യാഭ്യാസ സഹമന്ത്രിയുമായ ജയന്ത് ചൌധരി ഇന്നലെ ഗുജറാത്തിലെ സൂറത്ത് ഐടിഐ സന്ദർശനവേളയിൽ പറഞ്ഞു. നൈപുണ്യ വികസനത്തിന്റെ ഒരു പുതിയ മാതൃകയുടെ ആവിർഭാവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടനകാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെ തിരക്ക് നിയന്ത്രണത്തിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കണ്ണൂർ. ന്യൂട്രോണിക്സ് ഐ ടി ഐയിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
4: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, എ സി മെക്കാനിക് എന്നീ കോഴ്സുകൾ.
3: ന്യൂട്രോണിക്സ് ഐ ടി ഐ, താളിക്കാവ് റോഡ്, കണ്ണൂർ.
4: ഫോൺ 9446071998.
5: മോഡേൺ ഐ ടി ഐ എഫ് എം ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്,
7: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എച്ച് ആർ ഡി ട്രെയിനിങ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
6: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
7: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
6: 49 സേവന പാരമ്പര്യവുമായി മോഡേൺ ഐ ടി ഐ, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
7: ഫോൺ 6282520614.
8: അപൂർവ ഗാനം.

140 ഭാഷകളിലുള്ള ഗാനങ്ങൾ ഒരൊറ്റ വേദിയിൽ ആലപിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഗായിക കണ്ണൂർ സ്വദേശിനി സുചേത സതീഷ് ആലപിച്ച ഏറ്റവും പുതിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഹയാതി എന്ന മ്യൂസിക്കൽ ആൽബത്തിനു വേണ്ടി സുചേതയും സിക്കന്ദർ മാനും ചേർന്ന് ആലപിച്ച ഈ ഗാനത്തിന് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ വൻ ജനപ്രീതിയാണ് ലഭിച്ചത്. ഈ പാട്ടിന് സംഗീതം നൽകിയത് സിക്കന്ദർ മാൻ.

0: നിങ്ങൾക്കറിയാമോ? തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ ഫുട്ബോൾ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? പോർച്ചുഗൽ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് 2006 മുതൽ 2026 വരെയുള്ള ലോകകപ്പുകളിൽ തുടർച്ചയായി ഗോൾ നേടിയത്. ഇത്തവണത്തെ ലോകകപ്പിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ ഗോൾ നേടിയതോടെയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഈ നേട്ടം സ്വന്തമായത്. ലോകകപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ താരം കൂടിയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ.
1: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
2: സ്പോർട്സ് ടൈം. ദേശീയ റെക്കോർഡുകൾ മുതൽ ഒളിമ്പിക് ട്രാക്ക് വരെ ഏഷ്യൻ വേദികളിൽ നിന്ന് രാജ്യാന്തര മെഡൽ നേട്ടങ്ങളിലേക്ക് നീണ്ടുനിൽക്കുന്ന പ്രചോദനാത്മക യാത്രയുടെ അനുഭവങ്ങളും ഓർമ്മകളും വിശേഷങ്ങളും ഇന്നത്തെ സ്പോർട്സ് ടൈമിൽ പങ്കുവയ്ക്കുന്നു. അസിസ്റ്റന്റ് സ്പോർട്സ് ഓർഗനൈസർ ആയി കണ്ണൂരിൽ ചുമതലയേറ്റ ഒളിമ്പ്യൻ കുഞ്ഞു മുഹമ്മദ് പുത്തൻപുരയ്ക്കൽ.
3: ഇപ്പോൾ ഞാൻ ഇവിടെ അസിസ്റ്റന്റ് സ്പോർട്സ് ഓർഗനൈസർ ആയിട്ട് നമ്മൾ കേരള സ്പോർട്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടെയാണ് കേരള സ്റ്റേറ്റ് നമുക്ക് ജോബ് തന്നത്. അത് 2018 നമ്മൾ ഏഷ്യ ഗെയിംസ് മെഡൽ വന്നപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടാണ് ഗവൺമെന്റ് അനൗൺസ്മെന്റ് ചെയ്തു. 5 പേര്, 3 ലേഡീസ് 2 ബോയ്സിനും വെച്ചിട്ടാണ് നമുക്ക് ജോലി തന്നത്. 2024 ആണ് അപ്പോയിന്റ്മെന്റ് നടന്നത്. അതിനുശേഷം 1.5 വർഷം ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് കണ്ണൂർ വന്ന് ജോയിൻ ചെയ്യുന്നത്. കണ്ണൂർ മാത്രമല്ല, കാസർഗോഡും വയനാട് ഡിസ്ട്രിക്റ്റും കൂട്ടിയിട്ടാണ് എന്റെ ജോലി ചുമതലയുള്ളത്. വീട് പാലക്കാട് ഡിസ്ട്രിക്ട് മണ്ണാർക്കാടാണ്, കോട്ടപ്പാടം. ചെറുപ്പം മുതൽ തന്നെ നമ്മൾ സ്പോർട്സിന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. സ്പോർട്സ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല നാട്ടില്. പക്ഷെ നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റും സ്വയം നേടിയെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് മുതൽ തന്നെ. ഒരു മെഡല്, ഒരു ഏഷ്യൻ ഗെയിംസ്, ഒരു ഒളിമ്പിക്സ്, അന്നൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹങ്ങളായിരുന്നു. ഒരു ആർമിയിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. ഇത്രയും നാളത്തുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. 2010 ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം 2010 തന്നെ കോമൺവെൽത്ത് ഗെയിംസ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. 2010-11 ഏഷ്യൻ ഗെയിംസ് ഉണ്ടായിരുന്നു, പങ്കെടുത്താണ്. വേൾഡ് മിലിറ്ററി ഗെയിംസ് മെഡൽ വന്നു. നാഷണൽ മീറ്റുകൾ ഒരുപാട് പങ്കെടുത്തു, ഒരുപാട് മെഡൽ വന്നു. 3-4 വർഷത്തോളം നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു. എന്റെ ഈവന്റ് 400 മീറ്റർ ആണ്. ഏഷ്യൻ ഗ്രാൻഡ് പ്രിക്സ്, ഏഷ്യൻ ഓൾസ്റ്റാർ മത്സരങ്ങൾ ഒരു പങ്കെടുത്തു. ഒരുപാട് മെഡൽ അന്ന് നേടാൻ പറ്റി. 2015 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് പങ്കെടുത്തു. 2014 ഒളിമ്പിക്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഒളിമ്പിക്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തന്നെ നമ്മൾ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും നമ്മൾ ഒരുപാട് സെലക്ഷൻ ട്രയൽ നടത്തിയിട്ടാണ് നമുക്ക് ഇതിലോട്ട് എത്തിപ്പെടാൻ സാധിച്ചത്. അങ്ങനെ 2016 കഴിഞ്ഞ ഒളിമ്പിക്സ് നമ്മൾ റിയോ ടു ജനീറോ എന്ന സ്ഥലത്തായിരുന്നു, ബ്രസീലില്.
2: പരിമിതമായ സൗകര്യത്തിൽ നിന്നും കൃത്യമായ ലക്ഷ്യം മുൻനിർത്തിയാണ് ഒളിമ്പിക്സ് ട്രാക്കിലേക്ക് കുഞ്ഞു മുഹമ്മദ് എത്തിപ്പെട്ടത്.
3: 2007 മുതലാണ് ഞാൻ ശരിക്കും സ്പോർട്സിലോട്ടുള്ളൊരു വരവ്. സ്പോർട്സ് ട്രാക്കോ അല്ല, നല്ലൊരു ഗ്രൗണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക്. സാധാരണ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അതും ചെറിയൊരു സ്റ്റേഡിയം, ഒരു 200 മീറ്റർ ട്രാക്ക്, ആ ഒരു അത്രയുള്ള ഉണ്ടായിരുന്നത്. കോട്ടോപ്പാടം കല്ലടി അബ്ദുവാജി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. 2007 പ്ലസ് ടു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കോഴിക്കോട് ദേവേരി കോളേജിലായിരുന്നു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ സെലക്ഷൻ ട്രയലായിരുന്നു. 100-200 ആയിരുന്നു നമ്മൾ തുടക്കം. അതിനെ സെലക്ഷൻ ചെയ്തത് എന്നെ ശ്രീകൃഷ്ണ കോളേജിലോട്ടാണ് സെലക്ട് ചെയ്തത്, ഗുരുവായൂർ. അവിടുന്ന് ചെന്ന ടൈമിന് തന്നെ എനിക്ക് നമ്മൾ ഫസ്റ്റ് ഇയർ കോച്ച് ഉണ്ടായിരുന്നില്ല. സീനിയേഴ്സിന്റെ കൂടെ നമ്മൾ ചെയ്തു. യൂണിവേഴ്സിറ്റി തലത്തിൽ മെഡൽ വന്നു. 100-200 മെഡൽ വന്നു. സിൽവർ മെഡല് വന്നത്. 2009 കോളേജിൽ വേറൊരു പുതിയൊരു കോച്ച് വന്നു. സാറിന്റെ പേര് ജഗദീഷ് ആർ കൃഷ്ണൻ എന്നാണ്. അവര് എന്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു, നമുക്ക് ഈവന്റ് ചേഞ്ച് ചെയ്യാം, 400 മീറ്റർ നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഒന്നാമത് അതിനെ കുറിച്ച് നമുക്ക് അറിയില്ല എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത്. അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. കപ്പാസിറ്റി വേണം നമ്മുടെ കയ്യിൽ, എൻഡ്യൂറൻസ് വേണം, ടെക്നിക്ക്

0: ഫിസിക്കലായിട്ട് കുറേ കാര്യങ്ങൾ വേണം. പറ്റുന്ന രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് നന്നായിട്ട് ചെയ്തു. 400 മീറ്റർ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം. നമുക്ക് പറയാൻ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് മത്സരമാണ് സ്റ്റേറ്റ് മീറ്റ് നടന്നത്. ഫസ്റ്റ് ഇവന്റിന് 49+ ചെയ്യാൻ പറ്റി. 400 ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ട് തന്നെ ഡയറക്റ്റ് 49 ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അത് എല്ലാവർക്കും ഒരു അത്ഭുതമായി. പിന്നെ അതിനുശേഷം വീണ്ടും കുറെ സ്റ്റേറ്റ് നാഷണൽ മീറ്റുകൾ പങ്കെടുത്തു. അതിലൊക്കെ 7ാമതും 6ാമതും 5ാമതും ഒക്കെ ആയിട്ട് സ്ഥാനം അങ്ങനെ വന്നു. അതിനുശേഷമാണ് നമ്മൾ യൂണിവേഴ്സിറ്റി വരുന്നത്. യൂണിവേഴ്സിറ്റിയിൽ 400 മീറ്റർ ഗോൾഡ് വന്നു. ഇന്റർ യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ ഗെയിംസ് വന്നു, അതിലും ഗോൾഡ് വന്നത്. ചെന്നൈയിലായിരുന്നു കോമ്പറ്റീഷൻ നടന്നത്. 200 ഇതുപോലെ ബ്രോൺസ് മെഡൽ വന്നു. അങ്ങനെയാണ് ഈ ഒരു 400 മീറ്റർ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. പിന്നെ അതിനുശേഷം ഇത്രയും നാൾ പിന്നെ അങ്ങനെ മുന്നോട്ട് പോയി 400 മീറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്.
1: 2016 ഗുവാഹത്തിയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ 400 മീറ്ററിലും 4x400 മീറ്റർ റിലേയിലും സ്വർണ മെഡൽ നേടി അദ്ദേഹം തന്റെ പ്രതിഭ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. അതേ വർഷം ബംഗളൂരുവിൽ നടന്ന ഇന്ത്യൻ ഗ്രാൻപ്രിയിൽ മുഹമ്മദ് അനസ്, ആരോക്യ രാജീവ്, അയ്യാസാമി ധരുൺ എന്നിവർക്കൊപ്പം 4x400 മീറ്റർ റിലേയിൽ 3.91 മിനിറ്റ് സമയം കുറിച്ച് അന്നത്തെ ദേശീയ റെക്കോർഡ് സ്വന്തമാക്കുകയും ഇന്ത്യയ്ക്ക് റിയോ ഒളിമ്പിക്സിലേക്കുള്ള യോഗ്യത ഉറപ്പാക്കുകയും ചെയ്തു. തുടർന്ന് 2017 ഭുവനേശ്വറിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ 4x400 മീറ്റർ റിലേ ടീമിനൊപ്പം സ്വർണ മെഡൽ നേടി അദ്ദേഹം തന്റെ മികവ് വീണ്ടും തെളിയിച്ചു. 2018 ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ ഇതേ ഇനത്തിൽ വെള്ളി മെഡൽ നേടി ഇന്ത്യൻ അത്ലറ്റിക്സിലെ വിശ്വസ്ത സാന്നിധ്യമായി അദ്ദേഹം മാറി.
0: അതുപോലെ ഒരുപാട് ചെയ്യാൻ പറ്റി. പക്ഷെ അതിലൊന്ന് ജസ്റ്റ് ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് നമുക്ക് അന്ന് ഒളിമ്പിക്സ് നഷ്ടപ്പെട്ടത്, 2012. അതിനുശേഷമാണ് 2016 നമുക്ക് റിയോ ഒളിമ്പിക്സിൽ നമ്മൾ പങ്കെടുക്കാൻ പറ്റിയത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് മത്സരങ്ങളും 1, 2, 3, 4 പ്രാവശ്യം അവർക്ക് നമ്മൾ അവർ പറയുന്ന ഒരു ടാർഗറ്റ് നമ്മൾ ചെയ്ത് കാണിച്ചാൽ മാത്രമുള്ള നമ്മൾ ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ അതിനുശേഷം 2014 ഒളിമ്പിക്സ് പോയി.
1: ഒളിമ്പിക്സ് ട്രാക്കിലെത്തിയപ്പോൾ ലോകതാരങ്ങൾ പഠിപ്പിച്ച ചില പാഠങ്ങളും കുഞ്ഞി മുഹമ്മദിന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്.
0: അവിടെ ചെന്നപ്പോഴും ഈ ഏഷ്യൻ ഗെയിംസിനും കോമൺവെൽത്തിനും കാണുന്ന പോലെ തന്നെ വേൾഡിലെ ഒരുപാട് അത്ലറ്റുകള് എല്ലാവരും നമ്മള് കാണാനും എല്ലാവരും മീറ്റ് ചെയ്യാനൊക്കെ പറ്റി. നമ്മളെ കൂടെ തന്നെയായിരുന്നു, നമ്മൾ വാമപ്പേരി ആണെങ്കിലും അവിടൊക്കെ തന്നെയായിരുന്നു പങ്കെടുക്കുന്നവരും ഒക്കെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഹുസൈൻ ബോൾട്ട് അവരൊക്കെ നമ്മള് ഒരു സെയിം ഗ്രൗണ്ടിലായിരുന്നു വർക്ക്ഔട്ടും കാര്യങ്ങളും ചെയ്തിരുന്നത്. ഹുസൈൻ ബോൾട്ട്, അസഫ് പവലെ, ടൈസൺ ഗേ, US അത്ലറ്റുകള്, അത് സൗത്ത് ആഫ്രിക്കയുടെ 400 മീറ്റർ അത്ലറ്റ്. ഉദാഹരണം നമ്മള് 400 അത്ലറ്റിനെ കുറിച്ച് പറയാൻ തന്നെ പോയിന്റ് ഉണ്ട്. കാരണം നമുക്കറിയില്ലായിരുന്നു അവര് നമ്മള് സാധാരണ ഒരു അത്ലറ്റ് വന്ന് നിൽക്കുന്നു, വലിയൊരു ഡ്രസ്സും വലിയൊരു അപ്പർ ലോവറൊക്കെ ഇട്ട് നിൽക്കുന്നു. നമ്മളുടെ നാട്ടിലൊക്കെ നമുക്ക് അതിനൊരു നെഗറ്റീവ് പറഞ്ഞാല് ചിലപ്പോൾ നമ്മൾ അത്ലറ്റുകളുണ്ട്, ഇപ്പൊ നമ്മള് സൈസ് കിട്ടിയില്ല, നമ്മൾ ഡ്രസ്സിന് സൈസ് കിട്ടിയില്ല, പാന്റിന് സൈസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവായിട്ട് കംപ്ലൈന്റ് ഉണ്ട്. പക്ഷെ അവര് ട്രാക്കിൽ ഇറങ്ങി 8ാമത്തെ ലൈനിൽ നിന്നാണ് അവര് ഗോൾഡ് വരുന്നത്. അതും വേൾഡ് റെക്കോർഡാണ് വന്നത്. അതൊക്കെ എനിക്ക് അന്ന് വലിയൊരു അത്ഭുതമായി തോന്നി.
1: ലോകം അറിയുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യയുടെ പേരും പതിഞ്ഞതിന് പിന്നിൽ പ്രയത്നം ചെറുതല്ല. പല തവണ പരാജയപ്പെട്ടിട്ടും പരിശ്രമവും ലക്ഷ്യബോധവും കൂടെ കൂട്ടിയതിന്റെ ഫലമാണ് അതൊക്കെ എന്നത് കുഞ്ഞു മുഹമ്മദിന്റെ വാക്കുകളിൽ വ്യക്തമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ 2010 നമ്മൾ ഇതുപോലെ ഗുവാൻഷു ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. അതിൽ നമ്മൾ 4x400 മീറ്ററിൽ നമ്മൾ 4th പ്ലേസ് വന്നു. ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത്, ഒളിമ്പിക്സ് വരുന്നത്. നമ്മൾ 2014 ഇതുപോലെ തന്നെ 4ാമത് നമ്മൾ ഫിനിഷ് ചെയ്തത്. അത്രത്തോളം എത്തിയിൽ നമ്മൾ ഒരു മടുപ്പായി തോന്നും. വീണ്ടും 4 വർഷത്തോളം ശ്രമിച്ചു. 2018 നമുക്കൊരു ഏഷ്യൻ ഗെയിംസ് മെഡൽ വരുന്നത്. കാരണം ഒരു മെഡൽ വരാൻ വേണ്ടി നമ്മൾ 10-12 വർഷത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷെ ഇപ്പത്തെ പിള്ളേരൊക്കെ ഒരു ഏത് സ്പോർട്സ്മാനുമാരാണെങ്കിലും അവർക്ക് ഒരു കുറച്ച് നാള് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നിർത്തി പോകേണ്ട അവസ്ഥ വരും, അല്ലെങ്കിൽ വേറെ രീതിയിലോട്ട് അവർ പോകും. നമ്മളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മെഡൽ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 2016 കഴിഞ്ഞു. പിന്നെ 17 നമ്മൾ മത്സരങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡൽ വന്നു, വേൾഡ് റിലേ ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. അതിന്റെ അടിയിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ശേഷം വേൾഡ് റിലേ ഗെയിംസ് നടന്നു, അതുപോലെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞാൻ 2010 പോലും നമ്മൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷെ അത് 2018 അവസാനിക്കുന്നത്. ഒരു ഏഷ്യൻ ഗെയിംസ് മെഡൽ വരികയാണെന്നാണ് കുറച്ച് എളുപ്പമുള്ള കാര്യമില്ല. അത്രത്തോളം നമ്മൾ റിസ്ക് എടുത്താൽ മാത്രം ഇതിലൊക്കെ എത്തിപ്പെടാൻ പറ്റൂ.
1: മധുരിക്കുന്ന നല്ല ഓർമ്മകൾക്കിടയിലും പരിശീലന കാലത്തെ കൈപ്പേറിയ നാളുകളെ കുറിച്ചും പറയാനുണ്ട് കുഞ്ഞി മുഹമ്മദിന്.
0: ഞാനിപ്പോ 4-5 കോച്ചിന്റെ അണ്ടർ ഞാൻ വർക്ക്ഔട്ട് ചെയ്ത ഒരാളാണ്. ഫസ്റ്റ് നാട്ടിലെ ജഗദീഷ് ആർ കൃഷ്ണൻ,

0: വർക്കൗട്ടാണ്. ഹെവി വർക്കൗട്ടാണ്. ഇപ്പൊ എന്റെ ഇവന് 400 രൂപ, ഞാൻ 3000 മീറ്റർ അടക്കം ചെയ്തിട്ടുണ്ട്. ഓരോ കോച്ചിന്റെ ഇതില് വരുന്നത് ഓരോ ഓരോ വേറെ വേറെ വർക്കൗട്ടാണ്. ഒരു നമ്മൾ 2016 3000, 2000, അതുപോലെ 1000 അങ്ങനെ ഇവന്റ് ആണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അപ്പൊ 1000 600 ചെയ്യുമ്പോൾ നമ്മളവിടെ മണ്ണില് സാധാ മണ്ണില് കിടന്നിട്ടുണ്ട്. കാരണം അത്ര നമ്മൾ വർക്ക് ലോഡ് ഉണ്ട്. കാരണം ഒരു റെപ്പിറ്റേഷൻ ആവില്ല, 3-4 റെപ്പിറ്റേഷൻ ആവും. കാരണം 1-2 റെപ്പിറ്റേഷൻ കഴിയുമ്പോൾ തന്നെ നമ്മളുടെ കപ്പാസിറ്റി ചിലപ്പോൾ നമ്മളോട് പറ്റില്ല. അപ്പോൾ ഞാൻ അന്ന് കോച്ചിനോട് പറഞ്ഞായിരുന്നു, സാറേ എനിക്ക് വയ്യ, നിർത്തി പോകണമെന്ന് പറഞ്ഞായിരുന്നു. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ അതൊക്കെ അങ്ങനെയൊക്കെ വന്ന് വന്ന് ലാസ്റ്റ് കോമ്പറ്റീഷനൊക്കെ എത്തി, മത്സരങ്ങൾ തുടങ്ങി, നല്ല രീതിയിൽ എത്തി, ഇതാ ഒളിമ്പിക്സിൽ പോകാൻ പറ്റി. കാരണം ഒളിമ്പിക്സിൽ പോവാന്ന് പറഞ്ഞാല് അതിന്റെ മുമ്പായിട്ട് തയ്യാറെടുപ്പ് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഒരുപാട് തയ്യാറെടുപ്പ്. പക്ഷെ ഇപ്പൊ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നോളൂ. ഇപ്പൊ ഒരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, നമ്മൾ ഇൻഡിവിജ്വൽ ഇവന്റുകൾ ആയിക്കോട്ടെ, നമ്മൾ അതിനൊരു പോയിന്റ് ബേസ്ഡാണ് നമ്മൾ സെലക്ഷൻ ചെയ്യുന്നത്. അതും ബുദ്ധിമുട്ടാണ്. അത്ര ആത്മാർത്ഥ അത്ര ഡെഡിക്കേഷൻ മാത്രമുള്ള ഒരാൾക്ക് മാത്രമുള്ളൂ ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റൂ. നമ്മൾ ആ ഒരു പവർ റേസ് മാത്രം മതി, ആ ഒരു എൻഡ്യൂറൻസിന് അത്രയും വേണമെന്നില്ല. നമ്മൾ 100 മീറ്ററിനൊക്കെ ആകുമ്പോൾ 200 നമ്മൾ ചെറിയ രീതിയിൽ എൻഡ്യൂറൻസ് വേണം, ചെറിയ രീതിയിൽ ടെക്നീക്ക് വേണം. പക്ഷെ ഏറ്റവും വ്യത്യാസം 400 മീറ്റർ ആകുമ്പോൾ നമുക്ക് എൻഡ്യൂറൻസ് വേണം, ടെക്നിക്ക് വേണം, നമ്മള് കർവ് എങ്ങനെ ചെയ്യണം എന്നുള്ളതും, നമ്മൾ എവിടെ സ്ലോ ഫാസ്റ്റ് ആക്കണം എന്നുള്ളതും, അല്ലെങ്കിൽ അതൊക്കെ ഒരു കോച്ചിനെ സംബന്ധിച്ചുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. അത് ഒരു അത്ലറ്റ് ആ ലെവലിലൂടെ എത്തണമെങ്കിൽ ഒരുപാട് ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത മാത്രമുള്ളൂ പോയിന്റ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ.
1: പുതുതലമുറ കായിക മേഖലയിൽ വലിയ രീതിയിൽ തിളങ്ങാത്തതിന് പിന്നിൽ കാരണങ്ങൾ പലതുമുണ്ടെന്നാണ് കുഞ്ഞു മുഹമ്മദിന്റെ അഭിപ്രായം.
0: താല്പര്യം ഉണ്ട് അവർക്ക്, പക്ഷെ അങ്ങനത്തെ സാഹചര്യം ഇല്ല. ഇപ്പൊ സാഹചര്യം ഉണ്ടായി തന്നെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന മൊബൈലും കാര്യങ്ങളും ആ ഒരു സൈഡിലോട്ട് പോകുന്നുണ്ട്. പ്രോപ്പറായിട്ട് അവർ റെസ്റ്റ് എടുക്കുന്നില്ല, വെള്ളം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല, വെള്ളം കുടിക്കലും കാര്യങ്ങളൊക്കെ. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂ രാവിലെ എണീക്കുന്നു, പോകുന്നു, പ്രാക്ടീസ് ചെയ്ത് വരുന്നു, ആ റുട്ടീൻ മാത്രമുള്ളൂ. പക്ഷെ നമുക്കൊരു എയിമും വേണം, നമുക്ക് ആ ഒരു ഫോക്കസും വേണം, എല്ലാം ഉണ്ടെങ്കിൽ മാത്രമുള്ളൂ നല്ലൊരു ലെവലിലോട്ട് എത്തിപ്പെടാൻ പറ്റുക. ഭക്ഷണത്തിന്റെ കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പൊ ബോഡിയിലോട്ട് കുറെ മസാല വേണം, കുറേ സ്പൈസി ഐറ്റംസുകൾ വേണം. പക്ഷെ ഇതൊന്നും നമ്മളൊരു സ്പോർട്സ് മാനെ സംബന്ധിച്ചിടത്തൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ പറഞ്ഞ ചിലപ്പോൾ ആളുകൾക്ക് ഇതെന്തോന്നും ഒരു കാര്യമില്ല എന്നുള്ള ആളുകൾ കുറേ ചിന്തി നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്പോർട്സ് നമ്മൾ അത്ര കപ്പാസിറ്റി ഇല്ലാതെ പോകുന്നത്. 17 രാജ്യങ്ങൾ പങ്കെടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പോളണ്ട് ആയിരുന്നു. പോളണ്ട്, UK, തുർക്കി, ബാക്കിയുള്ള സ്ഥലത്ത് പോയിട്ടില്ല. പക്ഷെ ആ ഈക്വലായിട്ടാണ് എല്ലായിടത്തും മിക്ക ഫുഡ് ഐറ്റംസ് വരുന്നത്. വേറൊരു രാജ്യത്ത് പോയി കളിച്ച് കഴിഞ്ഞാൽ നമ്മളാ എൻഡ്യൂറൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല.
1: കായിക താരത്തിന്റെ വിജയങ്ങൾ മെഡലുകളിൽ മാത്രം അളക്കേണ്ടവയല്ല. ഓരോ നേട്ടത്തിന്റെയും പിന്നിൽ വർഷങ്ങളുടെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും രാജ്യത്തെ പ്രതിനിധീകരിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമുണ്ട്. അത്തരമൊരു പ്രചോദനാത്മക യാത്രയുടെ ഉടമയാണ് കേരളത്തിന്റെ അഭിമാനം ഒളിമ്പ്യൻ കുഞ്ഞു മുഹമ്മദ് പുത്തൻപുരയ്ക്കൽ. ഇന്നത്തെ സ്പോർട്സ് ടൈം സമാപിക്കുന്നു. മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI
2: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, AC മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിഗ് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
2: ഫോൺ 6282520614.
4: ആകാശവാണി കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 2:28:51, മംഗലാപുരം സെൻട്രൽ വിവേക് എക്സ്പ്രസ്, 3:10. 2:26:53 ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, 43 മിനിറ്റും. 163:45 നേത്രാവതി എക്സ്പ്രസ്, 21 മിനിറ്റും. 163:47 മംഗലാപുരം സെൻട്രൽ എക്സ്പ്രസ്, 16 മിനിറ്റും വൈകി ഓടുന്നു.
8: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
7: പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: ന്യൂട്രോണിക്സ് ITI ൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
2: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
1: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
2: ഫോൺ 9446071998.
3: ഇലക്ട്രിക് വാഹന ടെക്നോളജിയിൽ 2, 3, and 4 wheeler 6 മാസ 1 വർഷ EV ടെക്നീഷ്യൻ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10+2 BHSC, ITI, KGC ഡിപ്ലോമ, BTEC. കോഴിക്കോട് കുണ്ടായിത്തോടിലെ എവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫോൺ 9958300044. ഓഫ് ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, നേതാജി റോഡ്, കണ്ണൂർ ടൗൺ.
4: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
5: ലാപ്ടോപ്പോ?
4: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
6: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
7: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
8: കൊയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
7: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയിലി ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
9: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
10: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
9: അതെങ്ങനെയാ?
10: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
9: എടാ, സംഭവം കൊള്ളാലോ.
10: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
11: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
11: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.

ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ ഫ്ലോറിഡയിലെ ഫ്ലയേഴ്സ് ഫ്ലൈറ്റ് അക്കാദമിയിൽ നിന്നും കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ സി മുഹമ്മദ് നിഹാൽ അതിഥിയായതും. ഇന്ന് 7:35 യുവവാണിയിൽ.

ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.

0: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
0: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
1: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും,
0: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
1: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0409024866339847484950 8893949598.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: അടുത്ത ഗാനം വാഗ്ദേവതേ എന്നാരംഭിക്കുന്നു, KR ശ്യാമ പാടിയത്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: അടുത്ത ഗാനം രാത്രി മല്ലികെ എന്നാരംഭിക്കുന്നു, രവിശങ്കർ പാടിയത്.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ഈ ഗാനം രാമഴ പെയ്തൊന്ന് തോർന്ന നേരം എന്നാരംഭിക്കുന്നു. പാടിയത് എച്ച് രാജേഷ്.

0: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ MLA പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയക്കെതിരെ കേരളം ഉൾപ്പെടെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി SP റാങ്കിന് മുകളിലെ ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസർമാരായി നിയമിക്കും. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി K. മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ രാപ്പകൽ സമരം തുടങ്ങി. 56 ദിവസമായി നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിന് ഇന്നലെ ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് രാപ്പകൽ സമരം. കണ്ണൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് അബോധാവസ്ഥയിലായ 1.5 വയസ്സുകാരൻ മരിച്ചു. പയ്യന്നൂരിനടുത്ത് എരമത്തെ ദേവാൻഷ് ശൗരിയാണ് മരിച്ചത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമില്ല. കേരള ക്രിക്കറ്റ് ലീഗ് താരാലേലം ഇന്ന് തിരുവനന്തപുരത്ത്. 156 താരങ്ങളെയാണ് ലേലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. FM പ്രധാന വാർത്തകൾ ഇനി 9:58.
1: ആകാശവാണി കണ്ണൂർ. പ്രിയം പ്രിയതരം, പ്രിയം പ്രിയതരത്തിൽ ഇന്നത്തെ അതിഥി ഡോക്ടർ സരിൻ SM.

0: പാട്ടുകളെ വളരെയേറെ സ്നേഹിക്കുകയും മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടറാണ് പ്രിയം പ്രിയതരത്തിലെ ഇന്നത്തെ അതിഥി. സ്വാഗതം.
1: നമസ്കാരം.
0: ഡോക്ടർ, ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലില്, അവിടെ മെഡിസിൻ വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്.
0: ഓക്കെ, അപ്പോ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എനിക്കൊന്ന് ആദ്യം പറയുന്ന ഒരു ഗാനമായിരിക്കാം അല്ലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പാടാൻ ആശിക്കുന്ന ഒരു ഗാനം, പാടിയാൽ നന്നാവുന്ന ഒരു ഗാനം, അങ്ങനെയൊക്കെ അതിനൊരു പ്രത്യേകത ഉണ്ടാവുമായിരിക്കും. അപ്പോ ഏത് ഗാനമാണ്?
1: അനുരാഗിണി ഇതായൻ പാട്ടുപാടാം.

0: അപ്പൊ ഇതൊരു എന്താ പറയുന്നത്, ഏതൊരു സിനിമയിൽ പറയുന്നത് പോലെ കട്ടൻ ചായയും ജോൺസൺ മാഷിന്റെ പാട്ടും അതിപ്പോ എന്ത് വേണം എന്നൊക്കെയുള്ള എന്തോ ഒരു ഡയലോഗ് ഉണ്ട്. അതുപോലെ തന്നെയാണ് അപ്പോ ഡോക്ടർ സരിനെ പോലെയുള്ള ഒരു യങ് ഡോക്ടർ ഇങ്ങനത്തെ പഴയ ഗാനങ്ങളിലേക്ക്, നമ്മളൊരു 80 കാലഘട്ടത്തിലെ ഒരു ഗാനമാണ് ഈ ഒരു ഗാനം തന്നെയാണ് ഇപ്പോഴും പാടാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ
1: നല്ല ഒരു കവിത തുളുമ്പുന്ന ഒരു അതിന്റെ വാക്കുകളൊക്കെ അങ്ങനെയാണ്. പിന്നെ പ്രണയഗാനാണ്. അപ്പൊ ആ രീതിയിൽ
0: നല്ല വരികൾ, നല്ല ഈണം, പൂച്ചിൽ ഖാദറാണ് വരികൾ, ജോൺസന്റെ സംഗീതം.

0: ഇത് 80 അല്ല 60-കളിലേക്ക് പോയേക്കുവാണ് അല്ലേ? അപ്പൊ ഇപ്പോഴും പഴയ ഗാനങ്ങൾ, എന്താണ് ഈ പഴയ ഗാനങ്ങൾ തന്നെ പാടാനെടുക്കുന്നത്?
1: ഒന്ന് വാക്കുകളുടെ പ്രത്യേകതയാണ്. പണ്ട് കാലത്ത് എഴുതിയ കുറെ കൂടെ നല്ല സാഹിത്യ ഭംഗിയുണ്ട്. അപ്പൊ നമ്മൾ പാടുമ്പോൾ അതിന്റെ കറക്റ്റൊരു അർത്ഥം എന്നുള്ള രീതിയിൽ നമ്മൾ പാടി പഠിച്ച സമയത്ത് ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യുമ്പോഴുള്ളൊരു ഇതുണ്ടല്ലോ, അതിനൊരു പ്രത്യേകത, അതിന്റെ ഒരു ഫീല് കൂടുതലായിരിക്കും തോന്നുന്നു. ഇപ്പോഴത്തത് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ നമ്മളിപ്പോ ഒരു ഏറ്റവും നല്ല പാട്ട് എന്ന് പറയുമ്പോൾ ഓർമ്മയിലേക്ക് വരുന്ന ഇങ്ങനത്തെ പാട്ടുകളാണ്.
0: ഇപ്പൊ ഉള്ള നല്ല പാട്ടുകളിൽ ഒരെണ്ണം ഓർത്ത് പറയാമോ പാടുന്ന ഏതെങ്കിലും ഒരെണ്ണം? ഒരു 10 കൊല്ലമായിട്ട് ഇറങ്ങിയ സിനിമയിൽ ഒരു ഗാനം പറഞ്ഞു.
1: കുറച്ച് പാടാണ്
0: പാടാണ് അതെന്നെയാ പറഞ്ഞത്. സത്യം പറഞ്ഞാലേ ഇന്നത്തെ പാട്ടുകൾ പാടാൻ കുറച്ച് വിഷമം, പാടി നന്നാക്കാൻ നമുക്ക് പറ്റില്ല. ഇതൊക്കെ ആ ഒരു ട്യൂണും നമുക്ക് ആലാപനത്തിന് നമുക്ക് വഴങ്ങും എനിക്ക് തോന്നുന്നു, അതും കൂടെ കൊണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് അങ്ങനെ എന്താ പാട്ടുകൾ മോശമെന്നല്ല, പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു ഹൈ ഇതിലേക്ക് പോവുകയും പിന്നെ അങ്ങനത്തെ പാട്ടുകൾ ഒരുപാടുണ്ട്.
1: പിന്നെ നമ്മളിപ്പോ ജോലിയുടെ ഭാഗമൊക്കെ ആകുമ്പോൾ പണ്ടത്തെ പോലെ കേൾക്കുന്നില്ല. അപ്പൊ നമ്മള് കേട്ട സമയത്ത് പഠിച്ചതാണ് ഇപ്പൊ നമുക്കത് റീക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ്.
0: അപ്പൊ പണ്ട് മുതലേ പാടുന്ന പാട്ടുകൾ ഓരോന്ന് പുറത്തെടുക്കുകയാണ് ഓരോരോ സ്ഥലങ്ങളിൽ. അപ്പൊ എവിടെയാണ് ഈ പാട്ടുകൾ കൂടുതലും പാടുന്നത്?
1: പല സ്ഥലങ്ങളിലായി, കിട്ടുന്ന വേദികളിലൊക്കെ പാടും. പണ്ട് പഠിച്ച സമയത്ത് സ്കൂളിലായാലും കോളേജിലായാലും ഒക്കെ പാടുമായിരുന്നു, കലാ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പോ പല ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിലൊക്കെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പാടും.
0: ഈ സുറുമ എഴുതിയ മിഴികളെ കേൾക്കാം.

0: സ്കൂളിലാണ് ഈ പാട്ട് സ്റ്റേജുകളിൽ പാടാൻ തുടങ്ങിയത്.
1: അതെ,
0: അപ്പൊ ഏത് സ്കൂളിലാണ് പഠിച്ചത്?
1: ഞാൻ 10ാം ക്ലാസ് വരെ കാസർഗോഡായിരുന്നു. കാസർഗോഡ് കേന്ദ്രീയ വിദ്യാലയ വിദ്യാനഗർ അവിടെയാണ്. അത് കഴിഞ്ഞ് 10 കഴിഞ്ഞ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് മാറി. അപ്പൊ അവിടെ പട്ടം കേന്ദ്രീയ വിദ്യാലയയിൽ പഠിച്ചു. അങ്ങനെയാണ് സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്.
0: ഓക്കെ, അപ്പൊ ഈ സ്കൂളുകള് മാറാൻ കാരണം സ്വാഭാവികമായും പാരന്റ്സിന്റെ ആരെങ്കിലും ട്രാൻസ്ഫറോട് അനുബന്ധിച്ചൊക്കെയാണ്. എന്താണ് ഇരുന്നു കാരണം?
1: അതെ, അച്ഛൻ, നമ്മള് ഒറിജിനലി കണ്ണൂരും കാസർഗോഡും ആണ്. കാസർഗോഡായിരുന്നു വീടുണ്ടായിരുന്നത്. അച്ഛന് പലയിടത്തും ട്രാൻസ്ഫർ ആണെങ്കിലും നമ്മൾ കാസർഗോഡ് തന്നെ ആയിരുന്നു. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ് അച്ഛന് ട്രിവാൻഡ്രത്തേക്ക് പോയി. അപ്പോൾ 2-3 കാര്യം, ഒന്ന് തിരുവനന്തപുരത്തേക്ക് അച്ഛൻ ജോലി മാറിപ്പോയി, കുറച്ച് ഒരു 5 കൊല്ലത്തേക്കെങ്കിലും അവിടെ ഉണ്ടാവുന്ന മിനിമം ഉറപ്പുള്ള ഒരു സാഹചര്യമായിരുന്നു. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞതുകൊണ്ടും നമ്മുടെ വിദ്യാഭ്യാസം എല്ലാം കൂടെ കൺസിഡർ, അനിയൻ 7ാം ക്ലാസ് കഴിഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ഒരു കറക്റ്റ് ടൈം എന്നുള്ള രീതിയിലൊരു ട്രാൻസിഷൻ, നമ്മുടെ വിദ്യാഭ്യാസം കൂടെ കൺസിഡർ ചെയ്ത് തിരുവനന്തപുരത്തേക്ക് പോയതാണ്. അച്ഛൻ അതിനെപ്പറ്റിയൊക്കെ കുറച്ചും കൂടെ എക്സ്പോഷർ ഉള്ളതുകൊണ്ട് അറിയാം അവിടെ കുറച്ചും കൂടെ നന്നാവും എന്നുള്ള രീതിയിൽ.
0: അച്ഛൻ എന്തായിരുന്നു ജോലി?
1: അച്ഛൻ ഫിനാൻസ് ഓഫീസറായിരുന്നു. ആ സമയത്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, റവന്യൂലുണ്ടായിരുന്നു, പിന്നെ ഫിനാൻസ് ഓഫീസറായിരുന്നു. അങ്ങനെയാണ് അവിടത്തേക്കൊരു സെക്രട്ടേറിയറ്റിലൊരു പോസ്റ്റിൽ കിട്ടിയപ്പോഴാണ് അങ്ങനെ പോയത്. അമ്മ ടീച്ചറാണ്, പ്രൈമറി സ്കൂൾ ടീച്ചറാണ്. ആ സമയത്ത് അവിടെ ട്രിവാൻഡ്രത്ത് വനിതാ കമ്മീഷനിലെ ഡെപ്യൂട്ടേഷനിൽ വർക്ക് ചെയ്തിരുന്നു.
0: രണ്ടുപേരും അങ്ങോട്ടേക്ക് ആയതുകൊണ്ട് നിങ്ങളും അങ്ങോട്ട് ഷിഫ്റ്റ് ആയി. അത് ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി.
1: പ്രധാനപ്പെട്ട വഴിത്തിരി.
0: അടുത്ത ഇഷ്ടഗാനം,
1: അടുത്തൊരു ഹിന്ദി.

0: നല്ലൊരു ഗാനമല്ലേ. മുഹമ്മദ് റഫീനൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന ഒരു പാട്ടായിരിക്കും. അതിൽ ചിരാഗ് എന്നുള്ള ഫിലിമിലെ ഗാനമല്ലേ അല്ലേ. അപ്പൊ അതിൽ രണ്ട് വേർഷൻ ഉണ്ട്, ലതാ മങ്കേഷ്കർ ഒരു വേർഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ കൂടുതൽ കൂടുതൽ കേട്ടിരിക്കുന്നത് ഈ റഫി വേർഷനാണ് അല്ലേ. അപ്പൊ നല്ലൊരു ഗാനം. ഹിന്ദി ഗാനങ്ങൾ സ്റ്റേജിൽ പാടാറുണ്ടോ?
1: ആ, ഹിന്ദി ഗാനങ്ങളാണ് എനിക്ക് തോന്നുന്നു. ഞാൻ ഹിന്ദിയും പഠിക്കുന്ന സമയത്ത് കോളേജിലൊക്കെ പഠിക്കുന്നത് കുറെ തമിഴായിരുന്നു, പിന്നെ പഴയ ഹിന്ദി ഗാനങ്ങളാണ്. രണ്ട് കാര്യങ്ങളാണ്, മലയാളം എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടെ ടഫാണ് പാടാൻ എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് ക്ലാസിക്കൽ കൂടുതൽ ഉള്ള രീതിയിലാണ്, അപ്പം ചിലപ്പോൾ തെറ്റാനും, അല്ലെങ്കിൽ ഇപ്പം യേശുദാസ് പാടിയ പോലെ പാടാൻ പറ്റാതിരിക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ അത് അറിയാം, അതാണ് ലിറ്ററേറ്റ് ആണ് ആൾക്കാർ. അപ്പൊ പാട്ട് അവിടെ തെറ്റി ഇവിടെ തെറ്റി എന്നുള്ള രീതി വരും. ഹിന്ദി ആവുമ്പോൾ നമുക്ക് കുറച്ചും
0: കൂടെ
1: കുറച്ചും കൂടെ ലയത്തോടെ പാടാനും കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. പിന്നെ കെ വി പഠിച്ചതുകൊണ്ട് ഹിന്ദി കുഴപ്പമില്ലാണ്ട്
0: നന്നായി വഴങ്ങും അല്ലേ, നല്ല പ്രൊനൗൺസിയേഷൻ കിട്ടും. കൂടുതലും ഹിന്ദിയല്ലേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊരു അനുഗ്രഹമായി. അപ്പോ ഈ ഒരു ഗാനം, അതിനു മുമ്പ് ഈ പാട്ട് വന്ന വഴി എങ്ങനെയൊക്കെയാണ്?
1: അത് വീട്ടിലെ എന്റെ അമ്മയുടെ, പിന്നെ വീട്ടിലെല്ലാരും പാടും. അമ്മുമ്മ ചെറിയൊരു പാട്ടായിട്ട് പാടില്ല, പക്ഷേ

0: രീതിയിൽ ഇങ്ങനെ ഭജനവും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അതിൽ തന്നെ നമ്മളെ അമ്മയും അമ്മയുടെ സഹോദരങ്ങൾ എല്ലാരും പാട്ട് പാടുന്നവരാണ്. അപ്പം ആ രീതിയിൽ ആ ഒരു കഴിവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
1: അമ്മ ബേസിക്കലി എവിടെയാണ്?
0: അമ്മ ഇവിടെ മയിൽ കയറളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്
1: അമ്മ മയിൽ. അച്ഛന്റെ വീട്?
0: അച്ഛൻ കാസർഗോഡാണ്. കാസർഗോഡ് ബന്ധടുക്കടുത്തുള്ള ഒരു സ്ഥലം.
1: കുറച്ച് അച്ഛന് പാട്ടുമായിട്ട് ബന്ധമൊന്നുമില്ല.
0: ഇല്ല.
1: അച്ഛൻ
0: ആസ്വാദകനാണ്, കവിതയൊക്കെ ഇഷ്ടമാണ്, പിന്നെ ഒരുപാട് വായിക്കും അച്ഛൻ. അങ്ങനെ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്.
1: രണ്ടും കൂടെ ചേർന്നപ്പോ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, രണ്ട് ഗുണങ്ങളും അല്ലേ? അത് നല്ലതായി. ഇപ്പം നമുക്ക് ഈ മുഹമ്മദ് റഫിയുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാം അല്ലേ? തേരിയാങ്കോ.

0: അല്ല, നമുക്ക് ചില പാട്ടുകൾ നമ്മൾ, ഞാൻ എത്ര പ്രസിസ്റ്റ് ചെയ്താലും നമ്മൾ പാടുമ്പോൾ അറിയാതെ പാടിപ്പോ. അങ്ങനത്തെ ഒരു പാട്ടാണ്
1: സത്യം. അതിന്റെ ചിത്രീകരണവും ഭയങ്കര
0: അമ്മയിലൊക്കെ. അപ്പൊ ഈ കുട്ടി മരിച്ചുപോയ അമ്മയെ ഓർക്കണ, കബീർ പൊന്നമ്മയെ ഓർക്കുന്ന ഒരു സീനാണ് ആ പാട്ടിൽ കാണിക്കുന്നത്. പക്ഷെ ആ ഒരു സിനിമയെല്ലാം ശേഷം കാഴ്ചയിൽ നിന്നുള്ള ആ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഈ ഒരു പാട്ട് കൊണ്ട് മാത്രം നമ്മളെ മനസ്സിൽ എപ്പോഴും ആ സിനിമയുടെ പേര് വരുന്നു. ചില പാട്ടുകൾക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് അല്ല. എങ്ങനെയോ ഇപ്പം ഇതിലും നല്ല പാട്ടുകൾ ഇല്ല എന്നല്ല, ഇങ്ങനത്തെ പാട്ടിന് എന്തോ ഒരു വശ്യത,
1: ഇമോഷൻ കൊണ്ടുവരാൻ അതിന് സാധിക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ
0: ശരിക്കും പറഞ്ഞാൽ ഈ ഈ സിനിമയും പാട്ടും ഒക്കെ ഇറങ്ങിയ സമയത്തിനേക്കാൾ സ്വീകാര്യതയാണ് ഇപ്പം.
1: ഇപ്പൊ കിട്ടും.
0: ഇപ്പൊ ചെറിയ മക്കളും ഒക്കെ വന്നിട്ട് മുഖം കൊണ്ട് ഞാൻ പാടുന്ന കേൾക്കാറുണ്ട് പല ഫംഗ്ഷനിലും അങ്ങനെ ഒരു ഗാനം. അപ്പൊ ഇതിന്റെ രണ്ട് വേർഷൻ ഉണ്ടല്ലോ, എസ് ജാനകിയും ഉണ്ട്, ജയചന്ദ്രൻ. അപ്പൊ ഏതാണ് കൂടുതൽ ഇഷ്ടം?
1: ഞാൻ ആദ്യം കേട്ടതും ഇഷ്ടപ്പെട്ടതും ജാനകി പാടിയ ഇതാണ്. പക്ഷെ പിന്നീട് ആണ് ജയചന്ദ്രന്റെ വേർഷൻ കേട്ടത്. കുറച്ച് പിച്ച് ലോവർ സൈഡിലാണ്, പക്ഷെ അതിന് വേറെ തന്നെ കുറച്ചൊരു വ്യത്യാസം തോന്നി എനിക്ക്. അപ്പൊ അതിൽ പിന്നെ അത് കേട്ടിട്ടാണ് ഞാൻ കൂടുതലും ഈ പാടാൻ തുടങ്ങിയത്. അതിന് ശേഷം
0: അങ്ങനെ അത് കേട്ടിട്ടുള്ള ആ ഒരു വേർഷനിലാണ് ഈ പാട്ട് പഠിച്ചത്. ജയചന്ദ്രൻ കേട്ടിട്ട്.

0: വാനമേ.
1: നല്ലൊരു ഇളയരാജ സോങ്ങാണ്.
0: അതെ.
1: ഒരുപാട് തമിഴ് പാട്ടുകളുണ്ട്, എന്നിരുന്നാലും ഈ പാട്ടിന് എന്തോ ഒരു കൂടുതൽ ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട്.
0: അതെ,
1: അതിനെന്താണ് റീസൺ?
0: ഭംഗിയുള്ള പാട്ടാണ്. പിന്നെ ഇതിലൊരു വെസ്റ്റേൺ ഒരു ഇതും കൂടെ, അതിന്റെ മ്യൂസിക് കമ്പോസിഷനിൽ വെസ്റ്റേൺ ഇതുണ്ട്. അപ്പൊ അത് ക്ലാസിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ അതിന്റെ എല്ലാ ഗുണഘടങ്ങളും ഉണ്ടെങ്കിലും വെസ്റ്റേൺ ആയിട്ടൊരു നല്ലൊരു ഫ്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
1: അതാണ് അതിന്റെ ഒരു അട്രാക്ഷൻ.
0: അതെ,
1: ഇങ്ങനത്തെ പാട്ടുകൾക്ക് ഏത് ജനറേഷന്റെയും ശ്രദ്ധ കിട്ടും.
0: ഗിറ്റാർ സ്ട്രമ്മിങ് ഒക്കെ ആയിട്ട് നല്ല ഇൻസ്ട്രുമെന്റലൈസേഷൻ മോഡേൺ.
1: അപ്പൊ ഇതില് വിഷ്വലൈസേഷൻ നല്ലതാണ്. മോഹൻ എന്ന് പറഞ്ഞൊരു നടനാണല്ലോ അഭിനയിക്കുന്നത്, കമലഹാസന്റെ ഒക്കെ പോലെ നമ്മളൊരു ഓമന മുഖമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്.
0: ഹിന്ദി വെർഷനും ഉണ്ട്, മറ്റേ നീലലിലെ അമ്പൾ പൾ ചാന്ദ് ജബ് ആയേ പ്യാര് ബർസായേ. എനിക്ക് തോന്നുന്നു തമിഴിന്റെ റീമേക്ക് ആണെന്ന് തോന്നുന്നു. ആ ട്യൂണിന്റെ കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആണ്, ഇത് കുറച്ചും കൂടെ ഒരു ക്ലാസിക്കൽ ഇതുണ്ട് ഇതില്.

0: പാട്ട് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ?
1: ആ, പഠിച്ചിട്ടുണ്ട്.
0: അപ്പോൾ ആരടുത്താണ് പഠിച്ചത്?
1: കാസർഗോഡിലാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത്, ഒരു അഞ്ചാം ക്ലാസ് മുതൽ. ഒരു അഞ്ചു കൊല്ലം ഒരു സദാശിവാചാരി എന്നൊരു സാറാണ്, കാസർഗോഡ് ടൗണിൽ തന്നെയുള്ളൊരു സാറാണ്. അതിനുശേഷം ട്രിവാൻഡ്രം പോയതിന് ശേഷം കുറച്ചു കാലം നമ്മുടെ ഓമനക്കുട്ടി ടീച്ചറിന്റെ അടുത്ത് പോയിരുന്നു, മറ്റേ എം ജി രാധാകൃഷ്ണന്റെ ഒക്കെ. അവിടെ ഒരു അവരൊരു സ്കൂള് നടത്തുന്നുണ്ട്, അവിടെ ഞാൻ കുറച്ച് പഠിച്ചിരുന്നു. എം ബി ബി എസ് കിട്ടിയതിന് ശേഷം ടൈമിംഗ് ഒന്നും ശരിയാവാത്തതുകൊണ്ട് അവിടുന്ന് മാറി. പിന്നെ വേറൊരു ഹരിഹരൻ സാർ ഉണ്ടായിരുന്നു, ആകാശവാണിയിൽ തന്നെ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല പ്രായം ഉണ്ടായിരുന്നു, ഒരു എനിക്ക് തോന്നുന്നൊരു 90-നടുത്ത് പ്രായം ഉണ്ടായിരുന്നു, ഒരു 85-ലാണ് 90-നടുത്ത് പ്രായം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ നോളജബിൾ ആയിട്ടുള്ള, ദക്ഷിണാമൂർത്തി സ്വാമികളുടെ കൂടെയൊക്കെ പഠിച്ച അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടിയും പഠിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെ ഈ പ്രത്യേകിച്ചും ഈ മൂന്ന് പ്രധാനപ്പെട്ട ഗുരുക്കളാണ് ഉള്ളത്.
0: അപ്പൊ ഈ എം ബി ബി എസിനൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് ഒരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് അവരുടെ കൂട്ടത്തിലേക്ക് ഒരു ഗായകനായ ഒരു കുട്ടി ഇവിടെ സഹപാഠിയായിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്തത്? എങ്ങനെ?
1: ഒന്ന്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ കോളേജാണ്. ഒരു ബാച്ചിൽ തന്നെ 200 കുട്ടികളുണ്ട്. അപ്പൊ പാടുന്നവർ ഉണ്ട്, എനിക്ക് തോന്നുന്നൊരു 10 പേര് തന്നെ നമ്മളെ ബാച്ചിൽ തന്നെ ഉണ്ട്, പല റേഞ്ചിൽ പാടുന്നവർ. നന്നായി പാടുന്നവർ തന്നെ 2-3 ആൾക്കാർ. എന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു ആര്യ, മറ്റേ ആങ്കർ ഒക്കെ ചെയ്യുന്ന മുംബൈ സിനിമാ നടിയൊക്കെ. അവരെ
0: ഒരു പ്രിയഗീതം പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ചോയ്സ്.
1: അത് സിനിമയിലൊക്കെ ഉണ്ടല്ലോ, നമ്മളെ സ്ഫടികത്തിൽ. എന്റെ ബാച്ച്മേറ്റ് ആണ് പുള്ളിക്കാരി, അസാധ്യമായി പാടും. നല്ല ഡാൻസറും ആണ്, കലാതിലകമായിരുന്നു. അതുകൂടാതെ പുള്ളി നന്നായി പാടും. വേറെയും അങ്ങനെ 2-3 പെൺകുട്ടികൾ നന്നായി പാടുന്നവരുണ്ട്, ആൺകുട്ടികളും ഇതേപോലെ പാടുന്നവർ 2-3. അപ്പം നമ്മളൊരു നല്ല കോമ്പറ്റീഷൻ തന്നെ ഉണ്ട്. ഞാൻ കുറച്ചും കൂടെ ടിമിഡാണ്, അങ്ങനെ ഒരു ഔട്ട് ഗോയിങ് അങ്ങനെ ഒന്നും ആയിരുന്നില്ല അന്നേരം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഈ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു എക്സെപ്റ്റൻസ് ഒന്നുമില്ല. പക്ഷെ എല്ലാവരും അംഗീകരിക്കുമായിരുന്നു. മത്സരങ്ങളിലൊക്കെ നമുക്ക് ഫസ്റ്റോ സെക്കൻഡോ ആയിട്ട് കിട്ടുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് കിട്ടിയിട്ടാണ് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ മത്സരിക്കാൻ, മെഡിക്കൽ കോളേജിനെ റെപ്രസെന്റ് ചെയ്ത് പോയിട്ടുണ്ട്.
0: ഇപ്പം പഠിക്കുന്ന കാലത്തും അതുപോലെ ഒരു ഡോക്ടർ ആയിരിക്കുമ്പോഴും ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടാകാം. അതൊന്ന് കുറയ്ക്കാനായിട്ട് ഈ മ്യൂസിക് നിങ്ങളൊപ്പം ഉള്ളത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്?
1: അതുണ്ട്. എന്തായാലും ആർക്കായാലും ഉണ്ടാവില്ല, പാട്ട് പാടുന്നവർക്കും അല്ലാത്തവർക്കും. ഇപ്പൊ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഇതേപോലെ ഏതെങ്കിലും പാട്ട് വെച്ച് ഉറങ്ങുകയോ അല്ലെ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു സമാധാനം കിട്ടുമല്ലോ. അതെ അതെ, ഞാൻ അങ്ങനെ ഒരുപാട്, പ്രത്യേകിച്ച് കിഷോർ കുമാറിന്റെ പാട്ടൊക്കെ ആ രീതിയിൽ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്.
0: ഇപ്പൊ പറയുന്ന ഗാനം ഏതാണ്?
1: അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ നല്ല ഒരു ഇമോഷണൽ കണക്ട് ഉള്ള ഒരു പാട്ടാണ്, ഉണരുമീ ഗാനം.
0: ഇമോഷണൽ കണക്ട് എന്ന് പറഞ്ഞാൽ?
1: അല്ല, അങ്ങനെ എനിക്ക് നേരിട്ടുള്ള പേഴ്സണൽ ഇമോഷണൽ കണക്ട് അല്ല. ആ സിനിമ ഒരു ഹോണ്ടിങ് സിനിമയാണ്, മറ്റേ നമ്മുടെ മൂന്നാം പക്കം ജയറാമും തിലകനും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു അവസാനം. അതൊരു ട്രാജഡി ആവുകയും ഒരു കാലത്തെ എല്ലാം ട്രാജഡി ആണല്ലോ. അപ്പൊ ആ രീതിയിൽ വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള,
0: അതൊരു അനിവാര്യതയായിരുന്നു ആ ട്രാജഡി, അല്ലെങ്കിൽ ആ ഫിലിം പോവില്ല. വെറുതെ ട്രാജഡി ആക്കുന്ന പ്രിയദർശൻ സിനിമകളൊക്കെ.
1: നെഗറ്റീവായിട്ട് പറഞ്ഞല്ല, പക്ഷെ ആ മനുഷ്യന്റെ ഇതിൽ വരുന്ന പല ഇതിലൊന്നാണല്ലോ അത്. ആ ഒരു ഫിലിമിന്റെ മൊത്തം ഇമോഷനെ ആറ്റിക്കുറുക്കിയ ഒരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്.
0: ഒരു മുത്തച്ഛൻ, പേരക്കുട്ടി സ്നേഹവും
1: അതിന്റെ
0: ഓർമ്മകളും. അപ്പൊ ആ ഒരു ഗാനം കേൾക്കാം, ഉണരും ഈ ഗാനം. മൂന്നാം പക്കം സിനിമ, വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ.

0: സമയം പ്രിയതരത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ സരിൻ എസ് എമ്മിന്റെ ഇഷ്ടഗാനങ്ങൾ.
1: അടുത്തത് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം തന്നെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ ജബ് ദീപ് ജലേ ആന, യേശുദാസിന്റെ ഏറ്റവും നല്ല പാട്ടുകളിലൊന്ന്. ജബ്

0: യേശുദാസിന്റെ ഹിന്ദി ഗാനങ്ങൾ അന്നേരം ഒരുപാടുണ്ടായിരുന്നു. ഒരു സമയത്ത് ഒരുപാടല്ലെങ്കിലും കുറച്ച് ഗാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ രവീന്ദ്രജയൻ എന്ന മ്യൂസിക് കമ്പോസർ യേശുദാസിനെ വളരെയധികം ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിന്റെ കഴിവിനെ അങ്ങേയറ്റം ആദരിക്കുകയും ചെയ്യുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു. അപ്പൊ രവീന്ദ്രജയൻ തന്നെ രചിച്ച് അതിന് ഈണം കൊടുത്തിട്ട് യേശുദാസ് പാടിയ പാട്ടായിരുന്നു. അപ്പൊ അന്നത്തെ അല്ലേ യേശുദാസിന് ദേശീയ അവാർഡ് ചിച്ചോർ എന്ന സിനിമയിലെ ഗോരി തേര ഗാവനാണെന്ന് കിട്ടിയത്. പക്ഷെ ഒരു പാട്ടെന്ന നിലയിൽ ജഗദീപ് ചരൻ അതിനേക്കാൾ എത്രയോ അതിലെ ആ ഒരു അത് പാടാൻ അറിയാമോ? അതിലെ
1: നിരിഗ രേഗ മാഗരി സ

0: എനിക്ക് തോന്നുന്നു ഡോക്ടർ ഇത് ഒരുപാട് സ്ഥലത്ത് പാടിയിട്ടു, അതെനിക്ക് ഉറപ്പായി
1: അല്ലേ.
0: അല്ലെങ്കിൽ ഞാൻ വിചാരിക്കാതെ ഇത് പാടുമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പാടാനൊന്നും പറ്റൂല, ഇച്ചിരി കുഴക്കുന്ന ഒരു പാട്ട് തന്നെയാണ് അത്. എന്നാലും ഇത്ര നന്നായിട്ട് പാടി. അപ്പൊ ആ ഒരു ഗാനം കേൾക്കാം.

0: അടുത്ത പാട്ടിലേക്ക്.
1: അടുത്തതും ഈ ഒരു ഹിന്ദി പാട്ടാണ്. ഇതേപോലെ വളരെ പഴയ പാട്ടാണ്, പക്ഷേ ഇതേപോലെ സാഹിത്യ ഭംഗിയും അതേപോലെ നല്ല ഒരു ഇതായിട്ടുള്ള പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.

0: ആയ
1: ഇത് പറയാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ?
0: ഇത് ഇതന്നെ ഞാൻ ചെറുപ്പത്തിലേ കേട്ട് പാടിയാണ്. എൻ്റെ ഒരു അമ്മാവന്മാരിൽ ഒരാൾ എപ്പോഴും പാടുന്നതാണ്. പണ്ട് നമ്മൾ നാട്ടിൽ ഒരുമിച്ച് ഒത്തുകൂടുമ്പോൾ എല്ലാവരും ഒരു പാട്ടുപാടി അങ്ങനെ ഒരു സന്ധ്യ ഉണ്ടാവും.
1: അങ്ങനെ
0: അപ്പം അതിലൊരു അമ്മാവൻ സ്ഥിരമായി പാടുന്ന ഒരു പാട്ടാണ്. അപ്പം ആ രീതിയിൽ മനസ്സിൽ പതിഞ്ഞതും വളരെ ഇഷ്ടപ്പെട്ട, പിന്നെ വാക്കുകൾ വളരെ നല്ല വാക്കായിട്ടാണ് തോന്നി. നല്ലൊരു ഉറുദു ഇതുള്ള സാധനമാണ്.
1: അപ്പോൾ അമ്മാവന്മാരെന്ന് പറഞ്ഞു, എത്ര അമ്മാവന്മാരുണ്ട്?
0: എട്ടമ്മാവന്മാരുണ്ട്.
1: ഇത്രയും സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു ഫാമിലിയിലെ എട്ട് അമ്മമ്മമാരും ഗായകരാണെന്ന് വിചാരിക്കുന്നു, ആണോ?
0: അതെ അതെ,
1: എട്ട് പേരും ഗായകരാണ്. അപ്പൊ അവരുടെ അരുമ മരുമകൻ അല്ലേ? പിന്നെ സിബ്ലിങ്സ് ആരാണുള്ളത്?
0: സിബ്ലിങ്സ് ഒരു അനിയനാണ്,
1: അനിയൻ അതും മരുമകനാണ്. ആ മരുമകന് പാട്ട് കിട്ടിയിട്ടുണ്ടോ?
0: ഉണ്ട്, അത് നന്നായി പാടും. കുറച്ചുകൂടെ സ്മൂത്ത് പാട്ടൊക്കെ നന്നായിട്ട്, കുറെ കൂടെ എന്റെ കുറച്ചും കൂടെ കൂടുതൽ ക്ലാസിക്കൽ പോലത്തെ ഇത് ഒരു ബുദ്ധിമുട്ടുണ്ട്. അവന് നല്ല മെലോഡിയസ് ആയിട്ട് വളരെ മനോഹരമായി
1: പാടും.
0: ക്ലാസിക്കലൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അവന് ഇങ്ങനെ പാടാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്.
1: കഴിവും ശരി. അനിയൻ എന്ത് ചെയ്യുന്നു?
0: അനിയൻ അബുദാബിയിലാണ്, അവൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്.
1: അമ്മാമന്മാരെ, അതിലേതോ ഒരു അമ്മാമനെ മറ്റേ അമ്മാമന്മാരെ പിണങ്ങുമോ?
0: ഇല്ല ഇല്ല, നേരത്തെ പാടിയ പാട്ട് ഒരു അമ്മാവൻ.
1: കൂടുതലും എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് നമ്മുടെ ഫാമിലിയിലുള്ള പലരും പാടിയ പാട്ടുകൾ മനസ്സിലേക്ക് വല്ലാതെ പാട്ടുകൾ, അതെനിക്ക് അത് തന്നെയായിരിക്കും ചിലപ്പം വലുതായാലും ഇതേപോലെ പാടാനൊക്കെ സൗകര്യം. കുറെ കേട്ടതുകൊണ്ട് അതിലെ എല്ലാ സംഗതീസും കാര്യങ്ങളും അതിന്റെ ഫീലിങ്സും എല്ലാം അറിയാൻ പറ്റും, അതായിരിക്കും അല്ലേ? അപ്പോ ഒരു അനുഗ്രഹമാണ്. ഇത്രയും ആൾക്കാർ, വലിയൊരു ഫാമിലി നല്ലതല്ലേ? അപ്പൊ അതിലെല്ലാരും തന്നെ ഇതുപോലെ നല്ല സഹൃദയത്തുള്ളവര് ഗായകരൊക്കെ ആവുമ്പോ നമ്മൾ ഒത്തുചേരുമ്പോ അതൊരു ആഘോഷമാകും അല്ലേ? അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് ഡോക്ടർ സരിൻ. അപ്പൊ ഈ ഗാനം കേൾക്കാം, ബഹാരോ പൂല് ബർസാവോ.

അടുത്തത് സാധാരണ അത്ര കേട്ടിട്ടില്ലാത്തൊരു പാട്ടാണ്, ഒരു ഹസാരെ ഖ്വാഹിശേ ഏസി എന്ന് പറഞ്ഞൊരു സിനിമയിലുള്ള ഒരു ഒരു നല്ല പാട്ടായിട്ട് എനിക്ക് തോന്നിയതാണ്.

0: സപ്പന ഒരു സുഹൃത്ത് സജസ്റ്റ് ചെയ്ത് ഞാൻ പഠിച്ചതാണ്.
1: അതെയോ?
0: വളരെ നല്ല പാട്ടായിട്ട് തോന്നി.
1: ഓക്കെ, എപ്പോഴാണ് ഇത് കൂടുതൽ പാടിയത്?
0: ഇത് പുള്ളിക്കാരി പറഞ്ഞത് അതിന് ശേഷം ഞാൻ ഇങ്ങനെ കേട്ട് പഠിച്ചതാണ്. അതിനുശേഷം അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് വേദികളിൽ പാടിയിട്ടുണ്ട്. അതൊരു ഒരു മെലോഡിയസ് ആയിട്ടുള്ള ഒരു ഒരു പ്രത്യേക രീതി,
1: നോർമൽ
0: നോർമൽ ഒരു ഇതല്ല. വൈകുന്നേരം രാത്രികളിൽ ഇരുന്ന് ഇങ്ങനെ ഒരു നൊസ്റ്റാൾജിക്കായിട്ട് കേൾക്കാൻ പറ്റുന്ന പാട്ടുകളാണ് ഇതൊക്കെ.
1: ഡോക്ടർ പാടിയത് നല്ല രസമായിരുന്നു. ഇപ്പൊ ആ ഗാനം നമുക്ക് കേൾക്കാം.

0: അടുത്ത ഗാനത്തിലേക്ക്.
1: അടുത്തത് പിന്നെ ഞാൻ ആദ്യമായിട്ട് സ്കൂളില് പാടി പ്രൈസ് കിട്ടിയ പാട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടായിരിക്കും അത്.
2: ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം.
0: എവിടുന്നാണോ പാട്ടുപാടി തുടങ്ങിയത് അവിടെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇത് കൊണ്ടുപോയി നിർത്തുന്നത് അല്ലേ? അങ്ങനെ ഡോക്ടറാണോ എന്താണെന്നൊന്നുമല്ല ഇവിടെ വിഷയം. ഇവിടെ ഇപ്പൊ ഇരിക്കുന്നത് ഒരു പാട്ടുകാരനായിട്ട് ഒരു പാട്ടാസ്വാദകനായിട്ടോ ഒക്കെയാണ് അല്ലേ? കാസർഗോഡ് കേവിയിലേക്കാണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ, അപ്പൊ ഉണ്ണികളെ ഒരു കഥ പറയാം, യേശുദാസിന് ദേശീയ അവാർഡൊക്കെ കിട്ടിയ പാട്ടാണ്, ഗായകന്. നല്ലൊരു സിനിമയായിരുന്നു അന്നത്തെ ഒരു അല്ലേ, ഉണ്ണികളെ ഒരു കഥ പറയാം. മോഹൻലാൽ, കാർത്തിക, കുറെ കുഞ്ഞുങ്ങള്, നമ്മൾ വല്ലാതെ കരഞ്ഞു പോയൊരു സിനിമയാണ്
1: സിനിമ. ഭയങ്കര
0: ഇപ്പോഴും ഭയങ്കര കളർഫുൾ ആയിട്ടാണ് കമല ഫിലിം എടുത്തിരിക്കുന്നത്. പക്ഷെ ഇത്രയും അല്ലാതെ ഒരു ട്രാജഡി ആയിട്ട് നമ്മൾ ഇന്നും ഒരു വിങ്ങലായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു സിനിമയാണ്.
1: മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നതിൽ ഒരു കാര്യം.
0: ഓക്കെ, ഇപ്പൊ ഗാനം കേൾക്കാം.

0: ചെയ്യുക എന്നുള്ളത് ഇതൊരു മെക്കാനിക്കൽ ജോലിയല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു മനസ്സുള്ളവർക്ക് മുമ്പിൽ വരുന്ന ഒരു രോഗിക്ക്, ഒരു മനുഷ്യന് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചോദിക്കുക, ആ ഒരു മനസ്സ് നല്ലവണ്ണം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഡോക്ടർ എന്ന നിലയിൽ മനുഷ്യരുടെ ശരീരം സുഖപ്പെടുത്തുകയും ഗായകൻ എന്ന നിലയിൽ അവരുടെ മനസ്സ് സുഖപ്പെടുത്തുകയും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോ നല്ല കുറെ ഗാനങ്ങളുള്ള ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിൽ നല്ല ഗാനങ്ങൾ താങ്കളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാനും കഴിഞ്ഞു.
1: പ്രിയം പ്രിയതർ, ഞാൻ ആക്ച്വലി കേൾക്കാറുണ്ട്. ഞാൻ കാറിൽ വരുമ്പോ കൂടെ മറ്റുള്ളവരുണ്ടാവുമ്പോൾ നമ്മൾ സംസാരിച്ചൊക്കെ വരും. ഒറ്റക്കാളുന്ന സമയത്ത് ഞാൻ പൊതുവിൽ എനിക്ക് മറ്റ് എഫ് എം റേഡിയോനെക്കാട്ടി ആകാശവാണിയാണ് കേൾക്കാൻ ഇഷ്ടം. അതിൽ വ്യത്യസ്തമായ പരിപാടികൾ ഉണ്ടാവും എന്നുള്ളതിൽ. അതിൽ ഞാൻ ഒന്നിലധികം തവണ കേട്ടിട്ടുണ്ട് സാധാരണക്കാരായ ആൾക്കാരെ, അവരുടെ ഇഷ്ടം, അവരുടെ ജീവിത സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് പറയുന്ന ഒരു പരിപാടിയായിട്ടാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു സംസാരിച്ച് പറയാൻ പറ്റില്ല എന്നൊരു തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മാഡത്തിന്റെ കൂടെ ഇത് വെച്ച്
0: നല്ല
1: പറ്റിയെന്നാണ് ഞാൻ പറയുന്നത്. പറ്റി അത് മാഡത്തിന്റെയും കൂടെ കഴിവാണ്. അതില് അങ്ങനെ ഞാനൊരു ഫ്ലുവന്റായി അങ്ങനെ
0: ഒരു കേൾവിക്കാരി എന്ന നിലയിൽ എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. അപ്പൊ എനിക്കൊന്നും ഡോക്ടർ സരിൻ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്, മുമ്പും അല്ലേ ആരോഗ്യ പ്രോഗ്രാം
1: ഒരു ഇതില് പിന്നെ ജീവിതശൈലി രോഗങ്ങളെ പറ്റി ഒരു ഇത് ക്ലാസ് അല്ല ഒരു ഇതേപോലെ ഒരു സംവാദം പോലെ.
0: ഓക്കെ,
2: ഡോക്ടർ സരിൻ എസ് എം അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പ്രിയം പ്രിയതരം സമാപിക്കുന്നു. അഭിമുഖം ജീജ ശ്രീജിത്ത്, കൂടെ മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം എം അശോകൻ, റിനേഷ് എൻ കെ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
7: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
7: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
7: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
6: നമുക്ക് ആസ്വദിക്കാം
7: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
9: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
10: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
11: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
12: ഹലോ പ്രിയ ഗീതം.
13: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.

0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഇന്ത്യൻ നാവികസേനയുടെ ആറാമത് തദ്ദേശീയ പ്രോജക്റ്റ് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ചയായതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായും മന്ത്രി പറഞ്ഞു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ രാവിലെ 11 തുറക്കും. തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായ പരിശോധനയിൽ സംസ്ഥാനത്ത് ആകെ 6,288 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു. 6,746 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. FM പ്രധാന വാർത്തകൾ ഇനി 10:58. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവൻ പ്രഭാകറുമായി സെവിൽ ജിഹൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ദേവൻ പ്രഭാകറാണ്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: താങ്ക് യു.
0: നമുക്കറിയാം നേർവഴിയിൽ ഒരുപാട് കാഴ്ച പരിമിതിയുള്ള സുഹൃത്തുക്കൾ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കാഴ്ച പരിമിതിയുടെ കാരണങ്ങൾ, അതിനെ കുറിച്ച് ആവാം ഇന്നത്തെ നേർവഴി എന്ന് തോന്നുന്നു.
1: നല്ലൊരു തുടക്കം തന്നെയാണ്. എന്തുകൊണ്ടാണ് കാഴ്ച മങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രകാശത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വെളിയിൽ നിന്ന് വരുന്ന പ്രകാശം കണ്ട ഏറ്റവും മുമ്പിലുള്ള സുതാര്യമായ കൃഷ്ണമണിയിലൂടെ അകത്തോട്ട് കടക്കുകയും കണ്ട ബ്രൗൺ ഭാഗമായിട്ടുള്ള കൃഷ്ണമണിയുടെ അകത്ത് കടന്ന് ഇതിന്റെ പുറത്ത് ചെറിയൊരു ലെൻസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ലെൻസിനെ ഈ ലൈറ്റ് കേന്ദ്രീകരിച്ച് കണ്ട റെറ്റിൻ ഒരു ബിംബം ഉണ്ടാക്കുന്നു. ഇവിടെ നിന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് കണ്ട നാഡിയ ഒപ്റ്റിക് നെർവ് വഴി ഈ സന്ദേശം തലച്ചോറിലെത്തുകയും തലച്ചോറ് അത് ദൃശ്യമായിട്ട് മാറ്റുകയും ചെയ്തു. ഇതാണ് കാഴ്ചയുടെ ഒരു പ്രക്രിയ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാഴ്ചയുടെ മങ്ങലുള്ള കാരണങ്ങൾ വളരെ ലളിതമായിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങ് പറഞ്ഞു പോകും. ആദ്യത്തേത് നമുക്ക് വരാൻ പോകുന്നത് ഏറ്റവും ഫ്രണ്ടിലെ സുതാര്യമായ കൃഷ്ണമണി. ഈ സുതാര്യമായ കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെടുന്ന ഏതൊരവസ്ഥയ്ക്കും കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകാം. കണ്ണിൻ്റെ കൃഷ്ണമണി ഒരു പൊടി വീണ് ഒരു വ്രണം വന്നു കാഴ്ച നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഈ കൃഷ്ണമണിക്ക് ഒരു വൈറസ് ഇൻഫെക്ഷൻ വന്ന് കാഴ്ച നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റും നമ്മൾ ആ കൃഷ്ണമണി മാറ്റി വെക്കാം. കൃഷ്ണമണി മാത്രമേ നമുക്ക് മാറ്റി വെക്കാനൊക്കെയുള്ളൂ കണ്ട ഏറ്റവും വെളിയിലുള്ള

0: സുതാര്യമായ ഭാഗം, അത് സുതാര്യമായതുകൊണ്ട് പുറകിലുള്ള ഐറിസ് കാണുന്നതുകൊണ്ടാണ് അത് കറുപ്പ് നിറത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് വെള്ള നിറത്തിലോട്ടാവുകയാണെങ്കിൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കാഴ്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കണ്ണ് പുറകിലോട്ട് പോകുമ്പോൾ ഈ പ്രകാശരശ്മി അടുത്ത് ചെന്ന് തട്ടുന്നത് കണ്ണിൻ്റെ അകത്തുള്ള ലെൻസിലാണ്. അപ്പോൾ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നതിനാണ് നമുക്കെല്ലാം അറിയാവുന്ന തിമിരം എന്ന് പറയുന്നത്. കണ്ട ഏറ്റവും ഒത്ത നടുക്ക് കാണുന്ന ബ്ലാക്കിന്റെ അവിടെ ഒരു വെള്ള നിറം വരുന്നതാണ് ഒരുപാട് കൂടിയ തിമിരം. അതുകൊണ്ട് തന്നെ തിമിരം നമ്മൾ നീക്കം ചെയ്ത് അതിന് പകരം ഒരു കൃത്രിമ ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ വ്യക്തമായ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ലൈറ്റ് കടക്കുന്നത് കണ്ട പുറകിലോട്ടുള്ള വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്ന ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ ഡയബറ്റീസ് ഉള്ളവർക്കും ഞരമ്പിന് പ്രായത്തിന്റെ തല വ്യത്യാസമുള്ളവർക്കും ബ്ലഡ് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്.
1: ഇപ്പോ ഈ ഡയബറ്റീസ് ഉള്ളവർ കൂടുതലാണല്ലോ നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കുമ്പോൾ, അവർക്ക് ഈ കാഴ്ച മങ്ങുന്ന അല്ലെങ്കിൽ കാഴ്ചക്കുറവ് അല്ലെ?
0: അത് വളരെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ചെയ്യേണ്ടത് നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തി ആ കാഴ്ച നമുക്ക് ജീവിതകാലം മുഴുവൻ നിലനിർത്തണം. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഡയബറ്റിക് രോഗികൾക്ക് കണ്ടാത്ത രക്തസ്രാവം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കണ്ണിൻ്റെ അകത്തുള്ള ഏറ്റവും പുറകിൽ സ്ഥിതി ചെയ്യുന്ന റെറ്റിന, ഈ റെറ്റിനയിലും കണ്ണിൻ്റെ അകത്ത് ഡയബറ്റിക് റെട്ടിനോപ്പതിയിലും ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വന്ന കാഴ്ച മങ്ങുന്നവർക്കും ഇപ്പോൾ പ്രത്യാശയുണ്ട്. പണ്ടൊക്കെ നമ്മൾ റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ അകത്തോട്ട് ലേസർ അടിച്ച് ആ ഭാഗം കരിച്ചു കളയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് അതിന് പകരം കണ്ണിൻ്റെ അകത്തോട്ടുള്ള ഇൻട്രാവിട്രൽ ഇഞ്ചക്ഷൻസ് ഉണ്ട്. കണ്ണിൻ്റെ അകത്തോട്ട് ഒരു മരുന്ന് വെച്ചിട്ട് ഈ ഇറങ്ങിയ ബ്ലഡിനെയും കൊഴുപ്പിനെയും വലിച്ചെടുക്കാൻ കഴിവുള്ള മരുന്നുകൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടോ മൂന്നോ മിനിറ്റിൽ കൂടുതൽ എടുക്കാറില്ല, വേദന എടുക്കാറുമില്ല. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് നൂതനമായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയത് ഒരുപാട് വരാനുമുണ്ട്. പുതിയൊരു ചികിത്സാ രീതിയാണ് ജനറ്റിക് ട്രീറ്റ്മെന്റ്. അപ്പൊ അത് നമ്മൾ കണ്ണിന്റെ അകത്തോട്ട് വൈറൽ വെക്ടേഴ്സ് വഴി ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തി പാരമ്പര്യമായിട്ട് കാഴ്ചയ്ക്ക് മങ്ങൽ ഉള്ളവർക്ക് പോലും കാഴ്ച തിരിച്ചു കിട്ടാനുള്ള പ്രത്യാശ നടക്കുന്ന ഒരുപാട് നല്ല പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കൾക്ക് ഈ ഒരു അസുഖം കാണാൻ സാധ്യതയുണ്ട്. സമീപ ഭാവിയിൽ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യത നമുക്ക് ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെന്റ് അനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, റോബോട്ടിക് ട്രീറ്റ്മെന്റ് വരുന്നു, കണ്ണിന്റെ അകത്തോട്ടുള്ള മരുന്നുകൾ വരുന്നു, വൈറൽ വെക്ടേഴ്സ് വരുന്നു, ഇതൊക്കെ വെച്ച് ഒരുപാട് പുതിയ ട്രീറ്റ്മെന്റുകൾ വരുന്നുള്ളത് കൊണ്ട് പ്രത്യാശം നല്ലതുപോലെ തന്നെ ഉണ്ട്.
1: അതിൽ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിലപ്പോ കുഞ്ഞിന്റെ ഉള്ള കാഴ്ചക്കുറവൊന്നും തിരിച്ചറിയപ്പെടാതെ പോയി പിന്നീട് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെടുന്ന
0: ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. പൊതുവേ ആളുകൾക്ക് ഡോക്ടർമാരെ കാണാൻ ഒരു വൈമുഖ്യമാണ്. ഒക്കുമെങ്കിൽ കാണാതിരിക്കുക എന്നുള്ളതാണ് മിക്കവരുടെ ഒരു പോളിസി. ശാസ്ത്രീയമായി പറയാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് ഒരു 4-5 വയസ്സാകുമ്പോൾ ഒരു കണ്ണ് പരിശോധന നടത്തുക, അത് കഴിഞ്ഞ് 10-12 വയസ്സാകുമ്പോൾ ഒരു പരിശോധന നടത്തുക, അത് കഴിഞ്ഞാൽ സാധാരണ വലിയ അസുഖങ്ങളൊന്നും വരാൻ പ്രശ്ന കാഴ്ചയ്ക്ക് മങ്ങലൊന്നും ഇല്ല എങ്കിൽ 40 വയസ്സോട് അടുത്ത് വെള്ളെഴുത്ത് വായിക്കാനുള്ള കാഴ്ചയ്ക്ക് മങ്ങൽ തുടങ്ങുന്ന അവസരത്തിൽ കണ്ട പ്രഷർ ഒന്ന് നോക്കി, കണ്ട ഞരമ്പുകളൊന്ന് നോക്കിക്കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ 3 വർഷത്തിലൊരിക്കൽ കണ്ണ് പരിശോധിച്ചാൽ മതി. 60 വയസ്സാവുന്നതുവരെ 60 വയസ്സ് കഴിഞ്ഞാൽ റെക്കമെൻഡ് ഷെഡ്യൂൾ വർഷാവർഷം ഒരു കാഴ്ച പരിശോധന നടത്തുക എന്നുള്ളത്. കാഴ്ച മങ്ങിയവർക്കല്ല, കാഴ്ച മങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കാണിക്കുക. നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ നമ്മളെ കണ്ണുകൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അകത്തോട്ട് പ്രകാശരശ്മികൾ കടന്ന് ദൃശ്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരു ഡോക്ടർക്ക് കണ്ണിൻ്റെ ഉള്ളിലോട്ട് നോക്കി രോഗിയുടെ കണ്ണിൻ്റെ അകത്തുള്ള രക്തക്കുഴൽ കണ്ട് നേരിട്ട് രക്തക്കുഴലുകളുടെ അവസ്ഥ ആരോഗ്യം ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഡയബറ്റിക് ആണെങ്കിലുള്ള വ്യത്യാസം, കൊളസ്ട്രോൾ കൂടിയവർക്കുള്ള വ്യത്യാസം, ബി പി കൂടിയവർക്കുള്ള വ്യത്യാസം, പുകവലിക്കുന്നുള്ളവർക്കുള്ള വ്യത്യാസം. ഇപ്പോൾ പലപ്പോഴും കണ്ണിൽ നോക്കിയിട്ട് വേറൊരു ചോദ്യമില്ലാതെ നിങ്ങൾ എത്ര സിഗരറ്റ് ദിവസം വഴിക്കുന്നു വരെ ചോദിക്കാൻ വരെ ഡോക്ടർമാർക്ക് ഒക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ ഒരു നേത്രവിദഗ്ധനെ കാണിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ അവസ്ഥയെപ്പറ്റി മാത്രമല്ല മൊത്തം ശരീരത്തിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി ഒരു നേത്രവിദഗ്ധനെ വിലയിരുത്താൻ സാധിക്കും.
1: അതുപോലെ ഈ കാഴ്ച പരിമിതി ജനറ്റിക്കലി വരുന്ന ഒരുപാട് പേരുണ്ട്, പൂർണ്ണമായും കാഴ്ച ഇല്ലാത്ത, അതിനുള്ള കാരണം
0: നമുക്ക് ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് പല അസുഖങ്ങളും വരാം. അത് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടെങ്കിൽ അത് ആർക്കൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത തലമുറയ്ക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നും, കല്യാണം കഴിക്കുമ്പോൾ ഇന്ന ഇന്ന അസുഖങ്ങളുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കല്ല എന്നും പറയാനൊക്കുന്ന നമുക്ക് ജനറ്റിക് കൗൺസിലിംഗ് നമുക്ക് ചെയ്യാനായിട്ട് ഒക്കും. കാഴ്ചയ്ക്ക് പരിമിതി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ജന്മനാ വരുന്നതാണോ, അടുത്ത തലമുറയ്ക്ക് ഇത് പാസ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടോ. പാസ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കാൻ ഞാൻ ഏതൊക്കെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയിൽ ഏതൊക്കെ ജീൻസാണ് നമ്മൾ നോക്കേണ്ടത് നോക്കിയിട്ട് ഒരു ജനറ്റിക് കൗൺസിലിംഗ് വഴി നോക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കാനായിട്ട്. എല്ലാ ജനറേഷനും വരണമെന്നുമില്ല. പണ്ട് ചികിത്സിക്കാൻ ഒക്കാത്ത പല അസുഖങ്ങളും ഇപ്പോൾ ചികിത്സയുണ്ട്. നമുക്ക് ഇന്നൊരു ദിവസം ഒരു ഡോക്ടർ നോക്കിയിട്ട് തൽക്കാലത്തേക്ക് ചികിത്സ ഇല്ല എന്ന് പറഞ്ഞാലും നാളെ വരില്ല എന്ന് നമുക്ക് പറയാനൊക്കില്ല. നമ്മുടെ മനോധൈര്യവും നമ്മുടെ കണ്ണിന് ഒക്കുന്നത്രയും ആരോഗ്യവും നിലനിർത്തുക. കാരണം നാളൊരു കാലത്ത് ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ അത് നിങ്ങൾ ഇത്രയും നാൾ ഇത് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്തു തരാൻ ഒക്കുന്നില്ല എന്ന് പറയേണ്ട അവസ്ഥ വരാൻ പാടില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, റിസർച്ച് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. റെറ്റിനയ്ക്ക് ഡാമേജ് ഉള്ളവർക്ക് ചിപ്പ് വെച്ചിട്ട് അത് കാഴ്ചയായി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബയോണിക്കായി അത് കണ്ണിൻ്റെ അകത്തോ വെക്കുന്ന ഒരു ഉപകരണമാണ്. മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും ഒക്കെ വെച്ച് കൂടുതൽ കാഴ്ച കിട്ടാനായിട്ട് പ്രത്യാശയ്ക്ക് വേണ്ടി തന്നെയാണ് പറയുന്നതെങ്കിലും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ രീതിയിലാണ് നമ്മുടെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് കാഴ്ച മങ്ങിയെന്നുള്ള നോക്കി ഞാൻ വളരെ ലളിതമായിട്ട് നമുക്ക് ഉത്തരം പറയാനായിട്ടൊക്കും. ഇപ്പം കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെട്ടതാണെങ്കിൽ നമുക്കത് കൂടുതൽ മങ്ങൽ വരാതിരിക്കാനും കൃഷ്ണമണി മാറ്റിവെക്കാനുള്ള ഉപകരണങ്ങളുണ്ട്. തിമിരമാണെങ്കിൽ നമുക്കതിന് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാനായിട്ടുള്ള എഫേർട്ട് നമുക്ക് എടുക്കാൻ നോക്കുന്നത്. റെറ്റിനയിൽ വരുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതിനും പക്ഷെ ഇപ്പോൾ ഇൻട്രാവിറ്റൽ ഇഞ്ചെക്ഷൻസും ജനിതക ട്രീറ്റ്മെൻറ്റും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെയുള്ള തലച്ചോറിലോട്ടുള്ള ഡിഫക്ട്സ്, നമുക്കെല്ലാവരും നമുക്കിപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ കയ്യോ കാലോ പൊക്കാതിരിക്കുന്ന ഒരാള് വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ക്രമേണ കൈയും കാലും അനക്കാനുള്ള ശക്തി തലച്ചോറ് തിരിച്ച് വീണ്ടെടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു കാഴ്ചയ്ക്കുള്ള മങ്ങലും ക്രമേണ വീണ്ടെടുക്കില്ല എന്ന് നമുക്കൊരിക്കലും പറയാനൊക്കുന്നില്ല. പിന്നെ വരുന്ന ക്രമാതീതമായ പ്രഷർ കൂടി കണ്ണിൻ്റെ നാടികൾ ക്രമേണ ദ്രവിച്ചു പോകുന്ന ഗ്ലോക്കോമ എന്നുള്ള അസുഖം. പക്ഷെ നമുക്ക് ഇതിൻ്റെ അതുള്ള നേർവ് ഫൈബേഴ്സിന് റീജനറേറ്റിംഗ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് ഉടനെ ഒരു ട്രീറ്റ്മെൻറ്റ് വരുമെന്ന് നമുക്ക് പറയാനൊക്കുന്നില്ല. റെറ്റിൻ ഇംപ്ലാന്റ്സ് വഴി മാത്രമേ നമുക്ക് തിരിച്ച് കാഴ്ച വീണ്ടെടുക്കാനൊക്കുള്ളൂ. അത് കുറച്ചുകൂടെ സമയം ചിലപ്പോൾ റിസർച്ചിനും കാര്യങ്ങൾക്കും വേണ്ടി വരാം. കാഴ്ചയ്ക്ക് മങ്ങലോ കാഴ്ച പരിമിതിയോ ആണെങ്കിൽ എനിക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. കാരണം നമ്മൾ ഒട്ടും
1: അങ്ങനെയുള്ള
0: ഫ്രണ്ട്ലി അല്ല. കാഴ്ച പരിമിതർക്ക് വേണ്ടിയിട്ടുള്ള നടപ്പാതകൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാഴ്ച പരിമിത വ്യക്തി ഒരറ്റം തൊട്ട് മറ്ററ്റം വരെ ഒരു വൈക്കിൽ വെച്ച് നടന്ന് ഇത് എനിക്ക് ഉപയോഗിക്കാൻ ഒക്കും എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമേ അതിൻ്റെ ഉദ്ഘാടനവും ബാക്കി കാര്യങ്ങളോട്ട് മുമ്പോട്ട് പോകാവുള്ളൂ. 5-10% ഉള്ളൂ കറക്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഒരു കാഴ്ച പരിമിത വ്യക്തി ഒരറ്റം തൊട്ട് മറ്ററ്റം വരെ നടന്ന് ഇത് എനിക്ക് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ ഒരു അർത്ഥം വരികയും ഇതുപോലുള്ള നമ്മുടെ കൂടെ സഹോദരന്മാർക്ക് ജീവിതത്തിൽ യഥേഷ്ട നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും.
1: നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് കണ്ണിനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്ന് കൂടി ഒന്ന് പറഞ്ഞുതരാം.
0: നമ്മൾ പലപ്പോഴും കാഴ്ചക്കൊരു മങ്ങൽ വന്നാൽ അടുത്തൊരു കണ്ണടക്കടയിൽ പോയി ഒരു കണ്ണാടി വെക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അതല്ല ഇതിന് ഇതിൻ്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ മരുന്ന് കുറിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ 4-5 വർഷം അതേ കഴിക്കുക, ഡോക്ടറേയും കാണത്തില്ല, ഷുഗറും നോക്കത്തില്ല. അങ്ങനെ ചെയ്യാതെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. കാഴ്ച നല്ലതുപോലെ ഉണ്ടെങ്കിലും 40 വയസ്സ് കഴിഞ്ഞാൽ 3 വർഷത്തിലൊരിക്കലും 60 കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലും കാണിക്കുക. ഡയബറ്റിക് ആണെങ്കിൽ വർഷാവർഷം ഒരു നേത്രപരിശോധന നടത്തി കാഴ്ച നിലനിർത്താനായിട്ട് വർഷത്തിൽ ഒരു ദിവസം നമ്മൾ നിർബന്ധമായി ഒരു നേത്രപരിശോധന കണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ നാടികൾ നോക്കുന്നു, കണ്ണിൻ്റെ പ്രഷർ നോക്കുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഡോക്ടർ പറയുന്ന മുറയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്നാൽ ഈ കാഴ്ച നമുക്ക് മിക്കവാറും നല്ല രീതിയിൽ ജീവിതകാലം മുഴുവൻ തന്നെ നിലനിർത്താൻ സാധിക്കും.
1: നേത്രദാനത്തെ പറ്റി ഇപ്പം ഒരുപാട് അവയർനെസ് ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പം നേത്രദാനത്തെ കുറിച്ചും അതിൽ ചില സംശയങ്ങളും കാര്യങ്ങളും പൊതുവായിട്ടുണ്ടാവുമല്ലോ, അതിനെ പറ്റി ഒന്ന് പറയാം.
0: നേത്രദാനം മഹാദാനം എന്നുള്ളൊരു വാക്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മരണശേഷം നമ്മളുടെ കണ്ണുകൾ ഉപയോഗിച്ച് മറ്റൊരാൾ കാണുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. നേത്രദാനത്തിൽ നടക്കുന്നത് മരിച്ചൊരാളുടെ കണ്ണിൻ്റെ ഏറ്റവും മുമ്പുള്ള സുതാര്യമായ കൃഷ്ണമണി നമ്മൾ വേർതിരിച്ചെടുക്കുകയും ആ എടുത്തു എന്ന് ബന്ധുക്കൾക്കും മൃതദേഹത്തിലും അറിയാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക്കായിട്ട് കണ്ണുകൾ വെക്കുകയും അത് മൂടി വെക്കുകയും വെളിയിൽ നിന്ന് ഒരു വിരൂപവും തോന്നാത്ത രീതിയിൽ നമ്മൾ കണ്ട കൃഷ്ണമണി നമ്മൾ എടുക്കുകയും ഈ കൃഷ്ണമണി കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് നമ്മൾ വെച്ച് ചേർക്കുകയും ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ചിലപ്പോൾ ഒരു കൃഷ്ണമണി 2 പേർക്ക് തന്നെ കാഴ്ചയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ 2 കൃഷ്ണമണി കൂടെ 4 പേർക്കാണ് കാഴ്ച കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കൃഷ്ണമണിയിൽ കൂടെ വൈകല്യം വന്നിട്ടുള്ള 4 പേർക്ക് കാഴ്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കണ്ണ് ദാനം ചെയ്യാൻ സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാലും എൻ്റെ മരണശേഷം അധികൃതരെ അറിയിക്കേണ്ടത് എൻ്റെ ബന്ധുക്കളും എൻ്റെ കൂട്ടുകാരുമാണ്. മരിച്ചു കഴിയുമ്പോൾ അടുത്തുള്ള ആളുകൾ അടുത്തുള്ള കൈ ബാങ്കിൽ വിളിച്ചിട്ട് പറയുമ്പോൾ ഒരു 4 മണിക്കൂർ 6 മണിക്കൂർ എത്രത്തോളം നേരത്തെ എടുക്കുന്നു അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും കണ്ണുകൾ. അത് ലാബിൽ കൊണ്ടുപോയി അത് പ്രിസേർവ് ചെയ്ത് അടുത്തൊരാൾക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നു. അപ്പോൾ മരണശേഷം കൃഷ്ണമണി കണ്ണിൻ്റെ സ്ട്രെങ്ത് കുറയാതിരിക്കാനായിട്ട് കണ്ണുകൾ മൂടി തന്നെ വെക്കുക. ഒരു കോട്ടൺ ബോൾ എടുത്ത് തണുത്തുള്ളത്തിൽ മുക്കി കണ്ട പുറത്ത് വെച്ചാൽ അതിൻ്റെ ഈർപ്പം നിലനിൽക്കാൻ സാധിക്കും. കണ്ണ് തുറന്നിരുന്ന ഫാനിൻ്റെ കാറ്റടിച്ചു കഴിഞ്ഞാൽ കൃഷ്ണമണികൾ പെട്ടെന്ന് പറ്റിപ്പോവും, ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. കഴിവതും ഫാൻ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ണുകൾ മൂടി വെച്ച് അതിൻ്റെ പുറത്ത് നനഞ്ഞ തുണിയോ കോട്ടണോ വെച്ച് പ്രിസേർവ് ചെയ്യുക. ഡോക്ടർമാർ വന്ന് കറക്റ്റായിട്ട് ആ കാര്യങ്ങൾ ചെയ്ത് മരിച്ചൊരാളുടെ മൃതദേഹത്തിന് ഒരു വ്യത്യാസം തോന്നാത്ത രീതിയിൽ ക്ലിയർ ആക്കിയിട്ട് അവർ പോവുകയും ഈ കൃഷ്ണമണികൾ കൊണ്ട് ദൈവം

0: ഏകദേശം 4 പേർക്ക് വരെ കാഴ്ച കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്.
1: ഡോക്ടറിന് നമ്മുടെ കാഴ്ച പരിമിതിയുള്ള സുഹൃത്തുക്കൾക്കായിട്ട് ഒരു സന്ദേശമായിട്ട് പറയാൻ എന്താണ് ഉള്ളത്?
0: ഭാവി നല്ല ശോഭനീയം തന്നെയായിരിക്കും. കാര്യം ഇപ്പോഴത്തെ ആധുനിക ചികിത്സയുടെ കുതിപ്പ് വളരെ വളരെ വേഗത്തിലാണ്. അത് ജനിതകമായിട്ടുള്ള ചികിത്സയിലാകാം, ബയോണിക് കൈ പോലത്തെ ചികിത്സകളിലാകാം, കണ്ടകത്തോട്ട് വെക്കുന്ന ഇഞ്ചക്ഷൻസ് ആയിട്ടുള്ള മരുന്നുകൾ വഴിയാകാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കമ്പ്യൂട്ടറും മൊബൈലൊക്കെ വെച്ചിട്ട് വെളിയിൽ നിന്നുള്ള ലൈറ്റിനെ എടുത്ത് ഡയറക്റ്റ് ആയിട്ട് തലച്ചോറിലോട്ട് സന്ദേശമായിട്ട് കൊടുക്കുന്ന രീതിയിലാകാം. ഒരുപാട് രീതിയിൽ കാഴ്ച പരിമിതർക്കായിട്ടുള്ള ശ്രമങ്ങളും ചികിത്സയും ലോകം കുറച്ചുകൂടെ എളുപ്പത്തിൽ ജീവിക്കാനുള്ള രീതിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാലുട്ടി നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പോൾ പല സ്മാർട്ട് റോഡുകളിലും കാഴ്ച പരിമിതർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാർക്കിങ്സ് ഉണ്ട്, റെയിൽവേ സ്റ്റേഷനിലുള്ള മാർക്കിംഗ് ഉണ്ട്, ട്രെയിനിൻ്റെ അകത്തും ബ്രെയിൽ ലാംഗ്വേജിലുള്ള സന്ദേശങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാഴ്ച പരിമിതർ മനസ്സിലാക്കുകയും അത് അവരുടെ അവകാശമാണെന്നും അത് ഉപയോഗിക്കുകയും കൂടി വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ തരത്തിൽ കൊണ്ടുവരുമ്പോൾ അത് കാഴ്ച പരിമിതർ ഉപയോഗിച്ചു തുടങ്ങിയാൽ മാത്രമേ സർക്കാരും അതിനുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി കൂടുതൽ റോഡുകളും ഇതുപോലെ കാഴ്ച പരിമിതർക്ക് യഥേഷ്ടം നടക്കാനുള്ള രീതിയിൽ സജ്ജീകരിക്കാൻ ഒക്കുള്ളൂ. ഇപ്പോൾ നടക്കുന്ന ചേഞ്ചസ് കാഴ്ച പരിമിതർക്ക് സമീപഭാവിയിൽ തന്നെ ഇപ്പോൾ ഉള്ള കാഴ്ച വെച്ച് തന്നെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും പുതിയ ചികിത്സാ വിധിയിൽ കൂടെ ഈ കാഴ്ച കൂടി വരാനുള്ള വളരെ വളരെ സാധ്യത ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.
1: തിരക്കിനിടയിലും ഇത്രയും നേരം നമ്മുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും എല്ലാം ഉത്തരം നൽകിയതിന് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകറുമായി സെവിൽ ജിഹൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. പ്രതിരോധം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ടൂറിസം, കായികം, ദുരന്ത നിവാരണം എന്നിവ ഉൾപ്പെടുന്ന 5 പ്രധാന ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ന്യൂസിലൻഡും ഒപ്പുവെച്ചു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണും ഓക്ലൻഡിലെ പ്രതിനിധി സ്ഥല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവെച്ചത്. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര സഹകരണവും സുരക്ഷയും ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് രാജ്യരക്ഷാ മന്ത്രാലയവും ന്യൂസിലൻഡ് പ്രതിരോധ സേനയും തമ്മിൽ ധാരണാപത്രത്തിലും ഒപ്പുവെച്ചു. ന്യൂസിലൻഡിലെ ബിസിനസ് കായിക രംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മിഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. നാവികസേനയുടെ 6th തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്മീഷനിങ്ങിന് മുന്നോടിയായി വിശാഖപട്ടണത്ത് നാവികസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ആഗോള സുരക്ഷയിലും നാവികസേന വഹിക്കുന്ന പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ നാഗ്പൂരിൽ ഇന്ന് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം ചേരും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് 2 യോഗം. ഗതാഗത മേഖലയിൽ അന്താരാഷ്ട്ര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. സാങ്കേതിക വിദ്യ മനുഷ്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയെന്ന് കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മിഘ്വാൾ പറഞ്ഞു. ശാസ്ത്രവും സമൂഹവും ഒരുമിച്ച് വികസിക്കുന്നുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. ഇന്ത്യയുടെ നാഗരികതയും സാംസ്കാരിക പൈതൃകവും സംരക്ഷിക്കുന്നതിന്

0: നിർമ്മിത ബുദ്ധിയെ അവസരമാക്കി മാറ്റുന്നതും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുകയാണ് പ്രധാന വെല്ലുവിളിയെന്നും മെഘ്വാൾ പറഞ്ഞു. നാസയുടെ മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ 8 മാസത്തെ ബഹിരാകാശ നിലയ ദൗത്യത്തിന് ചൊവ്വാഴ്ച പുറപ്പെടും. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രാമിൽ നിന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെടുന്നത്. ഗുരുത്വാകർഷണമില്ലായ്മ, ദീർഘകാല ബഹിരാകാശ യാത്രികരുടെ രക്തപ്രവാഹം, രക്തഘടന എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു, ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭൂമിയിൽ നിന്നും വൈദ്യസഹായം ഒഴിവാക്കാൻ അൾട്രാസൗണ്ട് പരീക്ഷണം എങ്ങനെ നടത്താം എന്നതുൾപ്പെടെയാണ് അനിൽ മേനോന്റെ ഗവേഷണ ദൗത്യം. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടറേറ്റ് എഞ്ചിനീയർ ഡോക്ടർ ജൂഡ്, NCESSലെ പ്രതിനിധി എന്നിവരാണ് സമിതി അംഗങ്ങൾ. സമിതിയോട് സ്ഥലം സന്ദർശിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കലക്ടറേയും ചുമതലപ്പെടുത്തി. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് പുഴയിലെ Zone 2 മൺതിട്ട നീക്കി തീവ്രപരിശോധന തുടരുന്നു. 50-അംഗ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ തുടരുകയാണെന്ന് മന്ത്രി T.സിദ്ദിഖ് അറിയിച്ചു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വാച്ച് ടവറിന് സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാതിരുന്നത് അനാസ്ഥയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. റെയിൽവേ സുരക്ഷാ വിഷയങ്ങളിൽ ഗവൺമെന്റ് ഇടപെട്ട് അടിയന്തര പരിഹാരം കാണണമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ തകർന്ന ക്ലോക്ക് ടവറിന്റെ ശേഷിച്ച ഭാഗങ്ങൾ പൊളിച്ചു നീക്കി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കെട്ടിടം ഭാഗികമായി തകർന്നത്. ക്ലോക്ക് ടവർ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ്. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. അതിവേഗം വളരുന്ന ആഗോള ജനസംഖ്യയും അതുയർത്തുന്ന വെല്ലുവിളികളും കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകതയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും July 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം, കിണാശ്ശേരി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം, കാലിക്കറ്റ് സൺറൈസ് റോട്ടറി ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K.ജയകുമാർ അറിയിച്ചു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സന്നിധാനത്തെ 550 മുറികൾ ഇനി മുതൽ ഭക്തർക്കായി ഓൺലൈൻ വഴി ലഭ്യമാക്കും. മുറികൾ ബുക്ക് ചെയ്യുന്നതിന് ഡെപ്പോസിറ്റ് തുക പൂർണ്ണമായും ഒഴിവാക്കിയതായും വാടക മുൻകൂറായി നൽകി 50 രൂപ സർവീസ് ചാർജ് ഈടാക്കി ഭക്തർക്ക് ബുക്ക് ചെയ്യാമെന്നും ജയകുമാർ അറിയിച്ചു. ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP P. വിജയന് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കം പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെ തിരക്ക് നിയന്ത്രണത്തിൻ്റെയും ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയത്. സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ തകർന്ന ക്ലോക്ക് ടവർ പൊളിച്ചു നീക്കുന്ന പ്രവർത്തികൾ പുരോഗമിക്കുന്നു. സുരക്ഷ മുൻനിർത്തി പാളികളായി ചെത്തി നീക്കുകയാണ് ചെയ്യുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്നു വീണ് അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ സ്റ്റേഷനുകളിലെയും അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളിലെയും അപകട സാധ്യതാ നിർമ്മിതികൾ അടിയന്തരമായി പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർക്കും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാനേജർക്കും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K.ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. നടപടി റിപ്പോർട്ട് 10 ദിവസത്തിനുള്ളിൽ ഹാജരാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ഈ മാസം 24 നടത്തുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ രോഗി കുഴഞ്ഞുവീണ മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സുരക്ഷാ ജീവനക്കാരനെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തി. ബന്ധുക്കൾ പരാതി ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് മന്ത്രി K.മുരളീധരൻ അറിയിച്ചു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്നലെ ആശുപത്രി സന്ദർശിച്ചു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി കുഴഞ്ഞുവീണ മരിച്ച സംഭവത്തിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. അന്വേഷണ റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് അബോധാവസ്ഥയിലായ 1.5 വയസ്സുകാരൻ മരിച്ചു. കണ്ണൂരിൽ പയ്യന്നൂരിനടുത്ത് എരമത്തെ ദേവാൻ ശൗരിയാണ് മരിച്ചത്. കളിക്കുന്നതിനിടെ ചുണ്ടിന് പരിക്കേറ്റ കുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അനസ്തേഷ്യ നൽകിയതിനു ശേഷം കുട്ടി ബോധരഹിതനായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. മലപ്പുറത്ത് അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിനിയുടെ കൈയൊടിഞ്ഞതായി പരാതി. കല്ലിങ്ങൽ പറമ്പ് MSM HSSലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെന്നാരോപിച്ച് അധ്യാപകൻ കുട്ടിയെ ചൂരൽ ഉപയോഗിച്ച് കൈക്കടിച്ചെന്നാണ് പരാതി. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ രാപ്പകൽ സമരം ആരംഭിച്ചു. 56 ദിവസമായി നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിന് ഇന്നലെ ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് രാപ്പകൽ സമരം തുടങ്ങിയത്. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ആശുപത്രി അധികൃതരുമായി ഇന്ന് വീണ്ടും ചർച്ച നടത്തും. യാക്കോബായ സുറിയാനി സഭയ്ക്ക് തിരുവനന്തപുരം കേന്ദ്രമാക്കി പുതിയ മേഖല രൂപീകരിക്കാൻ സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് തീരുമാനിച്ചു. വൈദിക സെമിനാരി റസിഡന്റ് മെത്രോപൊലിത്ത ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് ഈ മാസം 15 മേഖലയുടെ ചുമതലയേൽക്കും. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് 4 പേർ മരിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാറാണ് അർദ്ധരാത്രിയോടെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദി സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശുകാരൻ പ്രാൺജേത്രി, ആദിത്യ കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് കാറിന് തീപിടിച്ചു. 3 പേരുടെ മൃതദേഹം ചാലയിലെ സ്വകാര്യ ആശുപത്രിയിലും ഒരാളുടേത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലുമാണ്. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിൽ കാറും ഡീസൽ ടാങ്കറും തമ്മിൽ കൂട്ടിയിടിച്ച് 2 കുട്ടികളടക്കം ഒരേ കുടുംബത്തിലെ 6 പേർ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസാഞ്ചൽസ് സ്റ്റേഡിയത്തിൽ 1-2 സ്പെയിനിന്റെ ജയം. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കയെ എതിരില്ലാത്ത 2 പരാജയപ്പെടുത്തി ഫ്രാൻസും നേരത്തെ സെമിഫൈനലിൽ എത്തിയിരുന്നു. ക്വാർട്ടർ ഫൈനലിലെ അടുത്ത മത്സരത്തിൽ നാളെ നോർവേ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മത്സരം. അവസാന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ലണ്ടനിൽ ഇന്ന് വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോലിന മുച്ചോവ നാട്ടുകാരി ലിൻഡ നോസ്കോവയെ നേരിടും. ഇരുവരും വിംബിൾഡൺ കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. പുരുഷ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ ജാനിക് സിന്നർ 7 വിംബിൾഡൺ ചാമ്പ്യനായ നൊവാക് ജോക്കോവിച്ചിനെ നേരിട്ട് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ഫൈനലിലെത്തി. നാളെ സെന്റർ കോർട്ടിൽ ഫൈനൽ ജാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. ഇന്തോ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സദാംപ്ടണിൽ റോസ്ബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാർത്തിക്, അഹാന ബാലാജി, ഭാർഗവി ശ്രീധർ എന്നിവർ പാടിയത്. ചിത്രം ബ്രദർ

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഇനി ഡ്യൂഡി, ഈ പടത്തിലെ ഗാനം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ചിത്രം എ.സി.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: അടുത്ത ഗാനം കപിൽ കപിലൻ, നിവേസ് പ്രസന്ന എന്നിവർ പാടിയത്. ചിത്രം എമ്മക്ക് തൊഴിൽ റൊമാൻസ്.

ഒരറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി, കണ്ണൂർ 670004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ. എഫ് എം പ്രധാന വാർത്തകൾ. ഇറാനെതിരെ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്കെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് യുഎസിന്റെ ഉപരോധം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ നാഗ്പൂരിൽ ഇന്ന് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം ചേരും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് രണ്ട് ദിവസത്തെ യോഗം സംഘടിപ്പിക്കുന്നത്. വയനാട് കള്ളാടി ദുരന്ത മേഖലയിൽ കാണാതായ ഹിമാചൽ സ്വദേശിക്കായി തിരച്ചിൽ തുടരുന്നു. മഴ മാറിയ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ തുടരുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടനകാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കം പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെയും തിരക്ക് നിയന്ത്രണത്തിന്റെയും ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയത്. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയുണ്ടായ അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. മലപ്പുറത്ത് അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിനിയുടെ കൈ ഒടിഞ്ഞതായി പരാതി. കല്ലിങ്ങൽ പറമ്പ് MS MHSലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്. സ്വർണവില പവന് 360 രൂപ കുറഞ്ഞു. 1,05,840 രൂപയായി. 13,230 രൂപയാണ് ഗ്രാമിന്. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സദാപ്ടണിൽ. റോസ്ബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആൽബം ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം കുടമുല്ലപ്പൂ എന്ന ആൽബത്തിലേത്, പാടിയത് യേശുദാസ്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

നിറഞ്ഞ വേലികൾ നിരക്കവേ കുത്തി, ഓമനത്തിങ്കൾ കിടാവോ എന്ന ആൽബത്തിലെ ഗാനം. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ വരികൾ ആലപിക്കുന്നത് ചിത്ര.

അഷ്ടപതി ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടസഖി ആൽബം വനമാല. എസ് രമേശൻ നായരുടെ വരികൾ. സംഗീതം പി കെ കേശവൻ നമ്പൂതിരി. ആലാപനം യേശുദാസ്.

అష్టపది. ഈ വിഷാദ മൗനം തരും. ആൽബം എൻ്റെ വാനമ്പാടി. ഗായിക ചിത്ര. രചനാ സംഗീതം ആലപ്പി രംഗനാഥ്.

വെള്ളിക്കൊലുസണിഞ്ഞ നിളാനദി, വള്ളുവനാടിൻ്റെ പ്രിയ കാമിനി. ആൽബം പ്രേമമയൂരം. വരികൾ രാജീവ് ആലുങ്കൽ, സംഗീതം കലാരത്നം കെ ജി ജയൻ, പാടിയത് ജയചന്ദ്രൻ.

a mí. അനുപമ സൗന്ദര്യമേ ആൽബം പ്രിയ പ്രണയിനി ഗാനരചന ടി എൻ പ്രതാപൻ ഈണം ആലാപനം ഉമ്പായി.

പുന്നമരത്തിൻ്റെ കൊമ്പിൽ, ചുള്ളിക്കമ്പാൽ കൊട്ടാരം കെട്ടി. ആൽബം പുലരി, ഗായിക മഞ്ജരി, ഗാനരചന കുഴിപ്പുഴ ശ്രീകുമാർ, സംഗീതം വി വി വിനോദ്.

പുഷ്പമഹോത്സവം എന്ന ആൽബത്തിലെ ഗാനമാണ് കേട്ടത്. രചന ആർ കെ ദാസ്, സംഗീതം വേണി ഇഗ്നേഷ്യസ്, പാടിയത് യേശുദാസ്. ഇനി അരിയണ്ണമേ ആരോമിലെ, ആൽബം വസന്തഗീതങ്ങൾ, ഗായകൻ യേശുദാസ്, ബിച്ചു തിരുമലയുടെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം.

ഏതോ സ്വകാര്യം പറയാൻ കൊതിച്ചപ്പോൾ ആൽബം ആദ്യമായി പാടിയത് വേണുഗോപാൽ. രചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. സംഗീതം ബാലഭാസ്കർ.

0: ആൽബം ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
7: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
8: This is Akashvani, the news read by Shagun Chopra. Prime Minister Narendra Modi and his New Zealand counterpart Christopher Luxon have decided to elevate the bilateral relationship to a strategic partnership. Secretary East Rudraendra Tandon shared this in Auckland while addressing the special briefing on the Prime Minister's visit to New Zealand. He added that the Prime Minister's endorsed the India-New Zealand Strategic Partnership Roadmap to 2030 as a framework to guide the joint action over the next 4 years. He added this decision aims to take bilateral relations to a new level, strengthen the existing cooperation mechanisms, and explore new avenues for deepening cooperation both bilaterally and multilaterally.
9: Is the decision by the two prime ministers to raise the relationship to a strategic partnership. They also decided that this goal of a more strategic relationship would be approached systematically, for which they decided that there would be a roadmap to take us forward the next couple of years. This roadmap has been summarized, in fact, in a document which is being released along with the joint statement that the two prime ministers are issuing at the conclusion of their talks.
8: Earlier, speaking during delegation-level talks, Prime Minister Modi said that his visit to New Zealand marks a historic milestone in bilateral relations and will give fresh momentum to ties between the two countries. Prime Minister Modi said India and New Zealand can play an important role in strengthening peace, stability and security in the Indo-Pacific region.
10: लोकतांत्रिक मूल्यों में दृढ़ विश्वास हमें नेचुरल पार्टनर बनाता है, मेड फॉर ईच अदर जैसा है ये. और दूसरी प्रकार से दो मैरिटाइम देश के रूप में हमारा करीबी सहयोग इंडो पैसिफिक को एक नई ताकत देता है और शांति के हमारे जो लक्ष्य हैं उसको अचीव करने में हमारे संबंध एक नई ऊर्जा भर सकते हैं.
8: The bilateral discussions were preceded by a ceremonial welcome at the Government House, where Prime Minister Modi was accorded a guard of honour. Later in the day, Prime Minister Modi and his New Zealand counterpart participated in the India-New Zealand Business Engagement 2026 event in Auckland, where both leaders reaffirmed their commitment to strengthening economic ties between the two countries. In a reflection of the strong people-to-people ties that exist between the two countries, Mr. Modi will address a large gathering of the Indian diaspora today. Defence Minister Rajnath Singh has said today that India is building a strong, self-reliant and future-ready defence force by strengthening both conventional defence capabilities and advanced technologies. He said future wars may employ artificial intelligence and other emerging technologies, but they will ultimately be won by national resolve, courageous soldiers and capable military power. Mr. Rajnath Singh was addressing the commissioning ceremony of the INS Mahendragiri, the 6th Project 17A Indigenous Stealth Frigate, into the Eastern Fleet at Visakhapatnam today. He said the commissioning marks another milestone in strengthening India's maritime power and indigenous capability. He said the warship is capable of tackling threats in the air, on the sea surface and beneath the sea, and will significantly strengthen India's maritime security and operational reach across the Indian Ocean region.
11: It has a long-range surface-to-air missile combination with a multifunction radar that can detect and destroy any threat coming from the sky from a distance. And it has an indigenous rocket launcher, torpedo launchers, an integrated anti-submarine defense system, an electronic warfare suit, and a close-in weapon system too. These all things make INS Mahendragiri as invincible and strong as the Mahendragiri mountain.
12: Mahendragiri parvat ke saman hi abhed aur majboot banati hai.
8: Sikkim has once again emerged as India's richest state in terms of per capita income. According to the latest income data analysis, the state's per capita income stood at over 6.46 lakh rupees in the 2024-25 financial year, nearly three times the national average, despite accounting for just 0.05% of the country's population. The India Meteorological Department has issued an orange alert for very heavy rainfall over Bihar, Uttar Pradesh, Assam, Meghalaya, Nagaland, Manipur, Mizoram, Tripura, Sub-Himalayan, West Bengal and Sikkim during next 3 days. In the FIFA World Cup, Spain has booked its place in the semi-finals, defeating Belgium 2-1 in the second quarter-final at Los Angeles Stadium in Inglewood, United States last night. Earlier, France advanced to the semi-finals with a comfortable 2-0 victory over Morocco in the first quarter-final in Boston. And that is the end of this news bulletin.
0: Agashavani, Kannur. Sevana Vartagal. കാസർഗോഡ് വിദ്യാനഗറിലുള്ള പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയ നമ്പർ 2-ൽ 11-ാം ക്ലാസ്സിൽ കോമേഴ്സ് സയൻസ് വിഭാഗങ്ങളിൽ ഒഴിവുണ്ട്. അപേക്ഷാ ഫോം ആവശ്യമായ രേഖകൾ സഹിതം 16-ാം തീയതി വൈകുന്നേരം 4 മണിക്കകം സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499425678 0499425678 ഉദുമ ഗ്രാമപഞ്ചായത്തിലെ 1970 മുമ്പുള്ള ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ കമ്പ്യൂട്ടർ വൽക്കരണം നടത്തുന്നതിന് കന്നഡ മലയാളം ഭാഷ കൈകാര്യം ചെയ്യുന്നവരെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 16-ന് രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467223624 0467223624 കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സെക്യൂരിറ്റി കം ഡ്രൈവർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 14-ാം തീയതി രാവിലെ 10:30 ചെമ്മട്ടം വയലിലുള്ള കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടക്കും. വിമുക്ത ഭടന്മാർക്കും പാരാമിലിറ്ററിയിൽ നിന്നും വിരമിച്ചവർക്കും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. മുൻപരിചയം അഭികാമ്യം. ഫോൺ നമ്പർ 0467221718 0467221718 കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് ജീവനി ഫോർ വെൽബീയിങ് പദ്ധതിയിലേക്ക് കോളേജ് സൈക്കോളജിസ്റ്റ് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 15-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കും. യോഗ്യത സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം. ഫോൺ നമ്പർ 0499425607 0499425607 തളിപ്പറമ്പ് ഗവൺമെൻറ് കമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ ദ്വിവത്സര ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് കോഴ്സിന് അപേക്ഷിക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. www.poliadmission.org/gci വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റ് www.poliadmission.org/gci. ഫോൺ നമ്പർ 0460 2 2 0 2 5 7 1 0 4 0 2 2 0 2 5 7 1. കണ്ണൂർ ഗവൺമെൻറ് ഐ ടി ഐയിൽ നിന്നും 2023 ട്രെയിനിങ് പൂർത്തിയാക്കിയ ട്രെയിനികൾ കോഷൻ ഡെപ്പോസിറ്റും സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകളും കൈപ്പറ്റുന്നതിനായി ഈ മാസം 15 ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സഹിതം അപേക്ഷ നൽകേണ്ടതാണെന്ന് കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്നൊരു മണിക്ക് ഓർമ്മയിലൊരു ഗാനം, ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങൾ. നിങ്ങൾക്കും ഓർമ്മകൾ പങ്കുവയ്ക്കാം. വിളിക്കുക 0497295600 എന്ന നമ്പറിൽ ഒരു മണി മുതൽ 1:40 വരെ. 0497295600 എന്ന നമ്പറിൽ ഒരു മണി മുതൽ 1:40 വരെ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കെ എൻ ഗിരിജയും സംഘവും അവതരിപ്പിച്ച കൈകൊട്ടി കളിപ്പാട്ട് കേൾക്കാം.

കെ എൻ ഗിരിജയും സംഘവും അവതരിപ്പിച്ച കൈകൂട്ടിക്കളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും ന്യൂസിലൻഡും 5 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. രാജ്യം ഭാവി സജ്ജമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആരോഗ്യവകുപ്പിന്റെ 50 ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് പുറത്തിറക്കി. ശബരിമലയിൽ ചീഫ് പോലീസ് കോർഡിനേറ്ററായി ADGP പി വിജയനെ നിയോഗിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രതിരോധം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ടൂറിസം, കായികം, ദുരന്ത നിവാരണം എന്നിവ ഉൾപ്പെടുന്ന 5 പ്രധാന ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ന്യൂസിലൻഡും ഒപ്പുവച്ചു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ഓക്ലൻഡിലെ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഇന്തോ പെസഫിക് മേഖലയിലെ സമുദ്ര സഹകരണവും സുരക്ഷയും ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് രാജ്യരക്ഷാ മന്ത്രാലയവും ന്യൂസിലൻഡ് പ്രതിരോധ സേനയും തമ്മിൽ ധാരണാപത്രത്തിലും ഒപ്പുവച്ചു. ന്യൂസിലൻഡിലെ ബിസിനസ്, കായിക രംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പരമ്പരാഗത പ്രതിരോധ ശേഷികളും നൂതന സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തുന്നതിലൂടെ രാജ്യം ശക്തവും സ്വാശ്രയവും ഭാവി സജ്ജവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധകപ്പൽ മഹേന്ദ്രഗിരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയും പരമ്പരാഗത സൈനിക ശക്തിയും പരസ്പരം പൂരകമാണെന്നും ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തിന് കീഴിൽ മികവ് പുലർത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. 2025 ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ശാന്തി ആക്ട് നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പങ്കാളികളുടെ യോഗം നിതി ആയോഗ് ന്യൂഡൽഹിയിൽ വിളിച്ചുചേർത്തു. നയരൂപകർത്താക്കൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, വ്യവസായം തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുത്തു. 2047 100 GW ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയുടെ ആണവോർജ്ജ ചട്ടക്കൂടിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തുന്ന നിയമമാണ് ശാന്തി ആക്ട് 2025. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് പുറത്തിറക്കി. 50 ദിവസത്തിനിടെ ചെയ്ത കാര്യങ്ങളും സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരനാണ് പുറത്തിറക്കിയത്. ചടങ്ങിൽ വി മുരളീധരൻ MLA അധ്യക്ഷനായിരുന്നു. ശശി തരൂർ MP, മേയർ VV രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷണൽ എംപവർമെന്റ് ആന്റ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷവും ഹെഡ് ഓഫീസ്

0: കെട്ടിടവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക രംഗത്ത് സഹകരണ മേഖല വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്ന് സണ്ണി ജോസഫ് കണ്ണൂരിൽ അറിയിച്ചു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽവൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടനകാലത്ത് ശബരിമല പമ്പ നിലയ്ക്കലടക്കം പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെയും തിരക്കു നിയന്ത്രണത്തിന്റെയും ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയത്. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. അതിവേഗം വളരുന്ന ആഗോള ജനസംഖ്യയും അതുയർത്തുന്ന വെല്ലുവിളികളും കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകതയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് പുഴയിലെ സോൺ 2 മൺതിട്ട നീക്കി തീവ്രപരിശോധന തുടരുന്നു. 50 സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ രോഗി കുഴഞ്ഞുവീണു മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സുരക്ഷാ ജീവനക്കാരനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. ബന്ധുക്കൾ പരാതി ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്നലെ ആശുപത്രി സന്ദർശിച്ചു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി കുഴഞ്ഞുവീണു മരിച്ച സംഭവത്തിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ തകർന്ന ക്ലോക്ക് ടവറിന്റെ ശേഷിച്ച ഭാഗങ്ങൾ പൊളിച്ചു നീക്കി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കെട്ടിടം ഭാഗികമായി തകർന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വാച്ച് ടവറിന് സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാതിരുന്നത് അനാസ്ഥയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. റെയിൽവേ സുരക്ഷാ വിഷയങ്ങളിൽ ഗവൺമെന്റ് ഇടപെട്ട് അടിയന്തര പരിഹാരം കാണണമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലക്ഷദ്വീപിലെ അന്ത്രോത് കടമത്ത് ദ്വീപുകളിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തി പുതിയ കോഴ്സുകൾ അനുവദിച്ചു. ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പിന്റേതാണ് ഉത്തരവ്. പോണ്ടിച്ചേരി കേന്ദ്ര യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, BVOC ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ എന്നീ പുതിയ കോഴ്സുകളാണ് അനുവദിച്ചത്. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങി. ഇന്നലെ അർദ്ധരാത്രിയോടെ ഉണ്ടായ അപകടത്തിൽ കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി റിസ്വാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശ് സ്വദേശി പ്രാൺ ഛേത്രി എന്നിവരാണ് മരിച്ചത്. തൃശൂർ സ്വദേശി ആദിത്യ കൃഷ്ണ ഗുരുതരമായ പരിക്കുകളോടെ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തലശ്ശേരി ചിറക്കരയിൽ നിന്ന് 185 ഗ്രാം MDMA ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കര സ്വദേശി മുഹമ്മദ് സമീലാണ് പിടിയിലായത്. മയക്കുമരുന്ന് മിഠായി കടലാസുകളിലും മറ്റും പൊതിഞ്ഞ നിലയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ MDMA കണ്ടെത്തി. 500,000 രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് തലശ്ശേരി ASP പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലെ അടുത്ത മത്സരത്തിൽ നാളെ നോർവെ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മത്സരം. അവസാന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. നാളെ രാവിലെ 6:30 മത്സരം. കഴിഞ്ഞ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ 1-2 സ്പെയിനിന്റെ ജയം. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 പരാജയപ്പെടുത്തി ഫ്രാൻസും നേരത്തെ സെമിഫൈനലിൽ എത്തിയിരുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 5 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം രാത്രി 7 സദാംപ്ടണിൽ. റോസ് ബോൾ സ്റ്റേഡിയത്തിലാണ് മത്സരം. 3 വിജയിച്ച ഇംഗ്ലണ്ട് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. ലണ്ടനിൽ ഇന്ന് വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോലിന മുച്ചോവ നാട്ടുകാരി ലിൻഡ നോസ്കോവയെ നേരിടും. ഇരുവരും വിംബിൾഡൺ കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. പുരുഷ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ ജാനിക് സിനർ 7 വിംബിൾഡൺ ചാമ്പ്യനായ നൊവാക് ജോക്കോവിച്ചിനെ നേരിട്ട സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ഫൈനലിലെത്തി. നാളെ സെന്റർ കോർട്ടിൽ ഫൈനലിൽ ജാനിക് സിനർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ലേല നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് ചാരുശർമ്മയാണ്. ലേലപ്പട്ടികയിൽ 173 താരങ്ങളുണ്ട്. സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം മുംബൈ പൂനെ റൂട്ടിൽ ഈ മാസം 17 വരെ സെൻട്രൽ റെയിൽവേ 22 പതിവ് ട്രെയിനുകളും 8 പ്രത്യേക സർവീസുകളും റദ്ദാക്കി. 1100 തൊഴിലാളികളും വിദഗ്ധ സംഘങ്ങളും തകർന്ന ട്രാക്കുകൾ പുനർനിർമ്മിക്കുന്ന പ്രവൃത്തിയിലാണെന്ന് റെയിൽവേ അറിയിച്ചു. സ്വർണവില പവന് 360 രൂപ കുറഞ്ഞ് 1,05,840 രൂപയായി. 13,230 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. മലപ്പുറത്ത് അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിനിയുടെ കൈ ഒടിഞ്ഞതായി പരാതി. കല്ലിങ്ങൽ പറമ്പ് MSMHSSലെ 5 ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും ന്യൂസിലാന്റും 5 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. രാജ്യം ഭാവി സജ്ജമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആരോഗ്യവകുപ്പിന്റെ 50 ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് പുറത്തിറക്കി. ശബരിമലയിൽ ചീഫ് പോലീസ് കോർഡിനേറ്ററായി ADGP പി വിജയനെ നിയോഗിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.
2: ആരോഗ്യദീപ്തി. ഓരോ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നു. ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങൾ, ലിംഗസമത്വം, ആരോഗ്യ സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവയെക്കുറിച്ചുള്ള അവബോധം വളർത്താനാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കുന്നത്. ലോക ജനസംഖ്യാ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ സുചിത്ര സുധീറുമായുള്ള അഭിമുഖമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ. കൂടെ ശ്രീകല ബിജു.
3: നമസ്കാരം ഡോക്ടർ.
4: നമസ്കാരം.
3: ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുകയാണല്ലോ. ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നതിൻ്റെ പ്രാധാന്യവും ഈ വർഷത്തെ പ്രമേയവും കൂടി ഒന്ന് പറയാമോ ഡോക്ടറെ?
4: അത് നല്ലൊരു ചോദ്യമാണ്. ജൂലൈ 11 അത് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. കാരണം ജൂലൈ 11 1987 ആദ്യമായിട്ട് ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ തുടക്കം കുറിച്ചത്. അതൊരു വളരെ പ്രത്യേകമുള്ള ദിവസമായിരുന്നു. കാരണം ലോകത്തിൽ ആദ്യമായിട്ടാണ് 500 കോടി ജനങ്ങൾ ഉണ്ടായ പോപ്പുലേഷൻ ഉണ്ടായ ദിവസം. അതുകൊണ്ട് ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജൂലൈ 11. അന്ന് തുടങ്ങിയിട്ട് എല്ലാ വർഷവും ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ അഥവാ ലോക ജനസംഖ്യാ ദിവസമായിട്ട് ആചരിക്കുകയാണ്.
3: തീം എന്തായിരുന്നു ഈ വർഷത്തെ?
4: ഈ വർഷത്തെ തീം യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. റിയലൈസിംഗ് ദ ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് യങ് പീപ്പിൾ ടുഡേ ആൻഡ് ഫോർ ദ ഫ്യൂച്ചർ.
3: യുവാക്കളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും ഇപ്പോഴും ഭാവിയിലും സാക്ഷാത്കരിക്കുക എന്നതാണ് അല്ലേ?
4: കാരണം യുവാക്കളാണല്ലോ നമ്മളെ ഇപ്പോഴത്തെ പ്രസന്റും നമ്മളെ ഫ്യൂച്ചറും.
3: അതെ അതെ. ഇപ്പോ ഈ ഇന്ത്യയെ സംബന്ധിച്ച് യൂത്ത്ഫുൾ ബൾജ് എന്നതിനെ കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്?
4: ഇപ്പോൾ ഇന്ത്യയാണ് ഏറ്റവും പോപ്പുലസ് കൺട്രി ഇൻ ദി എൻറ്റയർ വേൾഡ്. കുറച്ച് വർഷങ്ങൾ മുന്നേ ചൈനയായിരുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നാട്. പക്ഷെ ഇപ്പം ഇന്ത്യ കടത്തി വിട്ടിട്ട് 1 സ്ഥാനത്തിലാണ്. നമുക്ക് 147.6 കോടി ജനങ്ങളുണ്ട്. നേരെ മറിച്ച് ചൈനക്ക് ഇപ്പം 141.6 crore ആയുള്ളൂ.
3: അതെ.
4: അതുകൊണ്ട് നമ്മളാണ് കുറച്ചും കൂടി മുന്നോട്ട്. അത് കാരണം കുറച്ച് വർഷങ്ങൾ മുന്നേ ചൈന വളരെ സ്ട്രിക്റ്റ് പോപ്പുലേഷൻ പോളിസി വെച്ചിരുന്നു. 1 child policy, ഒറ്റ കുട്ടിയെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ പോപ്പുലേഷൻ പെട്ടെന്ന് ഡിക്ലൈൻ ചെയ്തു. പക്ഷെ നമ്മളെ പോപ്പുലേഷൻ ഇപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്.
3: അതെ. ഇപ്പം ചൈന തൊട്ട് പിറകിലുണ്ടെന്നേ ഉള്ളൂ, ഇന്ത്യ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്.
4: ഇന്ത്യൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും വലിയ പോപ്പുലേഷൻ ആണെങ്കിലും നമുക്ക് ഏറ്റവും വലിയ യൂത്ത്ഫുൾ പോപ്പുലേഷൻ. നമ്മൾ ലോകത്തിൽ പറയുന്ന യൂത്ത്ഫുൾ ബൾജ് എന്നാണ്. വേറെ ഒരു രാജ്യത്തിനും ആ ഒരു അഡ്വാൻറ്റേജ് ഇല്ല. 68% ആൾക്കാർ ബിറ്റ്വീൻ 15 years ആൻഡ് 64 years. അത് പ്രൊഡക്റ്റീവ് ഏജ് ആണ്.
3: അതെ.
4: നേരെ മറിച്ച് അധിക രാജ്യങ്ങളിലും 40% അല്ലെങ്കിൽ അതിലും കുറഞ്ഞ താഴെയുള്ള ആൾക്കാർ ഈ ഒരു

0: പ്രൊഡക്റ്റീവ് ഏജിലുള്ളൂ. സോ ഇന്ത്യ ഹാസ് ഗോട്ട് എ വെരി വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നമ്മളെ യൂത്ത് ഉണ്ട്, അവരെ നമ്മളെ ഭാവിയാണ്. നമുക്ക് അവരെ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ എല്ലാ സാധ്യതകളും ഉണ്ട്.
1: അപ്പോൾ ഈ ജനസംഖ്യയെ കുറിച്ച് ഒരു മാൽത്തൂസിയൻ തിയറി ഉണ്ടല്ലോ ഡോക്ടറെ.
0: അതെ, മാൽത്തൂസിയൻ തിയറി കുറേ വർഷങ്ങൾ മുന്നേ ഒരു ഇംഗ്ലീഷ് ഡെമോഗ്രഫി എക്സ്പേർട്ട്, ഒരു സയന്റിസ്റ്റ് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇക്കോണമിസ്റ്റും കൂടിയായിരുന്നു. ഈ ലോകത്തിൽ ഇങ്ങനെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരുന്നാൽ പോപ്പുലേഷൻ ജിയോമെട്രിക് ഇൻക്രീസ് ആണ്, അങ്ങനെ 2, 4, 16 അങ്ങനെ മുന്നോട്ട് പോകും. നേരെ മറിച്ച് ഫുഡും അഗ്രികൾച്ചറും അരിത്മെറ്റിക് ഇൻക്രീസ് 1, 2, 3, 4 അങ്ങനെയാ പോകും. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ജിയോമെട്രിക്കലി ഇൻക്രീസിങ് പോപ്പുലേഷൻ, ഈ ഫുഡ് ഇല്ലാതെയാവും, നമ്മളെല്ലാം കൂടി പട്ടിണിയാവും,
1: ദാരിദ്ര്യത്തിലേക്ക്.
0: പക്ഷേ മാൽത്തൂസ് നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത്. നേച്ചറിന്റെ ഒരു പ്രത്യേക ശക്തിയുണ്ട്, നമ്മളെ പ്രകൃതിക്കൊരു ശക്തിയുണ്ട്, അതുപോലെ തന്നെ നമ്മളെ സയൻസിന് ഒരു പുരോഗമനമുണ്ട്. അതുകൊണ്ട് സയന്റിഫിക് മെത്തേഡ്സ് ഓഫ് പ്രൊഡ്യൂസിങ് മോർ ക്രോപ്സ്, മോർ ഫുഡ് ആൻഡ് ഫോഡർ ഫോർ ദ പീപ്പിൾ. അതുകൊണ്ട് ഒരിക്കലും നമ്മളിങ്ങനെ സഫർ ചെയ്തിട്ടില്ല, നമ്മൾ സഫർ ചെയ്യാൻ പോകുന്നുമില്ല. നമ്മളെ നാടുകൾ നന്നായി നന്നായിട്ടാണ് വരുന്നത്. ഈ വർഷങ്ങൾ കഴിയുന്തോറും ആൾക്കാർ ഹെൽത്തിയർ ആവുന്നുണ്ട്, കുറച്ചുകൂടി നല്ല പാർപ്പിടങ്ങൾ കിട്ടുന്നുണ്ട്, അവർക്ക് നല്ല വരുമാനമുണ്ട്, ജോലികളുണ്ട്. അവർ പോസിറ്റീവായിട്ടുള്ള മുന്നോട്ട് പോക്കാന്ന് ഇപ്പം കാണുന്നത്.
1: ഇപ്പോഴീ ജെൻസി തലമുറയിലെ ജനന നിരക്ക് പൊതുവെ കുറവായിട്ടാണല്ലോ കാണുന്നത്, അതെന്തായിരിക്കാം കാരണം?
0: ജെൻസി എന്ന് പറയുമ്പോൾ ഒരു ആ ന്യൂ വേവ് ആണ്. അവർക്ക് എല്ലാവർക്കും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ജോലി എടുക്കുന്നുണ്ട്, അവർക്ക് ഒരുപോലെയുള്ള വരുമാനമുണ്ട്, അവർക്ക് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
1: അതെ,
0: അതുകൊണ്ട് അവർക്ക് തോന്നുന്നു എന്തിനാ നീ ഫാമിലിയായി കുട്ടികളായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു, കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമ്പാദിക്കുന്നു, അവർക്ക് വീടുണ്ടാക്കുന്നു, അതൊക്കെ അവർക്ക് കയ്യില്ല. അതുകൊണ്ട് അവർ പറയുന്നു നമ്മൾ കല്യാണം കഴിക്കൂല, അല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ നമുക്ക് കുട്ടികളും വേണ്ട, നമ്മൾ കല്യാണം കഴിച്ചാൽ ഡബിൾ ഇൻകം നോ കിഡ്സ് എന്നാണ്, ഡിങ്ക്സ്, ഡബിൾ ഇൻകം നോ കിഡ്സ്, ജോളി ആക്കിയിട്ട് ജീവിക്കുക. അങ്ങനെ ഒരു ചെറിയൊരു ശതമാനമേയുള്ളൂ. പക്ഷെ പരമാവധി കുട്ടികൾക്ക് ഒരു ചെറിയ കുടുംബം. ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട് നന്നാവുണ്ടെങ്കിൽ ആ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഫാമിലിയാണ്. ആ കുടുംബം വെച്ചിട്ടാണ് നമ്മളെ സൊസൈറ്റി നന്നാവുക. ആ സൊസൈറ്റി നന്നായാൽ നാട് നന്നാവും, ലോകം നന്നാവും. അതുകൊണ്ട് അത് നമ്മളെങ്ങനെയെങ്കിലും കാത്തു സൂക്ഷിക്കണം എന്ന എൻ്റെ ഒരു ഇളയ അഭിപ്രായം.
1: ഇന്നത്തെ തലമുറ കൂടെ അതിന് തയ്യാറാവണം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് ജനസംഖ്യ മാതൃക പ്രശംസനീയമാണ് അല്ലേ?
0: അതെ അതെ.
1: അതെങ്ങനെയാണ്?
0: നമ്മളെ കേരളത്തിലെ ജനസംഖ്യ 3.6 crores ആണ്. അതിൽ ഏതാണ്ട് ശരാശരി സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്.
1: അതെ,
0: ശരിക്കും പറഞ്ഞാൽ 92 പുരുഷന്മാർക്ക് 100 സ്ത്രീകളുണ്ട്. സോ സ്ത്രീകളാണ് കൂടുതൽ. പണ്ട് കുറച്ച് കൊല്ലങ്ങൾ മുന്നേ കേരളം മാത്രമായിരുന്നു സ്ത്രീകളുടെ കൂടുതലായിട്ടില്, പുരുഷന്മാരും കുറവ്. പക്ഷെ ഇപ്പോൾ 23 സ്റ്റേറ്റ്സിൽ സ്ത്രീകൾ കൂടി വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അതൊരു ചേഞ്ച് വന്നിട്ടുണ്ട് വേൾഡിൽ. ആ സ്ത്രീകൾക്കുള്ള ഒരു റെസ്പെക്റ്റ്, സ്ത്രീകളുടെ എന്താ പറയുക, എഡ്യൂക്കേഷൻ, അവരെ ഒരു ഹെൽത്ത് ഒക്കെ ബെറ്ററായി വരുന്നുണ്ട്. എനിക്ക് തന്നെ തോന്നുന്നുണ്ട്, ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് പ്രസവം കഴിഞ്ഞാൽ കുട്ടീനെ കൊടുക്കുമ്പോൾ, ഇത് 3-ാമത്തെ പെൺകുട്ടിയാണെങ്കിലും കൊടുക്കുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ആൺകുട്ടി പെൺകുട്ടിന് വ്യത്യാസം ഇപ്പം വളരെ
1: കുറവാണ്.
0: എല്ലാവർക്കും രണ്ടുപേരും ഒരുപോലെയാണ്. കാരണം ഒരുപോലെ പഠിക്കുന്നുണ്ട്, ഒരുപോലെ ജോലി എടുക്കുന്നുണ്ട്, ഒരുപോലെ പ്രായമാകുമ്പോൾ നമ്മൾ നോക്കുന്നുള്ളൊരു പ്രതീക്ഷയും കൂടിയുണ്ട്.
1: അതെ, ഇപ്പൊ സ്ത്രീകൾക്കും സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം തന്നെയുണ്ട് അല്ലെ. പിന്നെ വിദ്യാഭ്യാസ കാര്യത്തിലായാലും പുരുഷന്മാരെ പോലെ തന്നെ മുൻപന്തിയിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഈ ജനന നിരക്കുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്?
0: അത് ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനല്ല. സത്യം പറഞ്ഞാൽ സ്ത്രീകൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാൻ താല്പര്യമില്ല. താല്പര്യമില്ല എന്ന് മാത്രമല്ല, എവറി പ്രഗ്നൻസി ഇസ് പ്ലാൻഡ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ബൈ ചാൻസ് പെട്ടെന്ന് അയ്യോ ഗർഭമായി പോയി എന്നുള്ളൊരു, അത് വളരെ റെയറായിപ്പോൾ, വളരെ അപൂർവമായിട്ടാണ്. കാരണം എഡ്യൂക്കേഷനിലൂടെ അവർക്ക് അറിയാം, അവരെ ബോഡീസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ അറിയാം, അവർക്ക് കോൺട്രാസെപ്ഷനെ പറ്റി അറിയാം, അവർക്ക് ആ സേഫ് പീരീഡിനെ പറ്റി അറിയാം. അതുകൊണ്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർ കല്യാണം കഴിച്ചപാട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാ കുട്ടിയാണ് ആ ടൈമിലാണ് അവൾ അവരെ പ്രസവിക്കുന്നത്. ആ പ്രസവിച്ചാൽ അവർക്ക് ആ കുട്ടീനെ നോക്കുന്നുള്ള എല്ലാ സംവിധാനവും ആക്കി ആ ഗ്യാപ്പ് വെക്കുന്നുണ്ട്. ഒരു പ്രസവം കഴിഞ്ഞാൽ ഒരു 3 വർഷത്തിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ടാണ് അടുത്ത പ്രസവം. അന്നേരം ഒരു കുട്ടി കുറച്ച് വലുതായിട്ടാണ് മറ്റേത്. അവിടെ ടൂ മെനി കുട്ടികളും ഇല്ല. ഇപ്പൊ ഒരുപാട് കുട്ടികളുണ്ടെങ്കിലും നോക്കാൻ വിഷമമാണ്. അതുകൊണ്ട് കുട്ടികൾ 2-3 മാക്സിമം അത്രേ പോകുന്നുള്ളൂ.
1: അതെ, ദമ്പതികൾ ചേർന്ന് തന്നെ ഒരു ആസൂ

0: സ്ത്രീതമായിട്ട് അല്ലെ ഗർഭധാരണത്തിന് തയ്യാറാവുന്നത്.
1: സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും രണ്ടുപേരും ഒരുപോലെ ചിന്തിച്ച് അവർ പ്ലാൻ ചെയ്തിട്ടുള്ള പാരന്റ്ഹുഡ് ആണ്. അതുകൊണ്ട് കുട്ടികൾക്കും നല്ലതാണ്. കുട്ടികൾക്ക് വേണ്ടുന്ന അറ്റൻഷനും കിട്ടും, അവർക്ക് വേണ്ടുന്ന എഡ്യൂക്കേഷനും കിട്ടും, അവർക്കുള്ള എല്ലാ സംവിധാനങ്ങളും പാരന്റ്സ് കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. ചെറുപ്പത്തിലേ അവരെ നോക്കി അവർക്ക് നല്ല വിറ്റാമിൻസും നല്ല ഹെൽത്തി ഫുഡും ഇപ്പൊ എക്സസൈസും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഹെൽത്ത്, എക്സസൈസ്, ഡയറ്റ്, അവർ പ്രത്യേകം എങ്ങനെയാണ് അവർ പഠിക്കേണ്ട, അവരെ എല്ലാ
0: ആരോഗ്യത്തോടെ വിദ്യാഭ്യാസ കാര്യത്തിലും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ്.
2: ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ഭാഗമായി സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ സുചിത്ര സുധീറുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച ആരോഗ്യദീപ്തിയിൽ കേൾക്കാം.
3: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
4: ഇന്നൊരു മണിക്ക് ഓർമ്മയിലൊരു ഗാനം. വിളിക്കുക 0497295600 എന്ന നമ്പറിൽ ഒരു മണി മുതൽ 1:40 വരെ. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം ബ്രില്ലി.
5: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഓക്ലൻഡിൽ നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് എൻഗേജ്മെന്റ് 2026 പ്രധാനമന്ത്രി മോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ സ്പാർക്ക് അരീനയിൽ എത്തും. 10,000 ആളുകളാണ് വേദിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണം തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രിയുടെ ന്യൂസിലൻഡ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഓക്ലൻഡിൽ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഈസ്റ്റ് സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടനാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത 4 സംയുക്ത പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഇന്ത്യ ന്യൂസിലൻഡ് തന്ത്രപ്രധാന പങ്കാളിത്തം മാർഗരേഖ 2030 ഇരു പ്രധാനമന്ത്രിമാരും അംഗീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി.
6: Is the decision by the two prime ministers to raise the relationship to a strategic partnership. They also decided that this goal of a more strategic relationship would be approached systematically, for which they decided that there would be a roadmap to take us forward the next couple of years. This roadmap has been summarized, in fact, in a document which is being released along with the joint statement that the two prime ministers are issuing at the conclusion of their talks.
5: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മെഖ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി.

0: കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുമെന്ന് കരുതുന്ന എല്ലിനോയുടെ പ്രത്യാഘാതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രകടമാകുമെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് പറഞ്ഞു. ദേശീയ മത്സ്യകർഷക ദിനത്തിൽ CMFRI സംഘടിപ്പിച്ച മത്സ്യകർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടുത്ത ചൂടിനുശേഷം പെട്ടെന്നുണ്ടാകുന്ന മഴ തീരദേശങ്ങളിലും കായലുകളിലും ലവണാംശം വ്യത്യാസപ്പെടുന്നതിന് കാരണമാകും. ഇത് മത്സ്യകൃഷിയെ സാരമായി ബാധിക്കാനിടയുള്ളതിനാൽ തീരദേശ മത്സ്യകർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിശമന സേന, പോലീസ് എന്നിവർക്ക് പുറമെ കൽപ്പറ്റയിലെ ജീവൻ രക്ഷാ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പുഴയിലുൾപ്പെടെ വ്യാപക തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി T.സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതുവിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യുമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. പരമ്പരാഗത പ്രതിരോധശേഷിയും അത്യാധുനിക സാങ്കേതികവിദ്യകളും ശക്തിപ്പെടുത്തി ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ ഒരു പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ 6-ാമത് തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ പ്രതിരോധ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തം ജനങ്ങളുടെ നൈപുണ്യത്തിലൂടെ അത്യാധുനിക സൈനിക പ്ലാറ്റ്ഫോമുകൾ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് മാറിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: एक समय था जब हम अपनी अधिकांश डिफेंस नीड्स के लिए दूसरे देशों की ओर देखते थे. आज हम अपने ही शिपयार्ड्स में अपने ही देश के लोगों के हाथों से वारशिप बना रहे हैं और वह भी एक के बाद एक तेज रफ्तार से हम वारशिप बना रहे हैं.
0: ലക്ഷദ്വീപിലെ അന്ദ്രോത്ത്, കടമത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. നിലവിലുണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തിയാണ് പുതിയവ അനുവദിച്ചിരിക്കുന്നത്. BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ തുടങ്ങിയവയാണ് പുതിയ കോഴ്സുകൾ. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ പരിഹരിക്കണമെന്നും സുസ്ഥിരമായ ഒരു ഭാവിക്കായി പ്രവർത്തിക്കണമെന്നും ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക. ഇറാന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സാമ്പത്തിക ശൃംഖലകളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ആഴ്ച ആദ്യം ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ടെഹ്റാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയാണ് ഈ നീക്കം. US ഇറാൻ ധാരണാപത്രം അവസാനിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടും സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഉപരോധങ്ങൾ വരുന്നത്. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ മരണം 4,000 കടന്നു. 16,740 പേർക്ക് പരിക്കേറ്റതായി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 24 7.2, 7.5 എന്നീ തീവ്രതകളുള്ള ഇരട്ട ഭൂകമ്പം വെനീസ്വലയിൽ നാശം വിതച്ചത്. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് കാണാതായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമിഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ് സ്കോറായ 285 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ട് ഇന്ന് 2-ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കും. ലണ്ടനിലെ ലോഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റിന്റെ 1-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 1 വിക്കറ്റിന് 21 റൺസ് എന്ന നിലയിൽ

0: മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ.

ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. നാം കടന്നു വന്ന വഴികളിലേക്ക് മനസ്സുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ നമ്മിൽ ഓർമ്മകളായി വന്നു നിറയുന്നു. ചില പാട്ടുകൾ കാതുകളിലെത്തുമ്പോൾ അല്ലെങ്കിൽ അറിയാതെ ഒന്ന് മൂളിപ്പോകുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ഇന്നലകളിലേക്ക് മനസ്സ് ചെന്നെത്തുന്നു. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായി വിളിക്കുക 0497295607 എന്ന നമ്പറിലേക്ക്. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 0497295607. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദസന്ദേശമായും അയയ്ക്കാം. വാട്സാപ്പ് നമ്പർ 8281311344, 8281311344.

0: യൂസുഫ് അലി കേച്ചേരി, കവി, ചലച്ചിത്ര ഗാന രചയിതാവ്, സംവിധായകൻ എന്നിങ്ങനെ ചേർത്തുവെക്കാൻ വിശേഷണങ്ങൾ ഏറെയുണ്ട്. വായനക്കാരെയും ശ്രോതാക്കളെയും ആരാധകരാക്കി മാറ്റിയ വിസ്മയത്തൂലികയായിരുന്നു യൂസുഫ് അലി കേച്ചേരി. അനുരാഗത്തിന്റെ ആത്മനൊമ്പരത്തെ മനോഹരമായി നിർവചിച്ച ഒരു പാട്ടിലൂടെ അദ്ദേഹത്തെ ഓർക്കുകയാണ് മകൾ സബീന യൂസുഫ് അലി.
1: നമ്മളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ ഒരു പ്രോഗ്രാമില് പങ്കെടുക്കുന്നത് വലിയ സന്തോഷം.
2: അതെ, ഞാൻ ഈ പാട്ടിനെ പറ്റിയിട്ടുള്ള ഓർമ്മ എന്ന് പറയുമ്പോഴേ അത് എപ്പോഴും പാട്ടിനേക്കാളും മധുരായിട്ടുള്ള സംഭവമാണ്.
1: ഏതാണ് പാട്ട്?
2: പേരറിയാത്ത നൊമ്പരത്തെ പ്രേമം എന്നാരോ വിളിച്ചു, അതാണ് എനിക്ക് ഇപ്പോഴത്തെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്.
1: അപ്പൊ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഗാനങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഈ ഒരു ഗാനം നല്ലൊരു പാട്ട് തന്നെയാണ്. എന്നിരുന്നാലും എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഒരു ജീവിതവുമായി ഏതെങ്കിലും രീതിയിൽ അച്ഛൻ മകൾ റിലേഷൻ അങ്ങനെ എന്തെങ്കിലും?
2: എനിക്ക് ഈ പാട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് ഫസ്റ്റ് തന്നെ ഓർമ്മ വരുന്നത് ഉപ്പതിന്റെ ഈ ഫിലിമിന്റെ സ്നേഹം എന്ന ഫിലിമിലാണല്ലോ അത്. ഡയറക്ടർ ജയരാജ് സാറിനെ കുറിച്ച് പറഞ്ഞ കാര്യട്ടോ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. അവരായിട്ട് സംസാരിച്ചതിന് ശേഷം ഇപ്പൊ പറഞ്ഞിരുന്നു പാട്ടും സാഹിത്യം ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മോളെ എന്ന് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഉപ്പൊക്കെ എപ്പോഴും ഒരു ക്രിയേറ്റീവ് ആയിട്ടൊരു സിറ്റുവേഷൻ വേണം പാട്ട് എഴുതാൻ എന്നുള്ളൊരു താല്പര്യമുള്ള ഒരാളാണ്. ഒരു സിറ്റുവേഷൻ ക്രിയേറ്റീവ് ആയിട്ട് എഴുതാൻ പറ്റുന്നത് അത് ഉപ്പൊക്ക് ഭയങ്കര കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ജയരാജ് സാറ് വന്ന് പോയപ്പോ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്.
1: അതൊരു സിനിമയിലൊരു ഗാനം അല്ലെ, ഒരു ഗാനരചയിതാവ് എന്ന നിലയിൽ അതൊരു വിജയമാകുന്നതും അങ്ങനെയാണ്. ആ സിനിമക്ക് വേണ്ടി എഴുതും, അതിന് കണക്കായിട്ട് അതിലെ സന്ദർഭത്തിനനുസരിച്ചിട്ടും അതിലെല്ലാം അഭിനയിക്കുന്നവർ.

0: ഡയറക്ടറും കൂടി വേണം. അതാണ്
1: അങ്ങനെ അങ്ങനെ
0: ശിവരാജ് സാർ അതുപോലത്തെ ഒരാളാണ്. നമുക്ക് മറ്റുള്ള പാട്ടുകളും സിനിമകളൊക്കെ കണ്ടാലും നമുക്കറിയാലോ. പിന്നെ എനിക്ക് ഇതിനെ കുറിച്ച് വേറൊരു കാര്യം ഓർമ്മ വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ പൊതുവെ നോട്ട് ബുക്കിലാണ് പാട്ടുകളൊക്കെ എഴുതുക. അതായത് നാല് വരി എഴുതി വെക്കും, അതിന്റെ താഴെയൊക്കെ ബ്ലാങ്ക് ആയിരിക്കും, പിന്നെ വേറൊരു പാട്ടിന്റെ പല്ലവി വേറൊരു പേജിൽ എഴുതി വെക്കും. അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ ചിലപ്പോ അത് തന്നെ മുഴുവനാക്കും, അതല്ലെങ്കിൽ ഈ വല്ല സിറ്റുവേഷൻ അതൊക്കെ കിട്ടുമ്പോ അതിനനുസരിച്ച് ആ കഥയ്ക്ക് അനുസരിച്ച് അത് മുഴുവനാക്കും. അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഉപ്പാടെ നോട്ട്ബുക്കിലൊക്കെ എടുത്ത് നോക്കാറുണ്ട് കേട്ടോ, മറിച്ച് നോക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോ ഞാന് ഈ നാല് വരി കണ്ടിരുന്നു, അറിയാത്തൊരു നൊമ്പരത്തെ പ്രേമം. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അതിന് മൂന്നാമത്തെ നാലാമത്തെ വരികള് നമ്മൾ ഇന്ന് കേൾക്കുന്ന പോലെ ആയിരുന്നില്ല. അതില് മണ്ണിൽ കൊഴിയുന്ന കാമിതത്തെ കണ്ണുനീരെന്നും വിളിച്ചു, അങ്ങനെയാണ് എന്റെ ഓർമ്മ. അങ്ങനെയാണ് ഉപ്പ് നോട്ട്ബുക്കിൽ എഴുതി വെച്ചിരുന്നേക്കാം. പക്ഷെ ആദ്യത്തെ രണ്ടു വരി കേട്ടപ്പോ തന്നെ ഞാൻ മനസ്സിൽ ഓർത്തിരുന്നത് എന്തായാലും വമ്പൻ ഹിറ്റായിരിക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ ഉപ്പാനോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഉപ്പ ഇത് കംപ്ലീറ്റ് ആക്കണ്ടേ, കംപ്ലീറ്റ് ആക്കുന്നൊക്കെ പറയും. അപ്പൊ അതിങ്ങനെ വരും മോളെ, അങ്ങനെയേ പറയാം. അത് ഇങ്ങനെ വരുന്ന സമയത്ത് എഴുതുകയാണ്. അത് എഴുതി പോകുന്ന സംഭവം ഉണ്ടല്ലോ, മനഃപൂർവ്വം ഇരുന്ന് എഴുതുന്നതും എഴുതി പോകുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പൊ അതിങ്ങനെ വരും. പിന്നെ കുറെ നാള് കഴിഞ്ഞ് നോക്കുമ്പോ അത് ഫുള്ളും എഴുതിയിട്ടുണ്ട്. അതിനും പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ സ്നേഹം ഒന്ന് വരുന്നതും ഈ പാട്ട് അതിലേക്ക് വരുന്നതും ഒക്കെ. എനിക്ക് തോന്നി ഈ ജയരാജ് സാറിന്റെയും പെരുമ്പാവൂർ ജി രവീന്ദ്ര സാറിന്റെ ഒക്കെ കൈകളിലൂടെയാണ് അത് അനുവാചകരിലേക്ക് എത്താനുള്ള നിയോഗം എന്ന് തോന്നുന്നു.
1: ഒരു പക്ഷെ നേരത്തെ വെറുതെ കുറിച്ചിട്ട വരികളായിരിക്കും അല്ലേ ഇത്?
0: അങ്ങനെയാണ്, എപ്പോഴും ഇങ്ങനെ നാല് വരികള് പാട്ടുകളെ ഇങ്ങനെ എഴുതി വെക്കും, വരുമ്പോ ഇങ്ങനെ എഴുതി വെക്കും.
1: പിന്നെ ചിലപ്പോ എന്തെങ്കിലും ഒരു സിനിമാ സന്ദർഭം കിട്ടുമ്പോഴായിരിക്കുമോ ഇത് അതിലേക്ക് സൂട്ടാവുമല്ലോ എന്ന്
0: വിചാരിക്കും. അതല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ഇപ്പം വരികൾ ഇതുപോലെ മാറ്റി ഒക്കെ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു എഴുത്തായിരുന്നു.
1: കവിതകള് ഒരുപാടുണ്ടല്ലോ, പക്ഷെ ചലച്ചിത്ര ഗാനങ്ങളെ കൂടി അത് പാട്ടായിട്ടും അതിന്റെ ഒരു ചിത്രീകരണമായിട്ടും ഒക്കെ ആസ്വാദകരുടെ ഹൃദയങ്ങളിലേക്കും കണ്ണുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് അതിന് വേറെ തന്നെ ഒരു ആകർഷണീയത ഒക്കെ വരുമല്ലോ.
0: അതാ കവിതയുടെ ഒരു പാരമ്പര്യം ഉള്ളത് ഉപ്പൊക്കെ ഇപ്പോഴും ഒരു അനുഗ്രഹമായിട്ടുണ്ട് പാട്ടില്. അതുകൊണ്ടാണല്ലോ ഈ മുറിവേറ്റു കീഴുന്ന പാഴ്മുളം തണ്ടിനെ മുരളിക എന്ന് വിളിച്ചു, എന്തൊരു മനോഹരമായിട്ടുള്ള
1: കൽപ്പനയാണ്. നമ്മളും അറിയാതെ പ്രണയിച്ചവരും പ്രണയിക്കാത്തവരും ഒക്കെ എന്തോ ഒരു
0: അനുഭവിക്കുന്ന
1: അദ്ദേഹത്തിനെ കൊണ്ട് നമുക്കൊക്കെ ഉണ്ടായ ഭാഗ്യവും അതാണ്. ഇങ്ങനത്തെ കവിതകളിലൂടെ ഗാനങ്ങളിലൂടെയൊക്കെ നമുക്കും കുറെ നമുക്ക് എഴുതാനാവില്ലെങ്കിലും ഇവരുടെ തൂലികകളിലൂടെ വന്നിട്ടുള്ള വരികളിലൂടെ ഒക്കെ ഒന്ന് അനുഭവിച്ചറിയാമല്ലോ എന്ന്
0: വിചാരിക്കും. ഇത് പല പല ആൾക്കാരെ കുറിച്ചും ഇതുപോലെ കേൾക്കാനും അറിയാനൊക്കെ ഉള്ള ഒരു സാഹചര്യം കൂടിയാണ്. ആശംസകളും നിങ്ങളുടെ.
1: താങ്ക് യു. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ.
0: ഞാൻ ഒരു മലയാള അധ്യാപിക ആയിരുന്നു, ഒരു 14 വർഷത്തോളം സ്കൂളിലും കോളേജിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഗ്രീൻ ബുക്സിൽ സബ് എഡിറ്റർ ആയിട്ട്.
1: അച്ഛന്റെ എഴുത്ത് ആർക്കാണ് ഏറ്റവും അധികം കിട്ടിയിരിക്കുന്നത്? എത്ര മക്കളാണ് നിങ്ങൾ? എത്ര മക്കളാണ്? അഞ്ചു പേര്?
0: ഞങ്ങൾ അഞ്ചു പേരുണ്ട്. പിന്നെ അങ്ങനെ അത്ര എഴുത്തുന്ന ആൾക്കാരൊന്നും ആരും ഇല്ല അഞ്ചു പേരിലും. പക്ഷെ ലിറ്ററേച്ചറിലൊക്കെ ഞാൻ BA MA ഒക്കെ മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു. അപ്പൊ കുറച്ചും കൂടിയും ഉപ്പ പറയും, ഞാൻ എഴുതും. അങ്ങനെ അപ്പൊ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും ഉപ്പ അത് കണ്ടിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞാനായിരുന്നു ഉപ്പ എഴുതുന്നത്, ഉപ്പ പറയും. അങ്ങനെയൊക്കെ ആ ഒരു അത്രന്നേ ഉള്ളൂ. അല്ലാണ്ട് അത്ര വലിയ ക്രിയേറ്റീവ് ആയിട്ട് എഴുതുന്നവരൊന്നും അല്ല. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും, അത്രേ ഉള്ളൂ.
1: വലിയൊരു സന്തോഷം. ഓർമ്മയിൽ ഒരു ഗാനത്തില് നമ്മള് കൂടുതൽ പേരും പങ്കുവയ്ക്കുന്നത് നമ്മളിപ്പോഴും അല്ലെ, ആ ഒരു അനുഭവിച്ചു വന്ന പല അവസ്ഥകളെയും നമ്മള് വീണ്ടും വീണ്ടും അനുഭവിച്ചറിയണം.
0: തുടക്കത്തിൽ പറഞ്ഞു നമുക്കതൊരു വളരെ മധുരമുള്ള, പക്ഷെ അതേ സമയം തന്നെ അത് ആ ഓർമ്മകളായല്ലോ എന്ന് ആലോചിക്കുമ്പോ അത് വല്ലാത്ത
1: വിഷമവുമാണെന്നുണ്ട്.
0: ചില സമയത്തൊക്കെ ഉപ്പയുടെ പാട്ടുകൾ കേൾക്കുമ്പോ നമുക്ക് കേൾക്കാൻ പറ്റില്ല ആ പഴയ ഓർമ്മകളും ആ ഒരു സിറ്റുവേഷനും. ഇപ്പൊ ഈ പാട്ട് തന്നെ പെരുമ്പാവൂർ സാർ നമ്മുടെ വീട്ടിലിരുന്നിട്ട് ഉപ്പയും അവർ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് കമ്പോസ് ചെയ്തിരുന്നതിന്റെ തുടക്കമൊക്കെ കുറച്ച് സമയത്ത്, അപ്പൊ അതൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരുമ്പോ ഭയങ്കര ഒരു ഫീലാണ്.
1: നിങ്ങൾക്കിപ്പം ഓരോ പാട്ടിനെ കുറിച്ചും ഇതെല്ലാം പറയുന്നുണ്ടാവല്ലേ. നമ്മളിപ്പം പ്രോഗ്രാമിൽ ഇപ്പൊ ഒരു ഗാനത്തെ കുറിച്ചാണ് പറയുന്നത്, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകളുണ്ടല്ലോ. അപ്പൊ ഫാമിലി ഒക്കെ ഇപ്പൊ ആരാണുള്ളത്?
0: ഉമ്മ എന്റെ കൂടെ ഉണ്ട് ഇപ്പോ. പിന്നെ എനിക്ക് 3 പെൺകുട്ടികളാണ്. ഹസ്ബൻഡ് മരിച്ചു, അപ്പൊ ഞാനും ഉമ്മയും മക്കളൊക്കെ കൂടിയിട്ട് എങ്ങനെ കഴിയണോ.
1: ഓക്കേ എന്നാ.

രാധാകൃഷ്ണൻ പാനോണ്ടയുടെ മെസ്സേജ്. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് സ്കൂൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന കാലം. ഒരു ദിവസം എന്റെ മാമയുടെ വീട്ടിൽ ചെന്നപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി ഒരു നായക്കുട്ടിയെ കിട്ടി. ഈർക്കൽ പോലെ മെലിഞ്ഞ ഒരു കറുത്ത പോമറേനിയൻ കുസൃതി കുരുന്ന്. ഞാൻ അവന് പിന്റു എന്ന് പേരിട്ടു. അന്നുമുതൽ അവൻ എന്റെ കൂടപ്പിറപ്പായി. വീട്ടിൽ ട്യൂഷന് വരുന്ന കുട്ടികൾക്കും അയൽക്കാർക്കും അവൻ അനുസരണയുള്ള ഒരു കളിക്കൂട്ടുകാരനായിരുന്നു. ഞാൻ കോളേജിൽ പോകുമ്പോൾ അവൻ ഇടവക്ക് വരെ വന്ന് എന്നെ യാത്രയാക്കും. തിരിച്ചു വന്നാൽ എത്ര ദൂരത്താണെങ്കിലും പിന്റു എന്നൊറ്റ വിളിക്ക് അവൻ ഓടിയെത്തും. എന്തു കിട്ടിയാലും ഒരു ഭാഗം അവന് കൊടുക്കാതെ ഞാൻ കഴിക്കാറില്ല. ആരും കൂട്ടില്ലാതിരിക്കുമ്പോൾ മിണ്ടിയും പറഞ്ഞും പറമ്പിലൂടെ കൂടെ നടക്കാനും ഒരു സഹോദരനെ പോലെ അവൻ എന്നും എന്റെ കൂടെയുണ്ടായിരുന്നു. വളർത്തു മൃഗങ്ങൾക്ക് സ്നേഹം കൊടുത്താൽ അത് നൂറിരട്ടിയായി തിരിച്ചു തരുമെന്ന് അവൻ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ മഞ്ഞും മഴയും വേനലും പതിയെ കടന്നുപോയി. പിന്റു വളർന്നു. പ്രായം അതിന്റെ അടയാളങ്ങൾ കാണിച്ചു തുടങ്ങി. ഒരു മഞ്ഞു വീണ തണുത്ത പ്രഭാതം. ട്യൂഷൻ ക്ലാസ്സിൽ കുട്ടികൾ വന്നു നിറയുന്നു. ഞാൻ പതിവ് പോലെ പ്രഭാത ഭക്ഷണവുമായി കൂട്ടിനരികിലെത്തി. പിന്റു ക്ഷീണിതനായിരുന്നു. വല്ലാത്തൊരു കിടപ്പ്. ശ്വാസമെടുക്കാൻ അവൻ ബുദ്ധിമുട്ടുന്നതായി തോന്നി. ഞാനൊന്നു തലോടി. ജീവന് വേണ്ടിയുള്ള അവന്റെ അവസാനത്തെ ശ്വാസം പതിയെ നിലച്ചു. എന്റെ കണ്ണു നിറഞ്ഞു. ചുറ്റും കൂടി നിന്ന കുട്ടികളിൽ ചിലർ ഉറക്കെ കരഞ്ഞു. തെല്ലുനേരം കഴിഞ്ഞപ്പോൾ ഞാനും കുട്ടികളും കൂടി അവനെ കുഴിയെടുത്തു മൂടി. കുട്ടികൾ കുഴിമാടത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് പിരിഞ്ഞു. ഞാനൊരു നെടുവീർപ്പോടെ അകത്ത് കയറി വാതിലടച്ച് കിടക്കയിൽ കുമ്പിട്ട് കിടന്നു. പിന്നെ വീട്ടിൽ വലിയൊരു മൌനം. ആ മൌനത്തെ കീറി മുറിച്ചുകൊണ്ട് അലമാരയിൽ ഓൺ ചെയ്ത് വെച്ച റേഡിയോയിൽ നിന്നും ഇംഗ്ലീഷ് വാർത്തകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സമയം 8:30. ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ആദ്യ ഗാനം എന്നെ വീണ്ടും കണ്ണീരിലാഴ്ത്തി. ബാലേട്ടൻ എന്ന സിനിമയിലെ ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, ആ പാട്ട് കേട്ടതും തലയിണയിൽ മുഖമമർത്തി ഞാൻ വിതുമ്പിക്കരഞ്ഞുപോയി. അതുകൊണ്ടുതന്നെ ആ പാട്ട് എപ്പോൾ കേൾക്കുമ്പോഴും അന്ന് നഷ്ടപ്പെട്ട പിന്റുവിന്റെ ഓർമ്മകൾ ഇടവേളകളില്ലാതെ ഇന്നും പിറകെ കൂടുന്നു.

0: ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ.
1: സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിലെ ഓർമ്മകൾക്കുമുണ്ടാകും പൊട്ടിച്ചിരിയുടെ കിലുക്കവും കണ്ണീരിന്റെ നനവും. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടും അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളും പങ്കുവയ്ക്കാനായി വിളിക്കുക 0497295607 എന്ന നമ്പറിൽ. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദ സന്ദേശമായും അയയ്ക്കാം. വാട്സാപ്പ് നമ്പർ 8281311344.

0: ഹലോ.
1: ഹലോ.
0: പേര് പറഞ്ഞേ.
1: ആ എന്റെ പേര് അരുണ.
0: എവിടെ സ്ഥലം?
1: ആ ഞാനിവിടെ കണ്ണൂര് ചെട്ടിപ്പീടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോർപ്പറേഷനിലെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്.
0: ഇങ്ങനെയാ, നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞുപോയ ഒരു ഓർമ്മയുടെ കവാടം തുറക്കുന്ന ഒരു താക്കോല് ഈ പാട്ടുകൾ എന്നൊക്കെ പറയുന്നത്. ഏതാണ് ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഗാനം?
1: ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഗാനം തായാമ്പൂ എന്നുള്ള പാട്ടാണ്. അത് എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് എന്റെ വുഡ് ബി ജോലി സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ അദ്ദേഹം പാടിയ കുറെ പാട്ടുകൾ അടങ്ങിയ ഒരു കാസറ്റ് എനിക്ക് തന്നിട്ട് പോകുന്നുണ്ട്. അപ്പോ ആ കാസറ്റ് തുടങ്ങുമ്പോ തന്നെ ഈ പാട്ടാണ് കേൾക്കുക. അങ്ങനെ ഇത് എല്ലാ ദിവസവും തുടങ്ങുമ്പോ മുതല് ഞാൻ ഈ പാട്ട് കേട്ടാണ് എല്ലാ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തിരുന്നത്. അന്ന് തിയേറ്റർ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയമായിരുന്നു. അതേസമയം തന്നെ ഞാൻ ആകാശവാണിയിൽ കോമ്പയർ ആയിട്ട്, യുവവാണിന്റെ കോമ്പയർ ആയിട്ട് എനിക്ക് ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു സമയവും
0: ആയിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പോയപ്പം ഒരു സ്നേഹ സമ്മാനം തന്നിട്ട് പോയതാണ് ഒരു കാസറ്റ്.
1: അപ്പൊ ആ കാസറ്റ് ഇടുമ്പം ആദ്യമായിട്ട് ഫസ്റ്റിൽ വരുന്ന ഒരു പാട്ട് എപ്പോഴും കേൾക്കുമ്പോ എനിക്ക് ആ പഴയ ഓർമ്മകളിലേക്ക് ഞാൻ പോകും.

0: അങ്ങനെ
1: അപ്പൊ അഞ്ചാറ് മാസം കഴിഞ്ഞാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ അതെ അതെ ഒരു ഒക്ടോബറിലായിരുന്നു.
0: ഹസ്ബൻഡിന്റെ പേരെന്താണ്?
1: രത്നാകരൻ എന്നാണ്. ഹസ്ബൻഡ് കഴിഞ്ഞ വർഷം നവോദയ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ ആയിട്ട് റിട്ടയർ ചെയ്തു. മാഹി നവോദയെന്ന്.
0: ശരി. അപ്പോ അന്ന് ഈ എൻഗേജ്മെന്റ് ചെയ്തിട്ട് ഇങ്ങനെ മാസങ്ങളോളം വെക്കുന്ന പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല.
1: ഫസ്റ്റ് ആ ഒരു സമയത്ത് ഞങ്ങളുടേതായിരുന്നു തോന്നുന്നു. ഫസ്റ്റ് ടൈം ഇങ്ങനെ ദൂരെയാണല്ലോ ജോലി.
0: ഓ ഓ, ആ പാട്ടുകളും കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അല്ലെ? ആറു മാസം അങ്ങനെ കഴിഞ്ഞുപോയി. നല്ലൊരു കാലം അല്ലേ?
1: അതെ, നല്ല ഏറ്റവും നല്ല ജീവിതത്തിലെ കല്യാണം കഴിഞ്ഞൊരു എൻഗേജ്മെന്റ് അടക്കമുള്ള കാലമാണ് എപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ
0: യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് പ്രശ്നമാകും.
1: അതെ അതെ അതെ അതെ,
0: നമുക്കറിയാം. നല്ല സുഖമുള്ള കാര്യമാണല്ലോ അല്ലേ?
1: അതെ അതെ അതെ അതെ,
0: നമ്മളെ ശരിയായ യഥാർത്ഥ ജീവിതത്തിലോട്ട് എത്തുന്ന സമയത്താണ് നമ്മുടെ ഒരു ഭാര്യയായിരിക്കുക എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ ഒരു കാര്യമല്ലല്ലോ. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. നമ്മൾ ആ ഉത്തരവാദിത്തങ്ങൾ എവിടെ വരുന്നു അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. സ്വപ്ന ലോകത്ത് നിൽക്കുന്ന പോലെയല്ലല്ലോ. അപ്പൊ അതാണ്, അത് പലരും അത് തിരിച്ചറിയുന്നില്ല. അപ്പം ഭാര്യയും ഭർത്താവുമ്പം ഈ ഒരു ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ടാണ് അവിടെ ഒരു സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞ് നല്ല സ്നേഹത്തോടെ പോവാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ?
1: ഒന്നിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പോവാനുള്ള ഭാഗ്യം ഉണ്ടായി. നവോദയ സ്കൂൾ ആയത് കാരണം അറിയാലോ. ഫസ്റ്റ് കഴിഞ്ഞപ്പോ സിക്കിമിൽ പോയി, പിന്നെ ഞങ്ങള് ചിക്മംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അവിടെ 4 വർഷം, പിന്നെ അവിടുന്ന് ഗുജറാത്തില് 4 വർഷം, പിന്നെ അവിടുന്ന് തിരുവനന്തപുരത്ത് എത്തിയപ്പോ 10 വർഷം. അവിടുന്നാണ് ഞാൻ എന്റെ മക്കളൊക്കെ വലുതായപ്പോ, മോനും മോളൊക്കെ വലുതായി. അപ്പൊ ഒരു 9ാം ക്ലാസ്സിലായി മോൻ. അപ്പോഴാണ് ഞാൻ BSc എഴുതിയത്. തിരുവനന്തപുരത്ത് നിന്നാണ് എനിക്ക് ജോലി കിട്ടിയത്.
0: കല്യാണം കഴിഞ്ഞ് ഒത്തിരി വർഷം കഴിഞ്ഞിട്ടാണ് ജോലിയിൽ കയറുന്നത് അല്ലേ?
1: അതെ അതെ, ഒരു പെർമനന്റ് ജോലി. അതിനിടയ്ക്ക് അതൊക്കെ ടീച്ചിങ് പ്രൊഫഷൻ ആക്കിയിരുന്നു.
0: ഓ, നമുക്ക് പലപ്പോഴും തോന്നും കഴിഞ്ഞതെല്ലാം നല്ലത് അല്ലേ? കഴിഞ്ഞത് നല്ലതായിട്ട് നമുക്ക് തോന്നുന്നതോ?
1: ഒരു പാട്ടിന് എപ്പോഴും നമ്മള് പിന്നോട്ട് വലിക്കാനുള്ള
0: ശേഷിയുണ്ട്
1: അല്ലേ? നല്ല ഓർമ്മകളില്
0: ഒരുപാട് വിഷമിപ്പിക്കുന്ന ഓർമ്മകളായാലും അതിനും ഒരു സുഖം ഉണ്ടാകുമായിരിക്കും. അതല്ലേ നമ്മൾ ഓർമ്മകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ മക്കൾ എന്താ ചെയ്യുന്നത് രണ്ടുപേരും?
1: ആ, മകന്റെ കല്യാണം കഴിഞ്ഞു. അവനൊരു കൊച്ചായി, ബാംഗ്ലൂർ IT പ്രൊഫഷണൽ ആണ് അവന്. ആ മോളും അങ്ങനെ MSc കഴിഞ്ഞ് ഇപ്പം അവളെ ആ കമ്പനി ഹൈദരാബാദിലാണ് അവള്. അവളും IT ആണ്. ആ, രണ്ടാളും ഡാറ്റാ സയൻസ് എടുത്ത്
0: പഠിച്ചു
1: നല്ല ജോലിയൊക്കെ ആയി.
0: ഇപ്പൊ ഇവിടെ മെനസാറ് റിട്ടയർ ആയി. പിന്നെ രണ്ടുപേരും കൂടെ ഇവിടെ പഴയ ഓർമ്മകളും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിയുന്നുണ്ട് അല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ എന്നാ.

പാട്ടുകൾ നമ്മെ എന്തിനെയൊക്കെയോ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആളുകളെ, ചിലത് ജീവിതാനുഭവങ്ങളെ, മറ്റു ചിലത് കാലഘട്ടങ്ങളെ. പാട്ടുകൾ ഉണർത്തുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കാനായി നിങ്ങൾക്ക് വിളിക്കാം 0497295607. 0497295607 എന്ന നമ്പറിൽ വാട്സപ്പ് നമ്പർ 8281311344.

0: ഹലോ,
1: ഹലോ,
0: ആരാണിത്?
1: ഞാൻ പ്രഭാകരൻ, പുത്തൂരാണ് എന്റെ സ്ഥലം. കരിവള്ളൂർ കേരളം പഞ്ചായത്തിൽ പുത്തൂർ.
0: ഓക്കെ, കരിവള്ളൂർ പുത്തൂർ. എന്താ ജോലി ചെയ്യുന്നത്?
1: കർഷകനാണ്, നൂതന കൃഷി രീതികൾ ചെയ്യുന്നത് കർഷകനാണ്.
0: അത് ശരി.
1: ഞാന് പ്രവാസിയായിരുന്നു മുന്നേ, ഒരു 10-25 വർഷം കേരളത്തിലായിരുന്നു. അപ്പൊ 2009 തിരിച്ചു വന്നിട്ട് ഞാൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കൃഷി എന്നുവെച്ചാല് കുറച്ച് ഹൈടെക് ആയ കൃഷിയാണ്. കൃഷിഭവൻ പറഞ്ഞ രീതിയിൽ കുറച്ച് ഹൈടെക് ആയിട്ട് കൃഷി ചെയ്യുന്ന കർഷകനാണ്.
0: ഇതിനുള്ള ട്രെയിനിങ് എല്ലാം കൃഷിഭവനിൽ തന്നെ തന്നത്?
1: ഇതിന്റെ ട്രെയിനിങ് എല്ലാം കൃഷിഭവനിൽ
0: തന്നത്. അതില് വിജയിച്ച ഒരാളാണ്. അതെ, നമ്മളിപ്പോ എല്ലാം അങ്ങനെയല്ലേ. നമ്മളിപ്പം പൊതുവെ പറയും ഹാർഡ് വർക്കിന് പകരം സ്മാർട്ട് വർക്ക് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ കൃഷി രീതിയിലും നമ്മൾ ആ മിതമായ സൗകര്യങ്ങളും നമ്മുടെ വിഭവങ്ങളും, അതിപ്പം ജലവും അങ്ങനെയാണല്ലോ അല്ലെ, തീർന്നു തീർന്നു പോകുന്നു എന്നെല്ലാം പറയും. അപ്പൊ അതിനെയൊക്കെ മിനിമം ഉപയോഗിച്ചിട്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ആ ഇത് നമ്മൾ കൃഷിയിലും അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. അതില് വിജയിച്ച ഒരാളാണ്. സന്തോഷം ഇങ്ങനെ ഒരു ഓർമ്മ പങ്കുവെക്കുന്ന ഒരു പ്രോഗ്രാമില് വന്നത്. അപ്പൊ ഇപ്പം ഏത് പാട്ടാണ് നമ്മളിപ്പം നമ്മുടെ ജീവിത മാർഗം? ഇവിടെ കുറച്ച് നമ്മളവിടെ ഒരു സെന്റിമെന്റ്സ് കാര്യങ്ങളൊക്കെ ആണല്ലോ ഇവിടെ പറയുന്നത്. ഓക്കെ, അങ്ങനെ എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കുന്ന ഒരു ഗാനം ഏതാണ്?
1: പ്രമേയ സരോവര തീരുന്നുള്ളൊരു പാട്ടാണ് എനിക്ക് വേണ്ടത്.
0: അപ്പൊ അത് ഇത്രയേറെ മനസ്സിൽ വെക്കാനുള്ള കാരണം എന്താണ്?
1: 75-76 കാലഘട്ടം നമ്മുടെ തൃശ്ശൂരി മേഖല പൊതുവെ കാർഷിക ഗ്രാമമാണ്. അപ്പൊ പ്രത്യേകിച്ച് പണി കുറവാണ്. നമ്മൾ ഈ ഒരു 3-4 ഭൂമിയുടെകളും അതിനോടനുസരിച്ച് കുറച്ച് ആൾക്കാർ പണി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു തൊഴിലോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളെ കരിവള്ളൂർ മേഖലയിൽ ജീവിപ്പണിയാണ്. ജീവിപ്പണി നയിക്കുന്നു.
2: 6-ാം ക്ലാസ് വരെ സ്കൂൾ പോയി. അതിനുശേഷം നമ്മൾ ഈ തൊഴിൽ മേഖല വെച്ചാൽ കാര്യമായിട്ട് ഇവിടെ വീടിപ്പണിയാണ് കരുവള്ളൂര്. അപ്പൊ ആടത്തേക്ക് നമ്മൾ നടന്നു പോയി, ഇവിടുന്ന് 8-7 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. അപ്പൊ നടന്നു പോകുമ്പോൾ അന്നേരം എനിക്ക് ആകാശവാണിയായിട്ട് ഭയങ്കര ബന്ധമാണ്. ഇവിടുന്നൊരു 2 കിലോമീറ്റർ നടന്നിട്ടാകുമ്പോൾ ഒരു സ്ഥലമുണ്ട്, വണ്ണാരത്ത് ഉണ്ട്. ആടുന്ന ഒരു പ്രാദേശിക വാർത്ത കേൾക്കും. പിന്നെ പരിയേരി മണക്കാട്ട് അടുത്തുമ്പോൾ ഡൽഹി വാർത്ത കേൾക്കും. അങ്ങനെ 8 മണിയാകുമ്പോൾ ഞങ്ങൾ കരിവള്ളൂരെത്തും. ആ ഒരു കണ്ടീഷനില. അപ്പൊ എന്റെ ഒരു പ്രശ്നം ഞാൻ ഈ രണ്ടേട്ടന്മാരെയും ചോറ് എടുത്തിട്ടാ ഞാൻ പോലെ.
0: രണ്ടേട്ടന്മാരും അവിടെ ബീഡി തിരക്കുന്നുണ്ട് അല്ലേ.
1: മൂന്നാറ്റിലെ ഭക്ഷണവും ഞാൻ ഉണ്ടോ? അപ്പൊ എന്റെ ഞാൻ പൊതുവെ ഹൈറ്റ് കുറവാണ്. എനിക്ക് 4 കട്ടിന്റെ ചോറ് കൊടുത്തിട്ട് പോകുമ്പോ എല്ലാരും ഒന്ന് നോക്കുക. അപ്പൊ പിന്നെ കുറെ ആൾക്കാരുണ്ടാവും നടന്നു.

0: അങ്ങനെ നമ്മളൊരു ആ കരുവള്ളി ഉരത്തിയിട്ട് ഈ വീടിപ്പണി ആദ്യം ഈ ലോക്കൽ വീടിയാണ് ഭാരത വീടി. അതിന് തെറ്റാൻ പഠിച്ചതിന് ശേഷം രണ്ടു മൂന്ന് ദിവസം തെറ്റി ഒരാഴ്ച തെറ്റിയതിന് ശേഷം സാധുക്ക് ഏട്ടന്റെ അസിസ്റ്റന്റായിട്ട് ഞാൻ പോകുന്നു. അപ്പൊ ഏട്ടനെ വെച്ച് കെട്ടിക്കൊണ്ട് കെട്ടാൻ പഠിച്ച് ഒരു മാസം എല്ലാവുമ്പോൾ ഈ സാധു വീടിൽ ഏട്ടന്റെ കൂടെ കെട്ടാൻ നിന്നു. എന്നാലും ഈ ഏട്ടനെ എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കര ഗുരുശിഷ്യ വന്നായി വീടി മേഖലയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്നാലും അടിയാണ് ഈ അടിയാണ് അത് അതൊപ്പം മറക്കൂല. വീട്ടിലെത്തിയാ പിന്നെ ഏട്ടനെ ഞാൻ ആദ്യത്തെ ഭയങ്കര ഇതാണ് ഗുരുശിഷ്യ ബന്ധം ഭയങ്കര ഇതാണ്. ഞാൻ മുറത്തിന്റെ അപ്പം കെട്ടാൻ പഠിക്കുന്നത് തന്നെയാണ് ഏട്ടൻ തെരച്ചു തരുമ്പോൾ നമ്മൾ കെട്ടിക്കൊടുക്കണം. കെട്ടിയിട്ട് ബാലൻസ് ആയാൽ പിന്നെ നമുക്കത് കവർ ചെയ്യാൻ പറ്റില്ല. രണ്ട് വീടിയൊക്കെ വെച്ചാൽ പിന്നെ അത് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കൂലിയൊന്നും കിട്ടൂല. ആദ്യത്തെ കൂലിയൊന്നും നമുക്ക് കിട്ടൂല. ഏട്ടൻ വാങ്ങിച്ചോളാം വീട്ടിൽ കൊടുക്കുന്നതല്ല നമുക്കായിട്ട് എനക്കായിട്ട് സാമ്പത്തിക ഇതൊന്നും ഇല്ല. ചിലപ്പോ എന്തെങ്കിലും ഏടെങ്കിലും പോണെങ്കിൽ അതിനോട് ചോദിച്ചിട്ട് അങ്ങനെ പോലെ. അപ്പൊ ആ കാലഘട്ടത്തിൽ ജോലി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം നമ്മളെ കമ്പനിയിൽ ഒന്നിരിക്കും. അവര് കുറച്ച് പത്ര വായന, കവിത വായന, അവരെ ഇഷ്ടപ്പെട്ട പാട്ട് പാടൽ, അങ്ങനെ ഒരു കുറച്ച് ഒരു മൂന്നാല് ചെറുപ്പക്കാർ. അങ്ങനെ അന്നേരം പിന്നെ മനുഷ്യന്റെ കൈകൾ മരിക്കാത്ത കൈകൾ ുന്ന കൈകൾ പിന്നെ കടം വേണ്ടേ മുൻചത്തൊരു പന്തൻ കുത്തി മുൻകൂട്ടാതെ എനിക്ക് നല്ല ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതിനെ കേൾക്കാൻ. ചെറിയ വരുന്നേരം ഒരു 12 അത്രയും ഇല്ല അത്രയും ഇല്ല. അപ്പൊ അതിന് ഏട്ടൻ നമുക്ക് അവിടെ ഇരുന്നിട്ട് അധികം വൈകുന്നേരം ഉച്ചക്കേശം അധികം അവര് വന്നിരിക്കും നമ്മളെ കമ്പനിയിൽ. ചില ഓരോരാളും ഓരോ പാട്ട് അങ്ങനെ ഒരു ആഗ്രഹത്തനുണ്ട്. അയാളെ ഏകദേശം ഏകദേശം എപ്പോ അധികവും പാടുന്നൊരു പാട്ടാണ് പ്രണയസ്വരൂപരത്തീരം പണ്ടൊരു പ്രത്യൂഷ സംജ്ഞാമീരം പ്രകാശവലയമണിയൊരുക്കും രസാപുഷ്പമായി. അപ്പൊ ഞാനിപ്പോ ഇപ്പൊ ആ പാട്ട് തന്നൊരു ഭയങ്കര ഇപ്പൊ ചെറുപ്പത്തിലേ കേൾക്കുന്ന ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാഘവാട്ടം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പച്ചക്കറി എല്ലാം ഇങ്ങനെ സ്കൂട്ടറിലെടുത്ത് ഞാൻ കരുവള്ളൂര് പയ്യന്നൂരെല്ലാം പോകും. അപ്പൊ ഈ രാവിലെ ഉറങ്ങിയിരുന്നേക്കുന്നോണ്ട് ഒരു 4 മണിക്കല്ലേ ഉറങ്ങിയിരുന്നേക്കുന്നു. അപ്പൊ ഒരു 10 എല്ലാം ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ച് വരുമ്പോ കണ്ടിങ്ങനെ ഒരു ഉറക്കിങ്ങനെ വരികയാണ്. അപ്പൊ ഞാനെപ്പോഴും ഒരു പാട്ടാണ് ഈ പാട്ട് മനസ്സിലങ്ങനെ കറക്റ്റ്.
1: അപ്പൊ എന്ന് വെച്ചാല് നിങ്ങള് ഇപ്പം കൊറേ കാര്യങ്ങൾ പറഞ്ഞു. ഏട്ടന്റെ അടുത്ത് കിട്ടിയിട്ടുള്ള റാഗിങ് അല്ലേ, ചോറ് പാത്രം രണ്ടാൾക്ക്, മൂന്നാളത് പിടിച്ചിട്ട് നടത്തിക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏട്ടൻ ഗുരുവാവും, പിന്നെ അവിടെ ശിക്ഷണമായി അല്ലെ, തിരിച്ചു വരുമ്പം വീണ്ടും ഏട്ടനായി അല്ലേ. അങ്ങനെയൊക്കെ നല്ല രസമുള്ള കാലമായിരുന്നു അന്നേരം. കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അല്ലേ, നമ്മൾ നഷ്ടപ്പെട്ടു പോയ ആ കാലങ്ങളെയൊക്കെ വീണ്ടും അനുഭവിപ്പിക്കുന്ന ചില ഇത് സംഗതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പാട്ട്. അപ്പൊ ഈ പ്രണയ സരോവരം ഇപ്പൊ കേൾക്കുമ്പോഴും നിങ്ങളെ മനസ്സ് ഇവിടെയെല്ലാം എത്തിച്ചേരുന്നുണ്ട്. അങ്ങനൊരു ഗാനം അല്ലേ. ശരി, കേൾക്കാം. ഓക്കേ.

ശോഭന മുഴപ്പിലങ്ങാടിന്റെ മെസ്സേജ്. എന്റെ സ്വന്തം വീട് കതിരൂരാണ്. വളരെ കഷ്ടപ്പെട്ടാണ് അച്ഛനും അമ്മയും ഞങ്ങൾ അഞ്ചു മക്കളെ വളർത്തിയത്. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ജ്യോതി ടാക്കീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. അച്ഛന് ഒരു ചായപ്പീടിക ഉണ്ടായിരുന്നു. അതിന്റെ മുറിയിലാണ് ഞങ്ങൾ വളർന്നത്. ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ജ്യോതി ടാക്കീസിൽ സിനിമയ്ക്ക് പോകും. ഞങ്ങൾ പോകുമ്പോൾ ടാക്കീസിൽ എപ്പോഴും ഒരു ഗാനം കേൾക്കാറുണ്ടായിരുന്നു. ഇന്നും ആ ഗാനം മനസ്സിൽ ഒരു ഓർമ്മയായി മായാതെ നിൽക്കുന്നു. മീൻ എന്ന ചിത്രത്തിലെ സംഗീതമേ നിൻ പൂഞ്ചിറകിൽ.

0: ഹലോ,
1: ആരാണ്?
0: ഇത് മിനി രാജീവൻ.
1: മിനി രാജീവൻ. മിനി രാജീവൻ എവിടുന്നാണ് വിളിക്കുന്നത്?
0: പയ്യന്നൂര് പാടിയോട്ട് ചാലിൽ നിന്നാണ്.
1: ഓക്കെ. ഈ രാജീവേട്ടൻ എന്താ ജോലി?
0: രാജീവേട്ടന് പശു ഫാം നടത്തുന്നത്.
1: മിനിയുടെ പരിപാടി എന്താ? ഇതിന്റെ അകത്ത് എന്തെല്ലാം മിനി ചെയ്യുന്നുണ്ട്?
0: നമ്മള് രണ്ടുപേരും കൂടിയാണ് ഇത് ചെയ്യുന്നത്.
1: അങ്ങനെ
0: കൊറേ പശുക്കളുണ്ട്.
1: എത്ര പശുക്കളുണ്ട്
0: ഇപ്പൊ? ചെറിയ കുഞ്ഞും കുഞ്ഞുങ്ങളടക്കം, എരുമയും കുഞ്ഞും എല്ലാം അടക്കം 17 പശുക്കളുണ്ട്.
1: ഓ, വലിയ വലിയ സംഭവമാണ്. ഓക്കെ. എപ്പോഴും നമുക്ക് അതിനെ, പശുവിനെ നമ്മള് കുട്ടികളെ നോക്കുമ്പോൾ നോക്കണല്ലോ. അപ്പൊ അതിന്റെ പണികൾ, അതിന്റെ പുറകിനെ തന്നെയും അതിന്റെ പണികളിലും കൂടുതലും ഉണ്ടാവുക അല്ലേ?
0: അതെ അതെ.
1: ഓക്കെ. അപ്പൊ ഇപ്പൊ ഏത് ഗാനാണ് പറയുന്നത്?
0: ഗുരുവായൂർ കേശവന്റെ എനിക്ക് പൊട്ടുകൂട്ടാനിലെ പാട്ടാണ്. ഈ പാട്ട് എന്റെ അച്ഛന് വലിയ ഇഷ്ടായിരുന്നു. അച്ഛൻ മരിച്ചിട്ട് കൊറേ 17 വർഷമായി. ഇപ്പോ 4 മക്കളാണ്, 2 പെണ്ണും 2 ആണും. അതിന് ഇളയവളാണ് ഞാൻ.
1: അപ്പൊ ഈ ഒരു ഓർമ്മയാണ് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ. അങ്ങനെ
0: അതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. പിന്നെ എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടായിരുന്നു. അപ്പൊ ഗുരുവായൂർ കേശവനെ പ്രതിമ കാണുന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോ വാശി പിടിച്ചോണ്ടിരുന്നു. അപ്പൊ ഒരു ദിവസം അങ്ങനെ വാശി പിടിച്ചോണ്ടിരുന്നപ്പോ ഈ റേഡിയോയിൽ ഈ പാട്ട് തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ഇന്ന് എനിക്ക് പൊട്ടുകൂട്ടാനിലെ പാട്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു ഗുരുവായൂർ കേശവന്റെ പാട്ടാണെന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പൊ കുറച്ച് കേട്ടപ്പോ ഞാൻ ഈ കരച്ചിൽ നിർത്തി ഈ പാട്ട് കേൾക്കാൻ തുടങ്ങി. അപ്പൊ അതിനുശേഷം അച്ഛൻ എപ്പോഴും പറയുന്നു നിന്റെ പാട്ടാണത്, നിനക്ക് ഇഷ്ടമുള്ള പാട്ടല്ലേ അത് എന്നൊക്കെ പറഞ്ഞ് എന്നോട് നല്ല ഇതാണ് പറഞ്ഞത്.
1: ഗുരുവായൂർ പിന്നെ പോയോ?
0: ആ, ഗുരുവായൂർ അതിനുശേഷം 2 പ്രാവശ്യം പോയി. അത് ഇപ്പൊ കൊറേ വർഷമായി. ഇപ്പോഴും പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെ പറ്റുന്നില്ല.
1: പശുവിനെ പട്ടിണി കിടാൻ പറ്റൂലല്ലോ അല്ലേ?
0: അതെ അതെ അതെ.
1: നിങ്ങൾ രണ്ടുപേരും അവിടെ ഇല്ലാതെ ഒന്നും നടക്കൂല.
0: അതന്നെ.
1: ഇപ്പൊ ആരാ ഉള്ളത് നിങ്ങളുടെ വീട്ടില്? മിനിയും രാജീവേട്ടനും പിന്നെ ആരാ ഉള്ളത്?
0: 2 മക്കളും.
1: 2 കുട്ടികൾ. വലുതായോ? എത്ര വയസ്സുണ്ട്?
0: മൂത്തമോൻ +1 ഇനിയിപ്പോ ചേർന്നിട്ടുണ്ട്, കമ്പല്ലൂർ സ്കൂളിലാണ്.

0: രണ്ടാമത്തെ മോള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു വൈക്കര സ്കൂളിൽ.
1: മിനി പറഞ്ഞിരിക്കുന്നത് അച്ഛനെ ഓർത്തുകൊണ്ടുള്ള ഒരു ഗാനം ഇന്നെനിക്ക് പൊട്ടുകൂട്ടാൻ അല്ലേ.

0: ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.
1: നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ശീപ പുഷ്പരാജ്, സാങ്കേതിക സഹായം പി വി രമേശൻ, സജിത് കുമാർ തലശ്ശേരി, രതീഷ് പി കെ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്. ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
5: ആകാശവാണി കണ്ണൂർ. ഇപ്പം പ്രധാന വാർത്തകൾ. ന്യൂസിലാൻഡിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വളർന്നുവരുന്ന പങ്കാളിത്തത്തിന്റെ ശക്തിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ട് രാജ്യങ്ങൾക്കും മുന്നിൽ വളർച്ചയുടെ വിശാലമായ അവസരങ്ങളുണ്ടെന്നും ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. എയിംസ് ആരംഭിക്കുന്നതിന് സംസ്ഥാനത്തെ 10 സ്ഥലങ്ങൾ തീരുമാനിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ ആശുപത്രി കെട്ടിടങ്ങളുടെ അപാകതകൾ പരിഹരിക്കുമെന്നും ആരോഗ്യവകുപ്പിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ നമ്പ്രാണിക്കടവ് റെഗുലേറ്റർ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്തത്. സംസ്ഥാനത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളുടെ കാര്യത്തിൽ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് മുൻമന്ത്രി ബി ശിവൻകുട്ടി. നിലവിലെ മോശം കാലാവസ്ഥയും ശക്തമായ മഴയും കൊടുങ്കാറ്റും കണക്കിലെടുത്ത് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി വേഗത്തിൽ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ക്ലോക്ക് ടവർ തകർന്നതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം നിർത്തിയ 1-3 പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തന സജ്ജമായി. 4ാം പ്ലാറ്റ്ഫോം പതിവ് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. 2ാം പ്ലാറ്റ്ഫോമിന് സമീപം അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് എം കെ രാഘവൻ MP സ്റ്റേഷൻ നവീകരണ നിർമ്മാണ പ്രവൃത്തി മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കണമെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലെ അടുത്ത മത്സരത്തിൽ നാളെ നോർവേ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ റോസ്ബോൾ സ്റ്റേഡിയത്തിൽ

0: England and Argentina to face Switzerland in quarterfinals tonight. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the midday news.
1: Regal
2: Akashavani. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, 9-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ബിൻസിലാൽ ചിതറ, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: ഹലോ, ആ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ഹിയർ. ആരാ?
1: കൃഷ്ണകുമാർ സാർ, ഇത് ഞാനാണ് മഞ്ജുനാഥ ഷെട്ടി, ബാംഗ്ലൂരിൽ നിന്ന്.
0: ഓ മഞ്ജുനാഥ്, ഈ മൊബൈലിന് നമ്പറാണ് വന്നത്, അതുകൊണ്ട് ആളെ പിടികിട്ടിയില്ല. അതിരിക്കട്ടെ, എങ്ങനെ പോകുന്നു നിങ്ങളുടെ അന്വേഷണം?
1: അത് പറയാനാണ് സാർ ഞാൻ വിളിച്ചത്. മേഘ എന്ന പെൺകുട്ടിയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് അവരുടെ ഹസ്ബൻഡിനെയോ വീട്ടുകാരെയോ ഫ്രെയിം ചെയ്യാൻ നമുക്ക് തെളിവുകളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല സാർ.
0: ഓ, അങ്ങനെയാണോ?
1: അതെ സാർ, അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലും മേഘയെ കാണാതായ ഉടനെ അവരുടെ അച്ഛൻ രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. അന്നത്തെ പരാതിയും എന്നിട്ട് FIR ഞാൻ തപ്പിയെടുത്തു. അന്ന് ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചെടുത്തപ്പോൾ നൽകിയ അതേ സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് ഇപ്പോഴും അവർ നൽകുന്നത്.
0: അപ്പോ
1: അതെ, ഹസ്ബൻഡോ റിലേറ്റീവ്സോ ആരെങ്കിലും ബോധപൂർവം കള്ളം പറഞ്ഞു വന്നോ എന്തെങ്കിലും മറച്ചു വെച്ചു എന്നോ എനിക്ക് തോന്നുന്നില്ല സാർ.
0: മേഘ ആരെങ്കിലും അപകടപ്പെടുത്തിയെന്ന് കരുതാൻ ചാൻസ് ഇല്ല അല്ലേ?
1: 98% ഇല്ല. താങ്കൾ വിളിച്ചു പറഞ്ഞതിനാൽ ഞാനൊരു അൺഒഫീഷ്യൽ അന്വേഷണമാണ് നടത്തിയത് സാർ. ഇനി നമുക്ക് എന്തെങ്കിലും മൂവ്മെന്റ് വേണമെങ്കിൽ കോർട്ട് മുഖാന്തരം നീങ്ങാനേ പറ്റൂ.
0: മനസ്സിലായി. ഞാൻ മഞ്ജുനാഥിനോട് പറഞ്ഞിരുന്നല്ലോ, വിവാഹ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഫ്രോഡ് നടക്കുന്നുവെന്ന് സൂചന കിട്ടിയപ്പോഴാണ് ഞാൻ ഈ ഹസ്ബൻഡിനെയും ഫാമിലിയെയും ആദ്യം കാണുന്നത്. അവർ അന്നെന്നോട് പറഞ്ഞത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക മാത്രമേ എനിക്കിതുകൊണ്ട് ഉദ്ദേശമുള്ളൂ.
1: അന്ന് സ്റ്റേറ്റ്മെൻ്റ് നൽകിയ എല്ലാവരെയും ഞാൻ കണ്ട് സംസാരിച്ചു. മിസ്സിങ്ങായ മേഘയുടെ ഒരു കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെൻ്റ് പ്രകാരം മേഘ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആരോ ഒരുക്കിയ ഒരു സർപ്രൈസിന് വേണ്ടിയാണെന്നാണ്.
0: ആ കൂട്ടുകാരി?
1: ആ കുട്ടി ഇപ്പോൾ ഇന്ത്യയിലില്ല, IT സെക്ടറിലായതിനാൽ ഫോറിനിൽ പോയി സെറ്റിൽ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
0: കൂട്ടുകാരി പറഞ്ഞ സർപ്രൈസ് ഒരുക്കി ആളുടെ പേര് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
1: അന്ന് കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് പ്രകാരം കൂട്ടുകാരി ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പേര് രേഖപ്പെടുത്തിയെടുത്ത് മഷി പടർന്നതിനാൽ അക്ഷരങ്ങൾ വ്യക്തമല്ല.
0: അത് ദുരൂഹമാണല്ലോ മഞ്ജു. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പി കമ്പ്യൂട്ടറിൽ കാണുമല്ലോ, അത് ചെക്ക് ചെയ്തിരുന്നോ?
1: ഞാൻ ചെക്ക് ചെയ്തു സാർ. എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റുകയല്ല ചെയ്തത്, അവയൊക്കെ സ്കാൻ ചെയ്ത് ഫയലാക്കിയിട്ടാണ് സേവ് ചെയ്തത്. അതിനാൽ
0: അതേ മഷി പടർച്ച സ്കാൻ ചെയ്ത കോപ്പിയിലും അല്ലേ?
1: യെസ്, യു ആർ റൈറ്റ് സാർ.
0: ഫെർദർ ഇൻവെസ്റ്റിഗേഷനിൽ ഫാമിലി താല്പര്യപ്പെടാത്തതിനാൽ മിസ്സിംഗ് കേസിൻ്റെ അന്വേഷണം പിന്നെ ഒരു ഡ്രോപ്പും ആക്കി.
1: കറക്റ്റ്.
0: താങ്ക് യു മഞ്ജു, അൺഒഫീഷ്യലായി ഇത്രയൊക്കെ ചെയ്തു നൽകിയതിന് ഒരുപാട് നന്ദി.
1: അതിൻ്റെ ഒന്നും ആവശ്യമില്ല സർ, ഇതെൻ്റെ ജോലിയുടെ ഭാഗം തന്നെയാണ്. ഓക്കെ, ബൈ കൃഷ്ണമോ സർ.
0: ബൈ മഞ്ജു.

0: Excuse me, madam. If it is not too much trouble, could you help me?
1: Help? What happened?
0: This Uber driver not ready to accept UPI money. Can you give some money in cash? I will pay it through GPay.
1: How much do you need?
0: It's 270 rupees.
1: Okay. Here, 300 rupees.
0: Thank you, madam. Driver, illi 300. Keep the balance. Thank you again. I approached two or three people, but no one helped.
1: Not their fault. No one carries cash these days.
0: That's right. Okay, I'm Chidambaram. Give your number. I will transfer the amount.
1: Chidambaram, then there is some secret hidden behind you. I will show my QR code. Scan it.
0: Everyone says this when they hear my name. But I am an open person. Check. Amount is transferred.
1: Okay, got it. Thank you.
0: 1 minute. There is a new saying in our place. Johnson Marsh, black tea and rain. What about a black tea?
1: Johnson Marsh? Then you are a Mallu?
0: Yes. I am from Kerala, Trivandrum.
1: Oh, പേര് പറഞ്ഞപ്പോ തമിഴ് എന്നാ കരുതിയത്. കട്ടൻ ചായ വേണേ കുടിക്കാം. പക്ഷേ ഇപ്പൊ മഴയും സംഗീതമൊന്നും ഇല്ലല്ലോ. സ്ട്രീറ്റിലെ ബഹളമല്ലാതെ.
0: മഴയുടെ സംഗീതം പോലെ നിങ്ങളുടെ സംസാരമുണ്ടല്ലോ.
1: അതിത്തിരി കൂടിപ്പോയി. ഒരു സംശയം.
0: എന്താ?
1: ഇൻ കേസ് ചായ കുടിച്ചു കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ നേരം അവിടെ യു പി ഐ ഇല്ലെന്ന് കരുതുക, ക്യാഷ് വീണ്ടും ഞാൻ തന്നെ തരേണ്ടി വരുമോ?
0: സംശയം ന്യായമാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ കിച്ചണിൽ ചെന്ന് ഞാൻ തന്നെ അരിയാട്ടിയോ പാത്രം കഴുകിയോ കടം തീർത്തുകൊള്ളാം. താങ്കളെ ബുദ്ധിമുട്ടിക്കില്ല. സോറി, പേര് പറഞ്ഞില്ല.
1: ഓ, ഞാൻ അന്ന.

0: വരണം കൃഷ്ണകുമാർ സർ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ?
1: ഏയ് ഇല്ല, ചിത്ര ലൊക്കേഷൻ അയച്ചു തന്ന് നോക്കി ഞാനീ പോന്നു.

0: സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ?
1: ഏ ഇല്ല, ചിത്ര ലൊക്കേഷൻ അയച്ചു തന്ന് നോക്കി ഞാനീ പോന്നു.
0: ചിലപ്പോ ഗൂഗിള് നമ്മളെ ഇട്ട് വട്ടം കറക്കാറുണ്ടല്ലോ, അതാ ചോദിച്ചത്.
1: ആ ആട്ടെ, എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ജീവിതം?
0: കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാംഗ്ലൂർ എനിക്ക് പുതിയതൊന്നുമല്ല. 2 വർഷം മുമ്പ് വരെ ഞാൻ ഈ നഗരത്തിൽ തന്നെയായിരുന്നു.
1: അയ്യോ, അതെനിക്കറിയത്തില്ലായിരുന്നു. ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ഇവിടം വഴി വരേണ്ടി വന്നത്. ചിത്ര ഇവിടെ ഉണ്ടെങ്കിൽ മറ്റേ കേസിന്റെ അന്വേഷണ പുരോഗതി കൂടി ഒന്ന് അറിയിച്ചിട്ട് പോകാന്ന് കരുതി.
0: പറയൂ, എന്തായി സാർ അന്വേഷണം?
1: എന്റെ പഴയ ഒരു കൊളീഗായിരുന്ന ഒരു മഞ്ജുനാഥ ഷെട്ടി, അദ്ദേഹം വഴിയാ ഞാൻ ഈ അനൌദ്യോഗിക അന്വേഷണം നടത്തിയത്. അന്നത്തെ FIR സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ കക്ഷി തപ്പിയെടുത്തു. വീണ്ടും അതിൽ പറഞ്ഞ വ്യക്തികളെ ഒക്കെ കണ്ടെങ്കിലും മുന്നോട്ടു പോകാനുള്ള ഒരു തുമ്പും അവയിലൊന്നുമില്ല.
0: ഓ, അപ്പോ വീട്ടിൽ വെച്ച് ചന്ദ്രുവും അച്ഛനും പറഞ്ഞതൊക്കെ സത്യം തന്നെയാണല്ലേ?
1: ആകാനാണ് സാധ്യത. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തണമെങ്കിൽ ചിത്ര കോടതി വഴി മാത്രമേ ഇനി നടക്കൂ. 7 വർഷം പഴക്കമുള്ള ഒരു കേസ് വീണ്ടും ഓപ്പൺ ആകണമെങ്കിൽ അതാണ് പ്രൊസീജിയർ.
0: ഏയ്, അത് വേണ്ട. നമ്മൾ ഇതിൽ കക്ഷികളല്ലാത്ത സ്ഥിതിക്ക് അതും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ചന്ദ്രുവിന്റെ ഭാര്യ എവിടേക്കാണ് മറഞ്ഞു പോയത്?
1: ചിത്രയ്ക്ക് മാത്രമാണ് അത് കേൾക്കുമ്പോൾ കൗതുകം. ശരിക്കും പോലീസുകാരായ ഞങ്ങൾക്ക് ഇത്തരം കഥകളൊക്കെ ഏറെക്കുറെ സാധാരണ. അപ്രത്യക്ഷമായിട്ട് 10-12 വർഷം കഴിഞ്ഞ് തിരികെ എത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. മരിച്ചെന്ന് കരുതി ശവമടക്കം വരെ നടത്തിയ കക്ഷി 3-ാമത്തെ ദിവസം പൊങ്ങി വന്ന കഥയും ഈ അടുത്തുണ്ടായതാ.
0: അപ്പോ ആളെ തിരിച്ചറിയാതെയാണോ അടക്കം നടത്തിയത്?
1: ചില കേസുകളിൽ ലഭിക്കുന്ന മൃതദേഹം നന്നായി അഴുകിയതായിരിക്കും. കാണാതായവരുടെ ലിസ്റ്റ് വെച്ച് മാച്ച് ചെയ്ത് നോക്കും. ബന്ധുക്കൾ വന്ന് കണ്ട് തിരിച്ചറിയുകയും ചെയ്യും. എങ്കിലും പിശക് പറ്റുമ്പോൾ അത് വൻ വാർത്തയായി തീരും. ഞങ്ങൾ പോലീസുകാർക്ക് പിന്നെയും പണിയാവും.
0: കുഴിച്ചിട്ട ശവം പരേതന്റേതല്ലെങ്കിൽ ശരിക്കും പരേതനായ വ്യക്തി ആരാണെന്നല്ലേ?
1: അതെ അതെ. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ, നാട്ടിലേക്കുള്ള ട്രെയിനിന് സമയമായി.
0: അയ്യോ, ഇറങ്ങാറായോ? ഒരു ചായ പോലും ഞാൻ തന്നില്ല.
1: ഏ, അതൊന്നും സാരമില്ല. ആ പിന്നൊരു കാര്യം, മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തവരിൽ ഒരാളെ മാത്രം മഞ്ജുനാഥിന് വീണ്ടും കാണാൻ സാധിച്ചിട്ടില്ല.
0: അതെന്തുകൊണ്ടാണ് സാർ?
1: ആ കുട്ടി ഇപ്പോ വിദേശത്താ.
0: ആ വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റിലും വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടും കാര്യമില്ലല്ലോ.
1: ശരിയായിരിക്കാം ചിത്ര, പക്ഷേ മേഘയെ ഫോൺ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ ആളുടെ പേര് ആ കൂട്ടുകാരി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ആ പേരിന്റെ പുറകെ പോയിട്ടില്ല. ആ പേരാകട്ടെ FIR സ്റ്റേറ്റ്മെന്റിലും ഒന്നും വ്യക്തമല്ല.
0: എന്തെങ്കിലും സംശയിക്കത്തക്കതായി?
1: അങ്ങനെ ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ല. ചിത്ര ബാംഗ്ലൂരിൽ തന്നെ ഉള്ള സ്ഥിതിക്ക് വേണമെങ്കിൽ അതാരാണെന്ന് ഒരു അന്വേഷണം നടത്തിക്കോളൂ.
0: അപ്പോ അന്വേഷണം നടത്തിയ മഞ്ജുനാഥോ?
1: മഞ്ജുനാഥിന് ഇതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ഒഫീഷ്യലി ചില പ്രശ്നങ്ങളുണ്ട്. ആ കുട്ടിയുടെ അന്നത്തെ മൊബൈൽ നമ്പർ ഞാൻ ചിത്രയ്ക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ സാർ, മനസ്സിലായി. ഈ അന്വേഷണം ഇത്രയിടം വരെയെങ്കിലും എത്തിച്ചു തന്നതിന് ഒരുപാട് നന്ദി.
1: ഓക്കെ ചിത്ര, ഞാൻ ഇറങ്ങട്ടെ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഒൻപതാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ചിദംബരം, ജിജിൻ അതിയന്നൂർ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ പത്താം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: ആകാശവാണി കണ്ണൂർ.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
6: നമുക്ക് ആസ്വദിക്കാം
5: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

0: ആകാശവാണി കണ്ണൂർ. നാട്ടുവഴിയിൽ ഈണങ്ങൾ, പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നാട്ടുവഴിയിൽ ഈണങ്ങളിൽ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളുടെ വിശേഷങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കൂടെ ചങ്ങനാശ്ശേരിക്കാരിയായ ഒരു ചേച്ചിയുണ്ട്, പേര് ജെസ്സി അല്ലേ. എന്തുണ്ട് വിശേഷങ്ങൾ? കുറെ വർഷം നാട്ടിലില്ലായിരുന്നു. ഹസ്ബൻഡ് എവിടെയാണെന്ന് പറഞ്ഞത്?
2: ഹസ്ബൻഡ് ഇപ്പം ആസാമിലാണ്, ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്.
1: ഹസ്ബൻഡിന്റെ കൂടെ കുറെ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അല്ലേ. എത്ര വർഷമായിരുന്നു നമ്മുടെ കേരളം വിട്ട് പുറത്ത് പോയിട്ടുള്ളത്?
2: ഞങ്ങൾ 21 വർഷം കൊണ്ട് കേരളത്തിന് പുറത്തായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ നാട്ടില് എത്തിയത്.
1: ഇപ്പൊ ഹസ്ബൻഡ് റിട്ടയർ ആയോ?
2: ഇല്ലില്ല, ഹസ്ബൻഡ് ഇപ്പോഴും വർക്കിംഗ് ആണ്.
1: ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോയിട്ടുള്ളത്?
2: ഞങ്ങള് സിക്കിം, അരുണാചൽ പ്രദേശ്, ഡൽഹി, കാർഗിൽ, മണാലി, പിന്നെ പാസിഗഡ്, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങള് ഞങ്ങൾ പോയിട്ടുണ്ട്.
1: ജോലി സംബന്ധമായിട്ട് ഹസ്ബൻഡ് പല സ്ഥലങ്ങളിലും ആയിരിക്കും അല്ലേ?
2: അതെ അതെ അതെ, പല സ്ഥലങ്ങളിലായിരിക്കും ഇവർക്ക് പോസ്റ്റിംഗ് ആയിട്ട് കിട്ടുന്നത്. അപ്പം അത് വെച്ച് നമ്മൾ അങ്ങോട്ട് പിന്നെ ഫാമിലി ട്രാൻസ്ഫർ ആവും. മക്കള് പിന്നെ കേന്ദ്ര വിദ്യാലയത്തിൽ പഠിക്കുന്നതുകൊണ്ട് KV to KV ഞങ്ങൾക്ക് എപ്പോഴും ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. അത് ഇപ്പം ഞങ്ങൾ മോള് +2 കഴിഞ്ഞു, മോൻ 10th ക്ലാസ് കഴിഞ്ഞു. ഞങ്ങൾ നാട്ടിലോട്ട് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് വന്നതാണ്.
1: കുട്ടികളെ കുറിച്ചുള്ള ഒരു ഭാവി പ്രതീക്ഷകളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ആർമിയിലേക്ക് വിടണം എന്നാണോ? മോനാണോ മോളാണോ?
2: മൂത്തത് മോളും രണ്ടാമത്തത് മോനുമാണ്. അപ്പം അവർക്ക് ഇഷ്ടമാണ്, പപ്പായുടെ ഫീൽഡ് രണ്ടുപേർക്കും ഇഷ്ടമാണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ പ്രാവശ്യം ഇങ്ങനെ ഞങ്ങൾ നീറ്റ് എഴുതി നോക്കുന്നു. ആർമി നഴ്സിംഗ് കിട്ടുവാണെങ്കിൽ നല്ലതെന്നുള്ള രീതിയിലാണ് എഴുതുന്നത്.
1: ആ ഒരു ലക്ഷ്യമുണ്ട് മുന്നിൽ അല്ലേ?
2: അതെ അതെ, ഒരു ലക്ഷ്യമുണ്ട്. മോന് എയർഫോഴ്സ് ആണ് മോന്റെ ലക്ഷ്യം. അങ്ങനെ പപ്പായുടെ ഫീൽഡ് തന്നെയാണ് രണ്ടുപേരും ആഗ്രഹിക്കുന്നത്.
1: നമ്മുടെ നാട് വിട്ടു പോയി കഴിഞ്ഞാൽ നല്ലോണം ഭാഷ സംസാരിക്കാൻ പഠിക്കുന്നതാണ് അല്ലെ, ഹിന്ദിയൊക്കെ നന്നായിട്ട് പറയുമെന്നാണ് തോന്നുന്നത്.
2: അതെ അതെ, ഹിന്ദിയൊക്കെ 21 വർഷം കൊണ്ട് പുറത്തല്ലായിരുന്നോ, അതുകൊണ്ട് ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയാം.
1: എത്ര വയസ്സിലാണ് കല്യാണം കഴിഞ്ഞ് പോകുന്നത്? ആദ്യം പോയ സ്ഥലം ഏതായിരുന്നു?
2: ഞാൻ 21-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് പോയതാണ്. ആദ്യം ഞങ്ങൾ സിക്കിമിലാണ് പോയത്.
1: എന്ത് തോന്നി അവിടുത്തെ ഒരു കാലാവസ്ഥയും ആ ജീവിത സാഹചര്യങ്ങളൊക്കെ?
2: സിക്കിമിലെന്ന് പറഞ്ഞാൽ 12 മാസം നമുക്ക് കമ്പിളി ആവശ്യമാണ്. അതായത് തണുപ്പുള്ള ഏരിയയാണ് സിക്കിം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഹിൽ ഏരിയ ആണ് ഫുള്ള്. ആൾക്കാരൊക്കെ നല്ലതാണ്, ബുദ്ധിസ്റ്റുകളാണ് കൂടുതലും അവിടെ താമസിക്കുന്നത് മുഴുവൻ.

0: നമ്മുടെ മലയാളക്കാര് അവിടെ അടുത്തുണ്ടായിരുന്നോ, താമസ സ്ഥലത്തിന് അടുത്ത്?
1: ഉണ്ട്, നമ്മുടെ ആർമി ഫാമിലി ക്വാർട്ടർ ഉണ്ടല്ലോ, ആർമി ഫാമിലി ക്വാർട്ടറിൽ തന്നെ നമ്മുടെ ആൾക്കാര് മലയാളികളുണ്ട്. നോർത്ത് ഈസ്റ്റുകാർ ഒത്തിരി പേരുണ്ട്. എല്ലാരും കൂടെ നമുക്ക് പിന്നെ ആദ്യ സമയത്തൊക്കെ ഹിന്ദി അറിയാത്തത് കൊണ്ട് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പഠിച്ചു, പിന്നെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്യാൻ കിട്ടുമായിരുന്നു, ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ കിട്ടുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ തന്നെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാൻ പോവുമായിരുന്നു.
0: അപ്പം ഇവിടെ നിന്ന് ബി എഡ് ചെയ്തോ?
1: അല്ല, ഞാൻ ടി ടി സി പഠിച്ചായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ സ്കൂളുകളിലെല്ലാം വർക്ക് ചെയ്യുമായിരുന്നു.
0: അങ്ങനെ അവിടെ 21 വർഷത്തെ പല സ്ഥലങ്ങളിലും ആയി കറങ്ങി വന്ന് നാട്ടിൽ സെറ്റിലായിരിക്കുന്നു. ചങ്ങനാശ്ശേരിയാണോ ഇപ്പം താമസിക്കുന്നത്?
1: അതെ, ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങള് ചങ്ങനാശ്ശേരിക്കാരല്ല, ഞങ്ങൾ കുട്ടനാട്ടുകാരാണ്. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചതാണ്.
0: കുട്ടനാട്ടിൽ ജീവിക്കാന്ന് വെച്ചാൽ ഭയങ്കര ഒരു, അല്ലെ, എല്ലാരും പറഞ്ഞു കേട്ടില്ല കുട്ടനാടിനെ കുറിച്ചിട്ടുള്ളൊരു, നമുക്കൊരു മനസ്സിലൊരു ധാരണയുണ്ടല്ലോ, ആ കാണുന്നത് പോലെ തന്നെയാണോ കുട്ടനാട്?
1: ശരിക്കും കുട്ടനാട് ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലമാണ്. നല്ല പ്രകൃതി ഭംഗിയും ഒക്കെ ഉള്ള നല്ല സ്ഥലം. കാരണം നമ്മൾ ജനിച്ചു വളർന്നത് അവിടെ ആയതുകൊണ്ട് നമുക്ക് അത്രയും ബ്യൂട്ടിഫുള്ളാ സ്ഥലമെല്ലാം നല്ലതാ. പക്ഷെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാല് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വെള്ളം വരും കയറാ.
0: വീടിന്റെ മുറ്റത്തൂടെ ഒക്കെ വെള്ളം, തോണിയൊക്കെ വീട്ടിൽ നാളെ കയറ്റിക്കൊണ്ടു പോകുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവസ്ഥ?
1: അത് തന്നെ അവസ്ഥ. ഞങ്ങള് പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് രണ്ട് ഡ്രസ്സുമായിട്ട് പോകും. ഇട്ടോണ്ട് നീന്തി നീന്തി ഞങ്ങൾ വെള്ളത്തിൽ കൂടെ സ്കൂളിൽ ചെന്നേച്ചിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് ഡ്രസ്സ് മാറും. അങ്ങനത്തെ അവസ്ഥയായിരുന്നു അന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ഏത് വർഷമാണെന്ന് അറിയത്തില്ല, വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അതിനുശേഷമാണ് കുറെ ആൾക്കാര് ഈ ചങ്ങനാശ്ശേരി ഏരിയയിലോട്ട് താമസം മാറുകയൊക്കെ ചെയ്തതൊക്കെ. കാരണം വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ സൗകര്യത്തിന് ബുദ്ധിമുട്ടാണ്, സ്കൂള് നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും എല്ലാം ബുദ്ധിമുട്ടുകളാണ് ഈ വെള്ളം ആയിക്കഴിഞ്ഞാൽ. 2-3 മാസേ ഉള്ളെന്ന് പറഞ്ഞാലും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്.
0: അവിടെ കൃഷിയൊക്കെ ആയിരിക്കും കൂടുതൽ, അല്ലേ?
1: കൃഷി നെൽകൃഷിയാണ് ഏറ്റവും കൂടുതലുള്ളത്, പാടം.
0: ഒത്തിരി സന്തോഷമുണ്ട് ജോസി. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിലെ ഇനങ്ങളാണ്. പേര് കേൾക്കും അറിയാലോ, ഒരു പാട്ട് വേണം. പാടുവോ?
1: ഞാൻ പാടുവോ എന്ന് ചോദിച്ചാ ഇപ്പൊ ഞാൻ ഏത് പാടും? എല്ലാരും

0: ശ്രോതാക്കളെ, അങ്ങനെ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളുടെ വിശേഷങ്ങൾ തേടിയാണ് ഇന്ന് നാട്ടുവഴിയിൽ ഇനങ്ങൾ പാട്ടും പറച്ചിലുകളും തേടി പോകുന്നത്. കൂടെ ഒരു ചേട്ടനുണ്ട്, കോട്ടയം കുമാരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ചേട്ടനാണ്. പേര് ചോദിക്കാം, പേര് പറയും.
1: പേര് ബിജു.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഇൻഷുറൻസ് ആണ്, LIC ഏജന്റ് ആണ്. വീട് കുമാരനെല്ലൂരാണ്. വൈഫുണ്ട്, മൂന്ന് പിള്ളേരുണ്ട്.
0: മൂന്ന് മക്കളാണെന്ന് പറഞ്ഞു അല്ലെ? മക്കൾ മൂന്ന് പേരും ചെറിയ കുട്ടികളാണോ?
1: അല്ല, മൂത്തയാളിപ്പം ബിടെക് കഴിഞ്ഞു, കഴിഞ്ഞ 2025 പാസ് ഔട്ടായി. ഇപ്പം രണ്ടാമത്തവൻ ഇപ്പം BCOM കഴിഞ്ഞിട്ട് ഇപ്പം MBAക്ക് ക്യാറ്റിന്റെ എൻട്രൻസ് ചെയ്തിട്ട് നിൽക്കുന്നു. ഇളയാളാണ് ഇപ്പം നീറ്റിന്റെ എക്സാം എഴുതുന്നത്.
0: നമ്മുടെ പാരന്റ്സിനെ സംബന്ധിച്ചിട്ട് കുട്ടികൾ ഒരു 10th കഴിഞ്ഞാലല്ലേ, അവരെ സംബന്ധിച്ചൊരു വലിയ ടെൻഷനാണ്. കുട്ടികൾക്കും ഒരു 10th പ്ലസ് ടു ഒക്കെ കഴിയുമ്പം ഇനി ഏത് ഭാഗത്തേക്ക് പോകണം, കുട്ടിക്കാലം മുതലേ കുട്ടികൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നോ പ്ലസ് ടു കഴിയുമ്പം ഇന്നേ കോഴ്സ് എടുക്കണം, അങ്ങനെയുള്ള ഒരു ധാരണ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ പാരന്റ് എന്ന നിലയിൽ എങ്ങനെയായിരുന്നു?
1: നമ്മൾ പാരന്റ്സ് പിള്ളേരോട് ഇന്ന് വരെ ഇന്ന കോഴ്സിന് പോകണം നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. മൂത്തവൻ പറഞ്ഞപ്പോഴേ പറഞ്ഞു അവൻ NDAക്ക് പോകണമെന്ന് പറഞ്ഞായിരുന്നു മൂത്തയാള്. അപ്പം 8th class തൊട്ട് അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. പ്ലസ് ടു മാർക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ NDAയുടെ എക്സാം എഴുതി റിട്ടേൺ ടെസ്റ്റ് പാസ്സായി. ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞപ്പോഴാണ് മെഡിക്കൽ വന്നപ്പോൾ മൂക്കിന് ഒരു പാലം ചെറുതായിട്ട് വളയുന്ന ഒരു പ്രോബ്ലം വന്ന് അൺഫിറ്റ് അടിച്ച് തന്നിട്ടു. അന്നേരം പിന്നെ നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റി ഇല്ല. അന്നേരം പറഞ്ഞാൽ ഞാൻ എന്നാൽ കീം എഴുതാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു വർഷം റിപ്പീറ്റിന് പോയി കീം എഴുതി RIT കിട്ടി. അവിടുന്ന് ട്രാൻസ്ഫർ എടുത്ത് IHRD ചെങ്ങന്നൂരിലേക്ക് വന്ന് 2025 പാസ് ഔട്ട് കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ആൾ അതുപോലെ തന്നെ അവന് BCOM കഴിഞ്ഞിട്ട് അവന് MBA എടുക്കണമല്ലേ CA പോകണം എന്നുള്ള താല്പര്യമായിരുന്നു. നമ്മൾ ആ വഴിക്ക് അവരുടേതായ ഇഷ്ടത്തുള്ള പ്രൊഫഷൻ. ഏറ്റവും ആൾ 8th class കഴിഞ്ഞപ്പോൾ തൊട്ടേ അവൻ്റെ ആഗ്രഹമായിരുന്നു നീറ്റ് എഴുതണമെന്നുള്ളത്. അവനെ ആ വഴിക്ക് വിട്ട് നമ്മൾ ഇന്ന് വരെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ ആയിരുന്നു. നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനം അവരോട് പറഞ്ഞിട്ടില്ല, അവരുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം.
0: അധിക സ്ഥലത്ത് നടക്കുന്നത് കുട്ടികളുടെ മേലെ ഒരു പ്രഷർ ഉണ്ടാവും അല്ലേ? ഒരു പ്ലസ് ടു കഴിയുമ്പം നീറ്റിന് പോകണം, അല്ലെങ്കിൽ JEE പോകണം, മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, അതിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്.
1: ഞാൻ മൂത്ത കളിക്ക് പ്ലസ് ടു കഴിഞ്ഞപ്പം അവന് ബയോമാത്സ് ആയിരുന്നു. അപ്പം ഫിസിക്സിന് നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ അവനോട് പറഞ്ഞ് മോനെ നിനക്ക് മെഡിക്കൽ ഫീൽഡ് ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പം അതാകുമ്പം വലിയ പ്രശ്നം വരത്തില്ല നമുക്ക്. മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ MRI സ്കാനിങ് എടുക്കാം, ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു അച്ഛാ എനിക്ക് എൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്, ഞാൻ ലെവലിലേക്ക് പോകത്തുള്ളൂ പറഞ്ഞു. പിന്നെ അതിന് അവർ തിരിച്ച് പറയാനായിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. രണ്ടാമത്തവനോടും പറഞ്ഞപ്പോഴും അവനും പറഞ്ഞു എനിക്ക് ഇതുമായിട്ട് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആൾ മാത്രമേ ഉള്ളൂ മെഡിക്കൽ ഫീൽഡെന്നും പറഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ പിള്ളേർ ഇപ്പം എൻട്രൻസിന് പോയി നമ്മൾ ഫീസ് കൊടുത്ത് പിള്ളേരെ പഠിപ്പിച്ചാലും ഹോസ്റ്റൽ ഫീസ് ഇത്രയും എമൗണ്ട് ആയെന്ന് പറഞ്ഞാൽ പിള്ളേരോട് പറഞ്ഞാൽ നിങ്ങൾ കൂളായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് വരിക. കിട്ടിയാൽ കിട്ടി, ഇല്ലേ ഇത് മാത്രമല്ല. ഇപ്പം ഡോക്ടറും എഞ്ചിനീയറും മറ്റ് പ്രൊഫഷനൊന്നും അല്ലല്ലോ, അല്ലാത്ത ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റികൾ നമുക്കുണ്ടല്ലോ. അപ്പം നമ്മൾ ഒരിക്കലും പിള്ളേർക്ക് നമ്മൾ ഫീസ് കൊടുത്ത് പഠിപ്പിച്ച് അല്ലെങ്കിൽ അവർക്ക് ഇത്രയൊരു എമൗണ്ട് മുടക്കിയെന്നും പറഞ്ഞുകൊണ്ട് പിള്ളേരുടെ മേലൊരു പ്രഷർ നമ്മൾ കൊടുക്കരുത്. കൊടുക്കുമ്പോഴാണ് പിള്ളേർക്ക് പ്രശ്നം വരുന്നത്. നമ്മൾ കൂളായിട്ട് പറയുക നിങ്ങൾ എക്സാം എഴുതി കഴിയുമ്പോൾ ഒരു കാരണം വെച്ചാൽ നമ്മുടെ ഒരു ഉദാസീനത കൊണ്ട് നമുക്കൊരു കിട്ടാതെ വന്നൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ആ രീതിക്ക് നിങ്ങൾ പഠിക്കുക, കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങ് പോകുന്നേക്കാനേ പറയത്തുള്ളൂ.
0: അത് അങ്ങനെ ഒരു സപ്പോർട്ട് മെന്റാലിറ്റി ഉള്ള ഒരു പാരന്റിനെ കിട്ടിയതിൽ ആ കുട്ടികളും ഭാഗ്യവാന്മാരാണ്. മാത്രമല്ല കുട്ടികൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് ഒരു തീരുമാനം ഉണ്ടായിരുന്നു ഏതിലേക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ. കുട്ടികൾക്ക് ഈ പഠിക്കുന്നതിന് പുറമെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: മൂത്തമോനാണെങ്കിൽ നല്ലപോലെ വരയ്ക്കുമായിരുന്നു, അവന് CBSEയിലായിരുന്നു. അപ്പം അവന് ആർട്ട് സംബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരയ്ക്കുമായിരുന്നു. അപ്പം അവന് പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറയണം, നീ എന്നോട് പറഞ്ഞാൽ ഞാൻ BR അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പോയി എഴുതി. അപ്പം എന്നോട് പറഞ്ഞ് എഴുതിയാലും എഴുതി കിട്ടിയാലും ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് പോയി എഴുതി. NIT കാലിക്കെട്ട് കിട്ടിയതാണ്, എന്നിട്ട് അവൻ പോയില്ല. സഹോദയ കോമ്പറ്റീഷനൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കാർട്ടൂണ് അങ്ങനെയുള്ള കോമ്പറ്റീഷനൊക്കെ അറ്റൻഡ് ചെയ്യാം. നല്ലപോലെ പിള്ളേർ മൂന്ന് പേരും പാടും, അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒന്നിനും ഇന്ന് വരെ ഒന്നിനും ഒരു കടിഞ്ഞാനിട്ടിട്ടില്ല. പഠിത്തം ഇമ്പോർട്ടൻ്റ് അല്ല, എല്ലാം ഒരേപോലെ ഒരേ പ്രൊഫഷനിൽ പോവുക. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്. പിള്ളേരുമായിട്ട് നമ്മൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ഫ്രണ്ട്ലി മൈൻഡാണ്. കാരണം എന്ത് കാര്യം എന്ന് പറഞ്ഞാലും പിള്ളേർ ക്ലാസ്സിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഡൈനിങ് ടേബിൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പിള്ളേരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് അവർ പറയും.
0: ബിജു ചേട്ടൻ പറഞ്ഞ വലിയൊരു പോയിന്റാണ്, കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് പല വീടുകളിൽ ഇപ്പോൾ അങ്ങനെയല്ല, കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ പാരന്റ്സുമായിട്ട് നടക്കുന്നില്ല. പല സ്ഥലത്തും കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ എടുത്ത് അവരുടേതായ ലോകത്താണ്, എല്ലാവർക്കും അവരുടേതായ ലോകമാണ്. ഇപ്പോൾ ഓരോ ആൾക്കും അച്ഛനൊരു ലോകം ഫോണുമായിട്ട്, അമ്മയ്ക്ക് മറ്റൊരു ലോകം, കുട്ടി. അപ്പോൾ സംസാരം കുറഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആണ് പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചിരുന്ന്, അത് വലിയൊരു കാര്യമാണ്.
1: അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയം ഞാൻ ജോലിക്ക് പോകും, വൈഫ് ഒറ്റയ്ക്ക് ഉച്ചയ്ക്ക് കാണത്തുള്ളൂ. വൈകിട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന, അതുപോലെ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഇരുന്നേക്കുമ്പോൾ ഒരു മണിക്കൂർ എടുത്തിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇരുന്നേക്കത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ, പിന്നെ പിള്ളേരെ പഠിത്ത കാര്യങ്ങൾ, കോളേജിൽ പോകുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചേട്ടനന്മാരാണെങ്കിലും അവരുടേതായ കാര്യങ്ങൾ ഇരുന്ന് കോമഡിയും പറഞ്ഞ്, മൂത്തവനൊരു കാര്യം പറയാം, അപ്പോൾ ഇത് പറഞ്ഞു ഞാൻ ഇന്നപോലെയായിരുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു ഇത് വരും. പിന്നെ നമുക്കിപ്പം ശനിയാഴ്ച ദിവസങ്ങളിലാണ്, നാളെ ഒരു കല്യാണമുണ്ട്, നീ വരുന്നുണ്ട്, അതാ ഞാൻ അവർ. അപ്പം നമ്മൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മറന്നു പോലും പിള്ളേർ ഓർത്തിട്ടുണ്ട് പറയും, അച്ഛൻ നാളെ ഒരു കല്യാണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ പോകുന്നുണ്ടോ, അങ്ങനെയാണ് ചോദിക്കും. അപ്പൊ നമ്മളാ ഒരു വീട്ടിലൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ട് തന്നെയാണ്.
0: ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടിയാണ്. പേരുകൾക്കും അറിയാം, എല്ലാവരും പാട്ടൊക്കെയുള്ള പരിപാടിയാണ്. പാടൂ.

0: അങ്ങനെ പ്രിയ ശ്രോതാക്കളെ, ഇനി ഇത് അടുത്ത് നമ്മൾ കോട്ടയം ജില്ലയിൽ തന്നെ പാല എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. കൂടെ ഇതാ ഒരു കുട്ടിയുടെ പേര് ചോദിക്കട്ടെ. പേര് പറയും.
1: അശ്വതി. മിന്ദറായിട്ട് വർക്ക് ചെയ്യുന്നു.
0: കോളേജിലാണോ?
1: ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ.
0: ജനിച്ചു വളർന്ന സ്ഥലമാണോ പാല?
1: അല്ല, ഞാൻ ജനിച്ചു വളർന്നത് ഒരു 6 വയസ്സ് വരെ വളർന്നത് വൈക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങോട്ടേക്ക് പാലായിലേക്ക് മാറുക ചെയ്തത്.
0: വൈക്കത്തപ്പന്റെ ഒക്കെ ആയ ഒരു ഭാഗത്താണോ വീട്?
1: അതെ അതെ, വൈക്കത്തപ്പന്റെ അടുത്തായിട്ടാണ് വീട്.
0: ഈശ്വര വിശ്വാസിയാണോ?
1: അതെ അതെ, ഒരുപാട് അമ്പലത്തിലൊക്കെ പോവാറുണ്ട്.
0: അശ്വതി, ചോദിക്കട്ടെ, നമ്മുടെ വിവിധ ജില്ലകളിലൂടെ കടന്നിട്ടുള്ള ഒരു നാട്ടുവഴിയായിരുന്നു ഇന്ന്. ഇപ്പൊ നമ്മളങ്ങനെ സഞ്ചരിച്ച് കോട്ടയം പാലായിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ കണ്ണൂർ ജില്ലയെ കുറിച്ച് അശ്വതിക്ക് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് നമുക്ക് അവിടെ തെയ്യമുണ്ട്. മലബാറിലെ തെയ്യം കേട്ട് കാണുമല്ലോ അല്ലേ? അശ്വതി എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ?
1: ആ, തെയ്യം ഞാൻ കണ്ണൂർ പോയി കണ്ടിട്ടില്ല. ഇവിടെ നമ്മുടെ അടുത്തൊരു അമ്പലത്തിൽ തെയ്യം വന്നിട്ടുണ്ടായിരുന്നു. കണ്ണൂർ നിന്ന് വന്ന് തെയ്യം അവിടെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു ഉത്സവത്തിന്റെ ഭാഗമായിട്ട്. അങ്ങനെ ഒരു തവണ പോയി കണ്ടിട്ടുണ്ട്.
0: ആദ്യമായിട്ട് തെയ്യം കാണുന്നു അല്ലെ? അത് കണ്ടപ്പോഴുണ്ടായ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്?
1: ആദ്യം കാണാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു, കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്തത് ജസ്റ്റ് റീൽസിലൂടെ ഒക്കെ മാത്രം കണ്ടേക്കുന്നതായതുകൊണ്ട് കാണാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു. കണ്ടു തുടങ്ങിയതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ തീയില് ചാടി അങ്ങനെയുള്ള തെയ്യമായിരുന്നു, അപ്പൊ അതെനിക്ക് കുറച്ച് പേടിയായി. പിന്നെ അവര് നമ്മളെ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ കൂടെ തീക്കനലിൽ കൂടെ നടത്തുന്ന ഒരു ഇത് വന്നപ്പോ എനിക്ക് കുറച്ച് പേടി കൂടുതൽ.
0: പക്ഷേ നമുക്ക് ധാരാളം തെയ്യങ്ങളുണ്ട്. ആദ്യം കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളും കരുതിയത് തെയ്യം എന്ന് വെച്ചാൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, പല തരം തെയ്യങ്ങളുണ്ട്.
1: ഞാൻ ജസ്റ്റ് വന്നിട്ടുണ്ട്, പരശ്ശിനിക്കടവ് വന്നിട്ടുണ്ട്, അമ്പലം ഒന്ന് കാണാൻ വന്നിട്ടുണ്ട്, അതല്ലാതെ കണ്ടിട്ടില്ല.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ അച്ഛൻ അമ്മ അനിയനാണുള്ളത്, പിന്നെ ഞാനുമാണുള്ളത്.
0: അനിയൻ എന്ത് ചെയ്യാണ്?
1: അനിയൻ ഇപ്പൊ ജർമ്മനിയിൽ പഠിക്കാൻ, മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി പോയിക്കോണ്.
0: നിങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ ചേച്ചിയും അനിയനും തമ്മിൽ എങ്ങനെയാണ്? ഭയങ്കര സ്നേഹമാണോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഭയങ്കര അടിയാണോ, എന്താണ്?
1: കൂടുതലും അടിയാണ് ഇപ്പൊ, പക്ഷേ നല്ല സ്നേഹമാണ്. കാരണം അകന്ന് നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു മിസ്സിങ് ഫീലിംഗ് ഉണ്ടാവുക. ഇപ്പൊ അതുകൊണ്ട് ഭയങ്കര സ്നേഹമാണ്. പിന്നെ അവൻ വന്നാല് ചിലപ്പോ ആദ്യത്തെ ഒരു 2 ആഴ്ച സ്നേഹമായിരിക്കും, അത് കഴിയുമ്പോ പിന്നെ അടിയായിരിക്കും. അതിനാണ് സാധ്യത.
0: അച്ഛൻ എന്ത് ചെയ്യാ?
1: അച്ഛൻ ചെത്താണ്, തെങ്ങ് ചെത്താണ്. അമ്മ തയ്ക്കും.
0: അപ്പം അശ്വതി ഇടുന്ന വസ്ത്രങ്ങളൊക്കെ അമ്മ തയ്ച്ചു തരുന്നത്?
1: അതെ അതെ, അമ്മയുടെ മോഡൽ ഞാനാണ്. ഞാൻ ഡ്രസ് ഇട്ട് ഇറങ്ങിയിട്ടാണ് എല്ലാവരും അന്വേഷിക്കുന്നത് ഇത് എവിടുന്നാണ്, ആരാ തയ്ച്ചത്. അങ്ങനെയാണ് അമ്മയ്ക്ക് ഫെയിം കൊടുക്കുന്നത്. അതെ അതെ അതെ, അമ്മയുടെ മോഡലാണ്.
0: അശ്വതി വിവാഹിതയാണോ?
1: അല്ല അല്ല അല്ല.
0: വിവാഹം കഴിക്കണം എന്നുള്ള ആരെങ്കിലും പ്രഷർ ചെയ്യുന്നുണ്ടോ?
1: ആ, പ്രഷർ നന്നായിട്ടുണ്ട്. അതിപ്പോ ഒരു പ്രായമാകുമ്പോ തുടങ്ങുമല്ലോ, വീട്ടിൽ നല്ല പ്രഷർ ഉണ്ട്.
0: അശ്വതിക്ക് ഒരു സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ജീവിതത്തെ കുറിച്ചോ, അങ്ങനെ എന്തെങ്കിലും സ്വപ്നങ്ങൾ അല്ലെ എന്താവണം എന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ചുള്ള സങ്കല്പങ്ങളോ?
1: നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ് മെയിനായിട്ട്. നമ്മളെ കൂടെ അക്സെപ്റ്റ് ചെയ്യണം, നമുക്ക് അവർ കൺസിഡറേഷൻ തരണം, അങ്ങനെയുള്ള ഒരാളായിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്.
0: സിനിമ കാണോ?
1: സിനിമ കാണും.
0: കാണാൻ ഇഷ്ടമാണ്.
1: കാണാൻ ഇഷ്ടമാണ്.
0: അടുത്ത് അവസാനം കണ്ട ഒരു മൂവി ഏതാ?
1: ബാലൻ കണ്ടു. ഇന്നാണ് പോയി കണ്ടത്, ബാലൻ തിയേറ്ററിൽ പോയി കണ്ടു. നല്ല സിനിമയായിരുന്നു.
0: പാട്ട് പാടുവോ?
1: പാട്ട് പാടില്ല,
0: അത് പറഞ്ഞ അങ്ങ് തീർന്നല്ല, പിന്നെ ഒന്നും ചോദിക്കില്ല. ഇഷ്ടപ്പെട്ട പാട്ട് പറയും.
1: അമ്പലപ്പുഴ എന്ന് പറഞ്ഞ സോങ് ആണ് ഇഷ്ടം.
0: പഴയ
1: പഴയ സോങ് ആണ്, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്.
0: നമുക്ക് ആ പാട്ട് കേട്ട് തിരിച്ചു വരാം കേട്ടോ.

0: ശ്രോതാക്കളെ, അങ്ങനെ പാട്ടും പറച്ചിലുകളും കേരളത്തിലെ പല പല ജില്ലകളിലൂടെ കടന്ന് ഇടുക്കി അടിമാലിയിലുള്ള അനുഗ്രഹ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. അനുഗ്രഹ, സ്വന്തം സ്ഥലമാണോ ഇടുക്കി?
1: ആ അതെ അതെ, മാര്യേജ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് കുമ്പളങ്ങിയിലേക്കാണ്. എന്റെ സ്വന്തം സ്ഥലമാണ് അടിമാലി.
0: അപ്പൊ ഏത് സ്ഥലമാണ് കൂടുതൽ ഇഷ്ടം?
1: എനിക്ക് ഇടുക്കിയാണ് കൂടുതൽ ഇഷ്ടം.
0: ജനിച്ചു വളർന്ന നാട്?
1: അതെ അതെ. ആ ഇടുക്കി എന്ന് പറയുമ്പം നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാം. നമ്മൾ കമ്പാരിറ്റീവ്ലി കൊച്ചിയിലേക്ക് പോകുമ്പോഴത്തേനും ഭയങ്കര തിരക്കായിട്ടുള്ള ഒരു സിറ്റിയാണ്. സിറ്റി ലൈഫാണ് അവിടെ ലീഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഇടുക്കി തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്.
0: എന്നാൽ ചിലവർക്ക് നേരെ കൊച്ചിയിൽ താമസിക്കാൻ ഇഷ്ടമായിരിക്കും അല്ലെ? ഇത്തിരി കൊതുകടി കൊണ്ടാലും സാരമില്ല, കൊച്ചി കൊച്ചി തന്നെയാണല്ലോ അല്ലെ? ആ ഒരു ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അനുഗ്രഹനെ സംബന്ധിച്ചിട്ട് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഇഷ്ടം.
1: അതെ അതെ.
0: പഠിച്ചതൊക്കെ ഇടുക്കിയിലാണ്?
1: ഇടുക്കിയിലും പിന്നെ കുറെയൊക്കെ ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. 8th മുതൽ ട്രിവാൻഡ്രത്തായിരുന്നു. പിന്നെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്തത് ഇടുക്കി തന്നെയാണ്.
0: ഇടുക്കി അടിമാലിയാണ് സ്ഥലം അല്ലേ?
1: പ്രോപ്പർ കമ്പളികണ്ടം.
0: കമ്പളികണ്ടം
1: സിനിമയിലൊക്കെ ഉള്ളതാണ് കമ്പളികണ്ടം ജോസ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സ്ഥലപ്പേരൊക്കെ പറയുമ്പോഴത്തേനും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ആ സ്ഥലം അറിയാം എല്ലാവർക്കും.
0: വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളുടെ നാട്ടില്?
1: ഞങ്ങളുടെ നാട്ടിൽ കൂടുതലും കൃഷിയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏലം, റബ്ബർ, പിന്നെ ഗ്രാമ്പു, അതൊക്കെയാണ് കൂടുതലും കൃഷി ഐറ്റംസ് വരുന്നത്.
0: അനുഗ്രഹയുടെ സ്വന്തം വീട്ടിൽ ഇടുക്കി അടിമാലിയിൽ ആരൊക്കെയുണ്ട്?
1: എന്റെ വീട്ടില് പപ്പ, മമ്മി, എനിക്കൊരു സിസ്റ്ററാണ് ഉള്ളത്. ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞു. കല്ലൂർക്കാടാണ് ചേച്ചി ഇപ്പൊ താമസിക്കുന്നത്. ഒരു ബേബി ഉണ്ട്.
0: കൊച്ചിയിൽ വന്നതിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഒത്തിരി ആയോ?
1: ഇല്ല, 2 months.
0: 2 months ആയിട്ടുള്ള. അപ്പൊ ഒരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ ഇങ്ങനെ നിൽക്കുമായിരിക്കും അല്ലേ?
1: ആ ഹണിമൂൺ ഒക്കെ കഴിഞ്ഞു.
0: എവിടെയാണ് പോയത്?
1: ബാലിയിലായിരുന്നു. നല്ല രീതിയിൽ എൻജോയ് ചെയ്തൊരു 5 days ആയിരുന്നു.
0: ബാലി എങ്ങനെ?
1: അയ്യോ, ബാലി എന്ന് പറയുന്നത് നല്ല സ്ഥലം ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബീച്ചും പിന്നെ ടെമ്പിളും അങ്ങനെ പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ബാലി എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്.
0: ബാലിയിൽ എന്തെങ്കിലും ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്തോ?
1: ബാലി ഒത്തന്റിക് ബേസിൽ അങ്ങനെ ഒന്നും ടേസ്റ്റ് ചെയ്തില്ല. പക്ഷെ കൊറേ ഫുഡുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചെയ്തു. എനിക്കതിന്റെ പേരുകളൊന്നും ഓർമ്മയില്ല. അവിടത്തെ മെനു നോക്കിയിട്ടുള്ള ഇന്ത്യൻ സ്റ്റൈൽ ഒന്നും ട്രൈ ചെയ്തില്ല. പക്ക ബാലി ടൈപ്പ് ഫുഡുകളൊക്കെയാണ് കൂടുതലും കഴിച്ചത്.
0: ഇഷ്ടപ്പെട്ടോ?
1: ആ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 5 ദിവസത്തേക്ക് ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് പറ്റില്ലായിരിക്കും.
0: ഇവിടെയൊക്കെ ജീവിച്ച് നമ്മുടെ രുചി മുകുളങ്ങളൊക്കെ ഈ രീതിയിലാണല്ലോ.
1: അതെ അതെ, ചോറ് ബിരിയാണി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിട്ടുപോകാൻ പറ്റത്തില്ല.
0: ഇഷ്ടം ഏതാണ്?
1: ബിരിയാണി.
0: ചിക്കൻ ബിരിയാണി.
1: ചിക്കൻ ബിരിയാണി.
0: ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട് അനുഗ്രഹ. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങളാണ്. പാട്ട് പാടുവോ രണ്ടുപേര്?
1: ഞാൻ പാടില്ല.
0: പേടി, പാടുവെന്ന് ചോദിക്കും തന്നെ ഞാൻ പാടില്ല എന്നാണ്. ഇതിലൂടെ കേൾക്കാൻ ഒരു ഇഷ്ടപ്പെട്ട പാട്ട് വേണം. ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞോളൂ.
1: അടി ബൊമ്മാല എന്നുള്ള പാട്ട് പാടാറ്റുമില്ല, നമുക്ക് കേൾക്കാം.
0: ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് ഈ പാട്ട് കേട്ട് തിരിച്ചു തരാം കേട്ടോ.
1: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളുടെ വിശേഷങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ അമലഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ തൊട്ട് അടുത്തായിട്ട് ഒരു കോളേജ് കാണുന്നു, BK കോളേജ് കാണുന്നു. ഈ നാട്ടുകാരനായ ഒരാളെ പരിചയപ്പെടാം, പേര്
1: പറയും.
0: ഇവിടെ തന്നെയാണോ ജനിച്ചു വളർന്ന നാടാണോ ഈ അമലഗിരി?
1: അതെ അതെ.
0: നമ്മൾ ഈ നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് ഒരു മല കാണുന്നു, ഇതിന്റെ എന്തോ ഒരു പേര് കണ്ടല്ലോ താഴെ.
1: നാൽപ്പാതി മല എന്ന് പറയും.
0: നാൽപ്പാതി മല, അത് ശരിക്കും ഒരു വലിയ കുന്നാണ്.
1: നാൽപ്പാത്തി മല, കളമ്പാട്ട് മല, ഇരുമ്പൂന്നി മല, ഇങ്ങനെ നാല് മലകളാണ്.
0: ചുറ്റുപാടിലും നാല് മലകൾ സ്ഥിതി ചെയ്യുന്നത്, അതാണ് നാൽപ്പാതി മല അല്ലേ?
1: മാൽമാതി യൂണിവേഴ്സിറ്റി അടുത്തുണ്ട്. എന്റെ 15-ാമത്തെ വയസ്സിൽ ഇന്ന് മൊസൈക്ക് പണിയായിരുന്നു. അത് കഴിഞ്ഞപ്പം കുറേ നാൾ കഴിഞ്ഞപ്പം മാർബിൾ ഗ്രൈൻഡിങ് പോളിഷിങ് പരിപാടിയായി. പിന്നെ അത് കഴിഞ്ഞപ്പം ഇടക്കാലം കൊണ്ട് KS കാലത്തീറ്റെ ഇരിങ്ങാലക്കുട യൂണിറ്റിന്റെ വേദഗിരി യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പം അവിടെ ശമ്പളക്കുറവായതുകൊണ്ട് ആ ഫീൽഡ് വിട്ടു പിന്നെയും ടൈര് പണിയിലേക്ക് വന്നു. അത് കഴിയുമ്പം പിന്നെ അതേ തുടർന്ന് ഇങ്ങനെ ജീവിച്ചു പോന്നു. 2 മക്കള്, ഒരാള് റേഡിയോളജി, എക്സ്റേ, CT MRI സ്കാനിങ്, വിദേശത്താണ് ജോലി. മംഗലാപുരത്ത് AJ മെഡിക്കൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. 2 വർഷം ബാംഗ്ലൂർ ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പം ബാംഗ്ലൂരിൽ നിന്ന് നേരെ UK രജിസ്ട്രേഷൻ എടുത്തു. 1 വർഷം കഴിഞ്ഞപ്പം UKയിൽ കയറിപ്പോയി. ഇപ്പം 2 വർഷമായി. ഞങ്ങളൊരു വീട് മേടിച്ചിരിക്കുന്നു.
0: എത്ര മക്കളാണ് ചേട്ടന്?
1: 2 ആൺമക്കള്. ഒരാള് ആനിമേഷൻ ഗ്രാഫിക് ഡിസൈൻ മംഗളം കോളേജ് ഏറ്റുമാനൂർ പഠിച്ചു. 2 വർഷമായി. തൃശ്ശൂർ കൊരട്ടി ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നു. 1.5 വർഷമായി. ഇങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു.
0: പാരന്റ്സിനെ സംബന്ധിച്ച് മക്കളെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അവരുടെ ഒരു ജോലി നമ്മുടെ ഒരു സ്വപ്നമായി മാറുക, അവർ നല്ല രീതിയിലെത്തട്ടെ, നമ്മളെ കഷ്ടപ്പെട്ടത് പോലെ അവരാവരുത് എന്നായിരിക്കും ഒട്ടുമിക്ക പാരന്റ്സിന്റെ ഒരു ആഗ്രഹം. അതുപോലെ മക്കളെത്തി അല്ല, അതിലിപ്പോ സന്തോഷമുണ്ട് ബിജു.
1: ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു. അമ്മയുണ്ട്, ഞാനും ഭാര്യയും. ആഴ്ചയിൽ ഒരിക്കൽ ബിബിൻ എന്ന് പറഞ്ഞ ആള് 2-ാമത്തെ മാമൻ വരുന്നു. ശനിയാഴ്ച വരുന്നു, തിങ്കളാഴ്ച പോകുന്നു. അങ്ങനെ ജീവിക്കുന്നു സുഖമായിട്ട്.
0: ഇത് ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ നാൽപ്പാതി മല. നാൽപ്പാതി മലയുടെ ഒരു സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്. മുന്നിൽ റബ്ബർ തോട്ടമാണ്. വീടുകൾ കുറവുണ്ട് അല്ലേ? അധിക ടൗൺ പോലെയുള്ള അപേക്ഷിച്ച് വീടുകൾ കുറവാണ്. എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലം, അതിഗംഭീരമായ വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് റോഡിലേക്ക് എത്താൻ ഇത്തിരി ദൂരം ഉണ്ടല്ലോ, നടന്നു പോവുകയാണ്.
1: 25 മീറ്റർ ഇത്രയേ ഉള്ളു ബസ് സ്റ്റോപ്പിലേക്ക്. ഇടത് വശത്തോട്ട് പോയ കാരിത്താസ് റോഡ്, കാരിത്താസ് 1.5 കിലോമീറ്റർ ഉള്ളു.
0: തൊട്ടടുത്ത ടൗൺ എന്ന് പറയുന്നത് ഏതാണ്?
1: ടൗൺ കാരിത്താസ്.
0: കാരിത്താസ് ടൗണ്,
1: മെഡിക്കൽ കോളേജ്,
0: കോട്ടയം മെഡിക്കൽ കോളേജ്.
1: മെഡിക്കൽ കോളേജ് 2 കിലോമീറ്റർ ഉള്ളു. ടൗണിന്റെ ഏകദേശം മധ്യഭാഗം. ആ പണിയുണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം, അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു.
0: ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടിയാണ്. ഇതിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞോളൂ. പാടുവോ ബിജുവേട്ടൻ? ഒരു വരി സിനിമാ പാട്ട് പാടിയാൽ നമുക്ക് ആ പാട്ട് തന്നെ കൊടുക്കാം.

0: നേരത്തെ ആകാശവാണി തിരുവനന്തപുരം, തൃശ്ശൂര്, ആലപ്പുഴ ഇതൊക്കെയാണ് പണ്ടത്തെ ആദ്യകാലങ്ങളിൽ, അതായത് 1975 മുതൽ 85 വരെ കാലങ്ങൾ ഓർക്കുന്ന ഓർമ്മകൾ.
1: അന്ന് വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നോ?
0: ഉണ്ടായിരുന്നു, അന്ന് ട്യൂബ് ബാൻഡിന്റെ റേഡിയോ ആയിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ മർഫി എന്ന് പറഞ്ഞ റേഡിയോ ആണ് ഉപയോഗിക്കുന്നത്. അത് അന്നത്തെ കാലത്ത് 450 രൂപ 350 രൂപ വിലയായിരുന്നു. ഏതാ ജീവിതത്തിലെ ഒരു ആഗ്രഹങ്ങൾ അന്ന് ഇങ്ങനെയൊക്കെയാ. അന്നത്തെ ഏറ്റവും പ്രോഗ്രാം രസമുള്ള പ്രോഗ്രാമായിരുന്നു. പിന്നെ നാടകങ്ങൾ 9:15 നാടകം, പിന്നെ ചലച്ചിത്ര ഗാനങ്ങൾ, ഇതൊക്കെയാണ് ഏറ്റവും പ്രിയപ്പെട്ട പരിപാടികൾ.
1: മണിച്ചേട്ടന്റെ ഒരു ആരാധകനാണെന്നാണ് തോന്നുന്നത്. നല്ലൊരു പാട്ട് ബിജുവേട്ടൻ പാടിയിട്ടുണ്ട്, അത് നമുക്ക് കേട്ട് തിരിച്ചു വരാം.

0: ശ്രോതാക്കളെ, കോട്ടയം ജില്ലയിൽ നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നത്. പേര് പറയൂ.
1: എന്റെ പേര് ജോൺസൺ ടി ഇടത്തിനാടൻ.
0: എന്തുണ്ട് നിങ്ങളുടെ ഈ പഞ്ചായത്ത് വിശേഷങ്ങൾ, ഇവിടുത്തെ ആളുകളുടെ കാര്യങ്ങൾ, ഈ നാടിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
1: നാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നെടുങ്കുന്നം എന്ന് പറഞ്ഞത് ഒരു കാർഷിക മേഖലയിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. മെയിനായിട്ടുള്ളത് റബ്ബർ അധിഷ്ഠിതമായിട്ട്

0: കഴിഞ്ഞ കുറച്ചൊരു കാലങ്ങളായിട്ട് 10-20 വർഷങ്ങളായിട്ട് റബ്ബറിൻ്റെ വില തീരെ താഴേക്കിടയിൽ കിടന്നതുകൊണ്ട് ജനങ്ങൾക്ക് സഹിക്കാൻ മേലാത്ത വിധത്തിലുള്ള വിലക്കയറ്റമെല്ലാം വന്നതുകൊണ്ട് വിലക്കയറ്റത്തെയെല്ലാം അതിജീവിക്കാൻ മേലാത്ത വിധത്തിൽ കർഷകർ പൊറുതിമുട്ടി നിൽക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ മറ്റ് കാർഷിക വൃത്തികളിൽ ഏർപ്പെടുന്ന കർഷകരെ സംബന്ധിച്ച് ഈ വന്യജീവി അക്രമങ്ങൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതായത് പന്നിയുടെ ശല്യം എന്ന് പറഞ്ഞാൽ എന്തൊരു സാധനമാണെങ്കിലും കുഴിച്ചു വെച്ച് ഒന്ന് പൊങ്ങി വരുമ്പം തന്നെ, അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടത് ഒരു സാധനമാണെങ്കിൽ അത് കിഴങ്ങ് ആകുമ്പോൾ തന്നെ കുത്തി മുഴുവൻ മറിച്ച് നശിപ്പിക്കുന്ന ഒരവസ്ഥ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ കാഴ്ചപ്പാടും ഭീഷണകോണമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കാർഷിക മേഖലയിൽ അധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും മറ്റ് അന്താരാഷ്ട്ര തലത്തിൽ പോലും സാമ്പത്തിക മാന്ദ്യങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഇന്ത്യയിൽ ഇത് അഫക്റ്റ് ചെയ്യാഞ്ഞതിൻ്റെ മെയിൻ കാരണം ഇവിടെ കാർഷിക മേഖല ഇവിടെ ഭദ്രമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയതിൻ്റെ ഒരു ബഹിർസ്ഫുരണമായിരുന്നു. ചന്ത അതുപോലത്തെ ഒരു സ്ഥലമായിക്കോട്ടെ, അവിടെയാണെങ്കിലും പണം ലഭ്യമാകണമെങ്കിൽ കർഷകരിൽ പണം എത്തണം, അത് താഴേക്കിടയിലുള്ളവരിലേക്കും എത്തണം.
1: നെടുങ്കുന്നം എന്ന് പറയുന്ന പ്രദേശം, ആ പഞ്ചായത്ത് പരിധിയിൽ ധാരാളം കർഷകർ എന്ന് പറയുമ്പോൾ റബ്ബർ കർഷകരാണ്. ഏതൊക്കെ തരത്തിലുള്ള കർഷകരാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ടുള്ളത്?
0: ചെറുകിട ഇടത്തരം മേഖലയിലുള്ള കർഷകരാണ് കൂടുതലായിട്ടും ഈ കോട്ടയം ജില്ലയെ അതുപോലെ തന്നെ പത്തനംതിട്ട ഇടുക്കി മേഖലയിലുള്ള കർഷകർ. ഭൂമാഫിയകളായിട്ടുള്ളവർ ചുരുക്കമാണ്, എങ്കിലും ഇടത്തരം കുടുംബങ്ങളിൽപ്പെട്ടവരാണുള്ളത്. അവരുടെ ഒരു സാമ്പത്തിക ഭദ്രതയാണ് അങ്ങനെയുള്ള, ഇവിടെ മാത്രമല്ല നമ്മുടെ ഇന്ത്യ രാജ്യം മൊത്തം നോക്കുമ്പോഴും അങ്ങനെയുള്ള ഇടത്തരം ഫാമിലിയിൽപ്പെട്ടവരുടെ കുടുംബത്തിൻ്റെ സ്റ്റേബിൾ ആയി വരുന്നതിൻ്റെ ഒരു മാനദണ്ഡമാണ് ആ ഒരു രാജ്യത്തിൻ്റെ ഘടനയെയും അതേപോലെ തന്നെ മറ്റു മേഖലകളിൽ പണവും സോഴ്സും എത്തുന്നതിൻ്റെയും ഒരു മാനദണ്ഡമായിട്ട് വരുന്നത്. അതിന് ദീർഘവീക്ഷണത്തിലുള്ള കാഴ്ചപ്പാടോടുകൂടി വിഭാവനം ചെയ്തുകൊണ്ട് പദ്ധതികൾ സർക്കാരുകൾ നടപ്പാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്.
1: ഒത്തിരി സന്തോഷമുണ്ട്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടിയാണ്. ഒരു പാട്ടൊക്കെ വേണോ ഇതിൽ? ഏത് പാട്ട് വേണമെന്ന് പറഞ്ഞാൽ മതി.
0: ഞാൻ പാടുകയല്ല, എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടത്. ഓർത്തിരുന്നു നിന്നെ കാത്തിരുന്നു ഞാൻ,
1: സ്നേഹമേ നീ മാത്രം വന്നതില്ല അല്ലേ. എന്തായാലും നമുക്ക് ആ പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: രക്ഷിതാക്കളെ അങ്ങനെ പാട്ടും പറച്ചിലുകളും തേടി ഇതാ എൻ്റെ കൂടെ കാഞ്ഞങ്ങാട് സ്വദേശിയാണ്. പേര് പറ.
1: എൻ്റെ പേര് സുകുമാരൻ എന്നാണ്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ മുമ്പ് ഗൾഫിലുണ്ടായിരുന്നു, ഇപ്പൊ ഇലക്ട്രീഷ്യനായിട്ട് നാട്ടിൽ തന്നെ ഉണ്ട്.
0: എത്ര മക്കളാണ് സുകുമാരേട്ടന്?
1: ഒരു മോളേ ഉള്ളൂ.
0: കുട്ടീനെ നമ്മൾ ഇന്നേ കോഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അടിച്ചേൽപ്പിക്കാറുണ്ടോ?
1: ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ എപ്പോഴും അത് മോളോട് പറയുമായിരുന്നു, നീ മാക്സിമം ട്രൈ ചെയ്യുക, എൻ്റെ ലെവൽ ബെസ്റ്റ് നീ ചെയ്യുക, കിട്ടിയാലായി.
0: കാഞ്ഞങ്ങാട് തന്നെയാണോ വീട്? ജനിച്ച് വളർന്ന സ്ഥലമാണോ കാഞ്ഞങ്ങാട്?
1: അല്ല, കാഞ്ഞങ്ങാട് നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. എൻ്റെ തറവാട് കാര്യങ്ങളൊക്കെ കാഞ്ഞങ്ങാട് ഉദുമ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീട് കുറച്ച് കിഴക്കാണ്, ഒരു 10-25 കിലോമീറ്റർ കിഴക്ക്, ചുള്ളിക്കര കൊട്ടോടി എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. കാസർഗോഡ് ജില്ലയാണ്.
0: കുറേ വർഷം പ്രവാസി ആയിരുന്നു. ഏത് സ്ഥലത്തായിരുന്നു? എത്രാമത്തെ വയസ്സിലാ പോയത്?
1: ഞാൻ പോകാൻ ലേറ്റായി. ഞാൻ കല്യാണം കഴിഞ്ഞ 34-ാമത്തെ വയസ്സിൽ, ഒരു 35-36 വയസ്സിലായിരുന്നു ഞാൻ പോയത്. കുവൈത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഒരു 5-6 വർഷം ഉണ്ടായിരുന്നു. ഫുഡ് കമ്പനിയുടെ സ്റ്റോർ ഇൻചാർജ് ആയിട്ടുണ്ടായിരുന്നു. സ്റ്റോറിലെ മൊത്തം സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവർ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്.
0: അവിടെ കുവൈത്തിൽ എത്ര വർഷം തുടർന്നു ആ ജോലി?
1: അത് 2014 വരെ ഉണ്ടായിരുന്നു. 2014 ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നത്.
0: തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ ഇലക്ട്രീഷ്യനായിട്ട് തന്നെയാണ്?
1: മുമ്പ് എനിക്ക് ഇലക്ട്രീഷ്യൻ വർക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഒരു വിസ കിട്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. വീണ്ടും ഞാൻ തിരിച്ച് വീണ്ടും പഴയ ഇലക്ട്രീഷ്യൻ ഫീൽഡിലൊക്കെ തന്നെ തിരിഞ്ഞു വരികയായിരുന്നു.
0: വീട്ടിൽ ഇത് കൂടാതെ പശു ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു.
1: പശു ഉണ്ട്, പശു വളർത്തലുണ്ട്. 2 സൊസൈറ്റിയിൽ പാൽ കൊടുക്കുന്നുണ്ട്. വൈഫ് ചെറിയൊരു സ്കൂൾ ടീച്ചറാണ്.
0: ഏത് സ്കൂളാണ്? വീടിനടുത്താണോ?
1: അല്ലല്ലല്ല, അത് ചെർക്കള എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കുറച്ച് ദൂരമാണ്. എന്റെ വീട്ടിൽ നിന്ന് 10-30 കിലോമീറ്റർ ദൂരമുണ്ട്. ഡയറക്റ്റ് ബസ്സിലുള്ളത് കൊണ്ട് പോയിട്ട് വരുന്നുണ്ട്.
0: നമ്മളിപ്പം കുട്ടികളിലേക്ക് തിരിച്ചു വരാം. ഇന്ന് പല കുട്ടികളും ഒരു 10-ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിയുമ്പം പലതരം എൻട്രൻസ് എക്സാമിലൂടെ കടന്നു പോവാണ്, അല്ലെ? കുറെ കുട്ടികൾ നീറ്റിന് പോകുന്നു, കുറെ കുട്ടികൾ ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ശരിക്കും നമ്മൾ കുട്ടികളെ ശരിക്കും ഒരു 12, അതായത് +2 വരെ നമുക്ക് കുട്ടികളെ വീട്ടിൽ കിട്ടുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ ഒരു വിഭാഗം കുട്ടികൾ വിദേശത്തേക്കായിരിക്കും പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കുട്ടികൾ പല ടെൻഷനും അനുഭവിക്കുന്നുണ്ടല്ലോ, ഒരു പാരന്റ് എന്ന നിലയിൽ എങ്ങനെയാണ് നമ്മൾ കുട്ടികളടുത്ത് അപ്രോച്ച് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അവരെ കൂടെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നിൽക്കേണ്ടത്?
1: തീർച്ചയായിട്ടും ഇപ്പോൾ കുട്ടികൾ അവരവരുടെ ഓരോരോ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട്, പണ്ടത്തെ കുട്ടികളെ പോലെയല്ല, ഒരുപാട് കാൽക്കുലേഷൻസും ഡ്രീംസും ഒക്കെ ഉള്ള കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് വ്യക്തമായി അറിയാം അവർ ഏത് ഫീൽഡിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഇന്ന് നമ്മുടെ അടുത്ത് വേണം എന്നുള്ള പഴയ കൺസെപ്റ്റ് വെച്ചിട്ടൊക്കെ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അവരെ അതിലേക്ക് നിർബന്ധിക്കാനോ ഉള്ള ഒരു സാധ്യത ഒന്നും ഇനിയില്ല. കാരണം കുട്ടികൾക്ക് ഏതാണോ താല്പര്യം, ആ താല്പര്യത്തിനനുസരിച്ച് അവരുടെ കൂടെ അവർക്ക് എന്താണ് ഫീൽഡ് അതിലേക്ക് കടത്തിവിടാൻ നമ്മൾ ശ്രമിക്കണം. കൂടാതെ വിദേശത്തേക്ക് പോകാനാണ് ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് താല്പര്യം. അവിടെ

0: തന്നെ സെറ്റിൽ ചെയ്യാനും അവിടെ തന്നെ ജോലി കണ്ടിന്യൂ ചെയ്യാനൊക്കെയാണ് താല്പര്യം. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മുടെ പാരൻസ് നിർബന്ധമായിട്ടും അവരുടെ കൂടെ നിൽക്കുന്നതായിരിക്കും നല്ലത്.
1: അവരുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് നമ്മൾ നിർബന്ധിച്ച് ഒരു കോഴ്സിലേക്ക് തള്ളിവിടാൻ പാടില്ല, അങ്ങനെയല്ലേ പറയുന്നത്?
0: അതെ, തീർച്ചയായിട്ടും നമ്മൾ തല്ലിപ്പഠിപ്പിച്ച ഭാഗത്തിനും അതിലുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ അവർക്ക് നാളെ നമ്മളെ കുറ്റപ്പെടുത്തും. എനിക്ക് അതായിരുന്നു താല്പര്യം, നിങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പോയത് എന്നൊക്കെ പറയും.
1: ഒരു കാലഘട്ടത്തിൽ ആരുടെ ഒരു സ്വപ്നം വിദേശം അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളായിരുന്നു, UAE-യിലോ. പക്ഷെ ഇന്ന് കുട്ടികൾ അതിൽ നിന്നും അപ്പുറത്ത് ചിന്തിച്ചു, കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ചേക്കേറാനാണ് കുട്ടികളുടെ താല്പര്യം.
0: എനിക്ക് തോന്നി, ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ജോലിയൊക്കെ കിട്ടി കുറച്ച് വെറ്റിൽ സെറ്റിൽഡ് ആയാൽ ഇതിനേക്കാൾ നല്ല രീതിയിൽ സൗകര്യത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരുപാട് രാജ്യങ്ങൾ വേറെ ഉണ്ട് ലോകത്തിൽ എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. കാരണം 60 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ നമ്മുടെ ചെലവുകൾ ഏറ്റെടുക്കുന്ന ഗവൺമെൻറ്റുകൾ പല രാജ്യങ്ങളിലും ഉണ്ട്. നമ്മളിവിടെയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സിസ്റ്റൻസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഗവൺമെൻറ് തന്നെ എല്ലാവിധ ഇൻഷുറൻസുകളും അതുപോലെ തന്നെ ചികിത്സാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങൾ, ഫിൻലാൻഡ്, ന്യൂസിലാൻഡ്, പിന്നെ അതുപോലെ തന്നെ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ഒരുപാട് രാജ്യങ്ങൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ജനങ്ങളത് ചൂസ് ചെയ്യുന്നു. അത്ര തന്നെ സ്വതന്ത്രമായി ജീവിക്കാനും ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഒരു പരിധിവരെ മതചിന്തകളോ കാര്യങ്ങളോ കൂടുതൽ മേയാത്ത നാടുകളാണ് അതൊക്കെ. അത് അതിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ലിമിറ്റഡ് അളവിൽ അതൊക്കെ ആവാം, മതചിന്തകളും കാര്യങ്ങളും പ്രവർത്തനമൊക്കെ. കണ്ടമാനം അതിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഉള്ള സമാധാനം കൂടെ പോകുന്നേ ഉള്ളൂ എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലെ ഓരോരോ ആൾക്കാരെ ഓരോരോ രാജ്യത്തിൻ്റെ അവസ്ഥ എടുത്ത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ട് ആൾക്കാർ പോകുന്നത്.
1: എന്തൊക്കെ തന്നെയാലും നമ്മുടെ നാട് നാട് തന്നെ അല്ലേ?
0: തീർച്ചയായിട്ടും നമ്മുടെ നാട് നാട് തന്നെയാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ നിൽക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ മനസ്സിലാവുള്ളൂ. നമുക്ക് നാടിന് നാടിൻ്റെതായ പ്രത്യേകതയുണ്ട്. വിദേശത്ത് പോയാലേ നാടിൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ. ഗൾഫിൽ
1: അഞ്ചാറ് വർഷം നിന്ന ഒരാള് അല്ലേ?
0: അഞ്ചാറ് വർഷം അവിടെ നിൽക്കുമ്പോൾ ഞാൻ പോകുന്ന കാലത്ത് തന്നെ പലയാളും പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഈ ആണ്ടിയോ അടുത്ത ആണ്ടിലോ നിന്നിട്ടൊന്ന് തിരിച്ച് നാട്ടിലോട്ട് പോയാൽ മതി, 4 കൊല്ലം കഴിഞ്ഞ് വീണ്ടും അളവ് തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ഇവിടെ വന്നിട്ട് 2014 തിരിച്ചു വന്നത്. ഞാൻ വന്നിട്ട് 10-12 കൊല്ലമായി, ഇപ്പോഴും അയാൾ അവിടെ ഉണ്ട്. 2 വർഷം കഴിഞ്ഞ് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ ഇത്. പക്ഷെ ഇവിടെ ജീവിക്കണമെങ്കിൽ പൈസ നല്ലൊരു ഘടകമാണ്. ഇവിടെ തുച്ഛമായ പൈസ കൊണ്ട് ഇപ്പോൾ ചികിത്സാ ചെലവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു വിദ്യാർത്ഥിയെ സ്കൂളിലാക്കാൻ ഒന്നും തന്നെ നടക്കാത്ത കാലത്ത് പൈസ നല്ലൊരു ഘടകമാണ്. പൈസ ഇല്ലെങ്കിൽ ഇവിടുത്തെ ജീവിതവും ദുർഘടം തന്നെയാണ്.
1: ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴി ലീനങ്ങളാണ്. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയും.
0: പഴയൊരു ഗാനമാണ്, ശ്രാവണം വന്നു നിന്നെ തേടി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു.
1: ഓക്കെ, എന്നാൽ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.

0: നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ ഒരു സന്ദേശമോ ശബ്ദ സന്ദേശമോ അയക്കുക. 9495967080 നമ്പർ ഒരിക്കൽ കൂടി 9495967080 ഇന്നത്തെ നാട്ടുവഴിയിൽ ഈണങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു നാട്ടിൻ പ്രദേശത്തെ വിശേഷങ്ങളുമായി നാട്ടുവഴിയിൽ ഈണങ്ങൾ വീണ്ടും കേൾക്കാം. അവതരണം രമ്യ രാജേഷ്.
1: നാട്ടുവഴിയിൽ ഈണങ്ങൾ, പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ഇന്ന് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5 മണിക്ക് സംസ്കൃത പാഠം. 5:15 കുറുങ്കുഴൽ പറ്റ് അവതരണം രാമദാസൻ ശ്രീകൃഷ്ണപുരവും സംഘവും. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിത ഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. ആറ് 10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. മലപ്പട്ടം തലക്കോട് എന്ന പ്രദേശത്തെ കെ നാരായണൻ, പി നാരായണൻ, കെ നാരായണൻ, എം സുധാകരൻ എന്നിവരുടെ കാർഷിക അനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 7:35 യുവവാണിയിൽ ഫ്ലോറിഡയിലെ ഫ്ലയേഴ്സ് ഫ്ലൈറ്റ് അക്കാദമിയിൽ നിന്നും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ സി മുഹമ്മദ് നിഹാൽ അതിഥിയായി എത്തുന്നു. ആകാശവാണി കണ്ണൂർ. സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: യൂറോപ്യൻ ഫുട്ബോളിന്റെ കരുത്തുറ്റ മുഖങ്ങളായ രണ്ട് ലോക ചാമ്പ്യന്മാർ തമ്മിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ തേടി നേരംഗത്തിനൊരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം മൊറോക്കോയെ തോൽപ്പിച്ച് ഫ്രാൻസ് സെമിഫൈനലിൽ കടന്നതിന് പിന്നാലെ ബെൽജിയൻ വെല്ലുവിളി മറികടന്ന് സ്പെയിനും അവസാന നാലിലെത്തി. ഒന്നിനെതിരെ രണ്ട് ഗോളിനായിരുന്നു ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ ലാ റോജാസിന്റെ വിജയം. 88 മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങി വിജയ ഗോൾ നേടി സൂപ്പർ സമ്പായി മാറിയ മൈക്കൽ മെറിനോയാണ് സ്പാനിഷ് പടയുടെ വിജയശില്പി. ഈ ലോകകപ്പിൽ ഇതുവരെ ഗോൾ വഴങ്ങാത്ത ചെമ്പടയുടെ പ്രതിരോധ കോട്ടയ്ക്ക് ബെൽജിയൻസ് വിള്ളൽ വീഴ്ത്തുന്നതിനും മത്സരം സാക്ഷിയായി. കളിയുടെ തുടക്കം മുതൽ പന്തടക്കത്തിലും നീക്കങ്ങളിലും സ്പെയിനായിരുന്നു മുന്നിൽ. 30 മിനിറ്റിൽ ലമിൻ യമാലും പെഡ്രോ പെറോയും ചേർന്ന് നടത്തിയ മികച്ചൊരു മുന്നേറ്റത്തിനൊടുവിൽ ഡാനി ഓൾമോ തൊടുത്ത ഷോട്ട് ബെൽജിയം ഗോൾ കീപ്പർ തിബോ കോർട്ടുവ തടുത്തു. എന്നാൽ റീബൌണ്ടായി വന്ന പന്ത് മനോഹരമായി വലയിലെത്തിച്ച് ഫാബിയൻ റൂയിസ് സ്പെയിനിന് ആദ്യ ലീഡ് സമ്മാനിച്ചു. ഗോൾ വഴങ്ങിയതോടെ ബെൽജിയം ഉണർന്നു. അവർ മികച്ച പ്രത്യാക്രമണങ്ങൾ നടത്തി. 41 മിനിറ്റിൽ കെവിൻ ഡിബ്രൂയിനും ലിയാൻഡ്രോ ട്രൊസാഡയും ചേർന്ന് മെനഞ്ഞ സെറ്റ് പീസ് നീക്കത്തിനൊടുവിൽ തിമോത്തി കസ്റ്റിയാന നൽകിയ ക്രോസ് ഷാർല ഡി കെറ്റലാറെ തകർപ്പൻ ഹെഡറിലൂടെ വലയിലാക്കി. ഈ ഗോളോടെ സ്പെയിൻ ഗോൾ കീപ്പർ ഉനായ് സിമോന്റെ ലോകകപ്പിലെ 650 മിനിറ്റ് നീണ്ട ക്ലീൻ ഷീറ്റ് റെക്കോർഡ് അവസാനിച്ചു. ആദ്യ പകുതി 1-1 സമനിലയിൽ. രണ്ടാം പകുതിയിൽ ബെൽജിയത്തിന് തിരിച്ചടിയേറ്റു. മികച്ച സേവുകളുമായി തിളങ്ങിയ ഗോളി തിബോ കോർട്ടുവ 73 മിനിറ്റിൽ പരിക്കേറ്റ് കണ്ണീരോടെ കളം വിട്ടു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് കരുതിയിരിക്കെ സ്പാനിഷ് കോച്ച് ലൂയിസ് ഫ്യുവന്റെയുടെ തന്ത്രം ഫലിച്ചു. പകരക്കാരനായി കളത്തിലിറങ്ങിയ മെറീനോ 88 മിനിറ്റിൽ ബോക്സിനുള്ളിലെ മികച്ച അവസരം ഗോളാക്കി മാറ്റി സ്പെയിനിന് തകർപ്പൻ വിജയം നേടിക്കൊടുത്തു. പെഡ്രിയുടെ അളന്നുമുറിച്ച പാസിൽ പൗ കുർബാസി തൊട്ടടുത്ത ഷോട്ട് പകരക്കാരൻ കീപ്പർ സെൻ ലെമൻസ് തടുത്തിട്ടു. റീബൌണ്ട് ചെയ്ത പന്ത് മെറീനോ വലയിലേക്കടിച്ചു. യൂറോകപ്പിലും സ്പെയിനിലും രക്ഷകനായിരുന്നു മെറീനോ. റോഡ്രി, റൂയിസ് എന്നിവരടങ്ങിയ സ്പാനിഷ് മധ്യനിര കളി നിയന്ത്രിച്ചപ്പോൾ ഡിബ്രൂയിൻ നയിച്ച ബെൽജിയം പ്രത്യാക്രമണങ്ങളിലൂടെയാണ് ഭീഷണി ഉയർത്തിയത്. ബെൽജിയം പ്രതിരോധത്തെ വലതുവിങ്ങിലൂടെ നിരന്തരം സമ്മർദ്ദത്തിലാഴ്ത്തിയ യമാൽ കളിയിലെ മികച്ച താരമായി. ബെൽജിയൻ വെറ്ററൻ താരങ്ങളായ ഡിബ്രൂയിൻ, റൊമേലു ലുക്കാക്കു തുടങ്ങിയവരുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ ഒരിക്കൽ കൂടി പാതിവഴിയിൽ അവസാനിച്ചു. 2010 ലോകകപ്പ് കിരീടം നേടിയതിനു ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ സെമിഫൈനലിൽ പ്രവേശിക്കുന്നത്. ടെക്സാസിലെ ഡാളസ് സ്റ്റേഡിയത്തിൽ ചൊവ്വാഴ്ചയാണ് ഫ്രാൻസ് സ്പെയിൻ സെമി. യൂറോ 2024 സെമിഫൈനലിൽ ഫ്രാൻസിനെ 2-1 തോൽപ്പിച്ചാണ് സ്പെയിൻ ഫൈനലിൽ കടന്നത്. അതിനാൽ ലോകകപ്പ് സെമി ഫ്രാൻസിന് ഒരു മധുര പ്രതികാരത്തിനുള്ള അവസരം കൂടിയാണ്. ഫിഫ ലോകകപ്പ് സെമിഫൈനലിലെത്തുന്ന 3-ാമത്തെ ടീമിനെ ഇന്നറിയാം. യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ടിന് ഇക്കുറി കറുത്ത കുതിരകളായി മാറിയ നോർവെയാണ് എതിരാളികൾ. ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ 2:30 മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രീ ക്വാർട്ടറിൽ രണ്ടാം പകുതിയുടെ ഭൂരിഭാഗം സമയവും 10 പേരുമായി കളിച്ചിട്ടും മെക്സിക്കോയെ അവരുടെ തട്ടകത്തിൽ 3-2 തോൽപ്പിച്ചാണ് തോമസ് ടുഷേൽ പരിശീലിപ്പിക്കുന്ന ഇംഗ്ലണ്ടിന്റെ വരവ്. 5 ജേതാക്കളായ ബ്രസീലിനെ 1-2 അട്ടിമറിച്ച് ചരിത്രത്തിലാദ്യമായി ക്വാർട്ടറിലെത്തിയ ആശ്വാസത്തിലാണ് നോർവെ. ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെയും ഹാരി കെയ്നിന്റെയും ചിറകുകളിലേറിയാണ് ഇംഗ്ലീഷ് കുതിപ്പെങ്കിൽ ഗോളടി വീരൻ എർലിംഗ് ഹാളണ്ടിന്റെയും നായകൻ മാർട്ടിൻ ഒഡേഗാർഡിന്റെയും മിന്നും ഫോം നോർവീജിയൻസിന് കരുത്താണ്. പ്രതിരോധ താരം ജാരൽ ക്വാൻസ ചുവപ്പ് കാർഡ് കാരണം സസ്പെൻഷനിലായതിനാൽ ഇന്ന് ഇംഗ്ലണ്ടിനു വേണ്ടി കളിക്കില്ല. ഇരു ടീമുകളും ഇതുവരെ 12 ഏറ്റുമുട്ടിയപ്പോൾ 7 ജയങ്ങളുമായി ഇംഗ്ലണ്ടിനാണ് വ്യക്തമായ മുൻതൂക്കം. നോർവെ 2 മത്സരങ്ങൾ ജയിച്ചപ്പോൾ 3-3 സമനിലയിലായി. ലോകകപ്പിലെ ഏറ്റവും മികച്ച 2 സ്ട്രൈക്കർമാർ തമ്മിലുള്ള പോരാട്ടം കൂടിയാണ് ഈ മത്സരം. ഗോൾഡൻ ബൂട്ട് റേസിൽ 7 ഹാളണ്ടും 6 കെയ്നും കിലിയൻ എംബാപ്പയ്ക്കും ലയണൽ മെസ്സിക്കും തൊട്ടുപിന്നിലുണ്ട്. ഈ മത്സരത്തിലെ വിജയികൾ അർജന്റീന സ്വിറ്റ്സർലാൻഡ് ക്വാർട്ടറിലെ വിജയികളെയായിരിക്കും സെമിയിൽ നേരിടുക. ലോകകപ്പിൽ വിജയക്കുതിപ്പ് തുടർന്ന് ക്വാർട്ടറിലെത്തിയ അർജന്റീനയ്ക്ക് സെമിഫൈനലിനരികിൽ സ്വിസ് വെല്ലുവിളി. ഇന്ത്യൻ സമയം നാളെ 6:30 അമേരിക്കയിലെ കാൻസാസ് സിറ്റിയിലാണ് മത്സരം. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് സ്വിറ്റ്സർലാൻഡ് ഉയർത്തുന്ന പ്രതിരോധത്തെയും തന്ത്രങ്ങളെയും അതിജീവിക്കേണ്ടതുണ്ട്. പെനാൽറ്റി ഷൂട്ടൌട്ടിലെത്തിയ പ്രീ ക്വാർട്ടറിൽ ലാറ്റിൻ അമേരിക്കൻ ശക്തികളായ കൊളംബിയയെ മറികടന്നാണ് സ്വിസ് ടീം തങ്ങളുടെ 72 ചരിത്രത്തിൽ ആദ്യമായി ക്വാർട്ടറിൽ പ്രവേശിക്കുന്നത്. സൂപ്പർ താരവും നായകനുമായ ലയണൽ മെസ്സിയുടെ മികവിലാണ് അർജന്റീന ടൂർണമെന്റിൽ മുന്നേറുന്നത്. ഈ ലോകകപ്പിൽ ഇതിനകം 8 മെസ്സി നേടിക്കഴിഞ്ഞു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ആധികാരിക ജയങ്ങൾ സ്വന്തമാക്കിയ അർജന്റീന നോക്കൌട്ട് ഘട്ടത്തിൽ കാമ്പോ വെർദേയ്ക്കും ഈജിപ്തിനുമെതിരെ വിയർത്താണ് ജയിച്ചത്. 2-3 രണ്ട് കളികളിലും ലോക ചാമ്പ്യന്മാരുടെ ജയം. നവാഗതരായ കാമ്പോ വെർദെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടി. ഈജിപ്തിനോട് 2 പിന്നിട്ട് നിന്ന ശേഷം അവസാന ഘട്ടത്തിൽ 3-0 തിരിച്ചടിച്ച് അവിശ്വസനീയ തിരിച്ചുവരവ് നടത്തി അർജന്റീന. ഈജിപ്തിനെതിരെ നേടിയ വിജയവുമായി ബന്ധപ്പെട്ട് റഫറിയിംഗ് തീരുമാനങ്ങളിൽ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. മികച്ച പന്തടക്കവും ശക്തമായ പ്രതിരോധവും കൊണ്ട് ഏത് വമ്പന്മാരെയും പൂട്ടാൻ കെൽപ്പുള്ളവരാണ് സ്വിറ്റ്സർലാൻഡ്. കഴിഞ്ഞ മത്സരങ്ങളിൽ അർജന്റീനയുടെ പ്രതിരോധത്തിൽ വിള്ളലുകൾ ദൃശ്യമായെന്നും അവരെ തോൽപ്പിക്കാൻ സ്വിസ് ടീമിന് സാധിക്കുമെന്നും സ്വിറ്റ്സർലാൻഡ് പരിശീലകൻ മുറാത്ത് യാക്കിൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മെസ്സിയെ പൂട്ടാൻ സ്വിസ് പ്രതിരോധ നിരയിലെ പരിചയസമ്പന്നരായ റിക്കാർഡോ റോഡ്രിഗസ് ഇറങ്ങുമ്പോൾ പോരാട്ടം കടുക്കുമെന്നാണ് വിലയിരുത്തൽ. മധ്യനിരയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ സ്വിസ് നായകൻ ഗ്രാനിറ്റ് ഷാക്കയും അർജന്റീനയുടെ മധ്യനിര തന്ത്രജ്ഞരും തമ്മിലുള്ള പോരും നിർണായകമാകും. ലയണൽ സ്കലോണിയുടെ ആവനാഴിയിൽ സ്വിസ് അപരാജിത യാത്രയ്ക്ക് വിരാമമിടാനുള്ള അസ്ത്രങ്ങളുണ്ടെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഇരു ടീമും ഏഴുവട്ടം മുഖാമുഖം വന്നപ്പോൾ ഒരിക്കൽ പോലും അർജന്റീനയെ തോൽപ്പിക്കാൻ സ്വിറ്റ്സർലാൻഡിനായിട്ടില്ല. 2026 ഫിഫ ലോകകപ്പിൽ റഫറിംഗുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വ്യാപക വിമർശനങ്ങൾക്കും തർക്കങ്ങൾക്കും പിന്നാലെ ടൂർണമെന്റിലെ ശേഷിക്കുന്ന മത്സരങ്ങൾക്കായി വീഡിയോ അസിസ്റ്റന്റ് റഫറി സംവിധാനത്തിൽ ഫിഫ സുപ്രധാന മാറ്റങ്ങൾ വരുത്തി. മത്സരങ്ങൾ തടസ്സമില്ലാതെ കൂടുതൽ കൃത്യതയോടെ നടത്തുന്നതിനാണ് VAR പുതിയ പരിഷ്കരണങ്ങൾ. മത്സരം നടക്കുന്ന എല്ലാ സ്റ്റേഡിയങ്ങളിലും പ്രധാന VAR ഒഫീഷ്യലിനെയും റിസർവ് ഒഫീഷ്യലിനെയും നേരിട്ട് നിയോഗിച്ചു. ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരം മുതൽ പുതിയ പ്രോട്ടോകോൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ടൂർണമെന്റിൽ ഇതുവരെയുള്ള ഗ്രൂപ്പ് ഘട്ടത്തിലെയും പ്രീ ക്വാർട്ടറിലെയും എല്ലാ മത്സരങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഡാളസിലുള്ള ഫിഫയുടെ സെൻട്രൽ വീഡിയോ ഓപ്പറേഷൻ റൂമിൽ നിന്നായിരുന്നു. ഡാളസിലെ പ്രധാന ഹബ്ബും സ്റ്റേഡിയത്തിലെ റഫറിയും തമ്മിലുള്ള സാങ്കേതിക ബന്ധത്തിലോ ആശയവിനിമയത്തിലോ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ മാത്രമേ സ്റ്റേഡിയത്തിലുള്ള ബാക്കപ്പ് VAR ടീം ഇടപെടുകയുള്ളൂ. സാങ്കേതിക തകരാറുകൾ മൂലം VAR സഹായമില്ലാതെ മത്സരങ്ങൾ തുടരേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാനും ആശയവിനിമയം പുനഃസ്ഥാപിക്കുന്നതുവരെയുള്ള വലിയ സമയനഷ്ടം തടയാനും ഇത് സഹായിക്കും. മാറ്റങ്ങൾ VAR പ്രവർത്തനക്ഷമതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ഫിഫ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രീ ക്വാർട്ടറിൽ നോർവേയോട് തോറ്റ് പുറത്തായതിന് ബ്രസീലിയൻ വിങ്ങർ വിനീഷ്യസ് ജൂനിയർ ആരാധകരോട് മാപ്പ് ചോദിച്ചു. ടൂർണമെന്റിലെ ഈ തിരിച്ചടിയിൽ വേദനയുണ്ടെന്ന് താരം വ്യക്തമാക്കി. ഇത്രയും വലിയൊരു ടൂർണമെന്റിൽ നിന്ന് ഇത്ര നേരത്തെ പുറത്താകേണ്ടി വന്നതിൽ വലിയ നിരാശയുണ്ട്. തങ്ങൾക്ക് ഇതിലും മികച്ച രീതിയിൽ മുന്നേറാൻ കരുത്തുള്ള ഒരു സ്ക്വാഡ് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അത് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ലെന്നും അദ്ദേഹം സമ്മതിച്ചു. ബ്രസീലിനായി കളിക്കുക എന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനമാണെന്നും ടീമിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ താൻ തുടർന്നും പോരാടുമെന്നും വിനി ആരാധകർക്ക് ഉറപ്പു നൽകി. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ KPM റിയാസ്.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഒരു വടക്കൻ വീരഗാഥ. ഗായകൻ യേശുദാസ്. ഗാനരചന K.J. കുമാർ.

0: ഇയും ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. സംപ്രതി സംസ്കൃത പരിപാട്യാം രാമോ വിഗ്രഹവാൻ ധർമ്മഃ ഏക സമാലോചന ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷക ഡോക്ടർ എൻ വിശ്വരാജൻ കുടവട്ടൂർ.
1: രാമോ വിഗ്രഹവാൻ ധർമ്മഃ ഏകാ സമാലോചന. രാമായണമിതി നാമശ്രവണേന സർവൈരാദൃതം സർവമനോരഞ്ജകം പ്രാചേതസ പ്രണീതം രാമായണമേവ സർവേഷാം സ്മൃതിമണ്ഡലം സമാശ്രിഷ്യതേ. സാർവകാലികം സാർവലൗകികം വിശ്വോത്തരം ചൈതദ്വാങ്മയം ലോകേസ്മിൻ സമേഷാം ചിന്തകാനാം ക്രാന്തദർശിനാം കവീശ്വരാണാം വാഗ്ദേവതാ വരപ്രസാദേന അനുഗ്രഹീതാനാം കലാകാരാണാം സർവോപരി സാധാരണാനാഞ്ച സ്വസ്വരംഗേഷു നിരതശയം സ്വാധീനമതനോത്. അതേവ സി രാജഗോപാലാചാര്യണ പ്രോക്തം. ഇൻഡീഡ് ദ ക്യാരക്ടേഴ്സ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ദീസ് ഇതിഹാസാസ് ദ രാമായണ ആൻഡ് ദ മഹാഭാരതാസ് ഹാസ് ഹവ് കം ടു ബി റോ മെറ്റീരിയൽസ് ഫോർ ദ വർക്ക്സ് ഓഫ് ന്യൂമറസ് പോയറ്റ്സ് ആൻഡ് സെയിൻസ് that came later to write dramas and sing poems and hymns to keep the nation in the straight paths. Sadhu.

उपदेशः एव काव्यस्य परमो धर्मः भारतीयानां स च उत्तमाभ्युदय अधमविनिपातप्रतिपादनेनैव कविभिः आविष्क्रियते अत्र रामायणे कोऽन्यस्मिन् साम्प्रतलोके गुणवान् कश्च वीर्यवान् इति महर्षेः प्रश्नेन लोकानां मार्गदर्शकः अनन्वयमहिमावान् धीरोदात्तः कश्चन महापुरुषः एव भवेद् स्वप्रणीतस्य महाकाव्यस्य नायकः इति दृढनिश्चयः एव कथानायकत्वेन श्रीरामम् अवतारयितुम् ईश्वरमेनं प्राचोदयत्। अत एव काव्यस्मिन् नायकत्वेन उपवर्णिते श्रीरामे मनुष्यसहजं शक्तिदौर्बल्यानामाधिक्यं न्यूनत्वं च दरीदृश्यते। धर्मः, त्यागः, सत्यं, दया, पितृभक्तिः, भ्रातृस्नेहः इत्यादीनि सनातनमूल्यानि चायेव सदा सर्वत्र तम् अनुगच्छन्ति। किन्तु चायं केषुचिदवसरेषु कोपाकुलः, परिशाशरमुच्चरन्, करुणार्द्रचित्तः, दीनदीनं विलवन् दृश्यते। अपि च रामः आदिकाव्यस्मिन् न केवलं प्रजाक्षेमतत्परः कश्चन महाराजः, किन्तु कृषिः धर्ममूर्तिश्च। दोषापेक्षया गुणप्रकर्षेण सनातनधर्मस्य आचरणेन पालनेन च मनुष्यत्वादमरत्वमायातः कश्चन महापुरुष एव रामायणे दृश्यमानः रामः। विधिमां ऋषिभिस्तुल्यं केवलं धर्ममास्थितम् आत्मानं मानुषं मन्ये रामं दशरथात्मजं दैवसम्पादितो दोषो मानुषेण मयाजितः एवमादीनि रामवाक्यानि तस्य मानुषभावं प्रकाशयति। श्रीरामः धर्मस्य मूर्तिभावम् इत्यभिव्यञ्जयति रामो विग्रहवान् धर्मः इति रामायणीयं वचनम्। जन्मसु मनुष्यजन्ममेव महीयान्, मननशीलो मनुष्यः धर्मानुसारेण ऐहिकं जीवितं नयति चेत् अत्रैव स्वर्गः, नो चेत् अत्रैव नरकः। മനുഷ്യാണാം അഭ്യുദയം നിശ്രേയസഞ്ച ധർമ്മമാശിത്യമേവ അത ഏവ ഋഷീശ്വരാഹ സുരയഹ ധർമ്മഭൂയിഷ്ടം ലോകക്രമം സംസ്ഥാപയിതും ധർമ്മമൂർത്തിത്വേന സ്വീയരചനാസു സർവേഷാം മാതൃകാരൂപേണ ഉത്തമകഥാപാത്രാൻ അവതാരയന്തി കുതയിതി ചേത് സന്മാർഗജാരിണാം മഹാജനാനാം മാർഗ ഇതരോ ജനാഹ അനുഗച്ഛന്തി। മഹാകവിന വ്യാസേന ഉക്തം ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം മഹാജനോ ഏന ഗത സബന്ധാഹ। ശ്രീനാരായണ ഗുരുദേവഹ ധർമ്മം ഏവം നിർവക്തി ധർമ്മയേവ പരം ശ്രേഷ്ഠം ധർമ്മയേവ മഹാധനം ധർമ്മ സർവത്ര വിജയി ഭവതു ശ്രേയസേ നൃണാം। മോക്ഷം ജീവിതസ്യ പരമോ ലക്ഷ്യ തദപി ധർമ്മേ പ്രതിഷ്ഠിതം ച। ഏതാദൃശസ്യ ധർമ്മസ്യ സുസ്ഥിതിഹി അനിവാര്യമേവേത്യന്തർദർശനമേവ രാമകഥാപാത്ര സൃഷ്ടിയർത്ഥം ഋഷയഹേ ചോദന। രാമാധിപത് വർത്തിതവ്യം ന രാവണാധിപത് ഇതി ഉപദേശ ന വിസ്മർത്തവ്യ। യദ്യപി കേഷുചിത് കർമ്മസു അധർമ്മസ്യാംശോ അനുവാചകേഭ്യ ഗോചരീഭവതി തഥാപി രാമായണേ ആചരിതാനി സർവാണി കർമാണി ധർമാനുസാരിണി। പുത്രധർമ്മ പരിപാലനാർത്ഥം രാജകീയ സുഖഭോഗാദീനി തെക്കുതം രാമോ വിമനസ്കഹ നാഭൂത്। ചീരവാസസം ആത്മസാത്കർത്തം രത്നഭാസുരം മകുടം തസ്മിൻ പ്രതിരോധം നാജായത। പിതുരാജ്ഞാം അക്ഷരശോ അനുപാലയിതും ദൃഢവ്രതോയം പിതൃദേവോ ഭവ ഇതി ഭാരതീയ സംസ്കൃതേഹെ പ്രത്യക്ഷ നിദർശനമിവ സർവേഷാം പുരഹ നരീനിർത്തി। രാമോ വദതി ലക്ഷ്മീചന്ദ്രാത് അപയാദ്വാ ഹിമവാൻ വാ ഹിമം ത്യജേത് അതീയാത് സാഗരോ വേളാം ന പിതുരാജ്ഞാമഹം വിദുഹ। യതി പിതാ ദശരഥ ആജ്ഞാവൈതി തർഹി പാവകേ പതിതും അതിതീക്ഷണം കരളം ഭോക്കതും അർണവേ നിപതിതും വാ സന്നദ്ധോയം രാമഹ രാജ്ഞഹ പ്രതിജ്ഞാപാലനാർത്ഥം ജടാവൽക്കലം സപ്രശ്രയം ധാരയാമാസ। അഭിഷേകവിഘ്ന വൃത്താന്തമാകർണ്യ തസ്മിൻ സന്തോഷം വാ സന്താപം വാ നോദിത ഇത്യേതത് സുഖദുഃഖയോഹു തസ്യ സമഭാവം ദ്യോത്യതേ। അവിച വിഘ്നസ്യ കാരണഭൂതം കൈകേയീം പ്രതി ഈർഷ്യായാഹ ഈഷൻ മാത്ര സ്ഫുരണോ വിന്ന അജായത ഇത്യേതത് തസ്യ അന്തസ്സംസ്കാരമാവേദയതി ച। രണാങ്കണേ തീഷ്ണേന വിശിഖേന നിപതന്തം സ്വഭ്രാതരം സൗമിത്രിം വിലോക്യ ഭ്രാതൃസ്നേഹ പ്രചോദിതം അധികർണാർദ്രൻ രാമവിലാപം ശിലാഹൃദയസ്യ കസ്യാവചിത്തം നാർദ്രയതി। കിന്നുമേ സീതയാ കാര്യം കിംവാക്കാര്യം ജീവിതേനവ ശയാനം യുദ്ധേ പശ്യാമി ഭ്രാതരം യുതി നിർജിതം ശക്യാ സീതാ സമാനാരി പ്രാപ്തും ലോകേ വിജിന്നത ന ലക്ഷ്മണ സമൂഭ്രാത സജീവ സാമ്പരായിക। പുനഃ സന്തതസഹചാരിണം സ്വപ്രാണതുല്യം ലക്ഷ്മണം മുനിവേഷധാരിണസ്യ യമധർമ്മസ്യ പ്രതിജ്ഞാം

0: ലയിതും തത്യാജയതി രാമസ്യ ത്യാഗശീലം ആവേദയതി. ഏകപത്നീവ്രതം സർവേഷാം മാർഗദർശകോയം മഹാപുരുഷ ഭാരതീയ കുടുംബജീവിതസ് ജീവാതിരിവ സർവോത്കർഷേണ വരീവർത്തി. പരസ്പര പ്രേമണ വിശ്വാസേന ച നീയമാനം ജീവിതം ഇഹ സ്വർഗം പ്രദാസ്യതി അന്യഥാ നരകഞ്ച. രാമസ്യ സ്വഭാവവിശേഷേഷു അല്പമാത്രാംശാഃ അത്ര സംരക്ഷ്യന്തേ. കേവലേന മനുഷ്യസഹജേന ദൗർബല്യേന അഭിഭൂയമാനം ശ്രീരാമചന്ദ്രം രാമായണേ സുതരാം ദ്രഷ്ടും ശക്യതേ. രാവണസകാശാത് മോചിതാം സീതാം പ്രതി രാമേ സംജാതം ഹർഷം ദൈന്യം രോഷം ച സാധാരണജനോചിതമേവേദി വക്തം ന കാപി സംശീതിർവർത്തതേ. ശ്രീരാമസ്യ സീതാഭർസനം പശ്യ പ്രാപ്തചാരിത്രസന്ദേഹ മമ പ്രതിമുഖേ സ്ഥിത ദീപേ നേത്രാതുരസ്യേവ പ്രതികൂലാസിമേ ധൃതം. ലക്ഷ്മണേ ഭരദേവാത്വം ഗുരുബുദ്ധിം യഥാസുഖം സുഗ്രീവേ വാനരേന്ദ്രേവ രാക്ഷസേന്ദ്രേ വിഭീഷണഃ നിവേശയ മനഃസീതേ തഥാവാ സുഖം ആത്മനഃ. അഗ്നിശുദ്ധം സഹധർമ്മിണീം അന്തർവത്നീം ജാനകീം മഹാരണ്യേ തിക്തവാനിത്യേത സാധുവായി വിചികിത്സ സമുദേതി സഹൃദയാനാം. പ്രജാക്ഷേമ തത്പരാണാം രാജ്ഞാം പ്രജാഹിതമേവ പ്രധാനമിത്യുക്തി സീതാപരിത്യാഗേന സമീചീനം. കുതഃ അനാഗസി രാജ്ഞഃ ദണ്ഡനീതിഃ ധർമ്മവിരോധമേവ ഏതത് ഭൂപതിഃ രാമസ്യ അസമീക്ഷ്യകാരിത്വമേവ ദ്യോതയതി. ശൂർപ്പണകാ വിഷയേ സ്വാർത്ഥതാവശംവദഃ അഭവത് രാമഃ. രാമേ സാഭിലാഷാം താം ലക്ഷ്മണസകാശം പ്രേഷയാമാസേ തെരഞ്ഞിതം അവസരേസ്മിൻ ശ്രീനിവാസശാസ്ത്രണ അഭിപ്രായം ശ്രദ്ധേയമേവ. ഐ ഹവ് പർട്ടിക്കുലർലി നോ ഡൗട്ട് ഇൻ മൈൻഡ് ദാറ്റ് ദ പോയറ്റ് ഇന്റൻഡഡ് ടു ഷോ അസ് ദാറ്റ് രാമ വാസ് ജസ്റ്റ് ലൈക്ക് അദർ പീപ്പിൾ ഇൻ ട്രൈയിങ് ടൈംസ്. സമാസതഃ രാമായണേ സചേതസാം ഗോചരീഭൂത ശ്രീരാമ ഉദാത്ത ഗുണഗണഭൂയിഷ്ട ദോഷരവിഷ്ട മഹാൻ കോപി മനുഷ്യ കിന്തു ബാലകാണ്ഡേ യുദ്ധകാണ്ഡേ ച ക്വചിത് ക്വചിത് രാമ വിഷ്ണോരവതാരമിതി പരാമർശോ ദൃശ്യതേ. കഥാപാത്രാണാം അനേന തത്പ്രേതാ മഹർഷി ലോകാൻ ഉദ്ബോധയതി ത്യാഗേന സമാസാദിതം സർവം സനാതനം ജീവിതേ ലാളിത്യം ചിന്തായാം ഔന്നത്യം ച മനുഷ്യാൻ അമരത്വം നയതി. അപി ച സർവം ധർമ്മേ പ്രതിഷ്ഠിതം തസ്മാത് സർവേ ധർമ്മപരായണാഃ ഭവേയുഃ ച. കാലേസ്മിൻ സർവേ ധർമ്മപരാമുഖാഃ ത്യാഗവിമുഖാശ്ച കേവലം ഭൗതിക സുഖഭോഗ ഭോഗാർത്ഥം സ്വച്ഛന്ദം വിഹരന്തഃ ധർമ്മപദം വിസ്മരന്തി യദി സസ്മരന്ത്യവി ചേത് തദാചരിതം വിമുഖായന്തേ. ജനാഹ ജനപദാഹ രാഷ്ട്രാശ്ച പരസ്പരം കലഹായമാനാഹ വർത്തന്തേ. അലസതാ വിലസിതം ജനസഞ്ചയം ലക്ഷ്യബോധശൂന്യം യൗവതം പരസ്പര മൈത്രീരാഹിത്യം ചേത്യാദേഹ സർവത്ര വിഹരന്തി. താദൃശാൻ പ്രബോധയിതും ധർമ്മപദേ സമാനയിതും രാമസ്യ ജീവിത സന്ദേശ ബഹു ഉപയുജ്യതേ. മൂല്യരഹിത കേവല ഭൗതികോന്നതി ന ശാശ്വതി ഹിന്ദു ലാളിത്യപൂർണ സനാതനമൂല്യാധിഷ്ഠിത ജീവിതരീതിരേവ നിത്യ പരിപൂർണ ചേതി രാമസ്യ ജീവിത ദർശനേന കവി ലോകാൻ ഉദ്ബോധയതി.
1: ഇതാനീം സംസ്കൃത ഗാനാലാപനം ശൃണ്മഹ.

സംസ്കൃത പരിപാട്യാം ഏതാവതഹ ശ്രുതഹ രാമോ വിഗ്രഹവാൻ ധർമ്മഹ ഏകാ സമാലോചന ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷകഃ ഡോക്ടർ എൻ വിശ്വരാജൻ കുടവട്ടൂർ. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.

രാംദാസനും ശ്രീകൃഷ്ണപുരവും സംഘവും അവതരിപ്പിച്ച കുറുങ്കുഴൽ പറ്റാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ചിത്രം താമര, പാടിയത് മധു ബാലകൃഷ്ണൻ. ഗാനരചന സംഗീതം ഡോക്ടർ പ്രശാന്ത് കൃഷ്ണൻ.

ചിത്രം അയാൾ, പാടിയത് ജയചന്ദ്രൻ. എം ടി പ്രദീപ് കുമാറിന്റെ വരികൾക്ക് ആർ സോമശേഖരന്റെ സംഗീതം.

0: ചലച്ചിത്രഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: ഹലോ പ്രിയ ഗീതം.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
10: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
9: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
10: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
9: ഏറ്റവും പുതിയ റിലീസുകൾ,
10: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
9: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
11: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
12: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
13: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
15: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
16: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
17: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
18: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കാവാലം ശ്രീകുമാർ പാടിയത് സപ്തനാദ ചിലമ്പൊലി കേട്ടു എന്നാരംഭിക്കുന്നു.

ലളിതഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. ന്യൂസിലാൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തത്തിൻ്റെ നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യക്കാർ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് അപകടം. 32 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. വയനാട് കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3 ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. നവീകരിച്ച പോലീസ് സേനയാകും 15 മുതൽ കേരളത്തിലുണ്ടാവുകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസിനെ കൂടുതൽ ജനസൗഹൃദമാക്കുമെന്നും മന്ത്രി. 72 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കെ സി വേണുഗോപാൽ എം പി ചലച്ചിത്രതാരം ഭാമയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നെസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലാൻഡിനെയും നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ T20 പരമ്പരയിലെ 5 മത്സരം ഇന്ന് രാത്രി 7 സതാംപ്ടണിൽ. എഫ്എം പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രപാടിയ ഗാനം ചിത്രം അന്ന. ഗാനശില്പികൾ ഷിബു ചക്രവർത്തി, ഔസേപ്പച്ചൻ.

0: ചിത്രപാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം അന്ന, ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ വൽസ വില്യംസ്. Prime Minister Narendra Modi has concluded his historic two-day visit to New Zealand and departed for India. The visit, the first by an Indian Prime Minister to New Zealand in over four decades, gave a major boost to bilateral ties. During the visit, Prime Minister Modi held talks with his New Zealand counterpart, Christopher Luxon. They witnessed the exchange of five memoranda of understanding in areas including defence, tourism, sports, disaster management, and dairy and animal husbandry. A major highlight of the visit was the community event at Auckland's Spark Arena, attended by over 10,000 members of the Indian diaspora. Addressing the gathering, Prime Minister Luxon described India as a trusted friend, praised the contribution of the Indian community to New Zealand's progress, and appreciated Prime Minister Modi's leadership. Prime Minister Modi thanked Prime Minister Luxon for his warm hospitality and said the visit had opened a new chapter in India-New Zealand relations. Referring to the 40-year gap since the last visit by an Indian Prime Minister, he said the next visit would not take so long.
2: 40 साल के बाद कोई भारतीय पीएम न्यूजीलैंड की धरती पर आया है. ये मेरा सौभाग्य है. मैं न्यूजीलैंड के सभी निवासियों के लिए, आप सभी लोगों के लिए 140 करोड़ भारतीयों की शुभकामनाएं लेकर आया हूँ. साथियों, प्रधानमंत्री के रूप में भले ही मेरा पहला न्यूजीलैंड दौरा है, लेकिन 25-30 साल पहले जब मैं किसी सरकार में भी हिस्सा नहीं था, सार्वजनिक जीवन में मुझे कोई जानता नहीं था, तब भी मुझे यहाँ न्यूजीलैंड आने का अवसर मिला था.
1: The Pradhan Mantri formalization of micro food processing enterprises scheme has crossed the milestone of sanctioning loans to more than 2 lakh micro food processing enterprises across the country. The scheme has leveraged project investments of over 20,300 crore rupees and generated nearly 11 lakh direct and indirect employment opportunities. Addressing a special event in New Delhi today, Union Minister for Food Processing Industries Chirag Paswan said the achievement is not merely a milestone to celebrate, but a strong foundation for the next phase of India's food processing growth story. Mr. Paswan also underlined the participation of women entrepreneurs at nearly 44% of all beneficiaries reflects the true spirit of women-led development, a cornerstone of Viksit Bharat. Union Railway and IT Minister Ashwini Vaishnav today announced plans to develop Hyderabad as a major high-speed rail hub with proposed bullet train corridors linking the city to Pune, Chennai and Bengaluru. Speaking at an industry event in Hyderabad, he said the high-speed rail network will significantly reduce travel time and strengthen connectivity among South India's major economic centres. The minister also highlighted India's growing electronics and semiconductor sectors, saying the country has adopted an AI as a service model and that Telangana is playing a key role in electronics manufacturing. A speed boat carrying Indian tourists capsized near Vietnam's Phu Quoc Island today. According to local media reports, 15 people are feared dead while 21 people were rescued. The boat carrying 32 Indian tourists and 4 crew members overturned about 400 meters off Hon Mai Rut Ngai Island, triggering a rescue operation. The Indian Embassy in Hanoi today said the exact details of the incident are being ascertained as search and rescue operations by local authorities are ongoing. In the FIFA World Cup, Norway will take on England, while defending champions Argentina will clash with Switzerland in the quarterfinals to determine the remaining semi-finalists. The third quarterfinal match between Norway and England will be played at Miami Stadium with kickoff scheduled for 2:30 a.m. Indian Standard Time. Later, Argentina will face Switzerland at Kansas City Stadium at 6:30 a.m. Indian Standard Time. The Indian women's compound team of Jyoti Surekha Venam, Preetika Pradeep and Chikita Daniparthi clinched the silver medal at the Archery World Cup Stage 4 in Madrid, Spain today. In the final, the Indian trio went down 228-232 to Colombia. The silver medal opened India's account in the season-ending tournament, with the contingent aiming to add more medals later in the day. And with that, we end this news bulletin.
3: ആകാശവാണി കോഴിക്കോട്. പാലക്കാട് ജില്ലാ വൃത്താന്തം.
4: നഗരത്തിലെ IMA ജംഗ്ഷൻ സിവിൽ സ്റ്റേഷൻ റോഡിലെ മണ്ണിടിഞ്ഞ് മലമ്പുഴ ജലസേചന കനാലിലേക്ക് വീണ പ്രദേശം ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് ജില്ലാ കളക്ടർ കെ സുധീർ അറിയിച്ചു. മഴ ശക്തമായതിനെ തുടർന്ന് ഇടിഞ്ഞു വീണ കനാലിന്റെ ഭിത്തി എത്രയും വേഗം പുനർനിർമ്മിക്കാൻ സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ഞായറാഴ്ചയ്ക്കകം മണ്ണ് നീക്കം ചെയ്ത് സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കണമെന്നാണ് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് ജില്ലയിൽ തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതിയിൽ ഈ മാസം 15 വരെ രജിസ്റ്റർ ചെയ്യാം. അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാമെന്ന് അധികൃതർ അറിയിച്ചു. ലഹരിമുക്ത വിദ്യാലയം വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി KA തുളസി പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. ലഹരിക്കെതിരെ ശബ്ദമുയർത്തേണ്ട മുന്നണി പോരാളികളാണ് വിദ്യാർത്ഥികളെന്നും ലഹരി വിപത്തിൽ വീണുപോയവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. പിരായിരി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം രമേശ് പിഷാരടി MLA നിർവഹിച്ചു. പഞ്ചായത്തിൽ പുതുതായി സ്ഥാപിച്ച മഴ മാപിനിയും MLA ഉദ്ഘാടനം ചെയ്തു. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി പച്ചക്കറി വിത്ത്, തൈകൾ, ജൈവ കീടരോഗ നിയന്ത്രണ ഉപാധികൾ എന്നിവയുടെ വിതരണവും ഫലവൃക്ഷ തൈകൾ, കാർഷിക യന്ത്രങ്ങൾ, ജൈവവളങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പനയും സംഘടിപ്പിച്ചു. മലമ്പുഴ ICDS പ്രോജക്ടിന് കീഴിലുള്ള വിവിധ അംഗനവാടികളിലെ വർക്കേഴ്സിനും സൂപ്പർവൈസർമാർക്കും വേണ്ടി ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ അംഗം മുരുകേഷ് ചെറുനാലി ക്ലാസ് നയിച്ചു. ഭക്ഷ്യഭദ്രതാ നിയമം അടിസ്ഥാനമാക്കി വനിതാ ശിശു വികസന വകുപ്പിന്റെ പരിധിയിൽ വരുന്ന പദ്ധതികളുടെ നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നും അനധികൃതമായി മാലിന്യം കൊണ്ടു

0: വന്ന് തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് എൻ സരിത അറിയിച്ചു. പൊതുജനാരോഗ്യവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്നതിനും ജില്ലയെ മാലിന്യമുക്തമായി നിലനിർത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയതായും അവർ അറിയിച്ചു. പറമ്പിക്കുളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും ജില്ലാ സാക്ഷരതാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പറമ്പിക്കുളത്തെ വിവിധ ഉന്നതികളിൽ വായനാ മാസാചരണവും തുല്യതാ രജിസ്ട്രേഷൻ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. വനംവകുപ്പിന്റെയും സാക്ഷരതാ മിഷന്റെയും സംയുക്ത സംഘം പറമ്പിക്കുളം, ചുങ്കം, കൂരിയാർകുട്ടി, എർത്ത് ഡാം, അഞ്ചാം കോളനി തുടങ്ങിയ ഉന്നതികൾ സന്ദർശിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. പുസ്തകങ്ങളും വിതരണം ചെയ്തു. ജില്ലയിലെ ഭൂജല സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന നീർധാര പദ്ധതി തുടങ്ങി ഒരു വർഷത്തിൽ 42,530 പ്രവൃത്തികൾ പൂർത്തിയാക്കിയതായി വാർഷിക അവലോകന യോഗം വിലയിരുത്തി. ആകെ പ്രവൃത്തിയുടെ 92.68% പ്രവൃത്തികളാണ് പൂർത്തിയാക്കിയത്. അടുത്ത ഘട്ടത്തിൽ അങ്കണവാടികളിലും വിദ്യാലയങ്ങളിലും ജലസംഭരണികൾ സ്ഥാപിക്കാനുള്ള പ്രപ്പോസൽ തയ്യാറാക്കും. ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മാനസികാരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉറക്കക്കുറവ് അനുഭവിക്കുന്നവർക്ക് പ്രത്യേക OP ആരംഭിച്ചു. ജീവിതശൈലി, മാനസിക സമ്മർദ്ദം, മൊബൈൽ ഫോൺ ഉപയോഗം എന്നിവ മൂലം ഉറക്കക്കുറവ് അനുഭവിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക OP ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ സേവനം ലഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. മലമ്പുഴ ആനക്കൽ കവ റോഡിൽ ശക്തമായ മഴയെ തുടർന്ന് ഒന്നാമ്പുഴ പാലത്തിന്റെ കൽവർട്ട് തകർന്ന സാഹചര്യത്തിൽ കർശന യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ അറിയിച്ചു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി റോഡ് സുരക്ഷിതമാക്കുന്നതുവരെ വിനോദസഞ്ചാരികൾക്കും ഭാരവാഹനങ്ങൾക്കുമാണ് പ്രദേശത്തേക്ക് സഞ്ചാര വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കാനായി ഡ്രൈഡേ ആചരിക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. വട്ടേനാട് ഗവൺമെന്റ് VHSS മാരിയില്ല മഴക്കാലം വിദ്യാലയങ്ങളിൽ പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡ്രൈഡേയുടെ ഭാഗമായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ക്യാമ്പയിനിൽ വിദ്യാലയങ്ങളിൽ മികച്ച പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി. മലപ്പട്ടം തലക്കോട് എന്ന പ്രദേശത്തെ KK നാരായണൻ, P നാരായണൻ, K നാരായണൻ, M സുധാകരൻ എന്നിവരുടെ കാർഷികാനുഭവങ്ങൾ. 7:20 ചലച്ചിത്രഗാനം, 7:35 യുവവാണി. ഫ്ലോറിഡയിലെ ഫ്ലയേഴ്സ് ഫ്ലൈറ്റ് അക്കാഡമിയിൽ നിന്നും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ C മുഹമ്മദ് നിഹാൽ അതിഥിയായെത്തുന്നു. 8:00 വളപ്പൊട്ടുകൾ, മലയാള സിനിമയിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ. 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടിയിൽ ഡോക്ടർ R മാധുരിദേവിയുടെ കർണാട്ടിക് വീണ കച്ചേരി. 11:00 സ്പോട്ട്ലൈറ്റ്.

ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി നാരായണൻ അടിയോടി. 6 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, വി മധുസൂദനൻ നായരുടെ അവൻ ഇവിടെയില്ല എന്ന കവിത. ആലാപനം കെ ദീപ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7 ട്രെയിൻ സമയം, തുടർന്ന് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. ആഖ്യാനം വി കെ അനിൽകുമാർ. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ രാഗസ്പർശം, നിങ്ങൾക്കറിയാമോ, ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം എന്നിവ കേൾക്കാം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9 ഓർമ്മകളുടെ സംഗീതം. 10 ചലച്ചിത്രഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 കിളിക്കൂട്ടം, കുട്ടികളുടെ പരിപാടി. വേങ്ങാട് സൗത്ത് UP സ്കൂളിലെ കുട്ടികളെ

അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. 11 മണിക്ക് ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിൻ്റെ ആവിഷ്കാരം പുനഃപ്രക്ഷേപണം. 11:30 ആൽബം ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 നാണി കുന്നോത്തുപറമ്പയും സംഘവും അവതരിപ്പിച്ച നാട്ടിപ്പാട്ട്. 12:40 നാടകഗാനങ്ങൾ. 1 മണിക്ക് സെഞ്ചുറി വെഡ്ഡിംഗ് സെൻറ്റർ ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 ചലച്ചിത്രഗാനങ്ങൾ.

2:30 ചാക്യാർ കൂത്ത് മാണി ദാമോദർ ചാക്യാർ അവതരിപ്പിച്ചത്. 3:00 ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം. 4:00 കണ്ണൂർ ടാക്കീസ്. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 കീഴറ ആനന്ദ കലാവേദി അവതരിപ്പിച്ച പൂരക്കളി. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ.

6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 8:40 സേവന വാർത്തകൾ, 7:35 ഓർമ്മയിലൊരു ഗാനം പുനഃപ്രക്ഷേപണം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 അക്ഷരസൗരഭം, 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീതസഭ, കുമാർ മർദോറിൻ്റെ സംഗീത കച്ചേരി, 11:00 ചലച്ചിത്രഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: रक्षम सैन्य शक्त्या एव प्राप्स्यते। रक्षामन्त्रिणा प्रोदीरितं यत् प्रौद्योगिकी पारम्परिक सैन्य बलं च परस्परं पूरकौ स्तः। सहैव भारतम् आत्मनिर्भर भारत संकल्पस्यान्तर्गतं द्वयोः अपि क्षेत्रयोः उत्कृष्टं प्रदर्शनं विधातुं कटिबद्धं वर्तते। श्री राजनाथ सिंहः अद्य विशाखापत्तनम नगरे स्वदेशीयायाः प्रोजेक्ट 17A प्रणाल्याः षष्ठस्य INS महेन्द्रगिरि नामकस्य स्टेल्थ फ्रिगेट युद्धपोतस्य नौसेनायाः पूर्वीय पोतदले सम्मेलनं समारोहं संबोधयन् आसीत्। केन्द्रीय मार्ग परिवहन अथ राजमार्ग मन्त्री नितिन गडकरी अद्य महाराष्ट्रस्य नागपुरे तृतीय ब्रिक्स परिवहन मन्त्रिणां परिषदः अध्यक्षतां विहितवान्। सम्मेलनस्यास्य समाप्त्यन्तरं वार्ताहरैः सह भाषमाणः असौ अब्रवीत् यत् बहुभ्यः देशेभ्यः समागतैः प्रतिनिधिभिः वैकल्पिक जैव इन्धनानाम् अथ प्रदूषणमुक्त प्रौद्योगिकीनाम् उपयोगेन भूमार्ग रेलमार्ग विमानयान जलमार्गेषु च कार्बन तटस्थ परिवहनं विकासयितुं कृतानां प्रयासानां विस्तरेण समीक्षा कृता। असौ प्रत्यपादयत् यत् ब्रिक्स सदस्य देशानां मध्ये संकट प्रतिरोधकाय सुस्थिराय च परिवहन क्षेत्राय परस्पर सहयोगं सुदृढं विधातुं आधुनिक प्रौद्योगिकीनां नूतनान्वेषणानां च आदान प्रदानं क्रियते। अद्य व्यावी चक्रवातः पूर्ण चीन सागरे प्रचंड वेगेन प्रवर्धमानः सन् जापानस्य दक्षिणेषु द्वीपेषु तीव्र वायुना सह अतिवृष्टिम् अजनयत्। अनेन सहैव तैवान देशः पूर्वीय चीन देशश्च चक्रवातस्य तट संघटनाय पूर्णतः सज्जो वर्तेते। ऋतुविभागस्य पूर्वानुमानानुगुणम् एषः चक्रवातः तैवान देशस्य उत्तर भागात् प्रातः एव चीन देशस्य झेन्जियांग प्रान्ते तटं प्रवेक्ष्यति। जापान देशस्य ओकिनावा प्रान्ते समुद्र तरंगाणां समाह्वानानन्तरं 200-तोप्यधिकाः विमानयानानि निरस्तीकृतानि। अद्य भारत इंग्लैंड क्रिकेट दलयोर्मध्ये प्रचलन्त्याः श्रृंखलायाः पञ्चमान्तिमश्च T20 अन्ताराष्ट्रिय स्पर्धा साउथैम्पटन नगरस्य यूटिलिटा बाउल क्रीडांगणे भविता। क्रीडेयं भारतीय समयानुसारं सायंकाले 7 समारप्स्यते। इति वार्ताः।
1: इपोल प्रादेशिक वार्तकल केल्काम।
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യതയ്ക്കായി നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ശക്തമായ സ്തംഭമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്ലാൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം പരസ്പര സൌഹൃദത്തിലും പൊതുവായ മൂല്യങ്ങളിലും അധിഷ്ഠിതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10,000-ത്തിലധികം ഇന്ത്യൻ പ്രവാസികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വ്യോമ ഉപരിതല അന്തർവാഹിനി ഭീഷണികളെ ഒരുപോലെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ യുദ്ധക്കപ്പൽ ഇന്ത്യൻ സമുദ്രമേഖലയിലെ രാജ്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കും. പ്രോജക്ട് 17A പദ്ധതിക്ക് കീഴിൽ നാവികസേനയുടെ ഭാഗമാകുന്ന 6-ാമത്തെ തദ്ദേശീയ യുദ്ധക്കപ്പലാണ് ഇത്. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചു

0: ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ അഞ്ചംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോ സി പി രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ വിഷ്ണുദാസ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പി പുകഴേന്തി, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അദീല അബ്ദുള്ള എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജീവൻ ബാബു കെ ആണ് കൺവീനർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പാരിസ്ഥിതിക അനുമതികൾ വിലയിരുത്തൽ, സുരക്ഷാ വീഴ്ചകൾ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി ഒരു മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ദുരന്ത ബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാവുകയെന്നും പോലീസിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ പുതിയ സംവിധാനം വരുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 8 വരെ 6632 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു.
1: പോലീസിന്റെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഒരു കാര്യക്ഷമത, അക്കൌണ്ടബിലിറ്റി ഉറപ്പുവരുത്തുകയും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായൊരു ദൗത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ക്രൈമിന്റെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ നേരിടാൻ തക്ക നിലയിലുള്ള സംവിധാനമായിരിക്കും കേരള പോലീസ് ഇനിയും ഉണ്ടാകുന്നത്.
0: കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് സൌജന്യ യാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ സൌകര്യമുണ്ടാകും. സർക്കാർ ഫണ്ടിനു പുറമെ CSR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും രോഗികൾക്ക് കിടക്ക ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുടെ സേവനം ക്രമപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
2: DHS കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞ വാർഡുകൾ ഉണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിനായിട്ട് ഉപയോഗിക്കും. സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയോഗിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ മാത്രമാക്കുകയാണ്. ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആശുപത്രിയിൽ അദ്ദേഹത്തിന് നിയോഗിക്കും.
0: സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വേരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൌൺ ഹാളിൽ വേരിഫിക്കേഷൻ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ജൂലൈ മുതൽ എല്ലാ ജില്ലകളിലും വേരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നിനെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ചക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള സംരക്ഷിതമല്ലാത്ത പ്രദേശങ്ങളായതിനാൽ ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
0: ഓണക്കാലത്തെ യാത്രാ തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക സർവീസുകൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് ട്രെയിനുകൾ അനുവദിച്ചത്. ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്ക് ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 5 വരെ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ്. വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മടക്കയാത്ര. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യത നേടാനുള്ള നിർണായക ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. മിയാമി സ്റ്റേഡിയത്തിൽ നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 തുടങ്ങും. നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ഈ മത്സരങ്ങളിലെ വിജയികൾ കൂടി എത്തുന്നതോടെ ലോകകപ്പിന്റെ സെമി ഫൈനൽ ചിത്രം വ്യക്തമാകും. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 പേർ മരിച്ചതായി ഇന്ത്യൻ എംബസി. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. 21 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. കണ്ണൂർ പയ്യന്നൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധം. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ് താടിയിലെ ചെറിയ മുറിവിന് ചികിത്സ തേടിയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കായി അനസ്തേഷ്യ നൽകിയതോടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടി ഇന്നലെ രാത്രിയാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് യു പി എസ് സി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റായ upsc.gov.in പരിശോധിക്കാം. സംസ്ഥാന കർഷക അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം. വള്ളംകളി ഉൾപ്പെടെയുള്ള പൊതു ഉത്സവ പരിപാടികളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി വിപുലമാക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഇതിലൂടെ ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും യുവതലമുറയെ വഴിതിരിച്ചുവിടാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5-അംഗ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. സമ്മാനങ്ങൾ ഓർമ്മയായി സൂക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ സമ്മാനമായി ലഭിച്ച ക്യാമറ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചാലോ? അത്തരം ഒരനുഭവമാണ് മലപ്പുറം സ്വദേശിയായ എ പി നൌഷാദിന്റേത്. വർഷങ്ങൾക്ക് മുൻപ് തന്റെ പിതാവ് സമ്മാനിച്ച യാഷിക DX അനലോഗ് ക്യാമറയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് പുതിയ വഴിത്തിരിവായത്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 800+ അപൂർവ ക്യാമറകളുടെ ഉടമയാണ് നൌഷാദ്. ഹോബിയായി തുടങ്ങിയ ശേഖരണം ഇന്ന് രാജ്യത്തെ ശ്രദ്ധേയമായ ക്യാമറ ശേഖരങ്ങളിലൊന്നായി വളർന്നു. 25 രാജ്യങ്ങളിൽ നിന്നുള്ള 800+ അപൂർവ ക്യാമറകളുമായി ചരിത്രത്തിന്റെ നിശബ്ദ സാക്ഷിയായി മാറിയിരിക്കുകയാണ് നൌഷാദിന്റെ ഈ അപൂർവ ശേഖരം. ആദ്യകാലത്ത് കൂട്ടുകാർക്കിടയിൽ അഭിമാനമായി ക്യാമറ ഉപയോഗിച്ചിരുന്ന നൌഷാദ് പിന്നീട് ക്യാമറകളുടെ ചരിത്രത്തോടും നിർമ്മാണ വൈവിധ്യങ്ങളോടും ആകൃഷ്ടനാവുകയായിരുന്നു. വിന്റേജ് ബോക്സ് ക്യാമറകൾ, പോളറോയിഡുകൾ, അണ്ടർവാട്ടർ ക്യാമറകൾ, വീഡിയോ റെക്കോർഡറുകൾ, അപൂർവ സൈനിക ചാര ക്യാമറകൾ തുടങ്ങി നിരവധി അപൂർവ ശേഖരങ്ങൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ക്യാമറകൾക്ക് പുറമെ 1700+ അവസാന കാലത്തെ പത്രങ്ങൾ, 200+ റേഡിയോകൾ, പേജറുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവയും ശേഖരത്തിലുണ്ട്. ഇതിനകം തന്നെ നിരവധി സ്കൂളുകളിലും കോളേജുകളിലുമായി അദ്ദേഹം 20 പ്രദർശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ അപൂർവ ശേഖരങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ വീടിനോട് ചേർന്ന് ഒരു മ്യൂസിയം സ്ഥാപിക്കാനാണ് നൌഷാദിന്റെ പദ്ധതി. ഒരു കാലത്ത് ദുർഗന്ധവും മാലിന്യ കൂമ്പാരവും നിറഞ്ഞിരുന്ന സ്ഥലം ഇന്ന് ശുചിത്വത്തിന്റെ മാതൃകയായി മാറിയിരിക്കുന്നു. ശുചിത്വം ഉറപ്പാക്കേണ്ട ഓഫീസ് തന്നെ മാലിന്യത്തിന്റെ പിടിയിലായിരുന്ന അവസ്ഥയിൽ നിന്ന് മാതൃകാപരമായ മാറ്റത്തിലേക്കാണ് കൊച്ചി നഗരസഭാ ഹെൽത്ത് ഓഫീസ് നടന്നെത്തിയത്. കൂട്ടായ പരിശ്രമവും ശക്തമായ നേതൃത്വവും ചേർന്നപ്പോൾ അസാധ്യമായി തോന്നിയ മാറ്റം യാഥാർത്ഥ്യമായി. ഹെൽത്ത് ഇൻസ്പെക്ടർ എം എസ് ഷിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശുചീകരണ മാലിന്യ നീക്ക പ്രവർത്തനങ്ങളുടെ ഫലമായി ഓഫീസിനും പരിസരത്തിനും പുതിയ മുഖം ലഭിച്ചു. കാലങ്ങളായി കെട്ടിക്കിടന്ന മാലിന്യം പൂർണമായും നീക്കം ചെയ്ത് പരിസരം വൃത്തിയാക്കിയതോടെ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ആരോഗ്യകരവും ശുചിത്വമുള്ളതുമായ അന്തരീക്ഷമൊരുക്കാൻ സാധിച്ചു. ശുചിത്വത്തിന് മാതൃകയാകേണ്ട ഒരു പൊതുസ്ഥാപനം അതിന്റെ യഥാർത്ഥ ദൌത്യത്തിലേക്ക് തിരിച്ചെത്തിയതായി ഈ മാറ്റത്തെ വിശേഷിപ്പിക്കാം. ശുചിത്വം എന്നത് ഒരു ദിവസത്തെ പ്രവർത്തനമല്ല, മറിച്ച് തുടർച്ചയായ ഉത്തരവാദിത്തമാണെന്ന സന്ദേശമാണ് ഈ ഇടപെടൽ സമൂഹത്തിന് നൽകുന്നത്. പൊതുസ്ഥാപനങ്ങൾ മാത്രമല്ല, ഓരോ വ്യക്തിയും സ്ഥാപനവും പരിസര ശുചിത്വം സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. കവി KC കേശവപിള്ളയുടെ ഈ വരികൾ അന്വർത്ഥമാക്കും വിധം പരിശ്രമത്തിലൂടെ അസാധ്യമായി ഒന്നുമില്ല എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് പത്തനംതിട്ട സ്വദേശി അശ്വിൻ. പന്ത്, പ്ലേറ്റ്, പുസ്തകം തുടങ്ങി വിവിധ വസ്തുക്കൾ വിരൽത്തുമ്പിൽ അതിവിദഗ്ധമായി കറക്കി ബാലൻസ് ചെയ്യാനുള്ള അസാധാരണ കഴിവിലൂടെ അശ്വിൻ ശ്രദ്ധ നേടുകയാണ്. കഠിനമായ പരിശീലനവും ആത്മവിശ്വാസവുമാണ് ഈ മികവിന്റെ അടിത്തറ. തന്റെ വിരൽത്തുമ്പിലെ മായാജാലത്തിലൂടെ അശ്വിൻ 2020 ഗിന്നസ് റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തം റെക്കോർഡ് മറികടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാധ്യമപ്രവർത്തകനായ അശ്വിൻ. പ്രതിഭ ജന്മസിദ്ധമാകണമെന്നില്ല, അത് നിരന്തര പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാവുന്നതാണ് എന്ന സന്ദേശമാണ് അശ്വിൻ യുവതലമുറയ്ക്ക് നൽകുന്നത്. മൊബൈൽ സ്ക്രീനുകൾക്കപ്പുറം സ്വന്തം കഴിവുകൾ കണ്ടെത്തി അവയെ മികവിലേക്ക് വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അശ്വിന്റെ യാത്ര വലിയ പ്രചോദനമാണ്. ആത്മവിശ്വാസവും അർപ്പണബോധവും കൈവിടാതെ മുന്നേറിയാൽ സാധാരണക്കാരനും അസാധാരണ നേട്ടങ്ങൾ സ്വന്തമാക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ യുവാവ്. ഒരു കാലത്ത് കല്ലുവെട്ടിന്റെ മുറിവുകൾ മാത്രം ബാക്കിയാക്കിയ ഭൂമി ഇന്ന് പക്ഷികളുടെ പാട്ടും മരങ്ങളുടെ തണലും നിറഞ്ഞ ഹരിതവനം. മനുഷ്യന്റെ ആത്മാർത്ഥമായ പരിശ്രമം പ്രകൃതിക്ക് എങ്ങനെ പുതുജീവൻ നൽകുമെന്ന് തെളിയിക്കുന്നതാണ് കൊണ്ടോട്ടി സ്വദേശി മുസ്തഫയുടെ ഗ്രീൻ അറ. കല്ലുവെട്ട് പ്രവർത്തനങ്ങളാൽ നശിച്ചുകിടന്ന ഭൂമിയെ വർഷങ്ങളുടെ പരിശ്രമത്തിലൂടെ ഇദ്ദേഹം പച്ചപ്പിന്റെ ലോകമാക്കി മാറ്റിയിരിക്കുകയാണ്. കരിപ്പൂരിലെ ഉപേക്ഷിക്കപ്പെട്ട ഏകദേശം 5 ഏക്കർ കല്ലുമട പ്രദേശമാണ് ഇന്ന് ഗ്രീൻ അറ എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യനിർമ്മിത വനമായി മാറിയത്. 6 വർഷത്തിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 100 തദ്ദേശീയ മരങ്ങളും ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിച്ച് ജൈവവൈവിധ്യം വീണ്ടെടുക്കാൻ മുസ്തഫയ്ക്ക് കഴിഞ്ഞു. ഇന്ന് നിരവധി പക്ഷികളുടെയും ചെറുജീവികളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഈ പ്രദേശം ജൈവവൈവിധ്യത്തിന്റെ സമ്പന്നത തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ മാത്രം പോരെന്നും ഒരാളുടെ ആത്മാർത്ഥമായ ഇടപെടലിനും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും മുസ്തഫയുടെ ഈ പ്രവർത്തനം തെളിയിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള സമൂഹത്തിന്റെ ഉത്തരവാദിത്തത്തിനും ഇത് ഏറെ പ്രചോദനം നൽകുന്നു. പ്രകൃതിയെ സ്നേഹിച്ചാൽ മുറിവേറ്റ ഭൂമിക്കും വീണ്ടും ജീവൻ നൽകാനാകുമെന്ന് തെളിയിക്കുന്ന ഗ്രീൻ അറ ഇന്ന് കേരളത്തിന് അഭിമാനവും വരും തലമുറയ്ക്ക് പ്രത്യാശയുമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ച് കോഴിക്കോട് സെന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. 233 വർഷമായി ആൺകുട്ടികൾക്ക് മാത്രമായിരുന്ന പ്രവേശന രീതി അവസാനിപ്പിച്ച് ഈ അധ്യയന വർഷം മുതൽ പ്ലസ് വൺ ക്ലാസ്സിലേക്ക് ആദ്യമായി പെൺകുട്ടികൾക്കും പ്രവേശനം നൽകി. സ്കൂളിന്റെ ചരിത്രത്തിലെ നിർണായക നാഴികക്കല്ലായാണ് ഈ മാറ്റം വിലയിരുത്തപ്പെടുന്നത്. സഹവിദ്യാഭ്യാസത്തിലേക്കുള്ള ഈ ചുവടുവയ്പ് സമൂഹത്തിൽ ലിംഗസമത്വത്തിനും ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിനും ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഒരേ ക്ലാസ് മുറിയിൽ ഒരുമിച്ച് പഠിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന തലമുറയെ വളർത്തിയെടുക്കാൻ ഇത്തരം മാറ്റങ്ങൾ സഹായകമാകുമെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വിദ്യാർത്ഥിനികൾക്കായി പ്രത്യേക ശുചിമുറികൾ, വിശ്രമമുറി ഉൾപ്പെടെ ആവശ്യമായ സൌകര്യങ്ങളും സ്കൂൾ ഒരുക്കിയിട്ടുണ്ട്. വരും വർഷങ്ങളിൽ താഴ്ന്ന ക്ലാസുകളിലേക്കും പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകി പൂർണമായും സഹവിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് മാറാൻ സ്കൂൾ തയ്യാറെടുക്കുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഒരുക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റമാണ്. നല്ല വാർത്ത. ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായം ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പ്: ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ, 670004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
1: സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, മലപ്പട്ടം പഞ്ചായത്തിൽ തലക്കോട് എന്ന പ്രദേശത്തെ റിട്ടയേർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായ കെ നാരായണൻ, കെ നാരായണൻ, പി നാരായണൻ, എം സുധാകരൻ എന്നിവരാണ് ഇന്ന് നമ്മോടൊപ്പം കിസാൻ വാണിയിൽ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്.
3: റിട്ടയർമെന്റിന് ശേഷം മുഴുവൻ സമയ കർഷകരായിട്ട് നന്നായിട്ട് കൃഷി ചെയ്തുകൊണ്ട് വരികയാണ്. വീടിനും തൊട്ട് മുന്നിൽ തന്നെ നിറഞ്ഞു കിടക്കുന്ന പാടശേഖരമാണ്. നമുക്ക് അവരോട് അവരുടെ കാർഷിക വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമസ്കാരം നാരായണൻ മാസ്റ്റർ.
4: നമസ്കാരം. ആ നമസ്കാരം.
3: ഇത് നാരായണൻ.
4: ഞാനൊരു നാരായണനാണ്, റിട്ടയർഡ് എസ് ഐ ആണ്.
3: റിട്ടയർഡ് എസ് ഐ.
5: ഞാൻ മറ്റൊരു നാരായണൻ, പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് റിട്ടയർഡ്
3: ആളാണ്. ഇതൊരു സുധാകരൻ.
6: ഞാൻ എസ് ഐ ആയിട്ട് റിട്ടയർ ആയ ചക്രക്കിൽ നിന്ന്.
3: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ കാർഷിക വിശേഷങ്ങളൊന്ന് നമുക്ക് ശ്രോതാക്കളായിട്ട് പങ്കുവെക്കാം അല്ലേ?
4: സന്തോഷം. ഞങ്ങളെല്ലാം കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ്. അപ്പൊ ജന്മന കർഷകർ തന്നെയാണ്. എല്ലാവർക്കും സ്ഥലങ്ങളുണ്ട്, സ്വന്തമായിട്ട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഞങ്ങളൊരു 15 കൊല്ലം മുമ്പേ തന്നെ പച്ചക്കറി തുടങ്ങിയിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷമാണ് നെൽകൃഷിയിലേക്ക് വന്നത്. ഞങ്ങൾ ആദ്യം 3 നാരായണന്മാർ തുടങ്ങി. പിന്നെ ഒരു 50 സെന്റ് സ്ഥലത്തോളം കൃഷി ചെയ്യും എല്ലാ വർഷവും. പണികളെല്ലാം നടുന്നതും കൊയ്യുന്നതും ട്രാക്ടർ അടിക്കുന്നതും ഒഴികെ ബാക്കി എല്ലാ പണികളും, കളവറിയും എല്ലാം ഞങ്ങൾ തന്നെയാണ്. നമ്മളെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 7 മുതൽ 9 മണി വരെ രാവിലെ, പിന്നെ വൈകുന്നേരം 5 മണി മുതൽ രാത്രി ആകുന്നത് വരെ, അതാണ് ഞങ്ങളുടെ വർക്കിംഗ് ടൈം.
3: ഇപ്പൊ ഇതിലിരിക്കുന്ന എല്ലാവരും പാരമ്പര്യമായിട്ട് കർഷക കുടുംബത്തിൽ നിന്ന് വന്നവരാണോ?
5: കർഷകത്തൊഴിലാളികളുടെ കുടുംബത്തിലുള്ള ആളുകളാണ്.
3: ആണ്. അപ്പൊ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു കാർഷിക വൃത്തിയാണ്.
5: ചെറുപ്പത്തിലെ ഇങ്ങനെ കൃഷി കണ്ടു വളർന്നവരാണ്.
3: അപ്പൊ അതിന് എ ടു സെഡ് അറിയാം. എങ്ങനെയാണ് നിങ്ങൾ രാവിലെ എല്ലാരും കൂടെ ഒന്നിച്ചാണ് ഇറങ്ങാറ്?
7: എല്ലാരും കൂടെ ഒരുമിച്ച് വരിക. എല്ലാരും കൂടെ ഒരു സമയം പറയും, തലേ ദിവസം എത്ര മണിക്കെന്ന് പറഞ്ഞാൽ എല്ലാരും കൂടി രാവിലെ 7 മണിക്ക് എത്തും. ഏഴുമണിക്ക് എത്തിയിട്ട് അതാ ദിവസം ചെയ്യേണ്ട വർക്കുകൾ അതാ ദിവസം ചെയ്തിട്ട് തീർക്കും.
3: നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്.
7: തലേ ദിവസം പ്ലാൻ ചെയ്യും.
3: ഇന്ന്
7: നാളെ ഇന്ന് വർക്ക് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യും. തലേ ദിവസം
4: നാളെ കളവറിക്കണം, അല്ലെങ്കിൽ പച്ചക്കറിക്ക് വെള്ളം നനക്കാറുണ്ട്, അല്ലെങ്കിൽ രാവിലെ നടണം. ഇതൊക്കെ നമ്മൾ തലേന്ന് പ്ലാൻ ചെയ്യും.
3: ഇതിപ്പം ആരെ വീടാണ്? സുധാകരന്റെ വീടാണ് അല്ലേ? നിങ്ങളും രാവിലെ ഇവരെ കൂടെ ഇറങ്ങും? ഇവരെല്ലാരും ഇവിടെയാണോ ഒത്തുചേരുന്നത്?
6: ഇവിടെ അധികം വയലിൽ കാണുമല്ലോ.
5: പിന്നെ
3: ഈ നാരായണൻ മാത്രമേ
4: ദൂരെയുള്ളൂ.
3: സാറ് പഞ്ചായത്ത് നിന്ന് റിട്ടയർഡ് അല്ലെ? പിന്നിപ്പോ തലേന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കും പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ഓരോരുത്തർക്കും ഓരോ ജോലികൾ ഇങ്ങനെ,
7: ഒരാള് വന്നില്ലെങ്കിൽ ബാക്കി 3 പേരും മാനേജ് ചെയ്യും. പെട്ടെന്ന് എന്തെങ്കിലും അസുഖമോ കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ടെങ്കിൽ ബാക്കി 2 പേരാണെങ്കിൽ 2 പേര് ചെയ്യും. എല്ലാരും വരണം എന്ന് വെച്ചിട്ട്
3: കാത്തുനിൽക്കില്ല.
4: ആരും ആരെയും കാത്തുനിൽക്കാറില്ല.
3: രാവിലെ
4: 7 മണിക്ക് എത്തും. നമ്മൾ ചെയ്യേണ്ട പണി
5: എത്തിയാൽ അന്ന് ചെയ്യേണ്ട പണികൾ എന്തൊക്കെയാണെന്ന് നോക്കി അതനുസരിച്ച് ചെയ്ത് നടക്കാനുണ്ടാവും, കളവരിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ വളമിടാനുണ്ടാവും. ആ പണിയൊക്കെ ഉള്ളവരുടെ വന്നവരുടെ കൂടിയൊക്കെ ചെയ്യും. മറ്റുള്ളവരെ കാത്തിക്കുന്നൊരു അവർക്ക് വേണ്ടി മാറ്റി വെക്കുന്നൊരു പരിപാടിയില്ല.
3: പരിപാടിയില്ല, വന്നവരങ്ങനെ ചെയ്യാം. അത്രയല്ലേ? അപ്പൊ നിങ്ങളുടെ പിന്നെ വീട്ടില് വൈഫ് ഒക്കെ സഹായത്തിനുണ്ടാവാറുണ്ടോ?
5: ആ സമയത്ത് വീട്ടിൽ
4: എല്ലാ സപ്പോർട്ടും വീട്ടിൽ നിന്ന് കിട്ടും. വൈകുന്നേരമാണ് പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവന്റെ വീട്ടിൽ നിന്ന്, നാരായണന്റെ വീട്ടിൽ നിന്ന്, അല്ലെ സുധാകരന്റെ വീട്ടിൽ നിന്ന് ചായ ഇവിടെ എത്തിച്ചേരും.
3: ഭാര്യമാർ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുന്നല്ലേ.
7: ജോലിക്ക് പോകുന്നതുകൊണ്ട് പിന്നെ
3: വരാം.
7: പിന്നെ വയലുമായിട്ട് ബന്ധപ്പെടാറില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ചായയും ഇതെല്ലാം കൊണ്ടുതരും.
3: സുധാകരനാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും.
7: ഇവിടുന്ന് ഒച്ച വെച്ചാൽ ഞാൻ അവിടുന്ന് എടുത്തു, അത്രേ ഉള്ളൂ, 2 മിനിറ്റേ ഉള്ളൂ.
4: ആ വീടിന്റെ ബാക്കിലാവും.
3: അപ്പൊ നിങ്ങൾ ഇവിടെ കൃഷി തുടങ്ങിയിട്ട് എത്ര വർഷമായി?
4: ഞങ്ങള് പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട് ഒരു 10-12 വർഷമായി.
3: അതാണോ സ്റ്റാർട്ടിംഗ്?
4: സ്റ്റാർട്ടിംഗ് അങ്ങനെയാണ്. അത് നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പച്ചക്കറി എല്ലാ വർഷവും നടും. പിന്നെ നെൽകൃഷി തുടങ്ങിയത് റിട്ടയർ ചെയ്തതിന് ശേഷമാണ്. ഒരു 6-7 വർഷമായി നെൽകൃഷി. നമ്മളാരും വീട്ടിലേക്ക് അരി വാങ്ങാറില്ല. നമുക്ക് ഒരു വർഷത്തേക്ക് വേണ്ട നെല്ല് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ വർഷം സൂപ്പർ വിളവ് വരും.
3: എന്ത് വിത്താണ് നിങ്ങൾ ഈ നെല്ലിന്?
4: ഈ വർഷം പൗർണമിയാണ് ചെയ്തത്.
3: നല്ല
4: വിളവാണ്. നാരായണന്റെ ഭാര്യ സ്റ്റാറ്റിസ്റ്റിക്സിലാണ് വർക്ക് ചെയ്തത്. അവര് ഓഫീസർ വന്നു, അളവെടുത്തു, കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സെന്റിൽ എത്ര ക്രോപ്പ് കിട്ടുന്നുള്ള കാര്യം ചെയ്തു. അപ്പൊ എബോവ് ആവറേജ് ആണ്. നമ്മള് നല്ല
5: വിളവാണ്.
4: അതിൽ കൃഷിഭവന്റെ എല്ലാ പൂർണ്ണ സഹകരണവും ഉണ്ടായിരുന്നു. അജീഷ് സാറ്, കൃഷി അസിസ്റ്റന്റ് മധു, ഫീൽഡ് സ്റ്റാഫ് ശ്യാമ, കീർത്തി, ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ്, എല്ലാരും നമ്മളെ പാടശേഖര സന്ദർശിക്കും, ഇങ്ങനെ
3: വരും. നിങ്ങൾ തന്നെയല്ലേ?
4: ട്രാക്ടർ വേണല്ലോ,
7: ട്രാക്ടർ കൂട്ടിക്കഴിഞ്ഞാൽ
4: ബാക്കി എല്ലാ കാര്യവും
7: വരമ്പ് വക്കൽ ഞങ്ങൾ തന്നെ ചെയ്യും. വരമ്പ് വക്കല്, കണ്ടം വൃത്തിയാക്കല്, എല്ലാ പണിയും. അതില് നടിയിലും മാത്രമേ സ്ത്രീകളുള്ളൂ. നടിയിലും കൊയ്ത്തും അത് രണ്ടും സ്ത്രീകളെ കൊണ്ട് ചെയ്യും. മെതിക്കല്, പാറ്റല്, തൂറ്റല്, എല്ലാ സാധനങ്ങളും ഞങ്ങൾ തന്നെ ചെയ്യും. കളപറി, വരമ്പ് വക്കല്, എല്ലാ പണിയും ഞങ്ങൾ തന്നെ ചെയ്യല്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൃഷിയിൽ നിന്നും ഇത്രയും മെച്ചം ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം ആ പൈസ പുറത്ത് കൂലി കൊടുക്കണ്ടല്ലോ. അപ്പൊ അത് ഞങ്ങൾ സ്വയം ചെയ്യുന്നതുകൊണ്ട് കൃഷി നമുക്ക് നല്ല ലാഭകരമായിട്ട് വരുന്നുണ്ട്.
3: ലാഭമാണല്ലേ. കൊയ്ത് കഴിഞ്ഞാൽ ഈ പുല്ല് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്?
6: പുല്ല് പിന്നെ വിൽപ്പന നടത്തും. ഇക്കലത്തെ പുല്ലും വിൽപ്പന നടത്തുവായിരുന്നു.
3: എങ്ങനെ അതിന് നല്ല വില കിട്ടാറുണ്ടോ സുധാരേട്ട?
6: വില ശരാശരി മോശമില്ലാതെ വില കിട്ടുന്നുണ്ട്. നല്ല വില എന്ന് പറയാൻ പറ്റൂല, എന്നാലും കിട്ടുന്നു, ഇക്കലം കിട്ടിയിട്ടുണ്ട്.
3: പല കർഷകരും പറയുന്നൊക്കെ ഈ പുല്ലിനിപ്പോ ആളില്ല, എല്ലാം പാടത്തിട്ടിട്ട് നശിച്ചു പോവാണ് ചെയ്യുന്നത് എന്ന് ഒരു പരാതിയായി പല കർഷകരും പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടോ?
6: ഇക്കലം അങ്ങനെ നശിച്ചു പോയിട്ടില്ല.
3: നശിച്ചു പോയിട്ടില്ല. എല്ലാം പുറത്ത് നാള് വന്നിട്ടാണ് കൊണ്ടുപോകുന്നത്, ലോറിക്ക് ഒന്നിച്ച് കയറ്റി
6: അയക്കലാണോ?
7: ആവശ്യക്കാർ വന്നിട്ട്
3: വിളിക്കുമായിരിക്കും അല്ലേ?
7: ആ പുല്ല് വിറ്റ് പൈസ മതി ഞങ്ങൾക്ക് ഈ ചെറിയ ചെറിയ പണിയുടെ പൈസ എടുക്കാൻ. അപ്പൊ അതുകൊണ്ട് അതും കൂടി മെച്ചമാണ്. അതുകൊണ്ടാണ് കൃഷി നല്ല ലാഭമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്.
3: പൗർണമി വിത്താണ് ഇട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു അല്ലേ? എല്ലാ വർഷവും നിങ്ങൾ ഈ പൗർണമി തന്നെയാണോ?
4: അല്ല, കഴിഞ്ഞ വർഷം പ്രത്യാശയായിരുന്നു, മോശം. അതിന് മുമ്പത്തെ വർഷം നാടൻ വിത്ത് ചെയ്യലുണ്ട്. നാട് ഒറ്റയടി എന്ന് പറഞ്ഞിട്ടൊരു നാടൻ ഇനമുണ്ട്, അത് ചെയ്യാറുണ്ട്. അതാണ് മുല്ലക്കൊടി വയലിലും ആ ഭാഗത്തെല്ലാം കൃഷി ചെയ്യുന്നത്. നല്ല വിളവാ, നല്ല നല്ല.
3: ഈ കൂട്ടത്തില് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്?
4: പൗർണമി
3: പൗർണമിയാണ് നല്ല ചോറായിട്ട് തോന്നിയത്. എത്ര മാസം?

0: കിട്ടുന്നുണ്ട്, അത് നെല്ലിന് കിട്ടും, അത് മുഴുവൻ പച്ചക്കറി വലിച്ചെടുക്കില്ല. അതുകൊണ്ടാണ് ഈ മാറി മാറി കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം അതാണ്. ഒരു പ്രാവശ്യം പച്ചക്കറി ചെയ്താൽ അടുത്ത വിളവ് നെല്ലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ചെയ്യുന്ന വളം തന്നെ പകുതി നമുക്ക് നെല്ലിന് കിട്ടും. പിന്നെ നെല്ലിന് അല്പം രാസവളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. എൻ പി കെ അടങ്ങുന്ന കുറച്ച് വളങ്ങൾ ചേർക്കണം.
1: ഏത് മാസമാണ് നിങ്ങൾ ഇപ്പം എത്ര ദിവസം? 120 ദിവസം.
0: അത് നെല്ല് നട്ട് ഒരു 10 ദിവസം കഴിയുമ്പം ആദ്യത്തെ വളമിടണം, അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ രണ്ടാമത് കുറച്ചു കൂടി വളമിടും. അങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് നമ്മൾ നെല്ലിന് മൊത്തത്തിൽ വേണ്ടുന്ന വളം
1: ചെയ്യുന്നത് അല്ലേ. അപ്പൊ 120 ദിവസം ആകുമ്പോഴേക്കും ഇത് വിളഞ്ഞ് കൊയ്യാറാവും.
2: ഓക്കെ. നമ്മൾ സെപ്റ്റംബറിലാണ് തുടങ്ങുന്നത്. സെപ്റ്റംബർ ലാസ്റ്റില് പിന്നെ വിത്തിടും. ഒക്ടോബറിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിൽ പറിച്ചു നടും. ഡിസംബർ ലാസ്റ്റ് ആകുമ്പോൾ കൊയ്ത്തു. അങ്ങനെയാണ് നമ്മുടെ പരിപാടി. പിന്നെ ഈ വർഷം അതിനും പുറമെ സമ്പൂർണ്ണ സ്പ്രേ ചെയ്തു.
1: കൃഷിഭവന്റെ
2: നിർദ്ദേശപ്രകാരം അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കെല്ലാം പ്രാവർത്തിയാക്കിയിട്ടുണ്ട്.
1: അതുകൊണ്ട് തന്നെയായിരിക്കും കിട്ടിയത്.
3: പിന്നെ
0: സഹായം നോക്കും, നോക്കിയിട്ട് ചെടി നോക്കിയിട്ട് ഇതിന് ഇന്ന സാധനത്തിന് കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് പരിഹരിക്കുന്ന രീതിയിലുള്ള വളപ്രയോഗം നടത്തും. അങ്ങനെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്.
1: മണ്ണ് പരിശോധിച്ചിട്ടുണ്ടോ നിങ്ങള്?
2: മണ്ണ് പരിശോധിച്ചിട്ടുണ്ട്. കൃഷി ഓഫീസിൽ കൊണ്ടു കൊടുക്കും, അവരവിടെ നയിക്കും. കരിമ്പത്തേക്കാണെന്ന തോന്നുന്നത്. അവിടുന്ന് റിസൾട്ട് ഒരു 1-2 മാസത്തിനുള്ളിൽ അവർ തരും.
1: അത് എത്ര കുടുംബമാണ് നിങ്ങൾ മണ്ണ് പരിശോധിക്കുന്നത്?
2: ഒരു വർഷത്തിലൊരിക്ക അല്ലെങ്കിൽ 2 വർഷം കുടുംബം അത്രേ ചെയ്യാറുണ്ട്.
1: എങ്ങനെ ഇവിടെ ഇങ്ങനെ വെള്ളം കേറുവോ? മഴ പെയ്ത് കഴിഞ്ഞ് നല്ല വെള്ളം ഉണ്ടാവോ?
2: ഇല്ല. ഉറവ് വയലൊക്കെ ഉറക്കും, തോടില് വെള്ളം ഉണ്ടാവും. ആ കാണുന്ന ഒരു ചെറിയ തോടാണ്, വെള്ളപ്പൊക്കം ഇല്ല.
1: ഇല്ലല്ലേ.
2: മഴവെള്ളം ഇങ്ങോട്ട് എത്തൂല.
4: ഒരു കിലോമീറ്ററോളം അധികം വയലാ പുഴ വരെ
2: വളവട്ടണം പുഴയുടെ ഒരു സൈഡാണ്.
0: പഴശ്ശി
3: പഴശ്ശി
0: ഡാമിന്റെ വരുന്ന ഭാഗം, താഴെ വരുന്ന ഭാഗം.
1: അത് ശരി. ഓക്കെ. അപ്പൊ നമുക്ക് പച്ചക്കറിയിലേക്ക് പോകാം. അപ്പൊ നാരായണ മാഷേ, പച്ചക്കറി കൃഷിയാണ് ആദ്യമായിട്ട് നിങ്ങൾ തുടങ്ങിയതെന്ന് പറഞ്ഞു. അപ്പൊ അതില് നിങ്ങൾക്ക് നല്ല വിളവ് കിട്ടാറുണ്ടോ?
2: ഓ, പിന്നെന്താ സംശയം, നല്ല വിളവ് കിട്ടാറുണ്ട്.
1: എവിടെയാണ് ഇതിന്റെ ഒക്കെ വിപണനം?
2: വിപണനൊന്നുമില്ല, ഞങ്ങള് വീതം വെച്ച് നമ്മള് വീട്ടിലേക്ക് കൊണ്ടുപോകും. നിത്യ ചെലവിന് വേണ്ടിട്ട് പച്ചക്കറി കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് വാങ്ങാറില്ല. അങ്ങനെയാണ് ഞങ്ങളെ പരിപാടി. വെള്ളേരിക്ക, വെണ്ട, പയറ്, പച്ചമുളക്, തക്കാളി, ചീര, ഇതൊക്കെയാണ് നമ്മളെ കൃഷി. ഈ വയലിൽ ചെയ്യാൻ പറ്റുന്നതല്ല. ഇതാ ഈ വർഷം ഈ കാണുന്നത് പയറാണ്.
1: ഇപ്പൊ ഈ കാണുന്നതൊക്കെ പയറാണ്.
2: വൻപയർ.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ എല്ലാം നെൽകൃഷി ആയിരുന്നു?
2: ഇതെല്ലാം നെൽകൃഷിയുടെ വയലാണ്. നെല്ല് കൊയ്തതിനു ശേഷം വൻപയർ ഇട്ടു. ഈ വൻപയറിന്റെ വിത്ത് തന്നത് പോലും കൃഷിഭവനാണ്.
1: ആണോ? ഈ കൊല്ലത്തില് ഇതേപോലെ തന്നെയാണോ നിങ്ങൾ ഇടാറ്?
0: ഇല്ല, പയർ കൃഷി ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ചെയ്തത്.
1: ആദ്യമായിട്ട് ചെയ്തതാണ് അല്ലേ. അപ്പൊ ഇത് പരീക്ഷണമാണ്.
0: അല്ല, മുൻകാലങ്ങളിലൊക്കെ ഇത് പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഇങ്ങനെയായിരുന്നു. ഇടക്കാലത്ത് നമ്മളത് ഉപേക്ഷിച്ചു. കുറച്ച് സ്ഥലം പച്ചക്കറിയും ബാക്കി തരിച്ചിടും. പക്ഷെ ഈ വർഷം നമ്മുടെ കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ബാക്കി സ്ഥലത്ത് കൂടി നമ്മൾ പയർ ചെയ്തു.
2: പയർ കൃഷി ചെയ്താൽ വേറെ ഒരു ഗുണമുണ്ട്, മണ്ണിന് വേണ്ടത്ര നൈട്രജൻ
1: കിട്ടും.
0: ഇത് വിളവെടുത്ത് കഴിഞ്ഞു.
1: ഇത്
0: മഴ പെയ്തത് കൊണ്ട് വീണ്ടും
1: അപ്പൊ ഈ പയറ് വൻപയർ ഇപ്പൊ വിളവെടുത്ത് കഴിഞ്ഞ് നല്ല വിളവ് കിട്ടി. അതെവിടെയാണ് നിങ്ങൾ തന്നെ എടുക്കുകയാണോ ചെയ്തത്, വിപണനം ചെയ്തോ?
0: ഞങ്ങള് ഇല്ല, വിപണിയിൽ എടുത്തില്ല. ഞങ്ങള് വീട്ടിലേക്ക് ഇപ്പൊ എല്ലാവർക്കും വൻപയർ സ്റ്റോക്ക് ഉണ്ട്.
3: ഓ, 5-8 കിലോ പയറ് വീട്ടിൽ
2: സ്റ്റോക്ക്. വീട്ടിൽ ഒരു വീട്ടിൽ
3: ഇവർക്ക് കൊടുത്തു വിട്ടു, 2 കിലോ ആയിട്ട് കൊടുത്തു വിട്ടു.
1: അത് നിങ്ങൾ വിപണനം ചെയ്യാത്ത എന്താണ്?
3: ഞങ്ങളങ്ങനെ വിപണനത്തിന്റെ കാര്യം ആലോചിച്ചിട്ടില്ല. ഇപ്രാവശ്യം തുടങ്ങിയതാണ്. അപ്പൊ പിന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. അതുകൊണ്ട് വിപണനത്തിന്റെ കാര്യം നമ്മൾ നോക്കിയില്ല.
1: അത് ശരി. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ല ഭക്ഷണം കഴിക്കാം. അതെ. അപ്പൊ ഞാനിപ്പോ നോക്കുമ്പോ ഈ പാടത്ത് വിത്തിട്ട പോലെ തന്നെ പൊടിച്ചിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞു ആയിട്ട് വീണ്ടും വീണെടുക്കുന്ന പൊടിച്ചതാണെന്നാ പറയുന്നല്ലേ. അപ്പൊ ഇതിൽ വീണ്ടും ഉണ്ടാവില്ലേ?
0: വീണ്ടും ഉണ്ടാവും, പക്ഷെ അപ്പോഴേക്കും മഴ പെയ്താൽ
1: ചീഞ്ഞു പോകും
0: അല്ലേ.
1: കിട്ടൂല
3: അല്ലേ. അത്
1: ശരി. ഓക്കെ. വൻപയർ അല്ലാതെ വേറെന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പറയും സുധാരേട്ടാ.
4: പിന്നെ എല്ലാതരം പച്ചക്കറിയും നടത്തിയിട്ടുണ്ട്. വെണ്ട, വെള്ളരി. വെള്ളരിയാണ് മെയിൻ ആയിട്ട്.
1: വെള്ളരി ഒക്കെ ഒരുപാട് കിട്ടി.
4: മുളക്, വഴുതന, പിന്നെ താലോരി. താലോരി എന്ന്
1: പറയുന്നത്
4: അതെ,
1: പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ്
4: അതെല്ലാം ആ ഐറ്റെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്.
1: ഇപ്പൊ അവിടെ ഉണ്ടോ? അത് ഉണ്ടായിട്ടുണ്ടോ?
4: ഇതെല്ലാം
1: അല്ല, വിളവെടുത്ത് കഴിഞ്ഞു, കൊറേ കഴിഞ്ഞു.
4: കാലി ചെടിയുള്ളു.
1: ഇനി അത് എപ്പോഴാണ് നിങ്ങൾ നടാൻ പോകുന്നത്?
4: ഇനി അടുത്ത മഴ കഴിഞ്ഞിട്ടുള്ള സമയത്ത്.
1: ഇപ്പൊ മഴയ്ക്ക് വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
4: മഴ

0: ഇനി
1: ഇനിയിപ്പോ
0: നേരിട്ടൊന്നും ചെയ്യാൻ
1: സെപ്റ്റംബർ
0: പറ്റില്ല എടാ, കയർപ്പറമ്പിലേ ചെയ്യാൻ പറ്റൂ.
1: ആണോ? അത് ശരി. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം നിറയും,
0: ആ
1: അതുകൊണ്ട്
0: വെള്ളം നിറയും, വയലിൽ വെള്ളം നിറയും. അതുകൊണ്ട് ഇനി മഴക്കാലത്തിന് ശേഷം സെപ്റ്റംബർ തുടങ്ങിയാൽ നമ്മൾ ഫീൽഡിൽ ഇറങ്ങും.
1: ഇറങ്ങും. ഇപ്പൊ നിങ്ങൾക്ക് വിശ്രമം.
2: അത് ശരിക്കും ഇവിടെ ഒന്നാം വിള ചെയ്യാം, പക്ഷേ ഈ പാടശേഖരത്തിൽ വേറെ ആരും ഒന്നാം വിള ചെയ്യണം, നമ്മൾ മാത്രം ചെയ്താൽ അത് വിജയിക്കൂല.
1: പക്ഷികൾ വന്നിട്ട്
2: പക്ഷികൾ വരും, കീട കീട ഭയങ്കര കീട ശല്യമായിരിക്കും. അതുകൊണ്ടാണ് ചെയ്യാത്തത്. നമുക്ക് മറ്റും ചെയ്യാൻ പ്രശ്നമുള്ളത് കൊണ്ടല്ല,
1: വേറെ എവിടെയും കിട്ടാതിരിക്കുമ്പോ ഇള്ള എടുത്ത് വന്നിട്ട് എല്ലാം കൊത്തിയിട്ട് കൊണ്ടുപോകും.
2: അതുകൊണ്ടാണ് നമ്മൾ ഒന്നാം വിള ചെയ്യാത്തത്.
1: പിന്നെ പശു ഉണ്ടോ?
2: ഇല്ല, ആർക്കും.
1: അപ്പൊ നിങ്ങൾ ഈ പച്ചക്കറിക്കൊക്കെ വളം എങ്ങനെയാണ്, വളം എന്താണ് ഉപയോഗിക്കുന്നത്?
0: വളം നമ്മള് പിന്നെ കാലിവളം തന്നെ ഉപയോഗിക്കുക. അത് വേറെ സ്ഥലത്തു നിന്ന്, പശുവുള്ള സ്ഥലത്തു നിന്ന് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട്.
1: അത് എങ്ങനെയാണ്, അതിനെങ്ങനെയാ പൈസ കൊടുക്കുക?
0: അതിന് ഒരു ഒരു കൊട്ടക്ക് 40 ഉണ്ട്, 50 എടുക്കുന്നവരുണ്ട്. അപ്പൊ ഞങ്ങൾ സ്ഥിരമായി വാങ്ങുന്നതുകൊണ്ട് 40-45 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അത് എല്ലാ വർഷവും നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന. അത് മാത്രമല്ല, അത് പുറമെ ഞാൻ വീട്ടിലേക്ക് അവരെടുക്കുന്ന വളം വാങ്ങാറുണ്ട്. എനിക്ക് റബ്ബറും കുറച്ച് കൃഷിയൊക്കെ വീട്ടിലുള്ളതുകൊണ്ട്, തെങ്ങ് കവുങ്ങ് അതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് വളം എടുക്കും.
1: അപ്പൊ
0: അതിന്റെ എല്ലാം കൺസെഷനില് വളം കിട്ടും.
1: അതെവിടെയാണ്? ഇവിടെ അടുത്ത് തന്നെയാണോ?
0: ഇതിനടുത്ത് തന്നെ നമ്മളൊരു സുഹൃത്ത് തന്നെയാണ്, അവര് പശുവിനെ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരാണ്.
1: ശരി. അപ്പൊ ഇതിന് ഈ പച്ചക്കറിക്ക് എന്തെങ്കിലും കീടങ്ങളുടെ ആക്രമണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ?
0: ഉണ്ട് കീടങ്ങൾ.
1: അതിനെന്താണ് നിങ്ങൾ പ്രതിവിധി കാണാറ്?
0: അതിന് പിന്നെ ജൈവ മരുന്നുകളാണ് ഞങ്ങളധികം ഉപയോഗിക്കുന്നത്. പിന്നെ അത് രക്ഷയില്ലാതെ വന്നാൽ കൃഷി ഓഫീസറായിട്ട് ബന്ധപ്പെടും, എന്നിട്ട് അവരെ നിർദ്ദേശിക്കുന്ന ആ വളം ഞങ്ങൾ, ആ കീടനാശിനികൾ തളിക്കും.
1: അതിന്റേതായ രീതിയിൽ
0: മുഴുവനായിട്ടും ജൈവത്തോട് കൂടിയിട്ടുള്ള, രണ്ടും കൂടി പകുതിയുള്ള, ഏകദേശം മുഴുവനും പിന്നെ ഇതല്ലാതെ വിഷാംശമല്ലാത്ത ഞങ്ങൾക്കല്ല കഴിക്കേണ്ടത്, വേറെ ആർക്കും ഇല്ലല്ലോ.
1: അനുവദിച്ച അളവില്,
0: അനുവദിച്ച അളവില്
1: കൊടുക്കും. ഇതെല്ലാം ഈ പച്ചക്കറികളൊക്കെ നിങ്ങളെ സ്വന്തം ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത് അല്ലേ? നിറയെ കിട്ടാറുണ്ട്,
2: കുറച്ച്
0: നമ്മൾ കൊടുക്കാറുണ്ട്.
2: കൊടുക്കും. ഈ ഓണം വിഷുവിനൊക്കെ നല്ല ഡിമാൻഡ് വരും. ആ സമയത്തൊക്കെ നമ്മള് അന്നേരം നമുക്ക് ഏറ്റവും കൂടുതൽ സാധനം ഉണ്ടാകും.
1: വെള്ളരിയൊക്കെ,
2: വെള്ളരി, അതുപോലെ പയറ്, വെണ്ട,
1: വിഷു സമയത്തൊക്കെ കൊടുക്കാം.
2: ആ സമയത്താണ് നല്ല കൂടുതൽ വിളവ് കിട്ടുന്നത്.
1: അതെവിടെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? എവിടെയാണ്?
2: പട്ടണത്തിലെ കടകളിലാണ് കൊടുക്കുന്നത്.
1: ചെറിയ കടകൾ,
2: ചെറിയ കടകളിൽ.
1: അവര് തക്കതായ വില നൽകാറുണ്ടോ നിങ്ങൾക്ക്?
2: മാർക്കറ്റിലുള്ള അവർ
1: കിട്ടാറുണ്ട്. പിന്നെ വേറെ എന്താണ് പറയാനുള്ളത്? പക്ഷേ
0: ഈ വർഷം നമ്മൾ പുതുതായി തുടങ്ങിയ ഒരു സംരംഭമാണ് തണ്ണിമത്ത്. അതിന്റെ പിറകിലെ പ്രചോദനം എന്ന് പറയുന്നത് നമ്മളെ കൃഷി ഓഫീസർ അജീഷ് സാറാണ്.
1: ഓക്കെ.
0: നമ്മളെ കൊയ്ത്തുത്സവത്തിന് വന്നപ്പോ അജീഷ് സാറ് ഒരു ഡയലോഗ് കാച്ചി, മാഷെ നിങ്ങൾക്ക് തണ്ണിമത്തം കൃഷി ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയുകയുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനും റെഡിയാണ്. അങ്ങനെയാണ് തുടങ്ങി. അതിന്റെ വിത്തും പുതിയ കൃഷി രീതിയാണ്, അടുപ്പിച്ച് നടന്ന രീതിയല്ല. മൾച്ചിങ് ഷീറ്റ് അതുപോലെ വിത്തും എല്ലാം സാറിന് സംഘടിപ്പിച്ചു തന്നു, ഞങ്ങളങ്ങ് ചെയ്തു. വളങ്ങളെല്ലാം ഇലയിൽ സ്പ്രേ ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് അതിന്റെ 3 മാസം കൊണ്ട് വിളവ് കൊടുത്തു. മോശമല്ല, ദിക്കത്തിൽ ഇക്കല്ലൊരു കുറച്ച് വൈകിപ്പോയി, 1 മാസം ഞങ്ങൾ വൈകിപ്പോയി. അടുത്ത വർഷം നമ്മളത് പരിഹരിക്കും, കുറച്ച് നേരത്തെ തുടങ്ങും.
1: അതെ, ഇപ്പൊ ഒരു പരീക്ഷണം, തുടക്കം മാത്രം,
0: തുടക്കം മാത്രം
1: അല്ലേ?
0: അതെ അതെ.
1: അടുത്ത വർഷം ഇതിലും മേലെയായിട്ട്
0: ചെയ്യും.
1: കിരൺ ആണോ ചെയ്തത്?
0: കിരണ.
1: അതിന് പുറമെ നിങ്ങൾക്ക് ഇവിടെ മറ്റുള്ള കൃഷികൾ, ഷമാം, അങ്ങനെയുള്ള കൃഷികളൊക്കെ നോക്കിക്കൂടെ?
0: അതെല്ലാം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അടുത്ത വർഷം നമുക്ക്
1: ഓരോന്നോരോന്നായിട്ട്
0: തുടങ്ങാം.
1: അപ്പൊ ഇത് എത്ര ഏക്കറുണ്ട് സാറേ?
0: ഏകദേശം ഒരു ഏക്കറിനടുത്തുണ്ട് വയല്.
1: ഒരേക്കറിനടുത്തുണ്ട് അല്ലേ?
0: വേനൽക്കാലത്ത് ജലസേചന സൗകര്യം നമ്മൾ സ്വന്തം ഉണ്ടാക്കും. പിന്നെ പഞ്ചായത്തിന്റെ പൊതുകിണറുണ്ട്, അതിലൊരു മോട്ടോർ നമ്മള് സ്വന്തം ചെലവിൽ സ്ഥാപിച്ച് വെള്ളം നിറക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്.
1: സ്വന്തം മോട്ടോർ ഇവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ടോ നിങ്ങൾ? കംപ്ലീറ്റ്
0: ഇല്ലില്ല, നമ്മൾ പൈപ്പിനെ കൊണ്ടുതന്നെ നടക്കും. മോട്ടോർ കിണറിന്ന് വെച്ചിട്ട് ഡയറക്റ്റ് നനക്കും.
1: അപ്പൊ വേനൽക്കാലത്ത് ഇവിടെ വറ്റി വരണ്ടിരിക്കും.
0: വറ്റി വരണ്ടിരിക്കും. വയല് മൊത്തം നല്ല കൃഷിയായിരിക്കും, കാണാൻ നല്ല രസമാണ്. വേനൽക്കാലം ഈ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞാല് ഈ വയലുകളിൽ മൊത്തം പച്ചക്കറിയായിരിക്കും എല്ലാ വീട്ടും. ഞങ്ങളെ കൂടാതെ ഓരോ വീട്ടുകാരും കുറേശ്ശെ കുറേശ്ശെ സ്ഥലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളരി, പിന്നെ കുമ്പളം, വെണ്ട, ചീര എന്നീ എല്ലാ കൃഷികളും ഓരോരോ വീട്ടുകാരും കുറേശ്ശെ കുറേശ്ശെ പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക വീടുകളിലും, നാട്ടിൻപുറത്തെ ഒട്ടുമിക്ക വീടുകളിലും ഈ വേനൽക്കാലത്തേക്ക് ആവശ്യമായ കൃഷി അവര് വെള്ളരിക്ക അങ്ങനെയുള്ള കൃഷികൾ സ്വന്തമായിട്ടുണ്ടാക്കി.
1: പച്ചക്കറി 50 സെന്റിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ അല്ലേ?
0: ചെയ്യുന്നുണ്ട്. പിന്നീട് പറഞ്ഞാൽ ഇതന്നെ സമയം പോകാൻ ഏറ്റവും നല്ലൊരു ഉപാധിയാണ്. കാരണം നമ്മളിപ്പോ റിട്ടയർ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. റിട്ടയർ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ഉപാധിയായിട്ടാണ് ഞാൻ ഈ കൃഷിയെ കണ്ടെത്തിയിട്ടുള്ളത്. കാരണം രാവിലെയും വൈകുന്നേരവും വ്യായാമം ചെയ്യുന്നതിന് ഉപരിയായിട്ട് 2 നേരവും നല്ലൊരു വ്യായാമമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മള് മുഷിഞ്ഞിരിക്കണ്ട, വെറുതെ വീട്ടിൽ ഈ ഫോണും നോക്കി കുത്തിരിക്കുന്നതിനെക്കാട്ടിയും എത്രയോ മെച്ചമാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. മാത്രമല്ല വിഷരഹിതമായ പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം.
1: അത് മാത്രമേ നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയ ഒരു ചെടിയിന്റെ മേലെ ഒരു പൂ ഉണ്ടാവുന്നതും കായ് ഉണ്ടാവുന്നതും കാണാനും രാവിലെ എഴുന്നേറ്റ് അതിന്റെ നടുക്കൂടെ നടക്കുമ്പോൾ ഉള്ള ഒരു ഉന്മേഷവും സന്തോഷവും മാനസിക സംതൃപ്തി അല്ലേ, അതൊരു വലിയൊരു കാര്യം തന്നെ. എത്ര ടെൻഷനിടയിൽ നമ്മള്
0: സാമ്പത്തിക ആനുകൂല്യത്തിന് പുറമെ,
1: അതെ അതെ സാമ്പത്തിക ആനുകൂല്യത്തിന് പുറമെ
0: മാനസിക സംതൃപ്തി,
1: അതെ
0: അതാണ് ഏറ്റവും വലിയ വിജയം.
1: അതെ അതെ. ഈ സർവീസിലിരിക്കെയുള്ള ജീവിതമാണോ അതോ ഈ റിട്ടയർമെന്റിന് ശേഷമുള്ള ഒരു ജീവിതമാണോ നിങ്ങൾ ഏതാണ് നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നിയത്?
0: രണ്ടും രണ്ടാണ്. സർവീസിലിരിക്കുന്ന ജീവിതം ഒരു വേറെ, അത് കഴിഞ്ഞ് റിട്ടയർമെന്റ് ജീവിതം വേറൊരു ലോകം. രണ്ടും രണ്ട് ലോകമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം പോലീസിലൊരു സർവീസിലേക്ക് പറഞ്ഞാൽ മുഴുവൻ സമയം ടെൻഷനിലിരിക്കുന്നതാണ്. കാരണം മേൽ ഓഫീസർ അത്, പിന്നെ താഴെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ശരിക്കൊരു ടെൻഷൻ കഴിഞ്ഞാണ്. അപ്പോൾ റിട്ടയർമെന്റ് ജീവിതം പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു എന്താ പറയണ്ടേ നല്ലൊരു ജീവിതമാണ്. അവരെ ഏറ്റവും റിലാക്സ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഇപ്പോഴാണ് ശരിക്കും ജീവിതം ആസ്വദിക്കുന്നത്. അന്നേരം പിന്നെ ജോലിന്റെ ഭാഗം, പിന്നെ വീടുകളിലെ വീടുകളിലെ മൊത്തം കാര്യങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങളും. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ റിട്ടയർമെന്റ് ജീവിതം ശരിക്കും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു.
1: ശരി, ഓക്കെ. അപ്പോൾ നാരായണ മഷ
3: ഇതുപോലെ തന്നെയാണ്. സർവീസുള്ള കാലത്ത് കുട്ടികൾ സ്കൂൾ എല്ലാം 9 മണി മുതൽ 5 മണി വരെ സ്കൂളിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ പറഞ്ഞ പോലെ കൃഷിയിലേക്കൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം വേറെയാണ്. രണ്ടും രണ്ട് ഫീൽഡാണ്.
1: അല്ല, ഈ ഏത് സ്കൂളിനായിരുന്നു മാഷ റിട്ടയർഡ് ആയത്?
3: മലപ്പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ.
1: അപ്പൊ ആ സ്കൂളില് കുട്ടികൾക്ക് കൃഷി ചെയ്യാൻ പ്രചോദനം
3: സർവീസിലുള്ള കാലഘട്ടത്തില് NSS കുട്ടികളെ കൊണ്ട് 3 വർഷവും വയലിൽ നെൽകൃഷി നടത്തിയിട്ടുണ്ട് നമ്മൾ. പിന്നെ 1-2 വർഷം SPC കുട്ടികളും നെൽകൃഷി നടത്തിയിട്ടുണ്ട്. അല്ല, ഈ വയലിൽ തന്നെ
1: കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നു. അല്ല, ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എന്താണ് നെല്ലെന്നൊന്നും അറിയില്ല.
3: അറിയില്ല
1: അറിയില്ല ഒരു നെൽപ്പാടം കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നതെന്നുള്ളത് ആർക്കും അറിയില്ല.
3: കാർഷികമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകളുണ്ട്, അതിൽ പലതും പുതിയ തലമുറക്ക് അറിയില്ല. ഞാറ് എന്താന്ന് അവർക്ക് അറിയില്ല. നെൽച്ചെടിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഞാറ്. ഞാറ് പറിച്ച് നടുക ചെയ്യാം, അതൊന്നും കുട്ടികൾക്ക് അറിയില്ല, പുതിയ തലമുറക്ക് അറിയില്ല. അങ്ങനെ ഒരുപാട് അന്യം നിന്ന് പോകുന്ന ഒരുപാട് വാക്കുകളുണ്ട് കൃഷിയായി ബന്ധപ്പെട്ടത്. അപ്പൊ കണ്ടം എന്താന്ന് പറഞ്ഞാൽ പോലും അവർക്ക് അറിയുന്ന സംശയം. ചിലപ്പോ അവര് കേട്ടിട്ടുണ്ട് കണ്ടം വഴി ഓടിക്കുവാന്ന് അവര് പറയും. ഈ കണ്ടെന്താണ്, വരമ്പെന്താണ്, ഇതൊന്നും കുട്ടികൾക്ക് അറിയില്ല.
1: ഞാൻ നടുമ്പോൾ ഒരു പാട്ടില്ലേ,
3: നാട്ടിപ്പാട്ട്,
1: നാട്ടിപ്പാട്ട് എന്ന് പറയുന്നത് അല്ലേ, അതിൽ എന്തെങ്കിലും ഒന്ന് ഓർമ്മയുണ്ടോ സാറിന്?
3: അയ്യോ, അത് മാത്രം ചോദിക്കരുത്.
2: നാട്ടുകാരുടെ പെണ്ണുങ്ങളാണ് സാധാരണ
3: പാടുന്നത്.
1: എന്നാലും നിങ്ങൾ കേട്ട് കാണൂലേ.
3: അത് അധികവും പിന്നെ വടക്കം പാട്ടുമായി ബന്ധപ്പെട്ട പാട്ടാണ് പാടല്. ഉണ്ണിയാർച്ചയും തച്ചോളി ഉദയെന്ന ചന്തു അവരുടെ കഥയാണ് പണ്ട് പണ്ടേ നിങ്ങൾ പാടുന്ന കേൾക്കുന്നത്. നാട്ടിൽ നടുമ്പോ ഉണ്ടായിരുന്ന
0: ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് അത് അറിയൂല. കാരണം ഇപ്പോഴുള്ള പുതിയ തലമുറ പെണ്ണുങ്ങളാണ്. പണ്ടത്തെ ആ അമ്മമാരെല്ലാം ഇപ്പൊ മാറി നിന്നു. അപ്പൊ പുതിയവർക്ക് തൊഴിലുറപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള ആ രീതിയിലുള്ള കൃഷി രീതിയായി. അപ്പൊ ഇപ്പൊ അവർക്ക് എങ്ങനെ വേഗം തീർത്തിട്ട് പോകേണ്ടത്, അവർക്ക് പാട്ട് പാടാനോ പിന്നെ ഇത് കളിക്കാനോ ഒന്നും സമയമില്ല. രണ്ടും രണ്ട് രീതിയാണ്. പണ്ടത്തെ രീതിയിൽ നിന്ന് മാറി.
1: സ്ത്രീകളാണ് അല്ലെ? അതിവിടെ ഇവിടെ അടുത്ത് തന്നെയുള്ള ചുറ്റുവട്ടമുള്ള സ്ത്രീകളാണ് ഞാറ് നടാൻ വിളിക്കുന്നത് അല്ലെ?
3: ഏകദേശം അവര് ഏകദേശം ഒരു 10 പേരെ ഇപ്പം ഈ ഫീൽഡിൽ ചെയ്യുന്നുള്ളൂ. 10 സ്ത്രീകൾ മാത്രം. അവരെ കൊണ്ടാണ് മൊത്തം ഈ കൊയ്ത്തും നാട്ടുനടലും.
1: കൂലി എങ്ങനെയാണ്? രാവിലെ എത്ര മണിക്ക് വരും അവര്?
3: രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങും, 5 മണിയാകുമ്പോൾ തീരും.
1: എങ്ങനെയാ കൂലി? എങ്ങനെയാണ് ഇവിടെ ഇപ്പൊ
3: കൂലി? ഇപ്പൊ കൊടുക്കുന്നത് ഈ വർഷം കൊടുത്തത് 650 രൂപയാണ്
1: ഒരു സ്ത്രീക്ക്.
3: ഒരു സ്ത്രീക്ക്
1: 650 രൂപ കൊടുക്കണം അല്ലേ?
3: ഭക്ഷണം 10 സെന്റിന് 1000 രൂപ വെച്ച് പഞ്ചായത്ത് തരും. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ അവര് കൃഷിക്ക് നീക്കി വെക്കുമല്ലോ പൈസ. അത് 10 സെന്റിന് 1000 രൂപയാണ്, ഹെക്ടറിന് 25,000 രൂപ. ഈ വർഷം പഞ്ചായത്ത് ഒരു പുതിയ പദ്ധതിയും കൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തരിശുരഹിത മലപ്പട്ടം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ എല്ലാ പാടശേഖരവും യോഗം ചേർന്ന് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അടുത്ത വർഷം തരിശുരഹിത, എവിടെ നോക്കിയാലും വയലുകളിൽ നെൽകൃഷി കാണണം. തരിശുരഹിതം അതിന് കൃഷി ഓഫീസറുടെയും ഓഫീസിന്റെയും നല്ല ഡിപ്പാർട്ട്മെന്റിന്റെ നല്ല സപ്പോർട്ടും ഉണ്ട്. മീറ്റിംഗ് വിളിക്കുമ്പോൾ അവരും ഉണ്ടാവും, പഞ്ചായത്ത് അധികാരികളും ഉണ്ടാവും, പിന്നെ ഈ ഭാഗത്തെ കർഷകരും എല്ലാവരും ഉണ്ട്. ചേർന്നിട്ട് നമ്മളൊരു തീരുമാനം അങ്ങനെ എടുത്തിട്ടുണ്ട്. മലപ്പെട്ട പഞ്ചായത്തിലെ എല്ലാ പാടശേഖരങ്ങളിലും മീറ്റിംഗ് നടന്നു എന്നാണ് എന്റെ വിശ്വാസം.
1: ഒരു പാടശേഖര സെക്രട്ടറി എന്ന നിലയിൽ ഇത്രയാണ് പറയാനുള്ളത്.
3: അതെ അതെ.
1: സാറിന് എങ്ങനെയായിരുന്നു സർവീസിലിരിക്കുന്ന ജീവിതവും ഈ ജീവിതം?
2: പഞ്ചായത്തിലെ ജോലി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ജോലി തിരക്കുള്ളൊരു ഡിപ്പാർട്ട്മെന്റാണ് പഞ്ചായത്ത്. ജനങ്ങളുടെ നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ഓഫീസാണ്.
1: ഏത് പഞ്ചായത്തിലായിരുന്നു?
2: ഞാൻ അവസാനമായിട്ട് റിട്ടയർ ചെയ്തത് പടിയൂർ കല്യാട് ഗ്രാമ പഞ്ചായത്തിൽ നിന്നാണ്. റിട്ടയർ ചെയ്തെങ്കിലും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ റിട്ടയർമെന്റ് ജീവിതം എന്ന് പറയേണ്ട ഒരു രീതിയിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തെങ്കിലും ഹരിത കേരള മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിട്ടയർ ചെയ്യുന്ന തൊട്ടടുത്ത മാസം മുതൽ ഇതുവരെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ എപ്പോഴും എൻഗേജ്ഡ് ആണ്. പിന്നെ രാവിലെയും വൈകുന്നേരവും കൃഷിയിലും വ്യാപരിക്കുന്നു. അങ്ങനെയാണ്.
1: അപ്പോൾ അതും ഇതും തമ്മിൽ ഇതൊന്നുമില്ല,
2: വ്യത്യാസമുണ്ട്. ഇതാകുമ്പം നേരത്തെ പോലെ ഔദ്യോഗികമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങളില്ല. നേരത്തെ വല്ല പഞ്ചായത്ത് സെക്രട്ടറി വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. ഒരുപാട് ആളുകളോട് സമാധാനം പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, ഇപ്പോൾ സ്വതന്ത്രമാണ്. ഇത് ഒരു വോളണ്ടറി വർക്ക് പോലെയാണ് ഹരിത കേരള മിഷനിലെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇതാണ് ഇതായിരിക്കും നല്ലതെന്ന രീതിയിൽ മാർഗനിർദ്ദേശം നൽകുകയൊക്കെ ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് ഒരു ഒരു സംതൃപ്തി നൽകുന്ന ഒരു ജോലിയായിട്ടാണ്
1: കാര്യമാണ് അല്ലേ. ഓക്കെ, പിന്നെ സുധാകരൻ എസ്ഐ പറയും നിങ്ങളെ സർവീസ് ജീവിതവും.
4: സർവീസ് ജീവിതം തന്നെ പറഞ്ഞ പോലെ തന്നെ
1: ടെൻഷനും
4: തിരക്കുമല്ലേ. അപ്പോൾ ഇപ്പം ഒരു വർഷമായി പെൻഷനായിട്ട്. അപ്പോൾ പെൻഷനായ ശേഷം എന്താ ചെയ്യാന്ന് ഇങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്. ഒരു വർഷമായിട്ട് ഒരു കൃഷിയായി ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിൽ ഒരു മുഷിപ്പും ഇല്ലാണ്ട് ഇത് വർഷം കടന്നുപോയി.
1: സാധാരണ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത് കാരണം ആ ഒരു ബുദ്ധിമുട്ട് മാനസികമായിട്ടുള്ള ഒരു തോന്നിയിട്ടില്ല, ഞാൻ റിട്ടയർഡ് ആയി എന്നൊരു ഇത് വന്നിട്ടില്ല അല്ലേ. ഈ വയലിൽ ഇത്രയും ഒരു ഏക്കർ സ്ഥലത്ത് നിങ്ങൾ കൂട്ടായിട്ട് ചെയ്യുന്ന കൃഷികളെ പറ്റിയാണ് ഇതുവരെ പറഞ്ഞത് അല്ലേ. അപ്പൊ ഇനിയിപ്പം ഓരോരുത്തരെ വീട്ടിലും കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറി നാരായണൻ മാഷിനെ വീട്ടിലത്തെ കാർഷിക വിശേഷങ്ങൾ ചോദിച്ചറിയാം.
2: ഒരുപാട് സ്ഥലമൊന്നുമില്ല, അതുകൊണ്ട് മറ്റ് കൃഷികളൊന്നുമില്ല. എങ്കിലും വീട്ടിലാവശ്യത്തിനുള്ള പച്ചക്കറി രണ്ട് സീസണിലായിട്ട് നടും. ശീതകാല പച്ചക്കറി നടും, 50 ചട്ടിയുണ്ട്. 50 ചട്ടിയിൽ ശരാശരി ഒരു 10 തക്കാളി, പച്ചമുളക്,
1: മൺചട്ടി.
2: അത് കുറെ വർഷങ്ങൾ മുമ്പേ കൃഷിഭവനിൽ കിട്ടിയതാണ്. ഏതാണ്ട് ഒരു 10-15 വർഷമായി കൃഷിഭവനിൽ കിട്ടിയ ചട്ടികളാണ്. അപ്പോൾ അതിപ്പോഴും കേട്ടുകൂടാതെ ഉണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ ആവശ്യത്തിന് തക്കാളി തുടങ്ങിയ എല്ലാ പച്ചക്കറികളും നടും. അത് ശീതകാലത്ത് നടും, അതിപ്പോൾ വിളവെടുത്ത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ മണ്ണ് മാറ്റിയിട്ട് നടേണ്ട പരിപാടി, ഞാൻ ഇന്ന് രാവിലെ അതിൻ്റെ ഒരു പണിയിലായിരുന്നു. അപ്പോൾ അത് ഇനി നിറച്ച് ഇപ്പോൾ നടണം. ഇപ്പോൾ നട്ടാൽ മഴ ശക്തി കൂടുന്നതിന് മുമ്പേ ഇത് ചെടി മുളച്ച് ഒരു ആരോഗ്യത്തിലെത്തണം. എന്നാൽ പിന്നെ മഴയെ പ്രതിരോധിച്ച് അങ്ങ് പോയിക്കോളും. പിന്നെ ഓണമെല്ലാകുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് പച്ചക്കറി കിട്ടാൻ തുടങ്ങും. അതിന് വേണ്ടിയിടാൻ ഉള്ളൊരു ഒരുക്കത്തിലാണിപ്പോൾ. അപ്പോൾ ഇങ്ങനെ 2 സീസണിലായിട്ട് 50 ഓളം പച്ചക്കറി. പിന്നെ അത്യാവശ്യം ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ ഓരോന്നോരോ അവിടെ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടു നടും. അതാണ് ഉള്ളത്. പിന്നെ നമ്മളെ കോവിഡിൻ്റെ സമയത്ത് പ്രധാനമായിട്ട് ചെയ്തൊരു പണിയായിരുന്നു മൈക്രോ ഗ്രീൻ. ഒരു പരീക്ഷണം നടത്തി നോക്കി. അപ്പോൾ അതെനിക്കൊരു നല്ല വിജയമായി. ആ 10-30 ട്രയൽ മൈക്രോ ഗ്രീൻ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് നല്ല വിജയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അധികം മുതൽമുടക്കില്ല. കുറച്ച്
1: ചെയ്തത്
2: നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ട്രേ ഉണ്ടല്ലോ, ചെറിയ ട്രേ വാങ്ങിയിട്ട് ട്രേയിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും നിരത്തിയിട്ട് അതിനകത്തേക്ക് വിത്ത് മുളപ്പിച്ച് ഇടുന്ന രീതിയാണ്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഇലക്കറി പച്ച കിട്ടും. അങ്ങനെയാണ് ചെയ്തത്.
1: അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ
2: കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് കോവിഡ് സമയത്ത് തുടങ്ങി.
1: എന്തൊക്കെയാണ് അത് ചെയ്തത്?
2: അത് ചെറുപയർ ചെയ്തിട്ടുണ്ട്, കടല, പിന്നെ അതുപോലെ പിന്നെ മുതിര, എല്ലാ ധാന്യങ്ങളും ചെയ്യാം, ഗോതമ്പ് ഒക്കെ ചെയ്യാം.
1: അതിന്റെയൊക്കെ ഇലയാണ് നിങ്ങൾ?
2: അതിന്റെയൊക്കെ ഇലയാണ് എടുക്കുന്നത്. കുറച്ച് പിഞ്ച് ഒരു 3-4 ഇഞ്ച് ഉയരത്തിലേക്ക് വളരുമ്പോഴേക്കും അത് കട്ട് ചെയ്തെടുക്കും.
1: വറവാക്കും.
2: നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണമാണ്. ഇപ്പോഴത്തെ നല്ല വിപണന സാധ്യതയുണ്ട്, പക്ഷെ ഞാനത് അങ്ങനെ വ്യാപകമായിട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. അതിന് നല്ല വിപണന സാധ്യത. ഇപ്പം മാളുകളിലൊക്കെ നല്ല
1: ചെലവുണ്ട്.
2: വൈഫ് സപ്പോർട്ടാണ്, പക്ഷെ വൈഫ് എന്നെ കടന്ന് നേരത്തെ ജോലിക്ക് വരും, രാവിലെ പോകും.
1: അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത് അല്ലേ. ഫ്രൂട്ട്സ് ഐറ്റംസ് ചെയ്യാറുണ്ട്?
2: ഫ്രൂട്ട്സ്
1: ഐറ്റംസ്
2: ഉണ്ട്. ഇപ്പറഞ്ഞ പോലെ ആത്തയുണ്ട്, ഇഷ്ടംപോലെ ആത്തച്ചക്ക ഉണ്ട്. ഈ വർഷം ഒരുപാട്, ഇപ്പോഴും ഇന്നും ഞാൻ പഴുത്ത ആത്തച്ചക്ക പറിച്ചു നോക്കുമ്പോൾ 2-3 കിളി കൊത്തിപ്പോയി. ഒരാഴ്ചയായിട്ട് വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് കുറെ കിളികൾ കൊത്തി അവരും തിന്നിട്ട് ആവശ്യത്തിന്.
1: അവർക്കും വേണല്ലോ അല്ലേ, എല്ലാം ഞങ്ങൾ പറിച്ചു തന്നു കഴിഞ്ഞാല്.
2: ചെറിയ പുരയിടാണ്, അപ്പൊ നമുക്ക് അത്രേ സ്ഥലസൗകര്യമുള്ളൂ. അവിടെ ഉള്ള ചെയ്യാവുന്ന
1: പരമാവധി നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ.
2: കുറച്ച് ഗാർഡനിങ് ഉണ്ട്, അതും അതിന്റെ നടക്കണം. 10-300 ചട്ടിയിൽ ചെടിയുണ്ട്, അതിന്റെ അവരെ നടക്കണല്ലോ. ഇവിടുത്തെ പണി
1: ഇതൊക്കെ ചെയ്യുന്നത്
2: ഞാൻ തന്നെ ചെയ്യുന്നു. രാവിലെയും രാത്രിയൊക്കെ ചെടി നടക്കും,
1: എല്ലാം ചെയ്യും അല്ലേ. ടൈം പാസ് അല്ലേ.
2: അതാണ് ഇതൊക്കെ നേരത്തെ മാഡം പറഞ്ഞ പോലെ ഇത് വളരുന്നതും ഇതിന് മുട്ടു വരുന്നതും പൂ വരുന്നതൊക്കെ കാണുമ്പോണ്ടാകുന്ന സന്തോഷം. അതാണ് നമുക്ക് ദിവസം ഇതിന്റെ ചുവട്ടിൽ പോയി നിന്നിട്ട് ഓരോ ചെടിയും നോക്കുമ്പോണ്ടാകുന്ന.
1: അത് മാത്രല്ല, ഈ ചെടികൾക്ക് ജീവനുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ അടുത്ത് പോകുമ്പോ നമുക്ക് അവർക്ക് തന്നെ ഒരു തോന്നും അല്ലേ. നമ്മൾ എപ്പോഴും പോകുന്ന ആൾക്കാര് പോകുമ്പോ അതിനൊരു വേറൊരു വ്യത്യാസം തോന്നാറില്ലേ നിങ്ങൾക്ക്, നിങ്ങളെ ചെടീന്റെ നടുക്കൂടെ?
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഞാനിപ്പോ ഒരാഴ്ചയായിട്ട് വീട്ടിലില്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ എന്തോ ഒരു അപരിചിതത്വം തോന്നുന്നു എന്റെ മറ്റു
1: തോന്നുന്നു.
2: ആ ചെടികളൊക്കെ ഒരു മാറ്റം വന്നു പോയത്.
1: പിന്നെ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അല്ലേ.
2: ഒരു കാര്യം പറയാനുള്ളത് വെച്ചാല് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ എല്ലാം കാർഷിക സംസ്കൃതിയെ ബന്ധപ്പെട്ട് കഴിഞ്ഞു പോകുന്ന ആൾക്കാരാണ്. പക്ഷെ അടുത്ത തലമുറയിൽ എന്തായിരിക്കും ഒരു ആശങ്ക നമുക്കുള്ളത്. ഞങ്ങളുടെ മുൻ
1: അങ്ങനെ പുതിയ തലമുറ, അതായത് ഇതിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. താല്പര്യമുള്ള ആൾക്കാർ കുറവാണ്, ഇല്ലാന്നെ പറയാം. പക്ഷെ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്?
2: പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല, കാരണം ഞങ്ങളിത് കണ്ടുപോകുന്നതാണ്. കൃഷിയുടെ രീതികളും ഒക്കെ നമ്മുടെ മുൻ തലമുറയിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് തുടർന്നു പോയിരുന്നത്. പക്ഷെ നമ്മുടെ പിന്നീട് പിന്നാലെ വരുന്ന തലമുറ ഇതിലേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല. സഹായിയുള്ളവർ പോലും അവര് ഇതിലൊന്നും ശ്രദ്ധിക്കാതെ.
1: അതെന്തുകൊണ്ടാണെന്നാണ് നിങ്ങളുടെ ഒരു ധാരണ?
2: അപ്പൊ ഇത് ആവശ്യമുണ്ട് തോന്നുന്നില്ല അവർക്ക്. ഇതില്ലെങ്കിലും ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാടെന്നാണ് എനിക്ക് തോന്നുന്നത്.
5: മലപ്പട്ടം പഞ്ചായത്തിൽ തലക്കോട് എന്ന പ്രദേശത്തെ റിട്ടയേർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായ കെ നാരായണൻ, കെ നാരായണൻ, പി നാരായണൻ, എം സുധാകരൻ എന്നിവരുടെ കാർഷികാനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇവരുടെ കാർഷികാനുഭവങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ തുടർന്നു കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം HVinod Babu, കൂടെ ശിഷ

0: വാണി കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
1: ആകാശവാണി കണ്ണൂർ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രപാഠ്യ ഗാനം, ചിത്രം രാധാമാധവം. ഗാനരചന എൻ വി കുറുപ്പ്, സംഗീതം വിദ്യാധരൻ.

0: ചിത്രപാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം രാധാമാധവം. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂസിലാൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും എന്നാൽ ഭരണഘടനയോടും പൊതുജനക്ഷേമത്തോടുമുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്കാണ് മുൻതൂക്കം നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 18th ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ദ്വിദിന പരിശീലന പരിപാടി ഗയയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു.
2: Healthy debates strengthens the democracy. Constructive cooperation advances the state and the nation. In a democracy, we may agree to disagree. But we all should remember one thing. We all should agree towards one thing. Our commitment to the people and our commitment to our constitution.
1: ന്യൂസിലാൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അവസരങ്ങളുടെ വലിയ സാധ്യതയുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ മോദി പറഞ്ഞു.
3: हर युग में हर दौर में भारत ने खुद को ट्रांसफॉर्म किया है और इसका कारण है हमारी सीखने की ललक. भारत सबसे सीखता है. हमारे लिए सामने वाले

0: देश की जनसंख्या नहीं, जन कल्याण की भावना मायने रखती है। और इसलिए हमने न्यूजीलैंड से भी बहुत कुछ सीखा है।
1: ഇന്ത്യയുടെ വളരുന്ന ആഗോള നിലവാരത്തെയും ന്യൂസിലൻഡിന്റെ വികസനത്തിന് ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനയെയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ അഭിനന്ദിച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഹോചിമിൻ സിറ്റിയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡറുമായി സംസാരിച്ചു. സത്വര നടപടി സ്വീകരിക്കുമെന്ന് അംബാസിഡർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ലോക്നായക് ജയപ്രകാശ് നാരായണൻ രാജ്യത്തിന് ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ മഹാനായ സ്വാതന്ത്ര്യസമര സേനാനിയും ചിന്തകനും ദേശീയ നേതാവുമായിരുന്നെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജയപ്രകാശ് നാരായൺ പബ്ലിക് ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ഗ്രന്ഥശാലകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും രാജ്യത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ വായന അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സുസ്ഥിര വികസനത്തിന് സ്വമേധയായുള്ള കുടുംബാസൂത്രണം, യുക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ, ആരോഗ്യകരമായ കുടുംബങ്ങൾ എന്നിവയുടെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ് ലോക ജനസംഖ്യാ ദിനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ഗർഭധാരണ ഇടവേള കൃത്യമായി പാലിക്കുന്നത് മാതൃ ശിശു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് അനിവാര്യമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ ഐ എൻ എസ് മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ സി പി രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 6 ലക്ഷം പേരെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കര തൊടുമെന്നാണ് റിപ്പോർട്ട്. 100 കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കുകയും ട്രെയിൻ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം. വിജയികൾ സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
3: സമ്മർദ്ദങ്ങളുടെ ഭാരവുമായി എത്തുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ഒന്നും നഷ്ടപ്പെടാനില്ലാതെ പോരാട്ട സജ്ജരായ സ്വിറ്റ്സർലൻഡും നേർക്കുന്നവർ വരുമ്പോൾ കടലാസിലെ കണക്കുകൾ അപ്രസക്തമാകും. യഥാർത്ഥത്തിൽ മെസ്സി എന്ന സൂപ്പർ താരവും സ്വിസ് പാടയുടെ ടീം വർക്കും തമ്മിലാണ് 4-ാം ക്വാർട്ടർ മത്സരം. ഇതിഹാസാരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിനൊത്തുയരുന്ന മൻസാമ്പി, എംബോള, വർഗാസ്, ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പുചീട്ട്. പ്രതിരോധത്തിലെ കരുത്തും വേഗമേറിയ കൌണ്ടർ ആക്രമണങ്ങളുമാണ് സ്വിറ്റ്സർലൻഡിന്റെ പ്രധാന ആയുധങ്ങൾ. ഇന്ന് രാത്രി നടക്കുന്ന മൂന്നാം ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവേ പോരാട്ടവും ഒപ്പത്തിനൊപ്പം

0: ശക്തികളുടെ ബലപരീക്ഷണമാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാലണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം അല്ലകടലായി വരും.
1: വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നൊസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 9 170 റൺസ് എന്ന നിലയിൽ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 285 റൺസിന് പുറത്തായിരുന്നു. ലോർഡ്സിലാണ് മത്സരം. സ്പെയിനിലെ മാഡ്രിഡിൽ നടക്കുന്ന 50th ലോകകപ്പിൽ 4-ാം ഘട്ട മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് വെള്ളി. ഇന്ന് നടന്ന ഫൈനലിൽ കൊളംബിയയോട് 228-232 എന്ന സ്കോറിനാണ് ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ T20 പരമ്പരയിലെ 5-ാം മത്സരം സതാംപ്ടണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ പദ്ധതിക്കു കീഴിൽ രാജ്യത്ത് 2 ലക്ഷത്തിലധികം സംരംഭങ്ങൾക്ക് വായ്പ അനുവദിച്ചതായി ഭക്ഷ്യ സംസ്കരണ മന്ത്രി ചിരാഗ് പസ്വാൻ. പദ്ധതിയുടെ ആകെ ഗുണഭോക്താക്കളിൽ 44% വനിതാ സംരംഭകരാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓണാഘോഷവേളയിൽ യാത്രാതിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കണ്ണൂർ.

0: സ്വപ്നം കാണാത്തവരായി ആരുണ്ട്? എന്നാൽ ചിലരെങ്കിലും തങ്ങൾ കാണുന്ന അല്ലെങ്കിൽ കണ്ട സ്വപ്നങ്ങൾ ഓരം ചേർത്ത് മാറ്റിവെച്ച് യാത്ര തുടരും. കാരണങ്ങൾ പലതാകാം. എന്നാൽ ചിലർ സ്വപ്നങ്ങൾക്ക് അവധി നൽകാറേയില്ല. തളിപ്പറമ്പ് കോരൻപീടിക സ്വദേശി സി മുഹമ്മദ് നിഹാൽ നട്ടുനനച്ച സ്വപ്നം ആകാശം മുട്ടെ വളർന്നു. ഫ്ലോറിഡയിലെ പ്രശസ്തമായ ഫ്ലയേഴ്സ് ഫ്ലൈറ്റ് അക്കാഡമിയിലെ പഠനം പൂർത്തിയാക്കി പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ സി മുഹമ്മദ് നിഹാലാണ് പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ യുവവാണിയിൽ അതിഥി. കേൾക്കാം നിഹാലിന്റെ വിശേഷങ്ങൾ.
1: മുൻപ് നമ്മൾ ഏത് കുട്ടികളോട് വലുതായിട്ട് എന്താ ആവണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഒരു ഉത്തരമാണ് പൈലറ്റ് ആവുകയാണ്. അത് കേൾക്കുന്ന ആൾക്കാർക്കും അതൊരു തമാശയാണ്. കുട്ടീൻ്റെ ആഗ്രഹം പറയുന്ന കുട്ടിയും കുറച്ച് വലുതാവുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ മാറ്റിപ്പിടിക്കും. അതൊരു ഡ്രീം മാത്രമാണ് എന്നുള്ളത് കുട്ടിക്കും അറിയാം, കേൾക്കുന്ന മാതാപിതാക്കൾക്കും അറിയാം എന്നുള്ളൊരു രീതിയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, അത് മാറി. ഒരുപാട് പേര് പൈലറ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ആഗ്രഹം അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുമുണ്ട്. അപ്പോൾ നിഹാൽ കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുത്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ആ ഒരു ജേണിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ?
2: തീർച്ചയായും. ആ പറഞ്ഞതല്ലേ, അതായത് കുട്ടികൾ പൈലറ്റ് ആവണമെന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് അത് കേൾക്കുന്ന ഒരു തമാശയിലാന്ന് പറയുന്നത് എത്രത്തോളം ഞാൻ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് പറഞ്ഞുതരാം. അതായത് ഞാൻ ചെറുപ്പത്തിലെ ഇത് എനിക്ക് പൈലറ്റാണ് ആവണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് പേരെന്നോട് പറഞ്ഞതാണ് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും, നീ ഇപ്പോൾ മൂന്നാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ. അതൊക്കെ നമ്മളും കുറേ കാലം അങ്ങനെ ചെറുപ്പത്തിൽ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കസിൻസും ഇവരൊക്കെ ഇങ്ങനെ പറയായിരുന്നു. ആ പറയുന്ന എനിക്കും ചെറുപ്പത്തിൽ ആ ഒരു തോട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പൈലറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാനും വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് എത്തുമായിരിക്കാം. ബട്ട് ആ ഒരു ചെറുപ്പത്തിലുള്ള ആ ഒരു ആശ പിന്നീട് മാറാതിരുന്നു. പിന്നെ ഒരു ആറാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഫോണും ഇൻ്റർനെറ്റും ഇതൊക്കെ ഉപയോഗിച്ച് ഞാൻ ഒരിക്കലൊരു ഗൂഗിളിലൊരു സെർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അത്ര ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല.
1: ബാലി കയറാ മലയല്ല, സാധിക്കും.
2: അതെ, സാധിക്കുന്ന എനിക്ക് ശരിക്കും ഒരു 100% മനസ്സിലായത് അന്നാണ്. കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് വായിച്ചു, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അന്ന് ഈ ഫൈനാൻഷ്യൽ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, ഇതെത്ര ട്യൂഷൻ വരുന്നു അങ്ങനെ കാര്യമൊന്നും. അങ്ങനെയാണ് ഇതിലേക്കുള്ള സ്റ്റാർട്ട് ആയതും അതിലേക്ക് ഉറച്ചു നിന്നതും ആ ഒരു ആറാം ക്ലാസ്സിൽ നിന്നാണ് ആ ഒരു ഷിഫ്റ്റ് വന്നത്. സ്വപ്നം പണ്ടേ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ഷിഫ്റ്റ് വന്നത് ആറാം ക്ലാസ്സിൽ നിന്നാണ്. പിന്നീട് അങ്ങോട്ട് ആ ഒരു +1 +2 എത്താനുള്ളൊരു കാത്തിരിപ്പായിരുന്നു. എന്നിട്ട് വേണമല്ലോ എത്രയും പെട്ടെന്ന് +1 +2 സയൻസ് എടുക്കണം. അപ്പോൾ അന്ന് സയൻസ് ആയിരുന്നു, അന്ന് എന്തായാലും സയൻസ് വേണമെന്നുണ്ട്. ഇപ്പോൾ അത് കോമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു റൂള് വന്നിട്ടുണ്ട്, ഏത് സ്ട്രീമായാലും നമുക്ക് പോകാൻ പറ്റും. 10th കഴിഞ്ഞിട്ടാണ് പിന്നെ +1 +2 മനസ്സില്ലാ മനസ്സോടെ സയൻസ് എടുത്തു, അത് പഠിച്ചു. പിന്നീട് ആ +2 എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ നമുക്ക് ഇതിനു വേണ്ടി തയ്യാറെടുക്കാന്നുള്ള ചിന്തയിലായി. ഇപ്പോൾ +2 തന്നെ ഞാൻ ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. +2 കലോത്സവ ടൈമിലായിരുന്നു നമ്മളിതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഡൽഹിയിലും മുംബൈയിലും ഓരോ ഗ്രൗണ്ട് ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതായത് തിയറി എക്സാംസ് അവർ നമുക്ക് പഠിപ്പിച്ചു തരും. അതുപോലെ തന്നെ അവർ ഫ്യൂച്ചർ ഗൈഡൻസും ഉണ്ടാവും, ഫ്ലൈറ്റ് ട്രെയിനിങ് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് ജോബ് പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ അത് കേരളത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്, കോഴിക്കോടായാലും തൃശ്ശൂർ ആയാലും എറണാകുളം തിരുവനന്തപുരം ഇവിടെയൊക്കെ ഒരുപാട് ഗ്രൗണ്ട് സ്കൂൾസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ
1: ഗ്രൗണ്ട് സ്കൂൾസ് ആണ് ഒരു ബേസിക് ഐഡിയ തരുന്നത്.
2: അതെ, ഒരു ബേസിക് ഐഡിയ തരും, അവരെ നമുക്ക് കുറച്ച് ഒരു റിട്ടൺ എക്സാംസ് ഉണ്ട് അതിൻ്റെയൊക്കെ ട്രെയിനിങ് തരും. പിന്നെ അതെങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചൊരു കൺഫ്യൂസിംഗ് ആണ്.
1: കോച്ചിങ് സെന്റേഴ്സ് എന്ന് പറയാൻ പറ്റുമോ?
2: അതെ, ഒരു കോച്ചിങ് സെന്റേഴ്സ്, ഒരു ഗൈഡൻസ് സെന്റർ എന്ന് പറയാം നമ്മളെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള. ഇപ്പം ഞാൻ ആ ഒരു ടൈമിൽ ഇവരൊക്കെ കോൺടാക്ട് ചെയ്തു, അങ്ങനെ ഒരു ഡൽഹിയിൽ ഒരു ഗോൾഡൻ എപ്ലറ്റ്സ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫൈനലൈസ് ചെയ്തു. പിന്നെ എക്സാം റിസൾട്ട് വരാനൊന്നും കാത്തുന്നില്ല, എക്സാം കഴിഞ്ഞു. അപ്പോൾ തന്നെ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ആരോടും പറയാതെ തന്നെ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. ഞാൻ പിന്നെ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ ഒരു അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, ഡൽഹിയിൽ എടുത്തിട്ടുണ്ട്, എനിക്ക് ടിക്കറ്റ് വാങ്ങാൻ കാശില്ല, അതൊന്ന് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഡൽഹിയിൽ പോവാം. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി, കാരണം ഇവരെ വിചാരത്തിലും ഞാൻ ഇത്രയും കാലം വെറുതെ പൈലറ്റ് പൈലറ്റ് പറയുന്നതാണ്. ഞാനും ചേച്ചിമാരൊക്കെ പോയ റൂട്ടിൽ നീറ്റോ ജെയ്യോ അങ്ങനെ എഴുതി പോകുന്നതാണ് ഇവരും വിചാരിച്ചത്. പക്ഷെ ഞാൻ പെട്ടെന്നൊരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, ഡൽഹി ദ്വാരക എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അപ്പോൾ ഞാൻ പോക്കായിട്ടോ എന്ന് പറഞ്ഞവരും അവരൊന്ന് ഞെട്ടിപ്പോയി. പിന്നീട് അവർക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വന്നു, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യം, ഡൽഹിയിൽ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതെന്തായാലും ഇനി ഇപ്പം തീരുമാനം മാറുന്നില്ല, അവിടെയൊക്കെ പോക്കായി എന്ന് പറഞ്ഞു. പിന്നീട് മനസ്സില്ല മനസ്സോ അവരും സമ്മതിച്ചു, എന്നിട്ട് ഡൽഹി പോയി. അവിടെ പോയതും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ആയിരുന്നു, ഒറ്റയ്ക്ക് അവിടെ ഡൽഹി പോയി. പോകുന്നതിന് മുമ്പ് തന്നെ ഒരു സ്റ്റേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്നാണ് എനിക്കിതിൻ്റെ സത്യാവസ്ഥകൾ ഒക്കെ മനസ്സിലായത്. നമ്മളിപ്പോൾ ഗൂഗിളിൽ കാണുന്ന പോലെ അല്ലല്ലോ, ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള സംഭവം മനസ്സിലാക്കിയത് അവിടെ നിന്നായിരുന്നു. അപ്പോൾ അവിടുന്ന് ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്നെ പഠിപ്പിച്ചവരൊക്കെ ഇൻഡിഗോയില് ക്യാപ്റ്റൻസാണ്, ഒരാൾ ഇൻഡിഗോയിലാണ്, ഒരാൾ എയർ ഇന്ത്യയിലാണ്, പിന്നെ മറ്റൊരാൾ ഇപ്പോൾ ഇൻഡിഗോയില് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുടെ അടുത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റി.
1: ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് എങ്ങനെയാണ്,
2: അതെ ഇൻഡസ്ട്രി എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെയാണ് ഇതിൽ കയറേണ്ടത്, എന്താ ഇതിന്റെ കോമ്പറ്റീഷൻസ്, എന്താ ഇതിന്റെ പാഴ്ചകൾ എന്തൊക്കെയാണ്,
1: ജോബിലത്തെ റിസ്കുകൾ
2: എന്തൊക്കെയാണ്,
1: ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ത്രെറ്റ്സ് എന്താണ്.
2: അതെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എന്നിട്ട് അവിടെ നിന്നുണ്ടായ ഫ്രണ്ട്സ്, പി ജിയിലൊക്കെ ഉണ്ടായ ഫ്രണ്ട്സിന്റെ കൂടെയാണ് നമ്മളിങ്ങനെ ഒരു യു എസ് എയിലേക്കുള്ള ഒരു പ്ലാൻ തുടങ്ങിയത്. ആദ്യം സ്റ്റാർട്ടിങ് ഓക്കെ, എവിടെ നിന്നെങ്കിലായിട്ട് എനിക്കൊന്ന് പ്ലെയിൻ പറത്തിയാൽ മതി എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ ഇന്ത്യ അങ്ങനെ നോക്കി, അപ്പോൾ ആ ടൈമിൽ ഒരുപാട് ആക്സിഡൻസും ക്രാഷും കാര്യമൊക്കെ ഉണ്ടാകുന്നൊരു ടൈമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഫ്ലൈറ്റ് സ്കൂളായിരുന്നു റെഡ് ബേർഡ് ഏവിയേഷൻ. അന്ന് ഡി ജി സി എ, അതായത് നമ്മുടെ
1: ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ,
2: അവര് ഈ ഒരു സ്കൂളിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഉള്ള ഒരുപാട് പേര് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി കാശൊക്കെ കൊടുത്തായിരുന്നു. അവർക്ക് പിന്നെ കാശ് തിരിച്ചു കിട്ടുന്നില്ല, അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, സ്റ്റക്കായി. ഒരുപാട് പേര് ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്തവരുണ്ടായിരുന്നു, അവരൊക്കെ സ്റ്റക്കായി വീട്ടിലിരിക്കേണ്ടി വന്നു. അപ്പം ഇതൊക്കെ കണ്ടേരാൻ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞായിരുന്നു, ഇന്ത്യയിലെ ഫ്ലൈയിങ് ഇത്ര ഒരു ഇതല്ല, കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്,
1: നമ്മളെ കുറച്ച് ഡീപ്പായി നമ്മൾ പഠിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ചേരാൻ പറ്റുള്ളൂ, അതിൻ്റെ റിസ്ക് ഉണ്ട്,
2: അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അറിയണം. ഇങ്ങനെ ഒരു ഫീൽഡിലും എൻ്റെയോ എൻ്റെ ഫാമിലിക്കോ ഒരു ബന്ധവും അങ്ങനെ ഒരു കാര്യവുമില്ല. അപ്പം അവർ പറഞ്ഞത്, ആരെങ്കിലും അറിയാമെങ്കിൽ പുറത്തു പോകുന്നതിനെക്കാട്ടി എത്രയോ നല്ലത് ഇന്ത്യ പഠിക്കുന്നതാണ്, അവർ പെട്ടെന്നെല്ലാം ആക്കി തരും, അല്ലെങ്കിൽ ഒരു 3-4 വർഷമൊക്കെ എടുക്കും. ഇതേ സെയിം കാര്യം സെയിം കാഷിന് പുറത്തുനിന്ന് 1 ഇയർ 1.5 ഇയേഴ്സിൽ തീരും ചെയ്യും. അപ്പം ഇവിടെ കൂടുതൽ എക്സ്പോഷറാണ്, എന്നെ പഠിപ്പിച്ചവരൊക്കെ അവിടുന്ന് പഠിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം അവരും പറഞ്ഞു,

0: അതുകൊണ്ട് നല്ലൊരു ചോയ്സ് അത് തന്നെയാണ് എന്ന് വെച്ചിട്ട് ഇവിടെ ചെയ്യുന്നതിന് മോശമൊന്നുമില്ല ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് US എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ മാറിയത്. പിന്നെ അവിടെ ഒരു സ്കൂൾ കണ്ടുപിടിക്കലായി അടുത്തത്, കാരണം അവിടെയും മോശം സ്കൂളും നല്ല സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ. രാപ്പകലില്ലാതെ ആൾക്കാരെ വിളിക്കലും അവിടെയുള്ള ഒരു കോണ്ടാക്റ്റ് തപ്പിപ്പിടിക്കുക, ഓരോ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ആ സ്കൂൾ എങ്ങനെ, ഇതെങ്ങനെ, അവിടെ എങ്ങനെയാണ്, എത്ര വരും, എന്താണ് ചിലവ്, എന്താണ് നമ്മൾ ഹിഡൻ ആയിട്ട് എന്തെങ്കിലും ഫീസുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഏകദേശം 1 ഇയർ അതിൽ നമ്മൾ ഉണ്ടായിരുന്നു.
1: ബാക്ക്ഗ്രൗണ്ട് വർക്ക്,
0: ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഏകദേശം ഒരു 1 ഇയർ ഞാനും എൻ്റെ ഒരു 5 ഫ്രണ്ട്സും ഡൽഹിയിൽ ഉറങ്ങാതെ രാവിലെ രാത്രിയും മൊത്തം കോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു 1 ഇയർ വിസ അടക്കമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളൊരു സ്കൂള് കൺഫേം ചെയ്തു, എന്നിട്ട് പിന്നെ അതിനേക്കാളും വലിയ പ്രോബ്ലമാണ് US വിസ. അത്രയും പാട് ആയിട്ടുള്ള ഒരു സംഭവമാണ് USലൊരു വിസ കിട്ടുക എന്ന് പറയാം. അപ്പം എന്നോട് എല്ലാവരും ചോദിച്ചു, ഓ എത്ര വർഷം എടുത്തു USലെ വിസ കിട്ടാൻ. ഞാൻ പറഞ്ഞു വർഷങ്ങളൊന്നും എടുത്തില്ല, 1 മാസം 2 മാസത്തിൽ കിട്ടിയായിരുന്നു. അപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് 2 മാസത്തിൽ USലെ വിസ കിട്ടി. ഇപ്പോൾ അതും ഈ പറഞ്ഞ പോലെ രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ കമ്പ്യൂട്ടറും തുറന്ന് ഇങ്ങനെ റിഫ്രഷ് ബട്ടൺ ഞെക്കിക്കൊണ്ട് നിന്നാൽ മാത്രമേ നമുക്കൊരു സ്ലോട്ട് കിട്ടൂ, അല്ലെങ്കിൽ ബാക്കി ഏജൻസിനൊക്കെ വലിയ കാശ് കൊടുത്താൽ അവർ ചെയ്തുതരും. നമുക്കിത് കൊടുക്കാൻ മാത്രം ഏജൻസിന് 50,000 ഒക്കെ കൊടുത്താലേ അവരൊരു സ്ലോട്ട് നമുക്ക് തരും, അല്ലേ തന്നെ വിസയുടെ ചിലവുകൾ ഒരുപാടുണ്ട്. അപ്പം അതിൻ്റെ മേലെ ഇനി ഏജൻറ്റിനൊക്കെ കാശ് കൊടുക്കാമെന്ന് പറയുമ്പോൾ വിചാരിച്ചിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാ ദിവസവും രാത്രി ഒരു 1 o'clock to 4 o'clock, കാരണം അമേരിക്കൻ ടൈമിന് അനുസരിച്ച് നമ്മളിവിടെ ഇരിക്കണമല്ലോ, ഒരു രാത്രി ഒരു 1 o'clock to 4 o'clock റിഫ്രഷ് അടിച്ചുകൊണ്ടിരിക്കും, സെയിം വട്ടം തിരിയുന്ന വെബ്സൈറ്റ് കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്ത് പിന്നെ മുംബൈയിൽ വിസ ഇൻ്റർവ്യൂ കൊടുത്തു. അതിനൊരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കൂടെ ഉണ്ടായ ഒരാൾക്ക് വിസ കിട്ടിയില്ല. പിന്നെ 5-4 പേരായി ചുരുങ്ങി നമ്മൾ 4 പേരും പിന്നെ USലേക്ക് പോവാൻ. എന്നിട്ടും ഒരു 6 to 7 months എടുത്തായിരുന്നു വിസ കിട്ടിയിട്ടും, കാരണം നമ്മൾ ചൂസ് ചെയ്ത സ്കൂള് പിന്നെ കുറച്ച് ബാഡ് ന്യൂസുകളൊക്കെ കേൾക്കാൻ തുടങ്ങി, അവിടെ എന്തൊക്കെയല്ലോ പ്രശ്നങ്ങൾ നടന്നു. അപ്പോൾ പിന്നെ സ്കൂള് മാറ്റുക, അപ്പോൾ സ്കൂള് മാറുമ്പോൾ വിസയിലുള്ള സ്കൂളാണ് അപ്പൊ പിന്നെ സ്കൂൾ എങ്ങനെ മാറ്റണം എന്ന് പിന്നെ ചിന്തയായി. ഇനിയിപ്പോ സ്കൂൾ മാറാൻ പറ്റുമോ, ഇതൊക്കെ വിസയിലൊക്കെ പ്രിന്റ് ചെയ്ത് വന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നമായി. അതിന്റെ ബാക്കിൽ കുറെ റിസർച്ച് കാണുന്നു. അപ്പൊ പിന്നെ മനസ്സിലായി മാറ്റാൻ പറ്റുന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഒരുപാട് കാലങ്ങളൊക്കെ അതിന്റെ ബാക്കിൽ നടന്ന് നടന്ന് സ്കൂള് മാറി വേറൊരു സ്കൂൾ എടുത്തു. അങ്ങനെ ചൂസ് ചെയ്ത 2 സ്കൂളിൽ ഒരു സ്കൂള് പൂട്ടിപ്പോയി, പിന്നെ ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു മോശം ന്യൂസ് കേട്ടു. അങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് ഫൈനലി ഒരു സ്കൂള് കണ്ടുപിടിച്ച് നമ്മൾ October 2024
1: പോകുന്നത്.
0: October 1 അവിടെ എത്തി, സെപ്റ്റംബർ ലാസ്റ്റ് പോയി, October 1 അവിടെ എത്തി 2024. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ പിന്നെ ഭാഗ്യവശാൽ അവിടെയുള്ള ഒരാൾ നമുക്ക് അക്കോമഡേഷനും കാര്യമൊക്കെ കണ്ടുപിടിച്ചായിരുന്നു, കാരണം സ്കൂളിൻ്റെ വക അവിടെ അക്കോമഡേഷൻ ഇല്ല, നമ്മൾ വേറെ തന്നെ അപ്പാർട്ട്മെൻറ്റോ വീടോ വാടകയ്ക്ക് എടുത്ത് താമസിക്കണം, സ്കൂൾ അതിൽ ഹെൽപ്പ് ചെയ്യുന്നതല്ല. അപ്പോൾ അവിടെ ഒരാളുണ്ടായിരുന്നു, അറിയുന്നൊന്നല്ല, ബട്ട് വാട്സപ്പിൽ ഇങ്ങനെ പരിചയപ്പെട്ട ഒരാൾ നമുക്ക് വേണ്ടി അക്കോമഡേഷൻ കാര്യമൊക്കെ സെറ്റാക്കി. അതൊരു സ്കൂളിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ആയതുകൊണ്ട് പോകാനും വരാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ അന്ന് തന്നെ ജോയിൻ ചെയ്തു. പക്ഷേ എത്തിയ പാട് അവിടെ തണ്ടർസ്റ്റോം ആയി. ഫ്ലോറിഡയിലെ തണ്ടർസ്റ്റോംസ് ഇടയ്ക്കിടയ്ക്കുള്ളൊരു കാര്യമാണ്, അതും വളരെ മോശം രീതിയിലാണ് അവിടെ ഹുറിക്കെയിനും തണ്ടർസ്റ്റോംസ് ഒക്കെ വരാറുള്ളത്. അപ്പോൾ അവിടെ പിന്നെ ഇവാക്വേഷനായി. ഫ്ലോറിഡയുടെ ചരിത്രത്തിൽ ഏറ്റവും വേർസ്റ്റ് തണ്ടർസ്റ്റോം എന്ന് പറഞ്ഞിട്ട് ആണ് അന്ന് ഞാൻ എത്തിയ പിറ്റേന്നാണ് ഈ സംഭവം വന്നത്. ഇപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ വിമാനങ്ങളൊക്കെ അവർ ഹാങ്കറിലേക്ക് കയറ്റുന്നു, എല്ലാവരും പാനിക്കിലാണ്, കാരണം ഒരുപാട് പേര് അക്കോമഡേഷൻ, അതായത് അവിടെ വർക്ക് ചെയ്യുന്നവരോ അവിടെ സ്റ്റുഡൻസ് അവർക്ക് എല്ലാവർക്കും ഇവാക്വേറ്റ് ചെയ്ത് വേറെ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ അലേർട്ടൊക്കെ വന്നു. എന്തോ ഭാഗ്യത്തിന് നമുക്ക് ഇവാക്വേറ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. അപ്പോൾ തന്നെ ഒരാഴ്ച നോ ഫോൺ, നോ വൈഫൈ, ഒന്നുമില്ല. ഒരാഴ്ച അവിടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരാളുമായിട്ട് ഒരു ബന്ധമില്ല, അതായത് നാട്ടിലേക്ക് അച്ഛനും അമ്മനെ വിളിക്കാൻ പോലും ഒന്നുമില്ല. കാരണം നമ്മൾ അവിടെ എത്തിയിട്ട് എവിടെയെങ്കിലും പോയാലല്ലേ നമുക്കൊരു സിം എടുക്കാനോ ഒരു വൈഫൈ സെറ്റാക്കാനോ പറ്റൂ. ഇവിടെ എല്ലാവരും പാനിക്കിലാണ്, ഒന്നും ഓപ്പൺ അല്ല. അതുകൊണ്ട് തന്നെ വൈഫൈ കൊണ്ടുവന്ന് സെറ്റാക്കാൻ കമ്പനി തയ്യാറല്ല. അവർ പറഞ്ഞു 1 week ഡിലേ ഉണ്ട്, ഇതിനൊക്കെ പേയ്മെൻറ്റ് ചെയ്തു കേട്ടോ, സിം എടുക്കാൻ പറ്റണില്ല, ഒന്നും പറ്റണില്ല. എന്തോ ഭാഗ്യത്തിന് നമ്മളുടെ ഒരാളെടുത്ത് ഇൻ്റർനാഷണൽ റീചാർജ് ഉണ്ടായിരുന്നു, അതിൽ ആകെ സംസാരിക്കാൻ പറ്റുന്നത് 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെയാണ്. ഇപ്പോൾ 1st week നമ്മൾ 2 ദിവസം കൂടുമ്പോഴാണ് വീട്ടിൽ വിളിക്കുക, 1 മിനിറ്റ് ആ ഇവിടെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇങ്ങനൊരു പ്രശ്നത്തിലാണ്. അപ്പോൾ അവരും ന്യൂസിലൊക്കെയാണ് കാണുന്നത് ചരിത്രത്തിൽ ഏറ്റവും മോശം തണ്ടർസ്റ്റോം എന്നൊക്കെ പറഞ്ഞു, അവരും ടെൻഷനിലാണ്. നമ്മൾ പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഈ ഭാഗത്ത് അത്ര പ്രശ്നമൊന്നുമില്ല, അത് കുറച്ച് അങ്ങോട്ടാണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട്
1: വീട്ടുകാരെ സമാധാനിപ്പിച്ചു.
0: നമ്മളാണെങ്കിൽ ഞാൻ 3 പേരേ ഉള്ളൂ നമ്മളൊരു

0: നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി ഇങ്ങനെ ഇരിക്കും, കാരണം ഒന്നും ചെയ്യാനില്ല, എന്താ സംസാരിക്കാനോ അതുമില്ല. അപ്പം അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്
1: ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
0: ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്കൂളിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഫ്ലൈറ്റൊക്കെ നടന്നു. അതുപോലെ പിന്നെ എല്ലാ ഡേയും ഫ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നീടും ഇങ്ങനെ ഓരോ തണ്ടർ സ്റ്റോംസും കാര്യങ്ങളൊക്കെ കൊണ്ട് ഡിലേ ഒരുപാട് വന്നായിരുന്നു. പിന്നെ ഫെസ്റ്റ് ഉണ്ടായ ഒരു ഇൻസ്ട്രക്ടർ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് തന്നെ ആ ഇൻസ്ട്രക്ടറായിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറച്ച് ടൈം പോയി. പിന്നെ ഒരു പുതിയ ഇൻസ്ട്രക്ടർ എനിക്ക് കിട്ടിയത് ഒരു ഇന്ത്യൻ ഇൻസ്ട്രക്ടറാണ്, ഒരു തെലുഗു ഇൻസ്ട്രക്ടറാണ്, അജയ് റെഡ്ഡി. അപ്പോൾ അവർ വന്നതിന് പിന്നെ എല്ലാം ഫാസ്റ്റായി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രൈവറ്റ് ലൈസൻസ് എടുത്തു. അതിനുശേഷം വളരെ പെട്ടെന്ന് ഇൻസ്ട്രുമെൻറ്റ് ലൈസൻസ് പറഞ്ഞിട്ടൊരു ലൈസൻസ് ഉണ്ട്. അത് നമ്മൾ പുറത്ത് നോക്കാൻ പറ്റില്ല, ഉള്ളിൽ മാത്രം ഇൻസ്ട്രുമെൻ്റ് മാത്രം നോക്കിയിട്ട് ഓടിക്കണം. അതായത് അഥവാ നമ്മൾ ക്ലൗഡ്സിലൊക്കെ കയറിപ്പോയാൽ നമുക്കൊന്നും പിന്നെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, പുറത്തൊന്നും കാണില്ലല്ലോ. അപ്പോൾ നമ്മൾ ഉള്ളിൽ എങ്ങനെ നോക്കി റെഫറൻസ് ചെയ്ത് നമ്മൾ ഫ്ലൈ ചെയ്യാം, അപ്രോച്ച് ചെയ്യാം, ലാൻഡ് ചെയ്യാം എന്നൊക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ് ഇൻസ്ട്രുമെന്റ് ലൈസൻസ്.
1: പ്ലെയിനിന്റെ അകത്തെ എക്വിപ്മെന്റ്സ് നോക്കിയിട്ട് അതിൻ്റെ അകത്തെ ഇൻഡിക്കേഷൻ അനുസരിച്ച് പ്ലെയിനെ നാവിഗേറ്റ് ചെയ്യുക.
0: അതെ. അപ്പോൾ നമ്മൾ അതിനൊരു ഡിവൈസ് നമ്മൾ കണ്ണടയിടും, ഒരു ടൈപ്പ് കണ്ണടയുണ്ട്, അതിട്ടാൽ നമ്മൾ പുറം കാണില്ല, നമ്മൾ ഉള്ളിൽ എക്വിപ്മെന്റ്സ് മാത്രമേ കാണൂ. ഇത് ജസ്റ്റ് അവരൊരു ഫിലിം ഒട്ടിക്കുകയോ ചെയ്യും, ആ കണ്ണടയിൽ അവർ കറക്റ്റായിട്ട് ഫിലിംസ് ഒട്ടിക്കും, ഒരു ചെറിയ ഹോള് വിടും, ആ ഹോള് കറക്റ്റ് താഴേക്ക് മാത്രമേ കാണാൻ പറ്റൂ.
1: അങ്ങനെ നമ്മളെ വിഷൻ ബ്ലോക്ക് ചെയ്യും.
0: വിഷൻ ബ്ലോക്ക് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഇൻസ്ട്രുമെൻ്റ് ലൈസൻസ് അത് ഒരു 2 മന്ത്സിൽ പെട്ടെന്ന് തന്നെ കിട്ടി. എന്നിട്ട് പിന്നെ കമേർഷ്യൽ ലൈസൻസ് ആയിരുന്നു ഏറ്റവും വലിയൊരു ഹേർഡിൽ. കാരണം ട്രെയിനിങ് വൈസ് അത് വളരെ ഈസി ആയിരുന്നു എനിക്ക്, ബട്ട് ഫൈനാൻഷ്യലി നമ്മൾ ആ ഒരു ടൈം ആകുമ്പോൾ ഫൈനാൻസസ് ഇങ്ങനെ കുറഞ്ഞു വരുന്നു വരുന്നു, ലോൺ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അങ്ങനെയൊരു സിറ്റുവേഷനിലെത്തി. ബട്ട് അതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് എനിക്കിപ്പോൾ എന്നോട് എങ്ങനെയാണത് കമേർഷ്യൽ ട്രെയിനിങ് ഫിനിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് ഹാവ് എൻ ആൻസർ. കാരണം എനിക്കിപ്പോൾ അങ്ങനെ ഒരു കാര്യം ഓർമ്മയില്ല.
1: പക്ഷെ ഫിനിഷ് ചെയ്തു,
0: ഫിനിഷ് ചെയ്തു എന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. അതെങ്ങനെ ഫിനിഷ് ചെയ്തു, എവിടുന്ന് കാശെത്തി, എങ്ങനെയുള്ളത് എനിക്കും അറിയില്ല, എൻ്റെ വീട്ടുകാർക്കും അറിയില്ല. അത്രയും ഒരു ട്രോമ സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ബ്രെയിൻ അത് മറന്നു കളഞ്ഞു. അപ്പോൾ ഇപ്പം ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാമായിരുന്നു, എന്നാലും എങ്ങനെയാണെന്ന് ആ ഒരു ട്രെയിനിങ് ഫിനിഷ് ചെയ്തതെന്നുള്ളത് എനിക്ക് തീരെ ഒരു ഓർമ്മയില്ലാത്തൊരു കാര്യമായി മാറി.
1: എന്താണ് അവിടുത്തെ ട്രെയിനിങ് രീതികൾ? അവിടുത്തേന്ന് മാത്രമല്ല, പൊതുവെ ഒരു ഈ കമേർഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾ അണ്ടർഗോ ചെയ്യുന്ന ട്രെയിനിങ് എന്തൊക്കെയാണ്?
0: സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരുടെയും വിചാരം നമ്മളിങ്ങനെ പ്ലെയിൻ ഓടിച്ച് നടക്കുകയാണ്. അത് മാത്രമല്ല, അതൊരു less than 60% മാത്രമേ നമ്മൾ ഫ്ലൈ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ ഗ്രൗണ്ടിലാണ്. ഒരുപാട് ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ദർ ഇസ് എ റണ്ണിങ് ജോക്ക്, അതായത് ഒരു പൈലറ്റ് ആവണമെങ്കിൽ ആദ്യം ഒരു മീറ്റിയോളജിസ്റ്റ് ആവണം, എന്നിട്ട് പിന്നെ ഒരു ഡോക്ടർ ആവണം, എന്നിട്ട് പിന്നെ ഒരു ലോയർ ആവണം, എന്നിട്ട് പിന്നെ ഒരു ചെറുതായിട്ടൊരു മെക്കാനിക്കും കൂടി ആയാൽ മാത്രമേ പൈലറ്റ് ആവാൻ പറ്റൂ. കാരണം മീറ്റിയോളജിസ്റ്റ് ആവണമെന്ന് പറഞ്ഞാൽ വെതറിൻ്റെ
1: കൃത്യമായി അറിയണം,
0: അതെ, ഇൻ ആൻഡ് ഔട്ട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം.
1: പല ക്രാഷുകളും ആക്സിഡന്റും സംഭവിക്കുന്ന ഈ വെതർ കാരണമാണ്.
0: അതെ,
1: അതിൽ നാവിഗേറ്റ് ചെയ്യാൻ പറ്റാണ്ടായിപ്പോ, ജഡ്ജ് ചെയ്യാൻ പറ്റാണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ.
0: അപ്പോൾ വെതറിനെ കുറിച്ച് ഇൻ ആൻഡ് ഔട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം, ഏറ്റവും വലിയൊരു കാര്യമാണ്. ഏറ്റവും ബോറിങ്ങും ഏറ്റവും ടഫായിട്ടുള്ള ഒരു കാര്യം വെതർ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചാർട്ട്സ് എങ്ങനെ വായിക്കണം, എന്താണ് അതിൻ്റെ ഫോർകാസ്റ്റ് എങ്ങനെ കാണണം, അങ്ങനെ ഒരു കാര്യം. പിന്നെ ലോയർ ആവണമെന്ന് പറയുന്നത് എയർ റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്.
1: ഒരുപാട് നിയമങ്ങളുണ്ടാവും,
0: ഒരുപാട് നിയമങ്ങളുണ്ട്. ഒരു വലിയൊരു ബുക്കുണ്ട്, ഒരു 600-700 പേജുള്ള ഒരു ബുക്കുണ്ട്, അത് മൊത്തം പഠിക്കണം. അപ്പോൾ അതിൽ മൊത്തം പഠിച്ചിട്ടില്ലെങ്കിലും ദർ ആർ സം പോയിൻറ്റ്സ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല, അതെന്തായാലും പഠിച്ചേ പറ്റും. ഇല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചോദിച്ചാൽ അത് ഏത് പേജിലാണ്, ആ റൂളിൻ്റെ നമ്പർ ഏതാണ്, അതായത് 67.1 അല്ലെങ്കിൽ 205 അങ്ങനെ ഓരോ നമ്പർ ഉണ്ടാവും, 91.205 അത് എക്വിപ്മെൻസിന് വേണ്ടിയുള്ളതാണ്, മാൻഡേറ്ററി എക്വിപ്മെൻറ്റ്സ് 91.205. അപ്പോൾ അതുപോലെ ഒരുപാട് റൂൾസിൻ്റെ നമ്പർ ഉണ്ട്. അറ്റ്ലീസ്റ്റ് അവർ ചോദിക്കുക മാൻഡേറ്ററി എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അതറിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാൻ അറിയണം, അത് ഞാൻ റെഫറൻസ് ചെയ്യും 91.205 റെഫറൻസ് ചെയ്യുന്ന പറയണം. അപ്പോൾ ബുക്കിൽ എവിടെ കണ്ടെത്താണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അത് നമ്മൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ഇല്ലെങ്കിലും നമ്മൾ അവിടെ ഇല്ല, എല്ലാ എക്സാംസും ഓപ്പൺ ബുക്കാണ്, എന്ത് വേണമെങ്കിൽ റെഫറൻസ് ചെയ്യാം. അതായത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ബുക്സ് ആണെങ്കിൽ അത് നമുക്ക് റെഫറൻസ് ചെയ്യാം, അല്ലാതെ ഗൂഗിളിൽ അടിക്കാൻ പറ്റില്ല. സോ ഗവൺമെൻറ് അപ്രൂവ്ഡ് ബുക്സ് നമുക്ക് അവിടെ വെക്കാം, അത് നമുക്ക് റെഫറൻസ് ചെയ്യാം. അത് എവിടെ കണ്ടെത്തണം എന്നുള്ളതാണ് അവർ നോക്കുന്നത്. എല്ലാം അറിയാൻ നമുക്ക് എല്ലാം എന്തായാലും പഠിക്കാൻ പറ്റില്ലല്ലോ, പക്ഷേ ഏതോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതെങ്ങനെ കണ്ടെത്താൻ എന്നുള്ളത് അറിയോ ഇല്ലയോ എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ലോയർ പാർട്ട്. പിന്നെ ഡോക്ടർ എന്നുള്ളത് നമ്മൾ ഒരുപാട് ഹൈപ്പോക്സിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും.
1: ഹൈ ആൾട്ടിറ്റ്യൂഡിലെല്ലാം ഫ്ലൈ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ,
0: ഹൈ ആൾട്ടിറ്റ്യൂഡ് നമ്മൾ ഓക്സിജൻ കുറയും, അപ്പോൾ ഹൈപ്പോക്സിയയുടെ കാര്യം പഠിക്കണം, ഓക്സിജൻ റിക്വയർമെൻസും കാര്യങ്ങളൊക്കെ പഠിക്കണം, ഈ ഹൈപ്പോക്സിയ എങ്ങനെ ട്രീറ്റ് ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല ഹൈപ്പോക്സിയനെ ട്രീറ്റ് ചെയ്യണം
1: എന്നുള്ളത്. ബേസിക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള കാര്യങ്ങളും,
0: എന്ത് ചെയ്യണം, ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരിക്കണം, ഒരു പാസഞ്ചറിന് ഹൈപ്പോക്സിയ വന്നു അല്ലെങ്കിൽ നിനക്ക് ഹൈപ്പോക്സിയ വന്നു എന്നുള്ളത്. പിന്നെ കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, അതുപോലുള്ള ഒരുപാട് കാർബൺ മോണോക്സൈഡ് പോയിസണിങ് പ്രത്യേകിച്ച് നമ്മളെ ട്രെയിനിങ് എയർക്രാഫ്റ്റ്സിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉള്ളൊരു കാര്യമാണ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. അത് പെട്ടെന്ന് തന്നെ ആയിപ്പോവാൻ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് ഡോക്ടർ സൈഡ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പഠിക്കണം.
1: അപ്പോൾ
0: പിന്നെ മെക്കാനിക് എന്ന് പറയുന്നത് നമ്മുടെ
1: എക്യുപ്മെൻസിൻ്റെ
0: എക്യുപ്മെൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താ, അതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ എന്താ, അതെങ്ങനെയാണ്, വാട്ട് ഇസ് ഇറ്റ് മെയ്ഡ് അപ്പ് ഓഫ്. നമ്മുടെ എഞ്ചിൻ, എഞ്ചിൻ്റെ ഇൻ ആൻഡ് ഔട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അതിൻ്റെ മോഡൽ നമ്പർ എന്താ, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എത്ര പിസ്റ്റൻസ് ഉണ്ട്, എത്ര സിലിണ്ടേഴ്സ് ഉണ്ട്, പ്ലെയിൻ എങ്ങനെ സ്റ്റാർട്ട് ആവുന്നത്, അത് എഞ്ചിൻ എങ്ങനെ സ്റ്റാർട്ട് ആവുന്നു, സ്റ്റാർട്ടർ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്. അപ്പോൾ
1: ഫിസിക്സ് ആണ് പഠിക്കുന്നത് ശരിക്കും.
0: അപ്പോൾ കംപ്ലീറ്റ് ഇൻ്റർനൗട്ട് നമ്മൾ അതിൻ്റെയും പഠിക്കണം. പിന്നെ ഫിസിക്സും ഒരു മെയിൻ ഇതാണ്, അതായത് ഇക്വേഷൻസ് കാരണം കുറച്ച് ഫിസിക്സ് ഉണ്ട്. അതായത് പ്ലെയിൻ എങ്ങനെ ഫ്ലൈ ചെയ്യുന്നു, എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതായത് ന്യൂട്ടൺ സെക്കൻഡ് തേർഡ് ലോവും ബെർണോലിസ് പ്രിൻസിപ്പിളും യൂസ് ചെയ്തിട്ടാണ് പ്ലെയിൻ ഫ്ലൈ ചെയ്യുന്നത്. ലിഫ്റ്റ് ആക്ഷൻ എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെ ലാൻഡ് ചെയ്യുമ്പോഴുള്ള ഫിസിക്സ് എന്താണ്, ലിഫ്റ്റ് കുറയുന്നു, ഡ്രാഗ് കൂടുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് ഓൺ എ ടേൺ ബാങ്കിൽ എന്താണിത് ഫിസിക്സ്, എന്താണ് നടക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ട്രെയിനിങ്ങിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്ന ഇതാണ്. പിന്നെ ഉള്ളതാണ് ഫ്ലൈറ്റ് പോർഷൻ. ഫ്ലൈറ്റ് പോർഷൻ ഒരുപാട് മനൂവേഴ്സ് പഠിക്കാനുണ്ട്. അതായത് സ്റ്റീപ്പ് ടേൺസ് എന്ന് പറഞ്ഞിട്ട് മനൂവേഴ്സ് ഉണ്ട്. സ്റ്റാൾസ്, അതായത് നമ്മളെ കാർ സ്റ്റാൾ ചെയ്യില്ലേ, അതായത് നമ്മൾ ക്ലച്ച് പെട്ടെന്ന് വിട്ടാൽ കാർ ഓഫായിപ്പോ. അതുപോലെ പ്ലെയിനിലും ഒരു സ്റ്റാൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ നോസ് വളരെ ഹൈ ആയാൽ പിന്നെ അത് ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല നമ്മുടെ വിങ്സ്.
1: അന്നേരം
0: പ്ലെയിന് അതേപോലെ താഴോട്ടേക്ക് വരും, നോസ് അങ്ങ് ഡ്രോപ്പായി കംപ്ലീറ്റ് നോസ് ഡൗൺ ആവും.
1: അപ്പോൾ
0: അത് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ നമ്മൾ റിക്കവർ ചെയ്യാന്നുള്ളത് പഠിക്കും. അപ്പൊ നമ്മൾ തന്നെ അറിഞ്ഞോട് തന്നെ സ്റ്റാൾ ചെയ്യും, എന്നിട്ട് റെക്കഗ്നൈസ് ചെയ്യണം എപ്പം സ്റ്റാൾ ആയി. അപ്പോൾ സ്റ്റാൾ ആയി അതാ, അപ്പം എങ്ങനെ റിക്കവർ ചെയ്യണം. അപ്പം സ്റ്റാൾ ചെയ്യുന്നതും റിക്കവറിയും ഒരു മെയിൻ പാർട്ടാണ്. അപ്പം അതുപോലെ ഒരുപാട് ടൈപ്പ് സ്റ്റാൾസുകളുണ്ട്. സ്റ്റാൾസ് എന്ന് പറയുന്ന ഒരുപാട് ടൈപ്പ് ഉണ്ട്, 4, 5, 6 ടൈപ്സ് ഓഫ് സ്റ്റാൾസ് ഉണ്ട്.
1: അപ്പം
0: അതൊക്കെ പഠിക്കണം. അതുപോലെ തന്നെ കമേഴ്ഷ്യലിലൊക്കെ ആയ മെയിൻ പ്രൈവറ്റിൽ 4 or 5 മനൂവേഴ്സേ ഉള്ളൂ. കമേഴ്ഷ്യലിൽ അതിലും എക്സ്ട്രാ 4 or 5 മനൂവേഴ്സ് വീണ്ടും വരും. അപ്പോൾ ഇതൊക്കെ പഠിക്കണം. പിന്നെ ചെക്സ് ഉണ്ടാവും, സ്റ്റേറ്റ് ചെക്സ് ഉണ്ടാവും. എല്ലാ ലൈസൻസും ഒരുപാട് സ്റ്റേജുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 അതാണ് നോർമലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ആണ്. കമേഴ്ഷ്യലിലൊക്കെ ആണെങ്കിൽ 2 സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മളൊരു എക്സാം കൊടുക്കണം. നമ്മളെ സ്കൂളിൽ തന്നെ ഒരു ചെക്ക് ഇൻസ്ട്രക്ടർ ഉണ്ടാവും എല്ലാ സ്കൂളിലും. അപ്പോൾ അവർ നമുക്ക് ഓറൽ എക്സാം ഉണ്ടാവും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നമ്മൾ അതിനൊക്കെ ആൻസർ പറയണം. ഇറ്റ് കുഡ് ബി എനിവേ ബിറ്റ്വീൻ 2 hours to 6 or 7 hours.
1: ഇത്ര മണിക്കൂർ പരീക്ഷ അങ്ങനെയല്ല,
0: അല്ല, അത് എത്ര വേണമെങ്കിലും ആവാം. ചിലപ്പോൾ ഒരു ദിവസത്തെ തീരണം എന്നില്ല, 2-3 ദിവസങ്ങൾ എടുക്കാം. അത് ഓരോ ഇൻസ്ട്രക്ടർ പോലെയാണ്.
1: അത് ഇവിടെയും ഇന്ത്യയിലും അങ്ങനെ തന്നെയാണോ, അല്ലാതെ യു എസിൽ ചെയ്യുന്നത് കൊണ്ടുള്ള?
0: അത് യു എസിന്റെ ഒരു സംഭവമാണ്, സ്റ്റേറ്റ് ചെക്ക്. ഇവിടെ ചെക്സ് ഉണ്ട്, ഫൈനൽ ചെക്സ് ഉണ്ട്. അതായത് ഫൈനൽ എക്സാമിനേഷൻ, നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ബട്ട് മോസ്റ്റ്ലി ഇവിടെ അവർ ബേസ്ഡ് ആണ്.
1: അപ്പോൾ
0: അവിടെ എന്നിട്ട് സ്റ്റേറ്റ് ചെക്സ്, ഓരോ സ്റ്റേറ്റ് ചെക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. ബട്ട് ഇതൊന്നും എക്സാംസ് എന്ന് പറയുമ്പോൾ മെയിൻ എക്സാമുകളല്ല, ഇതൊക്കെ വിത്തിൻ ദ സ്കൂൾ അവർ നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഫൈനലായിട്ട് ഒരു ചെക്ക് റൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ചെക്ക് ഉണ്ട്. ചെക്ക് റൈഡ് അത് പുറത്തുള്ള ഒരാളാണ് എടുക്കുക. അതാണ് ഡിസൈഡിങ് ഫാക്ടർ, വിൽ യു ഗെറ്റ് ദ ലൈസൻസ് ഓർ നോട്ട്. അപ്പോൾ അത് ചെയ്യുന്നത് ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കും, നമ്മുടെ സ്കൂളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളായിരിക്കും അത് ചെയ്യുക.
1: എക്സ്റ്റേണൽ എക്സാമിനർ,
0: എക്സ്റ്റേണൽ എക്സാമിനർ, ഡി പി ഇ എന്നാണ് അവർ പറയുന്ന ഒരു സംഭവം. അപ്പം ഈ ഡി പി ഇസ് നമ്മുടെ അടുത്ത് വരും, എന്നിട്ട് എല്ലാ ഡോക്യുമെൻസും വാങ്ങും. ഭയങ്കര ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു സംഭവമാണ്. എക്സാമിന് മുമ്പേ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ പേടിയാവും, കാരണം അവർ ഒരു സെറ്റ് റൂൾസൊക്കെ വായിച്ചു തരും, ഇങ്ങനെയായിരിക്കും എക്സാം ഉണ്ടാവുക. അറ്റ് എനി പോയിന്റ് ഇഫ് ഐ തിങ്ക് ദ പ്ലെയിൻ ഇസ് ഗോണ ക്രാഷ് ഐ വിൽ ടേക്ക് ദ കൺട്രോൾസ് ദെൻ യു ആർ ഫെയിൽഡ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ, എങ്ങനെ നീ പൊട്ടും എന്നുള്ള കാര്യങ്ങളാണ് അവരെ റൂൾസിലുണ്ടാവുക. നീ ഇത് ചെയ്താൽ ഞാൻ കൺട്രോൾ എടുക്കും, ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഫെയിൽ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ

0: ഇങ്ങനെ ലാൻഡ് ചെയ്യും, എവിടെ ലാൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി പിക്ക് ചെയ്യുന്ന പോയിന്റ്സ് വല്ല ഫീൽഡിലോ, നമ്മൾ ഫാം ഫീൽഡ്സ് ഒക്കെ ഒരുപാടുള്ളൊരു സ്ഥലമാണ് ഫ്ലോറിഡയിൽ. ഇപ്പം ഫീൽഡ് അല്ലെങ്കിൽ ഹൈവേ അല്ലെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും എയർപോർട്ട് ഉണ്ടോ, ബീച്ചുകൾ, ഇങ്ങനെയുള്ള സ്ഥലമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. ഈ സ്ഥലത്തൊക്കെ നമ്മൾ പോയി അവർ എൻജിൻ ഫെയിൽ തരും. നമ്മൾ കറക്റ്റായി നമ്മളൊരു പോയിന്റ് പറഞ്ഞു കൊടുക്കണം, അതേ പോയിന്റിൽ നമ്മൾ കറക്റ്റായി ലാൻഡ് ചെയ്യുന്നത് സിമുലേറ്റ് ചെയ്യണം. നമ്മളൊരു 500 ഫീറ്റ് വരെ നമ്മൾ പോകും. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് ലാൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അത്രയും താഴേക്ക് നമ്മൾ പോകും, എന്നിട്ട് അവർ പറയാം ഓക്കെ റിക്കവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകും. അങ്ങനെയൊക്കെയാണ് മെയിൻ
1: ഇത് ആക്ച്വൽ ഫ്ലൈയിംഗ് അല്ല, സിമുലേഷൻസ്.
0: ഫ്ലൈറ്റ് തന്നെ സിമുലേറ്റ് ചെയ്യും എഞ്ചിൻ ഫെയിലർ.
1: അതായത് എഞ്ചിൻ ഫെയിലർ സിമുലേറ്റ് ചെയ്യും. ഓക്കെ,
0: ഫോർ എക്സാമ്പിൾ നമ്മുടെ കാറ് പെട്ടെന്ന് ന്യൂട്രലിലേക്ക് ഇട്ടു. വി ആർ സിമുലേറ്റിംഗ് ദ കാർ ഇസ് ഇൻ ഓഫ് പൊസിഷൻ. കാർ ഓഫ് പോലെയാണ്, പക്ഷെ റോൾ ചെയ്യുന്നുണ്ട്. ന്യൂട്രലിൽ ഇട്ട പോലെ തന്നെ അവർ ത്രോട്ടൽ ഉണ്ട്, ത്രോട്ടൽ അവർ ക്ലോസ് ചെയ്യും. അന്നേരം പ്ലെയിന് ശരിക്കും എഞ്ചിൻ ഫെയിലായ പോലെയാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ പ്ലെയിനിനെ ഗ്ലൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന പോയിന്റിൽ നമ്മളത് ലാൻഡ് ചെയ്യുന്നത് സിമുലേറ്റ് ചെയ്യണം. ഒരു 500 ഫീറ്റ് വരെ നമ്മൾ പോയി, അന്നേരം അവർ പറയും ഓക്കെ യു ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിക്കവർ ചെയ്യും.
2: പ്രിയ ശ്രോതാക്കളെ, ഫ്ലോറിഡയിലെ ഫ്ലയേഴ്സ് ഫ്ലൈറ്റ് അക്കാഡമിയിൽ നിന്ന് പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ സി മുഹമ്മദ് നിഹാൽ അതിഥിയായി പങ്കെടുത്ത യുവവാണി തുടരും. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. അഭിമുഖം സ്മിത മാണിക്കോത്ത്, നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ അനുഗ്രഹ ഉമേഷ്, ഉഷ വിനീത്.

ആകാശവാണി കണ്ണൂർ. വളപ്പൊട്ടുകൾ, മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ചിത്രം വീട് ഒരു സ്വർഗം, പാടിയത് യേശുദാസ്. ഗാനരചന യൂസഫലി കച്ചേരി, സംഗീതം ജി ദേവരാജൻ.

പി ലീല, മാധുരി, ലത എന്നിവർ പാടിയ ഗാനം. ചിത്രം അഗ്നിനക്ഷത്രം. ഗാനരചന ശശികല മേനോൻ. സംഗീതം ജി ദേവരാജൻ.

ONV കുറുപ്പിൻ്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി. MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം തലസ്ഥാനം.

0: ചിത്രം തരംഗം. പാടിയത് യേശുദാസ്. ഗാനശില്പികൾ ചിറയൻ കീഴ് രാമകൃഷ്ണൻ, കെ ജെ ജോയ്.
1: Ladies and gentlemen, excuse me, I am a little bit late.

അടുത്ത ഗാനം പാടിയത് യേശുദാസും സംഘവും. ചിത്രം ഒരു വാക്കു പറഞ്ഞെങ്കിൽ. ഗാനരചന പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ, സംഗീതം മുഹമ്മദ് സുബൈർ.

0: വളപ്പൊട്ടുകൾ മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മൈസൂരുവിലാണ് അന്ത്യം. 1938 April 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ജാനകി 3 വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു. 1957 19 വയസ്സിൽ വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിലൂടെയാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി ഉൾപ്പെടെ 20 ഭാഷകളിലായി 10,000-ക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. ന്യൂസിലൻഡിലെ 2 സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡർ അറിയിച്ചു. സംഭവത്തിൽ വിയറ്റ്നാം എംബസിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ നോർക്ക CEO മുഖ്യമന്ത്രി VD സതീശൻ ചുമതലപ്പെടുത്തി. ഏകോപനത്തിനായി കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഹൈദരാബാദിനെ രാജ്യത്തെ പ്രധാന അതിവേഗ റെയിൽ ഹബ്ബാക്കി മാറ്റാനൊരുക്കി കേന്ദ്രം. ഹൈദരാബാദിനെ പൂനെ, ചെന്നൈ, ബംഗളൂരു എന്നീ പ്രമുഖ സാമ്പത്തിക കേന്ദ്രങ്ങളുമായി കൂട്ടിയിണക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴികൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. ഒരു മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കൊച്ചി കോർപ്പറേഷന്റെ 3 റോ വെസൽ നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരാ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പോലീസിനെ കൂടുതൽ ജനസൌഹാർദ്ദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാകുകയെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സർക്കാർ ഫണ്ടിനു പുറമെ CSIR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ

0: മീറ്റർ വെരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് എല്ലാ ജില്ലകളിലും വെരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ പിടിയിലായി. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി വിശാൽ സോമനാണ് പിടിയിലായത്. ഓണാഘോഷവേളയിൽ യാത്രാനിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത്, മംഗളൂരു, ചെന്നൈ, കൊല്ലം, ബംഗളൂരു, എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ഭാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 6 ലക്ഷം പേരെ ഒഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനയിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കരതൊടുമെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മലാപ്പറമ്പിലെ 150 വീടുകൾ ഹരിതഭവനങ്ങളാക്കിയ ദേശോദ്ധാരിണി വായനശാലയ്ക്കുള്ള ശുചിത്വ മിഷൻ പുരസ്കാരം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി സമ്മാനിച്ചു. ഭക്ഷണാവശിഷ്ടങ്ങൾ വീടുകളിൽ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കി കൃഷിക്ക് ഉപയോഗിക്കുക, അജൈവ പാഴ്വസ്തുക്കൾ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുക ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഹരിതഭവനങ്ങളിലൂടെ നടപ്പാക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നാളെ രാത്രി 7 മണിവരെ ജലവിതരണം മുടങ്ങുമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. പാറ്റൂർ, മഞ്ചൂർ, മാതൃഭൂമി റോഡ്, ചിറക്കുളം റോഡ്, മൂലവിളാകം, തമ്പുരാൻമുക്ക്, പേട്ട, ചാക്ക, പാൽക്കുളങ്ങര, ഓൾ സെയിൻസ്, വെട്ടുകാട്, ശംഖുമുഖം, കൊച്ചുവേളി എന്നീ സ്ഥലങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കാസർഗോഡ് വിദ്യാനഗറിലുള്ള PMC കേന്ദ്രീയ വിദ്യാലയ നമ്പർ 2 11-ാം ക്ലാസ്സിൽ കൊമേഴ്സ്, സയൻസ് വിഭാഗങ്ങളിൽ ഒഴിവുണ്ട്. അപേക്ഷാ ഫോം, ആവശ്യമായ രേഖകൾ സഹിതം 16-ന് വൈകുന്നേരം 4 മണിക്കകം സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499425678. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ 1970 മുൻപുള്ള ജനനമരണ വിവാഹ രജിസ്ട്രേഷനുകൾ കമ്പ്യൂട്ടർവൽക്കരണം നടത്തുന്നതിന് കന്നഡ, മലയാളം ഭാഷ കൈകാര്യം ചെയ്യുന്നവരെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 16-ന് രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467223642. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സെക്യൂരിറ്റി കം ഡ്രൈവർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 14-ന് രാവിലെ 10:30 ചെമ്മട്ടമ്പയലിലുള്ള കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടക്കും. വിമുക്ത ഭടന്മാർക്കും പാരാമിലിറ്ററിയിൽ നിന്നും വിരമിച്ചവർക്കും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. മുൻപരിചയം അഭികാമ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0467221718. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ജീവനി ഫോർ വെൽബീയിങ് പദ്ധതിയിലേക്ക് കോളേജ് സൈക്കോളജിസ്റ്റ് നിയമനത്തിലുള്ള കൂടിക്കാഴ്ച 15-ന് രാവിലെ 11 മണിക്ക് നടക്കും. യോഗ്യത സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം. ഫോൺ നമ്പർ 0499425627. തളിപ്പറമ്പ് ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ ദ്വിവത്സര ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സിന് അപേക്ഷിക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. www.polyadmission.org/GCIയിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഫോൺ നമ്പർ 0460220252571. കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ നിന്നും 2023 ട്രെയിനിങ് പൂർത്തിയാക്കിയ ട്രെയിനികൾ കോഷൻ ഡിപ്പോസിറ്റും സെക്യൂരിറ്റി ഡിപ്പോസിറ്റുകളും കൈപ്പറ്റുന്നതിനായി ഈ മാസം 15-നകം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സഹിതം അപേക്ഷ നൽകേണ്ടതാണെന്ന് കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. കാസർഗോഡ് 2-ാം വർഷ ലാറ്ററൽ എൻട്രി എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള 2-ാം ഘട്ട സ്പോട്ട് അഡ്മിഷൻ 14-ന് രാവിലെ 10 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 94-46-39-77-94. IHRD കീഴിൽ കല്യാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന EK നായനാർ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി സ്കീം പ്രകാരം നിലവിലുള്ള ഒഴിവുകളിലേക്ക് 14 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. രജിസ്ട്രേഷൻ സമയം 9 മുതൽ 10 വരെ. കണ്ണൂർ സർവകലാശാലയുടെ വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി പഠനവകുപ്പിൽ പുതുതായി ആരംഭിക്കുന്ന അപ്രന്റിസ്ഷിപ്പ് എംബേഡ് ഡിഗ്രി പ്രോഗ്രാം ഇൻ വുഡ് ആൻഡ് ബാംബു ടെക്നോളജി ത്രിവത്സര പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി 24 മുതൽ 5 വരെയാണ്. കാസർഗോഡ് ജില്ലാ ആരോഗ്യവകുപ്പിന് കീഴിൽ വെക്ടർ കൺട്രോൾ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കൊതുകുജന്യ രോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കായി ദിവസവേതനാടിസ്ഥാനത്തിൽ 3 മാസത്തേക്ക് കണ്ടിഞ്ചന്റ് വർക്കർമാരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച 14 രാവിലെ 10:30 ചെമ്മട്ടമ്പയലിലെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ 7ാം ക്ലാസ് പാസ്സായവരും 50 വയസ്സിന് താഴെയുള്ള കായികക്ഷമതയുള്ളവരുമായിരിക്കണം. ഫോൺ നമ്പർ 04-672-20-311-8. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: opinion are natural in a democracy, but commitment to the Constitution and public welfare must remain paramount. Addressing the inaugural session of the orientation and training program for members of the Bihar Legislative Assembly in Gayaji, Mr. Radhakrishnan called upon public representatives to accord the highest priority to democratic values, transparency and accountability towards the people. The chairman of the Joint Parliamentary Committee on One Nation, One Election, Member of Parliament P.P. Chaudhary, today said that holding simultaneous elections to the Lok Sabha and state assemblies would strengthen governance, reduce expenditure and benefit the country's economy. Addressing media persons in Goa, Mr. Chaudhary said the 41-member committee representing all major political parties is touring states to gather views from governments, political parties, constitutional experts, civil society and other stakeholders. Goa is the 9th state being visited by the committee. Union Ministry of Health and Family Welfare has launched the monthly webinar series on best practices under the National Health Mission on the occasion of World Population Day 2026. Envisioned as a year-round knowledge-sharing platform, the initiative will bring together states and union territories to present successful innovations, exchange implementation experiences, and accelerate the adoption of evidence-based practices for strengthening healthcare delivery nationwide. Iran's Supreme Leader Ayatollah Mujtaba Khamenei today vowed to avenge the death of his father Ayatollah Ali Khamenei, who was assassinated in U.S.-Israeli strikes earlier in the year, describing it as the responsibility of the nation. He also praised the massive turnout at the late leader's funeral as historic. In a message issued on the occasion of the funeral and burial of Ayatollah Ali Khamenei, Mujtaba Khamenei declared that those responsible for the killing would not escape justice. Meanwhile, U.S. President Donald Trump threatened Iran today after the funeral of Ayatollah Ali Khamenei saw open calls for his killing. In a social media post, Trump made the comments after senior U.S. officials demanded that Iran make a public statement saying the Strait of Hormuz is open and that ships crossing the vital corridor would not be attacked any longer. The Intermeteorological Department, IMD, has forecast heavy rainfall across northern and eastern parts of the country for the next 4 to 5 days. These places include Jammu and Kashmir, Ladakh, Himachal Pradesh, Uttarakhand, Punjab, Chandigarh, Haryana, Delhi, East Uttar Pradesh, Chhattisgarh, Odisha, Jharkhand, Gangetic West Bengal, Arunachal Pradesh, Nagaland, Manipur, Mizoram and Tripura. Meanwhile, IMD has issued an orange colour warning for heavy to very heavy rainfall over Assam, Meghalaya, Sub-Himalayan West Bengal, Sikkim and Bihar for tomorrow. In the FIFA World Cup, Norway will take on England, while defending champions Argentina will clash with Switzerland in the quarterfinals to determine the remaining semi-finalists. The third quarterfinal match between Norway and England will be played at Miami Stadium, with kickoff scheduled for 2:30 a.m. Indian Standard Time. Later, Argentina will face Switzerland at Kansas City Stadium at 6:30 a.m. Indian Standard Time. The Indian women's compound team of Jyoti Surekha Venom, Preetika Pradeep and Chikita Taniparthi clinched the silver medal at the Archery World Cup Stage 4 in Madrid, Spain today. The Indian trio went down 228-32 to Colombia in the final. Meanwhile, in women's individual compound event, teenage archer Preetika Pradeep produced a stunning turnaround to beat world number 11 Hazel Borun of Turkey 145-142. Clinching her maiden World Cup bronze. In the historic one-off women's test at Lord's Cricket Ground in London, India was 63 for no loss in their second innings on day two when reports last came in. Earlier, England were bowled out for 170 runs in their first innings today. Amy Jones was the top scorer with 53 runs for India. Kranti Gourde took a 5-wicket haul, while Sayali Satkare and Sneha Rana scalped 2 wickets each. In men's cricket, England were 241 for 1 in 18.3 overs against India in the fifth and final T20 international of the series in Southampton when reports last came in. Earlier, India won the toss and elected to field. England has already clinched the series with a 3-0 lead, while India will be aiming to register a consolation victory before the teams move on to the ODI series. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi departs for home after concluding landmark New Zealand visit says bilateral trade agreement between two countries will accelerate India's journey towards a developed nation. 15 Indians killed in a boat mishap in Vietnam. President, Vice President and Prime Minister express condolence. West Bengal government forms 9-member committee headed by a retired judge to examine draft bill of Uniform Civil Code. Legendary singer S. Janki, known as Nightingale of South India, passes away. IMD forecasts heavy rainfall across northern and eastern parts of the country for next 4 to 5 days. In FIFA World Cup, Norway to take on England, while defending champions Argentina to clash with Switzerland in quarterfinals. And Indian women's compound team clinches silver medal at Archery World Cup Stage 4 in Madrid. That is all in the news at 9. Good night.
1: ആകാശവാണി
2: കായിക ലോകം.
3: മുൻ ഫെൻസിംഗ് താരവും കേരള ഫെൻസിംഗ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ കെ ശിവകുമാറുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
4: ശിവകുമാർജി, പരിപാടിയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം സർ.
4: ഫെൻസിംഗിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം മനസ്സിൽ വരുന്നത്, താങ്കൾ ഈ കായിക രംഗത്തിലേക്ക് എങ്ങനെ വന്നത്, തുടക്കം എങ്ങനെയായിരുന്നു?
5: ഞാൻ സ്കൂൾസ് മുതലേ സ്പോർട്സിലുണ്ടായിരുന്നു, അത്ലറ്റിക്സ് ആയിരുന്നു. ഞാൻ അത്ലറ്റിക്സ് ചെയ്യുന്നുണ്ടാവും സ്കൂൾസിലെ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കളിക്കും. എട്ടാം ക്ലാസ് തൊട്ടാണ് തുടങ്ങി. അതങ്ങനെ തുടങ്ങി വന്നപ്പോഴത്തേക്ക് അന്ന് കബഡിക്ക് പോകണം, കബഡിക്ക് സാർ വന്ന് കബഡി ഉണ്ട് അടുത്ത ആഴ്ച ഉണ്ട്, പോകാം സാറെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സ്കൂളിൽ കുറച്ച് പേരുണ്ടാവും, അത് ഞങ്ങൾ പോകും. കബഡിക്ക് പോകും, ക്രിക്കറ്റ് പോകും, വോളിബോളിന് പോകും, അത്ലറ്റിക്സിന് പോകും.
4: കിട്ടുന്ന
5: ചാൻസിൽ ഞങ്ങൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അന്ന് ഇത്ര വിപുലമായിട്ടുള്ള രീതിയിലൊന്നുമല്ല. അന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന സ്പോർട്സ് നമ്മുടെ നാടൻ രീതിയിലുള്ളത് അങ്ങ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര എക്യുപ്മെന്റ്സ് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ രാവിലെ ഉള്ളത് ഞങ്ങൾ എടുക്കുന്നു, ആ സാറ് കൊണ്ടുപോകുന്നു, ഞങ്ങളെ കൊണ്ട് കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നു, തിരിച്ച് നമ്മൾ സ്കൂളിൽ വരുന്നു.
4: അത് കഴിഞ്ഞിട്ട് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റൈൽ എങ്ങനെ
5: സാർ അങ്ങനെ വന്ന സമയത്ത് സ്കൂളിലെ സാർ പറഞ്ഞു, ഞങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്ത് പോവാം, നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും, അവിടെ കുറേ ഒരുപാട് ഇവൻറ്റുകളുണ്ട്. അങ്ങനെ ആ സാറിനെ കൊണ്ട് നേരെ സോമസാറെന്നൊരു സാറുണ്ടായിരുന്നു, സാറ് നിർമ്മാണമുള്ള. അപ്പോൾ സോമസാറിൻ്റെ അടുത്താക്കി, അന്ന് അത്ലറ്റിക്സിൽ ചെയ്തുകൊണ്ട് വന്നു. ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഹൈറ്റ് അനുസരിച്ച് എനിക്ക് ഒരു ലോങ് പറ്റത്തുള്ളൂ. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ചെയ്തുകൊണ്ട് സാറ് പറഞ്ഞു,
4: ലോങ് ഡിസ്റ്റൻസ് എത്ര മീറ്റർ ആയിരുന്നു?
5: 1500. അപ്പോൾ അത് ചെയ്തുകൊണ്ട് സാറ് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിൻ്റെ ഏജ് ഇത്രയായി, അപ്പോൾ നിനക്കിതിൽ ഫിനിഷ് ചെയ്ത് നിനക്കൊരു മെഡൽ എടുത്ത് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നീ അടുത്തൊരു ഈവൻറ്റ് ചേഞ്ച് ചെയ്ത് മേൾ ഫെൻസിംഗ് എന്ന് ഒരു ഇവൻ്റ് ഉണ്ട്, ഒളിമ്പിക്സ് ഗെയിമാണ്, ഇൻ്റർനാഷണൽ ഗെയിമാണ്, നീ ഒരു കാര്യം ചെയ്തു. ഞാൻ അവിടുത്തെ കോച്ച് രാധാകൃഷ്ണൻ സാറാണ്, സാറിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു, സാറിനെ അവിടെ കൊണ്ട് ജോയിൻ ചെയ്തു.
4: കേട്ടിട്ടുണ്ടായിരുന്നു?
5: ഇല്ല, കേട്ടിട്ടില്ല. അപ്പോൾ സാറിനടുത്ത്
4: അറിയത്തില്ല.
5: അപ്പോൾ സാറിനടുത്ത് പോയി, സാറിങ്ങനെ കുറച്ച് പറഞ്ഞു തന്നു, മനസ്സിലാക്കി, ഞങ്ങളങ്ങനെ ചെയ്തു. അങ്ങനെ ചാമ്പ്യൻഷിപ്പുകളോട് അങ്ങനെ പോയി. അങ്ങനെ ഏകദേശം
4: ആദ്യമായിട്ട് അത് എൻ്റെ അടുത്ത് നമ്മൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ തോന്നി ആ സമയത്ത്, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നൽ വന്നായിരുന്നു മനസ്സിൽ?
5: അല്ല സാർ, ഞങ്ങൾ ഈ എല്ലാ ഇവൻറ്റും അങ്ങ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളിതങ്ങ് ചെയ്തു പോയി. പക്ഷേ അതിൻ്റെ ടെക്നിക്കലിറ്റികൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ അത് ചെയ്ത് വന്ന് രണ്ട് ജില്ലാ ചാമ്പ്യൻഷിപ്പ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് സാർ ഇതിനെ അങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, ഇന്ന ഇന്ന കാര്യങ്ങളാണ്, ഇങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ, നിങ്ങൾ റെഗുലറ് വരിക. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ രാവിലെ അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞു, 10ാം ക്ലാസ്സോടെ ഞാൻ നിർത്തി, കാരണം വീട്ടിലെ ബുദ്ധിമുട്ടുകളും കാരണങ്ങളും കൊണ്ട് അതങ്ങ് നിർത്തി. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകും, രാവിലെ പ്രാക്ടീസിന് വരും. പ്രാക്ടീസ് കഴിഞ്ഞിട്ട് അന്ന് കഴിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ രാവിലെ കഴിക്കാനുണ്ടാവില്ല, എൻ്റെ ഒരു കൂട്ടാനുണ്ട്, പ്രവലേഷൻ ഒരു കുട്ടിയുണ്ട്, കൂട്ടാനുണ്ട്, അവന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും. അത് ഞങ്ങളൊരു 4-5 പേരുണ്ടാവും. കൊണ്ടുവരുന്ന സാധനം 5 പേരായിട്ട് ഷെയർ ചെയ്ത് കഴിച്ചിട്ട് എൻ്റെ അവിടെ തന്നെ ഒരു ചെറിയ ടാപ്പ് ഉണ്ട് ഗ്രൗണ്ടിൻ്റെ കൂടെ, അതിന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സും പറഞ്ഞ നേരം ഞാൻ ജോലിക്ക് പോകും. അവർ സ്കൂളിലും കോളേജിലും പോകുന്നവരായി. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയതാണ് സാറേ. ഏകദേശം ഒരു 11 നേഷൻസ് കളിച്ചിട്ടു.
4: ഇങ്ങനെ എത്ര നാൾ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് ആദ്യം ഒരു നേഷണൽസ് കളിക്കാൻ?
5: ഞാൻ ഏകദേശം ഒരു 8-9 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ജില്ലാ ചാമ്പ്യൻഷിപ്പിന് എന്നെ ഇറക്കി. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അടുത്ത 2ാമത്തെ വർഷം സ്റ്റേറ്റിന് പോയി. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു. ആ വർഷം അന്ന് ഒരാൾക്ക് 2 ഇൻഡിവിജ്വൽ കളിക്കാൻ വരുന്നു. അന്ന് എനിക്ക് ടീമേ ക്വാളിഫൈ പറ്റിയുള്ളൂ, ഇൻഡിവിജ്വൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ആ വർഷം ടീം ക്വാളിഫൈ ചെയ്തു, ടീമിൻ്റെ കൂടെ പോയി, ആ നേഷൻസ് പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി കുറച്ചുകൂടെ ചെയ്തപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ക്യാമ്പുണ്ടായിരുന്നു. ഈ ക്യാമ്പിൽ വരുമ്പോഴത്തേക്ക് പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും. നമ്മളൊരു ഒരു സെൻറ്ററിൽ സ്ഥിരം ചെയ്യുന്ന ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നു, അവരൊരു അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്യാമ്പിലോട്ട് പോകണം. ക്യാമ്പിലോട്ട് പോകുമ്പോൾ പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും. ഇവരും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നമുക്ക് അതിൻ്റെ ഇത് ടെക്നാലിറ്റി കിട്ടുള്ളൂ,
4: നമ്മുടെ
5: സ്റ്റാൻഡിങ് എന്താണെന്ന് മനസ്സിലായി. അവിടെ നിന്ന് നമ്മൾ ചെയ്ത് മുന്നിലോട്ട് വരിക.
4: ആദ്യത്തെ നാഷണൽസ് എവിടെയായിരുന്നു?
5: ആദ്യത്തെ നാഷണൽസ് പഞ്ചാബിലാണ് സാറേ, പട്യാല. ഞങ്ങൾ ആ ഫസ്റ്റ് ഇയർ ആയിരുന്നു. ഫസ്റ്റ് വർഷം പോയി, ഞങ്ങൾക്ക് അത് ആദ്യമായിട്ട് പോയി ഒന്നും അന്ന് കിട്ടിയില്ല. അന്ന് വന്നിട്ട് ഞങ്ങൾ ബെസ്റ്റ് 16 പുറത്തായി. അതിന് അടുത്ത വർഷം വന്നിട്ട് ബെസ്റ്റ് 7 വന്നു. അതന്നാണ് ഞങ്ങൾ ആ ആന്ധ്ര നാഷണൽ ഗെയിംസ് കളിച്ചത്. അതിനുശേഷം വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. കഴിഞ്ഞ് പറഞ്ഞാൽ ഞങ്ങളൊരു ബെസ്റ്റ് 8 എത്തണമെന്ന് ആർമിക്കാരെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ തീർന്നു. പിന്നെ വേറെ നോക്കാനല്ലോ, ഓൺ സൈഡ് അടിയായിരിക്കും. ഏറെ എന്നാൽ ഒരു 15 ആണെങ്കിൽ ഒരു 8 or 8 എടുക്കാൻ
4: പറ്റത്തുള്ളൂ. സ്ട്രോങ്
5: എന്ന് പറഞ്ഞാൽ അവർ 3 പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അവർക്ക് അവരെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലിയുണ്ട്, ഓൾറെഡി ജോലിയുണ്ട്. അവരെ വർക്ക് എന്ന് വെച്ചാൽ രാവിലെ എണീക്കുക, പ്രാക്ടീസ് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അതാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പ്രാക്ടീസ് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു. അപ്പം നമ്മുടെ ജോലിയും വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ ഇങ്ങനെ കറങ്ങി പോരുന്നതാണ്.
4: അപ്പോൾ ആദ്യമായിട്ടൊരു നാഷണൽസൊക്കെ പോയപ്പം സംസ്ഥാനത്തിന് പുറത്തു പോയി കളിച്ചപ്പം ആ പ്ലെയേഴ്സിൻ്റെ ഒക്കെ കൂടെ നമുക്ക് കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുമാരെക്കാട്ടിലും കുറവല്ല, അങ്ങനൊരു മനസ്സിലൊരു ധൈര്യം വന്നോ അതോ ഒരു കോൺഫിഡൻസിന് കുറവുണ്ടായിരുന്നു?
5: ഇതിങ്ങനെയല്ല, കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നാഷണൽസിൽ മെഡൽ അടിക്കാൻ പറ്റുള്ളൂ, നാഷണൽസിൽ ഒരു പൊസിഷൻ വരാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായത്. അതിനുശേഷമാണ് വർക്കൗട്ട് വീണ്ടും നമ്മൾ ചേഞ്ച് ആയി തുടങ്ങിയത്. കാരണം നമ്മൾ സ്റ്റേറ്റ് ജില്ല
4: പ്രചോദനമായി. ആ
5: ജില്ല കളിക്കുമ്പോൾ നമുക്ക് അടുത്ത് നിന്ന് കിട്ടുന്ന സ്റ്റേറ്റ് പങ്കെടുക്കണം, സ്റ്റേറ്റ് മെഡൽ. അപ്പോൾ സ്റ്റേറ്റ് മെഡൽ അടിച്ചാൽ മാത്രമേ നാഷണൽസ് പോകും. നാഷണൽസ് പോകുമ്പോഴത്തേക്ക് നാഷണൽസ് ഇത്രയും ടീമിൻ്റെ കൂടെ ബോട്ട് ചെയ്യണം. അപ്പം നമ്മൾ ഇത്ര ചിലപ്പം പഞ്ചാബിലാണ് ഒരു 4 യാത്ര ചെയ്ത് അവിടെ പോയി. കാരണം ഇങ്ങനെ അങ്ങനെ പോയി മുന്നോട്ട് പോയത്. അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി. ഇപ്പം സ്പോർട്സ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലം ഒരുപാട് മുന്നോട്ടായി. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അതിന് ഒരു എന്ത് പറഞ്ഞാൽ അവർ അതിനെ ഒരു ഈവൻ്റ് അവർ സെലക്ട് ചെയ്താൽ അതെങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം, അതിന് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആവശ്യം, ഇത് എവിടെ പോയാലും കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ള നോളജ് ഇപ്പോൾ ഉണ്ട്.
4: ഈ ഫെൻസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അപ്പറേറ്റസ് ഒക്കെ എല്ലാ സ്ഥലത്തും ലഭ്യമാണോ അത്?
5: സാർ, അപ്പറേറ്റസ് ലഭ്യമാണ്.
4: കളിക്കാൻ നേരം എങ്ങനെയായിരുന്നു?
5: ഞങ്ങൾ മാനുവലായി ചെയ്തുകൊണ്ട് വന്നേ. മാനുവലി ചെയ്ത് നാഷണൽസ് പോകുമ്പോഴത്തേക്കാണ് ഇലക്ട്രിക്കൽ ചെയ്യുന്നത്. അതിപ്പം മാറി ജില്ലാ ചാമ്പ്യൻഷിപ്പ് പോയിട്ട് ഇലക്ട്രിക്കൽ വന്നു തുടങ്ങി. കാരണം അതുവരെ ഏകദേശം ഒരു 10-15 ഇത് മാറി തുടങ്ങി.
4: അപ്പോൾ ഈ ഫെൻസിങ്ങിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്തുവാ നമ്മുടെ സംസ്ഥാനത്ത്? എല്ലാ സ്ഥലത്തും അപ്പറേറ്റസൊക്കെ ഉണ്ടോ, ഇലക്ട്രിക്കലൊക്കെ എല്ലാം ഉണ്ടോ? ഇത്
5: അപ്പറസ് സ്പോർട്സ് കൗൺസിലിൽ ഉണ്ട്, സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റലിൽ എല്ലാത്തിലും ഉണ്ട്, സഹായിക്കുണ്ട്. അപ്പോൾ ജില്ലാ ഒരു ജില്ലാ അസോസിയേഷൻ ഇത് വാങ്ങിക്കാന്ന് വെച്ചാൽ അപ്പറസ് മാത്രം 140,000 രൂപയാവും. അതിൻ്റെ പിസ്റ്റൂടെ വേണമെന്നുണ്ടെങ്കിൽ 2-60 പോകും, 2-60, 2-70 പോകും. അത് ഓരോ കമ്പനിക്ക് എമൗണ്ട് വ്യത്യാസം വരും. അതിൽ അപ്ഡേഷൻ വരും, പുതിയ അപ്ഡേഷൻ വന്ന അപ്പറസ് ആണെങ്കിൽ വീണ്ടും ഒരു 50,000-40,000 വ്യത്യാസം വരും. മറ്റേതാണെങ്കിൽ ഒരു 1-1.5 ഇത് വാങ്ങിച്ചാലേ പറ്റും. എല്ലാ അസോസിയേഷനും വാങ്ങിക്കാൻ പറ്റത്തില്ല, ജില്ലാ അസോസിയേഷനും പറ്റത്തില്ല.
4: പക്ഷേ ഇപ്പം സായിയുടെ കയ്യിലും അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ അവിടെ ട്രെയിനിങ്
5: അവിടെ ഹോസ്റ്റലുണ്ട്. നമ്മുടെ ഹോസ്റ്റലിൽ എല്ലാ കുട്ടികൾക്കും ഇലക്ട്രിക്കലാണ് ചെയ്യുന്നത്. സായി ആയാലും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റലിലുള്ളതായാലും എല്ലാവർക്കും അതിൻ്റെ സജ്ജീകരണങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഇത് വെച്ച് തന്നെ ഇപ്പം നമ്മളൊരു മാനുവൽ ബോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് ഈവൻറ്റ് ബേസിൽ വെയിറ്റ് ഉണ്ട്. അതായത് എപ്പോൾ എന്നൊരു ഈവൻറ്റിൽ 750 പ്രഷർ വരണം. നമ്മുടെ ബോഡിയിൽ 750 പ്രഷർ വന്നാൽ മാത്രമേ ലാമ്പ് വരത്തുള്ളൂ. ഇപ്പം ഞാൻ സാറിനെ ഹിറ്റ് ചെയ്തു, സാറിന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും കൈക്ക് ഹിറ്റ് കൊണ്ടു, സാറിനും ഫീൽ ചെയ്യാൻ പറ്റും കൊണ്ടു. പക്ഷെ അത് ലാമ്പ് വരണമെന്നാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കറക്റ്റായാൽ മാത്രമേ ലാമ്പ് വരത്തുള്ളൂ. ലാമ്പ് വരണമെങ്കിൽ അപ്പറസ് വേണം.
4: അപ്പോഴേ പോയിന്റ്
5: അപ്പോഴേ പോയിന്റ് വരും. അല്ല, മാനുവൽ ചെയ്യുമ്പോൾ ഇപ്പം നിൽക്കുന്ന ഫ്രണ്ടിൽ നിൽക്കുന്ന ജൂറി വേറെയാണ്. ആ ഹിറ്റ് കൊണ്ടു. അപ്പോൾ ഞാൻ സാർ കൊണ്ടില്ല, അവിടെ കാട് വരും. അപ്പോൾ അടുത്ത ആൾ ചോദിക്കത്തില്ല. ഇതാണ് ഇതിൻ്റെ റൊട്ടീനിങ്. അത് ചേഞ്ച് ആയി വന്ന് ഒരു 15 കൊണ്ട് ഇങ്ങോട്ട് മാറി. ഇപ്പോഴും നിൽക്കുന്ന ഒരു ജൂറി നിന്ന് കഴിഞ്ഞാൽ അവർക്കറിയാം ലാമ്പ് പറയാൻ പറ്റും. ഹിറ്റ് കൊണ്ടാൽ കൊണ്ടു, അതുപിന്നെ ബ്ലേഡ് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ബ്ലേഡിൽ ചെക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ ഉണ്ട്, ഈ വെയിറ്റ് കറക്റ്റാണോ, ടിപ്പിൻ്റെ പ്രഷർ കറക്റ്റാണോ, സ്പ്രിംഗ് എയർ, ഇതെല്ലാം ചെക്ക് ചെയ്തേ കിടക്കത്തുള്ളൂ.
4: ഇപ്പോൾ ഈ ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ഗെയിം ആണ്. ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇതിൻ്റെ ഇവൻറ്റ്സൊക്കെ ഇതൊക്കെയാണ്
5: സാർ? ഇതിൽ 3 ഉണ്ട്. 3 എന്നാൽ സേബർ, ഫോയിൽ, എപ്പേ. ഇതെന്നാൽ നമ്മുടെ സ്ലീവ് കട്ട് ബനിയൻ ഇല്ലേ, ആ ഒരു, അതായത് കയ്യില്ലാത്തൊരു ബനിയൻ അല്ല, കറക്റ്റ് ഇടുപ്പിന് മുകളിലോട്ട് ഈ ബനിയൻ മാത്രമാണ് ഫോയിൽ എന്ന ഇവൻറ്റ്. അതിന് 500 പ്രഷർ വേണം, എന്നാലേ എല്ലാം പോരത്തുള്ളൂ.
4: ആ സ്പേസിൽ നമ്മൾ
5: ആ ടാർഗറ്റ്, ആ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യില്ലാത്തൊരു സിലിവസ് ബനിയനിൽ ആ ഒരു ടാർഗറ്റാണ്. അതിൽ മാസ്ക് വരത്തില്ല, ഈ കരുത്തിന് മേളിലോട്ട് വരത്തില്ല, ഇത് മാത്രം. അതിന് ഫോയിൽ 500 പ്രഷർ വന്നാൽ മാത്രമേ എല്ലാം പോരത്തുള്ളൂ. അതിന് അടുത്ത ഇവന്റ് എപ്പേ, ഫുൾ ബോഡിയാണ്, 750 പ്രഷർ വരണം.
4: ഫുൾ ബോഡി എന്ന് പറഞ്ഞാൽ കൈയും
5: ഫുൾ ബോഡി, ഫുള്ളും എവിടെ ഹെഡ് തൊട്ട് ലെഗ് വരെ ബോഡി പാർട്സിൽ എവിടെ കൊണ്ടാലും ലാമ്പ് വരും. ഓക്കെ, ഇനി അടുത്തൊരു ഇവൻ്റ് ഉണ്ട്, സേബർ എന്നാണ് ഇവൻ്റ്. ഇവൻ്റെ ടച്ചിങ് ആണ്, അതായത് ബോഡിയിൽ ഇടുപ്പിന് മേളിലോട്ട് ഫുൾ ബോഡി, അപ്പർ ബോഡി മേളിൽ മൊത്തം, അതിൽ ടച്ച് ചെയ്താൽ ലാമ്പ് വരും.
4: അതിന് പ്രഷറിൻ്റെ ആവശ്യമില്ല,
5: ഇല്ല, ടച്ചിങ് ലാമ്പ് വരും. പക്ഷേ ഇതിലുണ്ട്, ഇതിൽ ഇതിപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നതേയുള്ളൂ. ഫെസിഫിക്കായിട്ട് പറയുമ്പോഴത്തേക്കും ഇതിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ സാറിനെ ഹിറ്റ് ചെയ്യുന്നു, സാറ് തടുത്തിട്ട് തിരിച്ചടിച്ചാൽ സാറിന് പോന്നു വരാത്ര പ്രസം എന്ന് പറയും. ഇതിങ്ങനെ കുറേ റൂൾസ് ഉണ്ട്.
4: ഓക്കെ ഓക്കെ.
5: അപ്പം നമ്മളത് പറയുന്നത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ വരുന്ന കുട്ടിയൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇന്ന ഇവൻ്റ് എന്ന് പറഞ്ഞാൽ അവർ നേരെ യൂട്യൂബിൽ കയറുന്നു, സെർച്ച് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, എന്നിട്ട് അവർ ഈ വീഡിയോസ് കണ്ടിന്യൂസ് കാണും. ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഓൺലൈൻ കോമ്പറ്റീഷൻ ബൗട്ട് കാണാൻ പറ്റും അവർക്ക്. കണ്ടിട്ട് അവർ മനസ്സിലാക്കി ഇതിങ്ങനെയാണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് അപ്പോഴത്തേക്ക് സ്ലോ മോഷൻ വരും, അതിൽ അവർക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ പോയിന്റ് കിട്ടാത്തത്. അത് വ്യക്തമായി പണ്ടത്തെ കാലത്ത് അതില്ല.
4: ശരി തന്നെ,
5: പണ്ട് നമ്മൾ കോമ്പറ്റീഷൻ ഓരോ കോമ്പറ്റീഷൻ കണ്ടിട്ട് നമ്മൾ അവിടെ ഇരിക്കും, ഈ ബാക്കിയുള്ള കോമ്പറ്റീഷൻ തീരുന്ന വരെ നമ്മൾ ഇരിക്കും. എന്തിനായിരിക്കുന്ന പറഞ്ഞാല് എന്തെങ്കിലും അവർ പുതിയ ടെക്നിക്കൽ ആഡ് ചെയ്യുന്നുണ്ടോ, ഈ ബൗട്ട് എങ്ങനെ ചെയ്യുന്നു, എത്ര പോയിന്റ് എടുത്തു, എത്ര പോയിന്റ് അവിടെ കൊടുത്തു, ഇതെല്ലാം നോക്കി നമ്മൾ ഫുള്ള് കണ്ടിട്ടാണ് വരുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം കുട്ടികൾ വരുന്നു കോമ്പറ്റീഷൻ സമയത്ത് വരുന്നു, ബൗട്ട് ചെയ്യുന്നു, തിരിച്ചവർ എൻ്റെ ബൗട്ട് കഴിഞ്ഞു നോക്കേണ്ട, പിന്നെ അവർ കാണും ഫൈനലിൽ കാണും, സെമി ഫൈനലേ കാണത്തുള്ളൂ. കാരണം ബാക്കി എല്ലാവർക്കും അറിയാം അവർക്ക് എന്തെങ്കിലും ഉണ്ടോ, മൊബൈൽ എടുക്കുമോ നോക്കുമോ, ഇംഗ്ലണ്ട് റിസൾട്ട് വരെ ഓൺലൈൻ ആക്കി കഴിഞ്ഞു.
4: ഇതിൽ ഇൻഡിവിജ്വലും ടീം ഇവന്റും രണ്ടും ഉണ്ട്.
5: ഇൻഡിവിജ്വലും ഉണ്ട്, ടീം ഇവന്റും ഉണ്ട് സർ. ഇൻഡിവിജ്വല് മുൻകാലങ്ങളെ രണ്ടു പേർക്കേ പറ്റത്തുള്ളൂ, ഇപ്പം നാലു പേർക്ക് ഇൻഡിവിജ്വൽ കളിക്കാം. ഒരു ജില്ലയിൽ സ്റ്റേറ്റ് പോകുമ്പോഴും നാലു പേർ, ഈ നാലു പേര് തന്നെയാണ് ടീം കളിക്കുന്നത്.
4: നാലുപേരുടെ പെർഫോമൻസ്
5: അടിസ്ഥാനത്തിൽ ഇപ്പം നാലു പേര് വന്നാലും ബെസ്റ്റ് മൂന്ന് പ്ലെയർ ടീം കളിക്കും, ഒരാളെ റിസർവ്.
4: ഫെൻസിംഗ് അസോസിയേഷൻ, കേരള ഫെൻസിംഗ് അസോസിയേഷൻ, ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? കോച്ചസ് ഒക്കെ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ?
5: കൗൺസിലിന്റെ കോച്ചസ് ഉണ്ട്, ഞങ്ങളുടെ അസോസിയേഷന് കോച്ചായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മുടെ നിന്നുള്ള പ്ലേയേഴ്സ് സീനിയർ പ്ലേയേഴ്സാണ്. NIC ഡിപ്ലോമ കഴിഞ്ഞിട്ട് സായിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, നമ്മുടെ സ്പോർട്സ് കൗൺസിലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ സർക്കാർ ജോബിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്.
4: അപ്പോൾ നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് ഈ ഫെൻസിംഗിന്റെ ഒരു നിലവാരം എങ്ങനെയാണ് ഇപ്പോൾ?
5: നിലവാരം സാറേ മുന്നത്തെ കാട്ടിലും ഇപ്പം ഒത്തിരി ഒത്തിരി ഉണ്ട്. ഒത്തിരി ക്ലബ്ബുകൾ വരുന്നുണ്ട്, അക്കാഡമികൾ വരുന്നുണ്ട്. ഇപ്പം ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടത്താൻ തന്നെ ഞങ്ങൾക്ക് ഒരു കാറ്റഗറി നടത്താനായിട്ട് ഒരു ദിവസം മതിയാവത്തില്ല.
4: അത്രയും
5: അക്കാഡമിയുടെ കുട്ടികളുണ്ട്, ക്ലബിന്റെ കുട്ടികളുണ്ട്, നമ്മുടെ ഹോസ്റ്റലിന്റെ കുട്ടികളുണ്ട്.
4: ഒരു നാഷണൽ ലെവലിലൊക്കെ നമ്മുടെ ഒരു സ്റ്റാൻഡിങ് എങ്ങനെയാ കേരളത്തിൽ?
5: മുന്നത്തെ കാട്ടിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ കോമ്പറ്റീഷൻ ഇപ്പം പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ക്യാമ്പ് ഒരു മാസമെങ്കിലും വയ്ക്കണം. ക്യാമ്പ് ഒരു മാസം വെച്ചിട്ട് വെച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മനസ്സിലാക്കുള്ളൂ. പിന്നെ ക്യാമ്പ് സെലക്ഷൻ വെക്കണം, ക്യാമ്പ് സെലക്ഷൻ വെച്ചിട്ടാണ് ആളിനെ കൊണ്ടുവന്നത്.
4: അപ്പോൾ പിള്ളേർക്ക് എങ്ങനെ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷന്?
5: ഇപ്പോഴത്തെ എല്ലാ സെൻറ്ററിലും ഒത്തിരി കുട്ടികൾ ഹോസ്റ്റൽ സെലക്ഷൻ വെക്കുന്നുണ്ട്. ഹോസ്റ്റൽ സെലക്ഷൻ ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്, ഇവർ ഹോസ്റ്റലിലോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഇതിലെ ഒരു ഓരോ ഇപ്പോൾ സ്പോർട്സിൽ മെയിനായിട്ട് നോക്കുന്നത് ഒരു കുട്ടി വന്നു, ആ കുട്ടി ചെയ്ത് നോക്കിയിട്ട് ഇമ്പ്രൂവ് ആവുന്നില്ലാന്നുണ്ടെങ്കിൽ പാരൻ്റ് തന്നെ പാരൻ്റ് ഒരു കാൽക്കുലേഷനിലാണ് ഒരു കുട്ടിയെ കൊണ്ടാക്കുന്നത്. ഉണ്ടാക്കി കുട്ടി ചെയ്യുന്നു, ആ കുട്ടി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അടുത്ത ഓപ്ഷൻ നോക്കുകയാണ്, അടുത്തൊരു ഇവന്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. മുന്നേ അങ്ങനെയല്ല, മുന്നേ ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് എൻ്റെ മോൻ ഇത് ഇന്ന ചെയ്യുന്നു, അതിൽ നിന്ന് ചിലവർ രക്ഷപ്പെട്ടു പോകുന്നു, ചിലവർ ബാക്കിലോട്ട് പോകുന്നു. ഇപ്പോൾ അറിയാമല്ലേ, പാരൻ്റ് ഒരു ഇവൻറ്റിൽ ഒരാളെ കൊണ്ടാക്കുമ്പോഴത്തേക്ക് സ്പോർട്സിൽ ഉണ്ടാക്കുമ്പോൾ അവരെല്ലാം പാരൻ്റ് ചിന്തിക്കും, എൻ്റെ മോൻ ഇന്ന ഗെയിമിൽ പോയാൽ ഏതുവരെ പോവാം, മെഡൽ വരുമോ, ഗ്രേസ് മാർക്ക് കിട്ടുമോ, ജോബ് കിട്ടുമോ, ഇതെല്ലാം ചിന്തിച്ചാൽ പോണേ.
4: എല്ലാം
5: കാൽക്കുലേഷൻ ഉണ്ടാവും.
4: ഇപ്പം ഫെൻസിംഗിന്റെ ഒരു ഭാവി എന്തുവാ നിങ്ങൾ കാണുന്നത്? അപ്പം നമുക്കൊരു നല്ല ഭാവി നമുക്കൊരു മുന്നിൽ കാണാൻ പറ്റും, പക്ഷെ ഒരു പ്രാക്ടീസും ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം നമുക്ക്
5: കാരണം എക്യുപ്മെന്റ്സിന് വില കൂടുതലാണ്. ഇപ്പം ബ്ലേഡ് വാങ്ങിക്കുന്ന വെച്ചാൽ മുന്നേന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് ചെയ്യാനായിട്ട് നോർമൽ ബ്ലേഡ് മതി. ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷന് പോകണമെങ്കിൽ FIയുടെ ബ്ലേഡ് വേണം. FIയുടെ ബ്ലേഡ് വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 16,000 രൂപയാണ് ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ചെയ്യേണ്ട ബ്ലേഡ്. ഇത് വാങ്ങിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല, ഒന്നതാണ്. പിന്നെ ഹോസ്റ്റലുകളിൽ ഇഷ്യൂ ചെയ്യണമുണ്ട്. ഈ ചെയ്യുന്ന കുട്ടികൾ അത് വെച്ച് അഡ്ജസ്റ്റ്, ഈ രണ്ട് ബ്ലേഡ് മിനിമം ഒരു കോമ്പറ്റീഷൻ ഒരു മൂന്ന് ബ്ലേഡെങ്കിലും ഉണ്ടാവണം. ഒരെണ്ണം ഇപ്പോൾ ഇലക്ട്രിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി, അടുത്തൊരു ബ്ലേഡ് സ്റ്റാൻഡ് ബൈ വേണം. ഇതില്ലാന്നുണ്ടെങ്കിൽ പറ്റത്തില്ല.
4: ഇങ്ങനത്തെ ചെറിയൊരു എന്താ പറയുന്നത് ഓപ്പറേറ്റേഴ്സ്
5: ഇക്വിപ്മെന്റ്സ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതിപ്പോൾ മുന്നത്തെ കാലത്തൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി. ഇപ്പം എല്ലാ ഇക്വിപ്മെന്റ്സുകളും ഈ ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്, ഇംഗ്ലണ്ട് കേരളത്തിലുണ്ട്. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റുകളിലും ഈ ഇക്വിപ്മെന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്.
4: ലഭ്യത ഉണ്ട്, പക്ഷേ അത് വാങ്ങാനുള്ള കഴിവ് എല്ലാവർക്കും ഇല്ല. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം സുലഭമായ ഫെൻസിങ്ങിൽ നമുക്ക് നല്ലൊരു ഭാവി കാണാൻ സാധിക്കും. ശിവകുമാർജി, താങ്കൾ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മോട് പങ്കുവച്ച് വളരെ നന്ദി.
5: താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.
3: മുൻ ഫെൻസിംഗ് താരവും കേരള ഫെൻസിംഗ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ കെ ശിവകുമാറുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

അറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ, 670004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

0: ഇന്ത്യയിലെ ഗ്രാമീണ ജനതയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി നിർണായക പങ്കുവഹിച്ച ചരിത്രപരമായ നിയമമായിരുന്നു 2005 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. ഗ്രാമീണ മേഖലയിലെ സ്ത്രീ ശാക്തീകരണത്തിലും സാമ്പത്തിക ഉൾപ്പെടുത്തലിലും വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമായ ഈ പദ്ധതിയെ കൂടുതൽ ആധുനികവും ശാസ്ത്രീയവും സുതാര്യവുമായ വ്യവസ്ഥകളോടെ കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചതാണ് VBG റാംജി ആക്ട് 2025. രാജ്യവ്യാപകമായി 2026 ജൂലൈ 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ദർശനത്തിൽ ഗ്രാമീണ ജനതയെക്കൂടി പങ്കാളികളാക്കുകയാണ് ഈ നിയമത്തിന്റെ പ്രധാന ദൌത്യം. ഗ്രാമീണ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുതാര്യത പൂർണ്ണമായി ഉറപ്പാക്കുക, ഗ്രാമങ്ങൾക്ക് ദീർഘകാലം പ്രയോജനപ്പെടുന്ന ശാശ്വതമായ പൊതുസ്വത്തുക്കൾ നിർമ്മിക്കുക എന്നിവയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്ന പേര് സൂചിപ്പിക്കുന്നതുപോലെ തൊഴിലിനൊപ്പം സുസ്ഥിരമായ ഉപജീവന മാർഗങ്ങളും ഗ്രാമീണ മേഖലയിൽ ഉറപ്പുവരുത്താൻ ഈ ദൌത്യം ലക്ഷ്യമിടുന്നു. പഴയ പദ്ധതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ VBG റാംജി നിയമം ഘടനയിലും ആനുകൂല്യങ്ങളിലും വിപ്ലവകരമായ പുരോഗതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മുൻപ് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു കുടുംബത്തിന് പരമാവധി 100 ദിവസത്തെ തൊഴിൽ മാത്രമാണ് ഉറപ്പ് നൽകിയിരുന്നതെങ്കിൽ ഇപ്പോഴത് 125 ദിവസമായി ഉയർത്തിയിട്ടുണ്ട്. വർഷത്തിലധികമായി ലഭിക്കുന്ന ഈ 25 ദിവസങ്ങൾ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചതിനൊപ്പം തൊഴിലാളികളുടെ ദേശീയ ശരാശരി വേതന നിരക്കിലും കേന്ദ്ര സർക്കാർ വലിയ വർധന വരുത്തിയിട്ടുണ്ട്. ദേശീയ ശരാശരി വേതനം 298.8 നിന്നും 327.4 രൂപയാക്കി പുതുക്കി നിശ്ചയിച്ചു. രാജ്യത്തെ ഒരു സംസ്ഥാനത്തും പ്രതിദിന വേതനം 300 താഴെയാകരുത് എന്ന് കർഷക തൊഴിലാളി ക്ഷേമം മുൻനിർത്തി പുതിയ നിയമം കർശനമായി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഈ വേതന വർധനയുടെ ആനുകൂല്യം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലാണ്. കേരളത്തിലെ പുതിയ തൊഴിലുറപ്പ് വേതന നിരക്ക് 401 ഉയർന്നിട്ടുണ്ട്. ഇത് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൊന്നാണ്. താരതമ്യേന ഉയർന്ന ജീവിത ചെലവുള്ള കേരളത്തിലെ ഗ്രാമീണ തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ് നൽകുന്നത്. ഈ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയവും ഭരണപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതുമായ മാറ്റം അതിന്റെ സാമ്പത്തിക ഘടനയിലാണ്. സഹകരണ ഫെഡറലിസം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ VBG റാംജി നിയമപ്രകാരം മൊത്തം പദ്ധതി ചെലവിന്റെ 40% സംസ്ഥാന സർക്കാരുകൾ വഹിക്കണം. ബാക്കി 60% തുക കേന്ദ്രവിഹിതമായിരിക്കും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ജമ്മു കശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകൾക്കും കേന്ദ്ര സർക്കാർ ഇതിൽ വലിയ ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഈ പുതിയ സാമ്പത്തിക സമവാക്യത്തിലൂടെ സംസ്ഥാനങ്ങൾക്ക് പദ്ധതി നടത്തിപ്പിൽ കൂടുതൽ ഉത്തരവാദിത്തവും പങ്കാളിത്തവും ഉറപ്പാക്കാൻ സാധിക്കും. VBG റാംജി പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചു. സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇത് അറിയിച്ചത്. രാജ്യമെമ്പാടും പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ കേന്ദ്രമന്ത്രി സംതൃപ്തി പ്രകടിപ്പിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് VBG റാംജിയിലേക്കുള്ള പരിവർത്തനം സുഗമമായിരുന്നുവെന്നും ഇതുവരെ സാങ്കേതികമോ പ്രവർത്തനപരമോ ആയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: ആന്ധ്രപ്രദേശ്, രാജസ്ഥാൻ, തമിഴ്നാടു, കേരള ജൈസെ രാജ്യോക്കോ ബഹത് ബധായി ദേതാം ജിനോനെ പെഹലെ ഈ സപ്താഹ് മേ പ്രഭാവി പ്രാരംഭ കിയ ഔർ ബഡി സംഖ്യാ മേ റോജ്ഗാർ ഉപലബ്ധ കരായ. ഹാലാങ്കി റോജ്ഗാർ മാൻസൂൻ പർ ഭി നിർഭർ ഹൈ, ഇസ്ലിയെ ജഹാ കം ഹുആ ഹൈ ഉൻ രാജ്യോക്കോ മേരാ യേ കഹനാ നഹീ കി വഹാ കാം നഹീ, ക്യോംകി കഹീ ബാരിശ് ഹോ രഹി ഹോഗി തോ ഫിർ കാം നഹീ ഹോതാ. ദേശ് കേ കഹീ ഹിസ്സോ മേ മാൻസൂൻ ഛായാ ഹുആ ഹൈ ഔർ മാൻസൂൻ കി വജഹ സേ ഭി കാം ബാധിത ഹോതാ ഹൈ. कई जगह खेती का काम भी पीक सीजन है कई जगह, इसलिए उसके कारण भी काम की जरूरत नहीं होती. लेकिन शुरुआत हमारी बहुत अच्छी हुई है. लेकिन मित्रों, हमारा लक्ष्य केवल कुछ ग्राम पंचायत नहीं, सब ग्राम पंचायतों में काम प्रारंभ करना है. जहाँ काम की जरूरत हो, हमको सुनिश्चित करना है समय पर मजदूरी. आप जानते हैं कि 15 दिन के अंदर अंदर, वैसे तो हम कोशिश ये करें 15 दिन का सवाल नहीं है, हम अति शीघ्र कैसे उनके खाते में उनके पसीने की कीमत पहुंचा दें मजदूरी की. लेकिन 15 दिन से ज्यादा अगर हो गए तो इसमें बेरोजगारी भत्ते का पुख्ता प्रावधान है जो मजदूर भाई या बहन को देना पड़ेगा. लेकिन समय पर मजदूरी सुनिश्चित हो जाए, इसलिए राज्य सरकार अपने हिस्से के, क्योंकि ये पैसा तो आज जारी हो रहा है, लेकिन राज्य सरकार के हिस्से की राशि भी

0: काल राज्य का जो शेयर है वो पहुंच जाए, ताकि मजदूरों के खाते में समय पर मजदूरी पहुंच सके।
1: ആദ്യ ദിവസം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതിന് ആന്ധ്രാപ്രദേശ്, കേരളം, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രമന്ത്രി പ്രശംസിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൌണ്ടുകളോ മറ്റ് നടപടിക്രമങ്ങളോ പൂർത്തിയാക്കാത്ത സംസ്ഥാനങ്ങളോട് അവ സമയബന്ധിതമായി പൂർത്തിയാക്കാനും ആവശ്യപ്പെട്ടു. ഗ്രാമീണ ഉപജീവന മാർഗങ്ങളെ പരിവർത്തനം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വികസിത് ഭാരത് ജി റാംജി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എഴുതിയ ഒരു ലേഖനം സമൂഹ മാധ്യമത്തിൽ പങ്കിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമൂഹിക സംരക്ഷണത്തിന്റെ പരിഷ്കരണമാണ് ഇത് വിഭാവനം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണപരമായ പ്രക്രിയകളിൽ മികച്ച രീതിയിലുള്ള ഡിജിറ്റലൈസേഷനും ആധുനികവൽക്കരണവുമാണ് VBG റാംജിയിലൂടെ കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുന്നത്. നിലവിലുള്ള EKYC പൂർത്തിയാക്കിയ ജോബ് കാർഡുകൾക്ക് പകരമായി ഇനി മുതൽ കൂടുതൽ പരിരക്ഷയുള്ള ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ വിതരണം ചെയ്യും. പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് പരിശോധന നടത്തി നൽകുന്ന ഈ കാർഡുകൾക്ക് 3 വർഷത്തെ കാലാവധിയാണുണ്ടാവുക. തൊഴിലാളികൾക്ക് രാജ്യത്ത് എവിടെയിരുന്നും ജോലി ആവശ്യപ്പെടാൻ കേന്ദ്രീകൃത ഓൺലൈൻ പോർട്ടൽ സംവിധാനവും കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. തൊഴിലാളികൾ ജോലി ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ച് 15 ദിവസത്തിനകം തൊഴിൽ നൽകാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ അവർക്ക് കൃത്യമായ തൊഴിലില്ലായ്മ വേതനം നൽകാൻ നിയമപരമായ വ്യവസ്ഥയുണ്ട്. ആദ്യത്തെ 30 ദിവസത്തേക്ക് വേതനത്തിന്റെ പകുതിയും അതിനുശേഷം പൂർണ്ണ വേതനവും നൽകണമെന്നാണ് വ്യവസ്ഥ. പദ്ധതിയിൽ പൂർണ്ണമായ സുതാര്യത ഉറപ്പാക്കുന്നതിനും ഫണ്ടുകൾ കൃത്യമായി തൊഴിലാളികളിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിനും കർശനമായ സാങ്കേതിക നിയന്ത്രണങ്ങൾ പുതിയ നിയമത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ ഫണ്ടുകളുടെ വിനിയോഗവും തൊഴിൽ പുരോഗതിയും പൊതുജനങ്ങൾക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ സാധിക്കുന്ന തത്സമയമായ ഡാഷ്ബോർഡുകളും കേന്ദ്ര സർക്കാർ സജ്ജീകരിച്ചിട്ടുണ്ട്. തദ്ദേശീയരായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാമൂഹിക ഓഡിറ്റിംഗ് സംവിധാനം കൂടുതൽ ശക്തമാക്കുകയും ക്രമക്കേടുകൾ തടയാൻ കർശന നടപടികൾ വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നു. VBG റാംജി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് തിരുവനന്തപുരം മാണിക്കൽ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളി ജയന്തി ദേവി ആകാശവാണിയോട്.
2: 8 വർഷമായിട്ട് ഞാൻ മേറ്റായിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ്. നമുക്ക് ഇപ്പൊ നമുക്ക് 369 രൂപയായിരുന്നു 24-25 സാമ്പത്തിക വർഷത്തിലെ വേതനം. ഇപ്പൊ നമുക്കൊരു 401 രൂപയായതിൽ അധിക സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തൊഴിൽ ദിനവും 125 ആക്കിയതിൽ വളരെ സന്തോഷം. അപ്പൊ നമുക്ക് എനിക്കൊരു വയ്യാത്ത മോനാണുള്ളത് എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിയുള്ള മോനാണ്. അവന് എങ്ങും ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ആ അവസ്ഥയിൽ നമ്മൾ ഇപ്പൊ ഏതൊരു വീട്ടിലും പണ്ടത്തെ കണക്കല്ല, ഒരു പെണ്ണുങ്ങളും കൂടി ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു 401 കേട്ടപ്പോ തന്നെ വളരെ സന്തോഷമായി. VBG റാംജിയുടെ ഈ തൊഴിൽ വേതനം കൂട്ടിയതിൽ നമുക്ക് എനിക്കും തൊഴിലാളികളെല്ലാം വളരെ സന്തോഷത്തിലാണ്. നമുക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്ന് ഹസ്ബൻഡിനെ സഹായിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഏറ്റവും അധികം സന്തോഷം നമുക്ക് 100 തൊഴിൽ ദിനം എങ്ങനെങ്കിലും കൂട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതാണ്. അതിപ്പോ 125 തൊഴിൽ ദിനമാക്കിയതിൽ വളരെ സന്തോഷം.
1: വിത്ത് വിതയ്ക്കൽ, വിളവെടുപ്പ് തുടങ്ങിയ പ്രധാന കൃഷി കാലയളവുകളിൽ ആവശ്യമായ കർഷക തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ഒരു സാമ്പത്തിക വർഷത്തിൽ ആകെ 60 ദിവസത്തിൽ കവിയാത്ത ഇടവേള പ്രഖ്യാപിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഈ നിയമം അധികാരം നൽകുന്നു. എല്ലാ പ്രവൃത്തികളും വികസിത് ഗ്രാമപഞ്ചായത്ത് പദ്ധതികളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇവ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പങ്കാളിത്ത പ്രക്രിയകളിലൂടെ തയ്യാറാക്കി ഗ്രാമസഭ അംഗീകരിക്കുകയും ചെയ്യുന്നു. PM ഗതിശക്തി ഉൾപ്പെടെയുള്ള ദേശീയ പ്ലാറ്റ്ഫോമുകളുമായി ഈ പദ്ധതികളെ ഡിജിറ്റലായി സംയോജിപ്പിച്ചിട്ടുമുണ്ട്. ഈ സംയോജിത ആസൂത്രണ സംവിധാനം വഴി മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും പദ്ധതികൾ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയും. ഒരേ പ്രവൃത്തികൾ ആവർത്തിക്കുന്നത് ഒഴിവാക്കാനും പൊതുമുതൽ പാഴാകാതെ സൂക്ഷിക്കാനും ഇതുവഴി സാധിക്കും.
3: കണ്ണൂർ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള തൊഴിലുറപ്പ് തൊഴിലാളി അനുപമ 125 വർത്തകളോട്.
4: 125 ദിവസത്തെ പണിയുണ്ടാകും എന്നുള്ളത് തൊഴിലുറപ്പിന്റെ ഒരു ഉറപ്പായിട്ട് തന്നെ ഞങ്ങൾ കരുതുകയാണ്. കാരണം ഞങ്ങൾ ഇതുവരെ ചെയ്തു പോന്നിരുന്ന ജോലികളെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതലായിട്ടുള്ള ജോലികൾ ഇപ്പോൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. അതായത് ആദ്യമൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കല്ല് കയ്യാല പോലെയുള്ള ജോലികളായിരുന്നു, വ്യക്തികളുടെ സ്ഥലത്ത് ചെയ്തിരുന്ന ജോലികളായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് സുസ്ഥിര വികസനത്തിന്റെ ഭാഗമായി റോഡ് പണികളും കെട്ടിട നിർമ്മാണങ്ങളും അതുപോലെ ജലസംരക്ഷണത്തിനായിട്ട് മഴക്കുഴികളും കുളങ്ങളും ഒക്കെ നിർമ്മിക്കാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ കിണറുകൾ നിർമ്മിക്കുവാനും അതുപോലെ തന്നെ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ജീവനോപാധികളുമായി ബന്ധപ്പെട്ട തൊഴിലുകളും, അതായത്

0: ആട്ടിൻകൂട്, പശുത്തൊഴുത്തുകൾ, കോഴിക്കൂടുകൾ, മത്സ്യക്കുളങ്ങൾ തുടങ്ങിയവയൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ ലഭിച്ചില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം ലഭിക്കും എന്നും അറിയാൻ കഴിഞ്ഞു. അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ 125 തൊഴിൽ ദിനങ്ങൾ ലഭിക്കുമെന്നത് ഒരു ഉറപ്പായ കാര്യമായി തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ തൊഴിലിൻ്റെ ഉറപ്പും കൂടിയ വേതനവും VBG റാംജിയിൽ ലഭിക്കുമ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശ്വാസം നൽകുന്നതും പ്രതീക്ഷ നൽകുന്നതുമാണ്.
1: അനുവദനീയമായ ജോലികളുടെ കാര്യത്തിൽ ഗ്രാമങ്ങളുടെ ദീർഘകാല പുരോഗതി ലക്ഷ്യമിട്ടുള്ള മികച്ച മാറ്റമാണ് പുതിയ നിയമത്തിൽ ദൃശ്യമാകുന്നത്. താൽക്കാലിക ജോലികൾക്ക് പകരം പൊതുസ്വത്ത് നിർമ്മാണത്തിന് മാത്രമാണ് ഇനി മുൻഗണന. കനാൽ നവീകരണം, പൊതുജലാശയങ്ങളുടെ പുനരുദ്ധാരണം, മഴവെള്ള സംഭരണികളുടെ നിർമ്മാണം തുടങ്ങിയ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കും ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം, പൊതു കെട്ടിടങ്ങളുടെ പരിസര വികസനം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഇതിൽ വലിയ പ്രാധാന്യം നൽകുന്നു. ഒപ്പം വ്യാപകമായ വനവൽക്കരണം, തീരദേശ സംരക്ഷണം, പുനരുപയോഗ ഊർജ അടിസ്ഥാന സൗകര്യ നിർമ്മാണം തുടങ്ങിയ കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും പുതിയ നിയമം വലിയ രീതിയിൽ വഴിയൊരുക്കുന്നു. ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള മണ്ണുമാറ്റൽ ജോലികൾക്ക് പകരം തലമുറകൾക്ക് പ്രയോജനപ്പെടുന്ന മികച്ച ആസ്തികൾ ഗ്രാമങ്ങളിൽ നിർമ്മിച്ചെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും ഡിജിറ്റൽ സംവിധാനങ്ങളും കർശനമാക്കുന്നത് വഴി പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിൽ ചില പ്രായോഗിക ക്രമീകരണങ്ങൾ ആവശ്യമായി വന്നേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് വ്യവസ്ഥിതിയെ കൂടുതൽ കുറ്റമറ്റതാക്കാൻ സഹായിക്കും. കോഴിക്കോട് നിന്നുള്ള തൊഴിലുറപ്പ് തൊഴിലാളി പ്രേമ ആകാശവാണിയോട്.
2: കൂലിയാണ് വേണ്ടത്. ഒത്താക്കാർ ഈ തൊഴിലുറപ്പിലൂടെ ജീവിതം കഴിയുന്നവരുണ്ട്. കൂലി കൂട്ടിയിരുന്നു, പിന്നെ പണി തൊഴിലിനും കൂട്ടി. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തൊഴിലാളികൾക്ക് സന്തോഷം തന്നെയാണ്.
1: ഇന്ത്യൻ ഗ്രാമീണ വികസന രംഗത്ത് വലിയൊരു ഘടനാപരമായ പുരോഗതിക്കാണ് VBG റാംജി നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. കൂടുതൽ തൊഴിൽ ദിനങ്ങളും ഉയർന്ന വേതനവും സുതാര്യതയും ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുകയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഗ്രാമീണ തൊഴിലിനെ ശാക്തീകരണത്തിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കുമുള്ള തന്ത്രപരമായ മാർഗമായി ഈ നിയമം മാറ്റുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൃത്യമായ ഏകോപനത്തിലൂടെയും ആസൂത്രിതമായ നടത്തിപ്പിലൂടെയും മാത്രമേ VBG റാംജി നിയമത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും വിജയകരമായി കൈവരിക്കാനും വികസിത ഭാരതമെന്ന സ്വപ്നത്തിലേക്ക് ഇന്ത്യൻ ഗ്രാമങ്ങളെ വേഗത്തിൽ നയിക്കാനും സാധിക്കുകയുള്ളൂ. VBG റാംജി അഥവാ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ നിയമത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം ഹരിഷ്ണ.

ആകാശവാണി കണ്ണൂർ. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 10 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി ആശംസകളോടെ ജയ് ഹിന്ദ്.